ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രഭാത ഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇനി പ്രഭാത ചിന്തയാണ്. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു രമ്യ പുലിയന്നൂർ.

കട്വംലവണാത്യുഷ്ണ തീക്ഷ്ണരൂക്ഷവിദാഹിന ആഹാരാരാജസസ്യേഷ്ടാ ദുഃഖശോകാമയപ്രദാഹ. അർത്ഥം: എരിവ്, പുളിപ്പ് എന്നീ രുചികൾ ആധിക്യത്തോടെ അനുഭവപ്പെടുന്നതും അത്യുഷ്ണമായതും തീക്ഷ്ണതയുള്ളതും രൂക്ഷമായതും ദാഹം വർദ്ധിപ്പിക്കുന്നതും ആയ ആഹാരങ്ങൾ രജോഗുണപ്രധാനങ്ങളാകുന്നു. രജോഗുണപ്രധാനികൾക്ക് ഇത്തരം ആഹാരപദാർത്ഥങ്ങളാണ് ഏറെ ഇഷ്ടം. വീരശൂര പരാക്രമ സ്വഭാവമാണ് ഇവ പ്രദാനം ചെയ്യുക. മാത്രമല്ല, നിത്യേന ഈ ആഹാരങ്ങൾ കഴിക്കുന്നത് ദുഃഖം, സങ്കടം, രോഗങ്ങൾ എന്നിവയുണ്ടാക്കുന്നു. ദഹനപ്രക്രിയ സാവധാനത്തിലാക്കുന്ന ആഹാരങ്ങളാണ് ഇവ. നിത്യേനയുള്ള ഉപയോഗം കുറച്ചാൽ ആരോഗ്യത്തിന് വളരെയധികം നന്ന്. സുഭാഷിതം ഒരിക്കൽ കൂടി: കട്വംലവണാത്യുഷ്ണ തീക്ഷ്ണരൂക്ഷവിദാഹിന ആഹാരാരാജസസ്യേഷ്ടാ ദുഃഖശോകാമയപ്രദാഃ.

0: രമ്യ പുലിയന്നൂർ തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ഇപ്പോൾ കേട്ടത്. റേഡിയോ മലബാറിന്റെ മലബാർ ഡയറിയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം.
1: മലബാർ ഡയറി.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: ആദ്യം ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ മധുസൂദനൻ നായരുടെ പതികം എന്ന കവിത ആലപിക്കുന്നു ഉണ്ണികൃഷ്ണൻ കീഴല്ലൂർ. തുടർന്ന് ചരിത്രപദം, വചനാമൃതം, മട്ടന്നൂർ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 6:30 സൂര്യ ക്ലിനിക് മട്ടന്നൂർ അവതരിപ്പിക്കുന്ന രാമകഥാഗാനലയം. കിഷ്കിന്ധാകാന്ഡത്തിലെ സ്വയം പ്രകാതി എന്ന ഭാഗം പാരായണം ചെയ്യുന്നു വിശ്രുത പി കെ. 6:45 പ്രാദേശിക വാർത്തകളും 6:55 സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം. ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 പ്രതികരണം. 7:25 ആകാശവാണിയിൽ നിന്നുള്ള മലയാളത്തിൽ വാർത്തകൾ. 7:35 ചിരിയും ചിന്തയും. 8:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ. തന്റെ ഇഷ്ടഗാനങ്ങളുമായി എത്തുന്നു ശ്വേതാ ശരത്. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 9:15 ചിത്രപരിചയം. തുടർന്ന് കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:00 സ്ത്രീ തരംഗം. തുടർന്ന് ആർദ്രഗീതങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 12:40 അറിയിപ്പുകൾ. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1:00 ഇഷ്ടഗാനങ്ങൾ. തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2:00 അതിഥി ഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 പ്രതികരണം. 5:45 ആർദ്രഗീതങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം. ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 രാമകഥാഗാനലയം. തുടർന്ന് സന്ധ്യാഗീതങ്ങൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:35 സർഗജാലകം. ഇതിൽ ഡോക്ടർ PV ജയരാജ് രചിച്ച് ലീന കെ ആലപിക്കുന്ന കവിത കമ്പോളത്തിലെ പൂച്ച, അജിത സത്യൻ രചന നിർവഹിച്ച് അവതരിപ്പിക്കുന്ന ഗാനം എന്നിവ കേൾക്കാം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 റേഡിയോ എട്ട് സ്കൂളിൽ കല്ലൂർ ന്യൂ UPU സ്കൂളിലെ കുട്ടികളുടെ വിവിധ പരിപാടികൾ കേൾക്കാം. 9:00 നാടക നേരത്തിൽ നാടകം നെല്ലിക്ക 2 ഭാഗത്തിന്റെ

മൂന്നാം അധ്യായം. രചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം സംവിധാന സഹായം അശ്വിനി. തുടർന്ന് നാടകഗാനങ്ങൾ, 10 മണിക്ക് മധുരഗീതങ്ങൾ. ഇപ്പോൾ കേട്ടത് ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

കാവ്യധാര. ഏവർക്കും കാവ്യധാരയിലേക്ക് സ്വാഗതം. കാവ്യധാരയിൽ ഇന്ന് കേൾക്കാം പ്രൊഫസർ വി മധുസൂദനൻ നായരുടെ പതികം എന്ന കവിത. ആലപിക്കുന്നു ഉണ്ണികൃഷ്ണൻ കീച്ചേരി.

0: പ്രൊഫസർ വി മധുസൂദനൻ നായരുടെ അച്ഛൻ പിറന്ന വീട് എന്ന കവിതാ സമാഹാരത്തിലെ പതികം എന്ന കവിതയാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് ഉണ്ണികൃഷ്ണൻ കീച്ചേരി. കാവ്യധാര.
1: ചരിത്ര

0: ചരിത്രത്തിൻ്റെ വഴികളിലൂടെ.
1: ഇന്ന് ഓഗസ്റ്റ് 2. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഓഗസ്റ്റ് 2 വർഷത്തിലെ 214 ദിനമാണ്. ഓഗസ്റ്റ് 2 ലോക ആംഗ്ലോ ഇന്ത്യൻ ദിനമായി ആചരിക്കുന്നത്. കൂടാതെ ഓഗസ്റ്റ് 2 തന്നെയാണ് ലോക ദിനോസർ ദിനമായും ആചരിക്കുന്നത്. ഓഗസ്റ്റ് 2 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1741 മാർത്താണ്ഡവർമ്മ മഹാരാജാവ് കുളച്ചൽ യുദ്ധത്തിൽ ഡച്ച് സേനാനായകനായിരുന്ന ഡിലനോയിയെ തടവിലാക്കി. 1790 അമേരിക്കയിൽ ആദ്യമായി ജനസംഖ്യാ കണക്കെടുപ്പ് നടന്നു. 1858 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ടേറ്റെടുത്തു. 1865 ലൂയിസ് കരോൾ ആലീസ് അഡ്വഞ്ചേഴ്സ് ഇൻ വണ്ടർലാൻഡ് പ്രസിദ്ധീകരിച്ചു. 1870 ലോകത്തിലെ ആദ്യ ഭൂഗർഭ റെയിൽവേ ലണ്ടനിൽ തുടങ്ങി. 1934 അഡോൾഫ് ഹിറ്റ്ലർ ജർമ്മനിയുടെ ചാൻസലറായി. 1945 സോവിയറ്റ് യൂണിയനും അമേരിക്കയും ബ്രിട്ടനും പങ്കെടുത്ത പോസ്റ്റ്ഡാം കോൺഫറൻസ് അവസാനിച്ചു. 1987 ഇന്ത്യയുടെ വിശ്വനാഥൻ ആനന്ദ് ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ് നേടി. 1996 അറ്റ്ലാന്റ ഒളിമ്പിക്സിൽ ലിയാൻഡർ പേസ് വെങ്കലം നേടി. 2014 ചൈനയിലെ ജിയാങ്സുവിലെ കുൻഷാനിൽ നടന്ന ഫാക്ടറി സ്ഫോടനത്തിൽ 146 പേർ കൊല്ലപ്പെടുകയും 114 കൂടുതൽ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 2018 $1 trillion മൂല്യത്തിലെത്തുന്ന ആദ്യത്തെ അമേരിക്കൻ പബ്ലിക് ലിസ്റ്റഡ് കമ്പനിയായി ആപ്പിൾ മാറി. 2019 പ്യൂർട്ടോറിക്കോയുടെ പുതിയ ഗവർണറായി പെഡ്രോ പിയർ ലൂസി സത്യപ്രതിജ്ഞ ചെയ്തു. ലൂയിസ് ഹാമിൽട്ടൺ 2020 ഓഗസ്റ്റ് 2 നടന്ന ഫോർമുല 1 ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രിക്സ് 2020 നേടി. അവസാന ലാപ്പിൽ ഒരു പഞ്ചർ ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം ഒന്നാമതെത്തി. 2020 ഭാരത് എയർ ഫൈബർ സർവീസസ് മഹാരാഷ്ട്രയിൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ ആദ്യത്തെ മരുന്ന് കമ്പനി ഉടമയായ പ്രഫുല്ല ചന്ദ്ര റോയ്, ഇന്ത്യയുടെ ത്രിവർണ പതാക രൂപകൽപ്പന ചെയ്ത പിങ്കലി വെങ്കയ്യ തുടങ്ങിയവരുടെ ജന്മദിനവും, ടെലഫോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ അലക്സാണ്ടർ ഗ്രഹാംബെൽ, കർണാടക സംഗീത ചക്രവർത്തി ദക്ഷിണാമൂർത്തി സ്വാമികൾ തുടങ്ങിയവരുടെ ചരമദിനവും ഓഗസ്റ്റ് 2.
0: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

0: വചനാമൃതം.
1: നിങ്ങൾ സ്വയം വിശ്വസിച്ചാൽ മാത്രമേ ദൈവത്തിൽ വിശ്വസിക്കാൻ കഴിയൂ. നിങ്ങളുടെ ഉള്ളിൽ എല്ലാ ശക്തിയും അടങ്ങിയിരിക്കുന്നു. സ്വാമി വിവേകാനന്ദൻ.

0: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
1: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247140070259000018. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
2: SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി

0: ഏകീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺ സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC/ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99 61 10 95 77, മറ്റൊരു നമ്പർ 94 96 66 46.
1: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
2: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
1: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ട് കൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
2: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും, കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
1: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ. 8095840716.
2: മറ്റൊരു നമ്പർ 8301993542.
1: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
3: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
4: നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 2, കർക്കിടകം 17, ഞായറാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്ത് ഉരുൾപൊട്ടലും പ്രളയസമാനമായ വെള്ളപ്പൊക്കവും. മഴക്കെടുതിയിൽ 9 പേർക്ക് ജീവൻ നഷ്ടമായി, 7 പേരെ കാണാതായി. മലയോര മേഖലകളിൽ ഉരുൾപൊട്ടൽ ഭീതി പരത്തി, പുഴകൾ കരകവിഞ്ഞു. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. ഒട്ടേറെ പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. വ്യാപക കൃഷിനാശവും വസ്തുനാശവുമുണ്ട്. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലാണ് തോരാമഴ ഏറെ നാശം വിതച്ചത്. കോട്ടയത്ത് ഈരാറ്റുപേട്ട പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിൽ ഉരുൾപൊട്ടലിൽ വീട് തകർന്ന് അമ്മയും മകനും മരിച്ചു. മണപ്പാട് ജോണിയുടെ ഭാര്യ റെജീന, മകൻ ജോസഫിൻ എന്നിവരാണ് മരിച്ചത്. 3 പഞ്ചായത്തുകളിലായി 6 ഇടത്ത് ഉരുൾപൊട്ടി. പുതുപ്പള്ളി വാഗത്താനത്ത് വെള്ളക്കെട്ടിൽ വീണ് പരിയാരം കാട്ടാമ്പാക്ക് ഷിജു കുര്യന്റെ മകൻ മിലൻ കെ ഷിജു മരിച്ചു. ഇടുക്കിയിൽ തൊടുപുഴയ്ക്ക് സമീപം കുടയത്തൂർ അടൂർ മലയിൽ ശനിയാഴ്ച പുലർച്ചെ 2 മണിക്ക് ശേഷമുണ്ടായ ഉരുൾപൊട്ടലിൽ മഷികല്ലിൽ സുമതി മരിച്ചു. പുലർച്ചെ 3 വാഗമൺ കോലാഹലമേട്ടിൽ മണ്ണിടിഞ്ഞ് വീടിനു മുകളിലേക്ക് വീണ് വൈക്കം മറവൻതുരുത്ത് കുലശേഖരമംഗലം ശ്രീപത്മനാഭത്തിൽ പ്രഭാകരൻ നായർ മരിച്ചു. കരകവിഞ്ഞൊഴുകിയ തോട്ടിൽ വീണ് മലപ്പുറം കൊണ്ടോട്ടി മേലേപ്പറമ്പ് മാങ്ങാട്ടുപറമ്പ് അബ്ദുൾ ഹമീദിന്റെയും നദീറയുടെയും മകൻ ആദം ഐമൻ, വണ്ടൂർ തിരുമാലി എറിയാട് കണ്ടമംഗലത്ത് അബ്ദുൾ മുനീറിന്റെയും തസ്ലീമ ബാനുവിന്റെയും മകൻ അബ്ദുൾ മുഹൈനി എന്നിവർ മരിച്ചു. മഴയിൽ മോട്ടോർ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്യുന്നതിനിടെ ഷോക്കേറ്റ് കർഷകനായ വയനാട് കാവുമന്ദം മഞ്ഞൂറ സ്വദേശി മാങ്കോട്ടിൽ ബെന്നി മരിച്ചു. കണ്ണൂർ പേരാവൂർ കാഞ്ഞിരപ്പുഴയിൽ തേങ്ങ ശേഖരിക്കുന്നതിനിടെ കൊട്ടംചുരം വയൽപീടികയിൽ BP ഹനീഫയെയും പുളിങ്ങോം മീന്തുള്ളിയിൽ തുരുത്തിൽ ഒറ്റപ്പെട്ട സേവ്യർ എന്നയാളെ രക്ഷപ്പെടുത്തുന്നതിനിടെ നീന്തൽ പരിശീലകൻ തിരുവനന്തപുരം സ്വദേശി രാജേഷിനെയും ഒഴുക്കിൽപ്പെട്ട് കാണാതായി. തിരുവനന്തപുരം മുതലപ്പൊഴി അഴിമുഖത്ത് വള്ളം മറിഞ്ഞ് അഞ്ചുതെങ്ങ് സ്വദേശികളായ ഷിജിൻ, ഫ്രീമോൻ എന്നിവരെയും, വിഴിഞ്ഞത്തുനിന്ന് മീൻപിടിക്കാൻ പോയ അടിമലത്തുറ സ്വദേശി ആന്റണി, പുല്ലുവിള സ്വദേശി MJ എന്നിവരെയും കാണാതായി. കൊല്ലത്ത് വള്ളം മുങ്ങി മത്സ്യത്തൊഴിലാളി തമിഴ്നാട് പുതിയൂർ മണ്ടക്കാട് സ്വദേശി അർജുനനെയും കാണാതായി. കാലാവസ്ഥ പ്രതികൂലമായതിനാൽ നിറപുത്തരി ചടങ്ങുകൾക്ക് ശബരിമല നട തുറക്കുന്ന ഓഗസ്റ്റ് 2-3 തീയതികളിൽ ഭക്തർ കഴിയുന്നതും യാത്ര ഒഴിവാക്കണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചു. ഇടുക്കി, കോട്ടയം ജില്ലകളിലെ വിനോദസഞ്ചാരത്തിന് പൂർണ്ണ നിരോധനം. രാത്രികാല യാത്രയും നിരോധിച്ചു. അത്യാവശ്യ ഘട്ടങ്ങളിലൊഴികെ മറ്റു യാത്രകളും ഒഴിവാക്കണം. മൂന്നാർ, പള്ളിവാസൽ, കുഞ്ചിത്തണ്ണി, വാഗമൺ വില്ലേജുകളിലേക്കുള്ള ടൂറിസ്റ്റ് വാഹനങ്ങളുടെ പ്രവേശനവും നിരോധിച്ചിട്ടുണ്ട്. പത്തനംതിട്ട ഗവി ഇക്കോ ടൂറിസം കേന്ദ്രം അനിശ്ചിതമായി അടച്ചു. തിരുവനന്തപുരം പൊന്മുടിയും അടച്ചു. പാലക്കാട്, നെല്ലിയാമ്പതി ഉൾപ്പെടെ മലയോര മേഖലകളിലെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും മലമ്പുഴ കവയിലേക്കും പ്രവേശനമില്ല. ഇന്നും കനത്ത മഴ തുടരും. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. MG സർവകലാശാല തിങ്കളാഴ്ച പരീക്ഷകൾ മാറ്റിവെച്ചു. ശനിയാഴ്ച രാവിലെ

0: മുതൽ പെയ്ത കനത്ത മഴയിൽ കണ്ണൂർ ജില്ലയിൽ മലയോര മേഖലയിലെ പുഴകൾ കരകവിയുകയും ജനവാസ കേന്ദ്രങ്ങളിൽ വെള്ളം കയറുകയും ചെയ്തു. ആറളം കർണാടക വനമേഖലയിലും കോളിത്തട്ടിലും ഉരുൾപൊട്ടി. ആറളം ഫാമും ആറളം വന്യജീവി സങ്കേതവും ഒറ്റപ്പെട്ടു. പഴശ്ശി അണക്കെട്ടിന്റെ എല്ലാ ഷട്ടറുകളും തുറന്നു. വളപട്ടണം പുഴയോരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. DTPC, വനംവകുപ്പ് എന്നിവയുടെ നിയന്ത്രണത്തിലുള്ള ജില്ലയിലെ വിനോദസഞ്ചാര ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിൽ സന്ദർശകർക്ക് വിലക്കേർപ്പെടുത്തി. കൊട്ടിയൂർ പാൽചുരത്തിൽ ചെകുത്താൻ തോടിന് സമീപം മണ്ണിടിഞ്ഞ് ഗതാഗത തടസ്സമുണ്ടായി. ഇനിയും മണ്ണിടിയാൻ സാധ്യതയുള്ളതിനാൽ യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകി. വാഹനങ്ങൾ ബോയ്സ് ടൗണിൽ നിന്നും കൊട്ടിയൂരിൽ നിന്നും വഴിതിരിച്ചുവിട്ടു. ഇരിട്ടി മേഖലയിൽ 62 കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. 24 വീടുകളിൽ വെള്ളം കയറി. ആറളം കക്കുവയൽ റോഡ് ഒഴുകിപ്പോയി. പാലപ്പുഴ പാലം, വട്ടിയാന്തോട്, മണിക്കടവ്, ചപ്പാത്ത്, കക്കുവപ്പാലം എന്നിവിടങ്ങളിൽ വെള്ളം കയറി ഗതാഗതം മുടങ്ങി. കോളിത്തട്ട്, ആറളം വന്യജീവി സങ്കേതം, മാക്കൂട്ടം, ബ്രഹ്മഗിരി വനമേഖലകളിൽ ഉരുൾപൊട്ടി. കക്കുവ, പാലപ്പുഴ, വാണിയപ്പാറ പുഴകൾ കരകവിഞ്ഞു. ജില്ലയിൽ ശനിയാഴ്ച 7 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി മാറ്റിപ്പാർപ്പിച്ചത് 386 പേരെ. ഇതിൽ 164 സ്ത്രീകളും 121 പുരുഷന്മാരും 101 കുട്ടികളുമാണ്. ഇതിനു പുറമെ നിരവധി പേരെ ബന്ധുവീടുകളിലേക്ക് മാറ്റി. 4 ക്യാമ്പുകൾ ഇരിട്ടി താലൂക്കിലും 3 തളിപ്പറമ്പ് താലൂക്കിലുമാണ്. വയത്തൂർ നൂറുൽ ഹുദ മദ്രസ, വയത്തൂർ കോളിത്തട്ട് സെന്റ് ജോൺസ് LP സ്കൂൾ, ആറളം ഓമനമുക്ക് അങ്കണവാടി, ആറളം കമ്മ്യൂണിറ്റി ഹാൾ എന്നിവിടങ്ങളിലാണ് ക്യാമ്പുകൾ തുറന്നത്. തളിപ്പറമ്പ് താലൂക്ക് എരുവേശി വില്ലേജിലെ രത്നഗിരി സെന്റ് സെബാസ്റ്റ്യൻസ് LP സ്കൂൾ, വെള്ളാട് വില്ലേജിലെ കാപ്പിമല വിജയഗിരി GUP സ്കൂൾ, പയ്യാവൂർ വില്ലേജിൽ ചന്ദനക്കാമ്പാറ ചെറുപുഷ്പം സ്കൂൾ എന്നിവിടങ്ങളിലാണ് ക്യാമ്പുകൾ. കണ്ണൂർ വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പാൽചുരം ബോയ്സ് ടൗൺ റോഡിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. ചെകുത്താൻ തോടിന് സമീപമാണ് ശനിയാഴ്ച രാവിലെ 11 മണ്ണിടിച്ചിലുണ്ടായത്. മണ്ണും വലിയ പാറക്കല്ലുകളും റോഡിലേക്ക് പതിച്ചതോടെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നതിനാൽ ഇന്ന് മദ്രസകൾ, ട്യൂഷൻ സ്ഥാപനങ്ങൾ, ഏതെങ്കിലും രീതിയിൽ ഞായറാഴ്ച പ്രവർത്തിക്കാൻ സാധ്യതയുള്ള മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് അവധിയായിരിക്കുമെന്ന് കലക്ടർ അറിയിച്ചു. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. മഴക്കെടുതി നേരിടുന്നതിന് അവധി ദിനങ്ങളിലും സജ്ജമായിരിക്കാൻ ആരോഗ്യ പ്രവർത്തകരോട് DMO ഡോക്ടർ R വിവേക് കുമാർ നിർദ്ദേശിച്ചു. അടിയന്തരമായ മെഡിക്കൽ അവധിയല്ലാതെ മറ്റവധിയിൽ പോയ ആരോഗ്യവകുപ്പിലെ എല്ലാ ജീവനക്കാരെയും തിരിച്ചുവിളിക്കും. PM നടപ്പാക്കലുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ സംസ്ഥാനത്ത് കൊഴുക്കുമ്പോൾ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും തമ്മിൽ നിലവിലുള്ളത് ആകെയൊരു ധാരണാപത്രം മാത്രം. പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഏറ്റവും പ്രാഥമികമായ സമ്മതമറിയിക്കലിനപ്പുറം ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അതിനാൽ പദ്ധതിയുടെ മുന്നോട്ടുപോക്ക് സാങ്കേതികമായി നടക്കില്ലെന്ന സ്ഥിതിയിലാണ്. കഴിഞ്ഞ ഒക്ടോബറിൽ ധാരണാപത്രം ഒപ്പിട്ടെങ്കിലും പദ്ധതിക്ക് കീഴിലെ സ്കൂളുകളെ തെരഞ്ഞെടുക്കുന്ന പ്രക്രിയ സംസ്ഥാനത്തുണ്ടായിട്ടില്ല. സംസ്ഥാന സർക്കാരാണ് ഇക്കാര്യങ്ങൾ ചെയ്യേണ്ടത്. PM പോർട്ടലിൽ സ്കൂളുകളുടെ വിവരം നൽകാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം സംസ്ഥാനത്തോട് അഭ്യർത്ഥിച്ചിരുന്നു. സംസ്ഥാനത്തു നിന്ന് തുടർ നടപടികൾ ഉണ്ടായില്ല. സ്കൂളുകളുടെ പട്ടിക നൽകാത്തതിനാൽ കേന്ദ്രത്തിനും ഒന്നും ചെയ്യാനാകില്ല. പദ്ധതി കാലാവധി നിലവിൽ അടുത്ത മാർച്ച് വരെയാണ്. PM വിഷയത്തിൽ UDFൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും തീരുമാനത്തിൽ ഐക്യമുണ്ടാകുമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. PM വിഷയത്തിൽ ലീഗ് മന്ത്രിമാരും UDF കൺവീനറും രണ്ട് തട്ടിലാണല്ലോ എന്ന ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. PM പദ്ധതി നടപ്പാക്കാൻ UDF സർക്കാരിന് എന്താണിത്ര വ്യഗ്രതയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ചോദിച്ചു. ഇടത് സർക്കാർ പദ്ധതി നടപ്പിലാക്കാൻ സന്നദ്ധമായിരുന്നില്ല. സംസ്ഥാനത്തിന് കിട്ടേണ്ടിയിരുന്ന ഫണ്ട് തടയുന്ന നില വന്നപ്പോൾ കിട്ടാൻ വേണ്ടി മാത്രമാണ് ധാരണാപത്രം ഒപ്പിട്ടത്. അന്ന് പദ്ധതിയെ എതിർത്ത UDF അധികാരം ലഭിച്ചപ്പോൾ നിലപാട് മാറ്റിയെന്നും പിണറായി പറഞ്ഞു. തെരുവു നായകൾക്ക് വഴിയോരത്തും തെരുവിലും ഭക്ഷണം നൽകുന്നവർക്കെതിരെ നിയമ നടപടിയെടുക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുമതി. തെരുവിൽ ഭക്ഷണം നൽകുന്നത് വിലക്കി ബോർഡ് സ്ഥാപിക്കും. ലംഘിച്ചാൽ പരാതി അറിയിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഹെൽപ്പ് ലൈൻ നമ്പറും വരും. പൊതുസ്ഥാപനങ്ങളിൽ നോഡൽ ഓഫീസർമാരെ നിയമിക്കാനും സർക്കാർ നിർദ്ദേശിച്ചു. രാജ്യത്തിനുള്ളിൽ വിതരണം ചെയ്യുന്ന പാഴ്സലുകളുടെ പോസ്റ്റൽ ചാർജ് തപാൽ വകുപ്പ് കൂട്ടി. 500 വരെയുള്ള പാഴ്സൽ സംസ്ഥാനത്തിനുള്ളിൽ അയക്കാൻ ചരക്ക് സേവന നികുതി അടക്കം പുതുക്കിയ നിരക്ക് 77 രൂപയാണ്. ഇതേ പാഴ്സൽ സംസ്ഥാനത്തിന് പുറത്തേക്ക് അയക്കാൻ 84 രൂപയാകും. നേരത്തെ 500 വരെയുള്ള പാഴ്സൽ രാജ്യത്തെവിടെയും അയക്കാൻ 42 രൂപ മതിയായിരുന്നു. ഓഗസ്റ്റ് 1 മുതൽ പുതുക്കിയ നിരക്ക് പ്രാബല്യത്തിലായി. വനം വന്യജീവി വകുപ്പ് സംഘടിപ്പിക്കുന്ന സഹജീവനം ജനസേവന അദാലത്തുകൾക്ക് നാളെ ഇരിട്ടിയിൽ തുടക്കമാകും. ഇരിട്ടി സെന്റ് ജോസഫ് പാരിഷ് ഹാളിൽ രാവിലെ 10 മണിക്ക് മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം നിർവഹിക്കും. പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ മണ്ണൂർ, ചോലത്തോട്, വെളിയമ്പ്ര മേഖലകളിൽ വീടുകളിൽ വെള്ളം കയറി. വീട്ടുകാരെ മാറ്റിപ്പാർപ്പിച്ചു. ശനിയാഴ്ച വൈകിട്ടോടെയാണ് വീടുകളിൽ വെള്ളം കയറി തുടങ്ങിയത്. കനത്ത മഴയെ തുടർന്ന് ഉളിക്കൽ പഞ്ചായത്തിലെ 3 പാലങ്ങൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. വട്ടിയാന്തോട്, വയത്തൂർ, മണിക്കടവ് പാലങ്ങളാണ് വെള്ളിയാഴ്ച രാത്രി മുതൽ വെള്ളത്തിനടിയിലായത്. മാട്ടറ, പിഴികക്കുന്ന്, മണിക്കടവ്, മണിപ്പാറ പ്രദേശങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. നുച്ചിയാട്, മണിക്കടവ്, പേരട്ടപ്പുഴകൾ കരകവിഞ്ഞൊഴുകി. 26 കുടുംബങ്ങളെ തൊട്ടിപ്പാലം നൂറുൽ ഹുദ സെക്കൻഡറി മദ്രസ കെട്ടിടം, കോളിത്തട്ട് LP സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. കോമൺവെൽത്ത് ഗെയിംസ് ബോക്സിംഗിൽ ഇന്ത്യക്ക് ചരിത്ര നേട്ടം. 7 സ്വർണവും 3 വെള്ളിയും ഇന്ത്യ സ്വന്തമാക്കി. ഗെയിംസ് ബോക്സിംഗ് ചരിത്രത്തിലെ ഇന്ത്യയുടെ ഏറ്റവും മികച്ച പ്രകടനമാണിത്. അത്ലറ്റിക്സിൽ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. ജാവലിൻ ത്രോയിലും ട്രിപ്പിൾ ജമ്പിലും ഇന്ത്യൻ താരങ്ങൾ 2-3 സ്ഥാനങ്ങൾ പിടിച്ചെടുത്തു. ഡെക്കാത്തണിൽ ആദ്യമായി ഇന്ത്യക്ക് മെഡൽ ലഭിച്ചു. പാരാ അത്ലറ്റിക്സ് F57 വിഭാഗം ഷോട്ട്പുട്ടിൽ സ്വർണവും വെള്ളിയും ഇന്ത്യക്കാണ്. നിലവിൽ ഇന്ത്യ 13 സ്വർണവും 17 വെള്ളിയും 9 വെങ്കലവുമായി ആകെ 39 മെഡലുകൾ നേടി 4 സ്ഥാനത്താണ്. ഇന്ത്യൻ താരം തൻവി ശർമ്മ തായ്പേയ് ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ, ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം: ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
2: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, CM വിസ്താര നെല്ലൂന്നി.
1: CM വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
2: big exclusive studio Kannur of Simbolo and Collar, other brands Grandfos, Hutik, Vox Laminate.
1: Phone 9496420880,
2: 8111933600.
1: CM Vistara.
2: CM Vistara Nilluni.
3: രാമകഥാഗാനലയം.
4: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.

ലക്ഷ്മണനോടുകൂടി സാവധാനത്തിൽ സഞ്ചരിച്ച് പമ്പാതീരത്തിന്റെ അരികിലെത്തിയ ശ്രീരാമൻ ആ പുണ്യതീർത്ഥത്തിൽ കുളികഴിഞ്ഞ് ശീതളമായ വഴിയിലൂടെ യാത്ര തുടർന്നു. ഋഷ്യമോഹ പർവ്വതത്തിന്റെ സമീപത്ത് കൂടി ചാപബാണങ്ങൾ ധരിച്ചുകൊണ്ട് ആ സഹോദരന്മാർ സീതാന്വേഷണാർത്ഥം യാത്ര ചെയ്യുകയാണ്. പർവ്വതത്തിന് മുകളിൽ നാലു വാനരന്മാരോടുകൂടി സ്ഥിതി ചെയ്യുന്ന സുഗ്രീവൻ രാമലക്ഷ്മണന്മാരെ കണ്ടു. എന്നിട്ട് ഹനുമാനോട് പറഞ്ഞു, വീരശ്രേഷ്ഠന്മാരായ ആ രണ്ടുപേർ ആരായിരിക്കും? ഭഗവാൻ ഒരു ബ്രാഹ്മണ ബ്രഹ്മചാരിയുടെ വേഷം ധരിച്ച് അവരുടെ സമീപത്തു ചെന്ന് അവരാരാണെന്ന് മനസ്സിലാക്കി വരിക്കാം. ഹനുമാൻ ഒരു വടുവേഷം ധരിച്ച് ശ്രീരാമ സമീപം ചെന്നു. സൂര്യസദൃശ്യമായ ശോഭയിൽ ദിക്കുകളെ പ്രകാശിപ്പിക്കുന്നവരുമായ ഭഗവാന്മാർ ആരാണ്? ഞാൻ ദശരഥപുത്രനായ രാമനാണ്. ഇവൻ എന്റെ അനുജനായ ലക്ഷ്മണനും എന്റെ ഭാര്യയെ ഒരു രാക്ഷസൻ അപഹരിച്ചിരിക്കുന്നു. അവളെ അന്വേഷിച്ചെത്തിയതാണ് ഞങ്ങൾ. ഭഗവാൻ ആരാണ്? ബ്രഹ്മചാരി പറഞ്ഞു, സുഗ്രീവൻ എന്ന രാജാവ് നാല് മന്ത്രിമാരോടുകൂടി പർവ്വത ശിഖരത്തിൽ താമസിച്ചു വരുന്നു. ബാലിയുടെ അനുജനാണ് സുഗ്രീവൻ. ബാലിയാൽ നിഷ്കാസിതനായി ബാലിയെ ഭയന്നുകൊണ്ട് ഋഷിമുഖം എന്ന പർവ്വതത്തിനുമേൽ വസിക്കുന്നു. ഹേ രഘുശ്രേഷ്ഠ, സുഗ്രീവ സജീവനും അഞ്ജനയുടെ പുത്രനുമായ ഹനുമാനാണ് ഞാൻ. സുഗ്രീവനുമായി സഖ്യം ചെയ്യുകയാണ് അങ്ങയ്ക്ക് യുക്തമായിട്ടുള്ളത്, ശ്രീരാമൻ അരുളി ചെയ്തു. കപിശ്രേഷ്ഠ, അദ്ദേഹവുമായി സഖ്യം ചെയ്യുവാനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അനന്തരം ഹനുമാൻ സ്വന്തം രൂപം ധരിച്ച് ശ്രീരാമനോട് പറഞ്ഞു, രണ്ടുപേരും എന്റെ ചുമലിൽ കയറിക്കൊള്ളുക. ഹനുമാൻ സുഗ്രീവ സമീപം ചെന്ന് കൂപ്പുകൈയോട് പറഞ്ഞു, ശ്രീരാമലക്ഷ്മണന്മാരാണ് ഈ വന്നിരിക്കുന്നത്. ഇത് കേട്ട സുഗ്രീവൻ അത്യന്തം സന്തുഷ്ടനായി. ലക്ഷ്മണൻ ആദ്യം മുതലുള്ള വൃത്താന്തങ്ങളെല്ലാം സുഗ്രീവനെ പറഞ്ഞു കേൾപ്പിച്ചു. സുഗ്രീവൻ പറഞ്ഞു, ഒരു സംഗതി ഞാൻ പറയാം. ഒരിക്കൽ ഞാൻ മന്ത്രിമാരോടുകൂടി പർവ്വത ശിഖരത്തിന്മേൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ആകാശമാർഗത്തിൽ കൂടി രാമ രാമ എന്ന് നിലവിളിച്ചുകൊണ്ട് സുന്ദരിയായ ഒരു സ്ത്രീ ഒരു രാക്ഷസനാൽ ബലാൽക്കാരമായി കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടു. ആ സ്ത്രീ ഞങ്ങളെ കണ്ടപ്പോൾ സ്വന്തം ആഭരണങ്ങൾ അഴിച്ചെടുത്ത് ഉത്തരീയത്തിൽ പൊതിഞ്ഞ് താഴത്തേക്ക് വലിച്ചെറിഞ്ഞു. ആഭരണങ്ങൾ ഞാൻ വേഗത്തിൽ പോയി ഗുഹയിൽ നിന്നെടുത്തു കൊണ്ടുവരാം. സുഗ്രീവൻ ആഭരണങ്ങൾ കൊണ്ടുവന്ന് ശ്രീരാമന് കാട്ടിക്കൊടുത്തു. കെട്ടഴിച്ച ആഭരണങ്ങൾ കണ്ട ഉടനെ ശ്രീരാമൻ പ്രാകൃതനായ മനുഷ്യനെ പോലെ അതെല്ലാം നെഞ്ചിൽ അടക്കി പിടിച്ച് വീണ്ടും വീണ്ടും വിലപിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ശ്രീരാമനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ലക്ഷ്മണൻ പറഞ്ഞു, അധികം താമസിയാതെ സുഗ്രീവ സഹായത്താൽ യുദ്ധത്തിൽ രാവണനെ വധിച്ച് സീതാദേവിയെ നമുക്ക് വീണ്ടെടുക്കാം. അപ്പോൾ സുഗ്രീവനും ഇങ്ങനെ പറഞ്ഞു, യുദ്ധത്തിൽ രാവണനെ വധിച്ച് ഞാൻ ജാനകിയെ വീണ്ടെടുക്കുമെന്ന് അങ്ങേക്കുറപ്പ് തരുന്നു. ഹനുമാൻ അവരുടെ സമീപത്തായി അഗ്നി ജ്വലിപ്പിച്ചു. രാമസുഗ്രീവന്മാർ അഗ്നിസാക്ഷിയായി നിന്നുകൊണ്ട് കൈകൾ നീട്ടിപ്പിടിച്ച് പരസ്പരം ആലിംഗനം ചെയ്തു. സുഗ്രീവൻ ശ്രീരാമനോട് സ്വന്തം കഥ പറയാൻ തുടങ്ങി. ഒരിക്കൽ പരമദുഷ്ടനായ മായാവി എന്ന മയപുത്രൻ കിഷ്കിന്ധ

വന്ന് ബാലിയെ യുദ്ധത്തിന് വിളിച്ചു. കുപിഷ്ടനായ ബാലി പുറത്തുവന്ന് മായാവിയെ കഠിനമായി പ്രഹരിച്ചു. മുഷ്ടിപ്രഹരമേറ്റ് ഭയപ്പെട്ട അസുരൻ സ്വന്തം ഗുഹയിലേക്ക് ഓടിപ്പോയി. ബാലി എന്നോട് പറഞ്ഞു, ഞാൻ ഗുഹയിലേക്ക് പ്രവേശിക്കുകയാണ്, നീ പുറത്തു നിൽക്കുക. ഒരു മാസം കഴിഞ്ഞിട്ടും അദ്ദേഹം വന്നില്ല. പിന്നീട് ഗുഹാമുഖത്തു നിന്ന് ധാരാളം രക്തം പുറത്തേക്കൊഴുകി. അതുകണ്ട് ബാലി മരിച്ചുപോയെന്ന് നിശ്ചയിച്ച് ദുഃഖിതനായ ഞാൻ ഒരു ശിലയെടുത്ത് ഗുഹാമുഖം അടച്ച് ഗൃഹത്തിലേക്ക് മടങ്ങി. ബാലി മരിച്ചു എന്ന് എല്ലാവരോടും പറഞ്ഞു. രാജാവാകാൻ ഇഷ്ടമില്ലാത്തവനെങ്കിലും എന്നെ വാനരമന്ത്രിമാർ എല്ലാവരും ചേർന്ന് അഭിഷേകം ചെയ്തു. ഞാൻ കുറച്ചുകാലം രാജ്യഭരണം നടത്തി. അപ്പോൾ ബാലി തിരിച്ചുവന്ന് എന്നോട് കോപത്തോടെ സംസാരിച്ചു. ഞാൻ ഭയപ്പെട്ട് നഗരത്തിൽ നിന്ന് പുറത്തേക്ക് ഓടിപ്പോയി. സർവ്വലോകങ്ങളിലും ചുറ്റിത്തിരിഞ്ഞൊടുവിൽ ഋഷിമുഖാചലത്തിൽ എത്തിച്ചേർന്നു. ഋഷിയുടെ ശാപം ഭയന്ന് ബാലി ഈ പർവ്വതത്തിൽ വരികയില്ല. തന്റെ മിത്രത്തിന്റെ ദുഃഖത്താൽ സന്തപ്തനായ ശ്രീരാമൻ, ഭവാന്റെ ശത്രുവിനെ ഞാൻ വേഗത്തിൽ ഹനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു.

0: ലയം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
2: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
3: ചെവി വേദന, വിട്ടുമാറാത്ത ജലദോഷം, സൈനസൈറ്റിസ്, തൊണ്ടവേദന, കേൾവിക്കുറവ്, തലകറക്കം.
4: ഓഹോ, ഇത്തരം ENT പ്രശ്നങ്ങൾ നിങ്ങൾ അലട്ടുന്നുണ്ടോ? എന്നാൽ ഇനി ആശങ്ക വേണ്ട. മട്ടന്നൂർ രേസം ഹോസ്പിറ്റലിൽ പ്രശസ്ത കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ സരിത കെയുടെ വിദഗ്ധ സേവനം ലഭ്യമാണ്. ആധുനിക രോഗനിർണയവും കൃത്യമായി ചികിത്സയും. നിങ്ങളുടെ ചെവി, മൂക്ക്, തൊണ്ട ഇവയുടെയെല്ലാം സമഗ്രാരോഗ്യത്തിനായി വിശ്വസിക്കാം SM ഹോസ്പിറ്റൽ. സേവന സമയം തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. SM ഹോസ്പിറ്റൽ, മട്ടന്നൂർ. ആരോഗ്യപ്രദമായ കേൾവിക്കും സുഖകരമായ ജീവിതത്തിനും വിശ്വാസത്തിന്റെ പേരാണ് SM ഹോസ്പിറ്റൽ.
5: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരോ?
6: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
4: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ്. പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്ക്വറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുകുന്ന് മട്ടന്നൂർ. ഫോൺ 0490247400 7225900018.
7: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ.
8: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് VK സുരേഷ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. മഴക്കെടുതിയിൽ 6 മരണം സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. 6 ജില്ലകളിൽ മദ്രസകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന രാജ്യവ്യാപക പ്രചാരണത്തിന് ഇന്ന് തുടക്കം. സംസ്ഥാനങ്ങൾക്ക് അധിക നികുതി വിഹിതമായി കേന്ദ്ര ധനമന്ത്രാലയം 1,09,019 കോടി രൂപ കൈമാറി. ഗ്ലാസ്ഗോയിൽ കോമൺവെൽത്ത് ഗെയിംസ് മെഡൽ പട്ടികയിൽ ഇന്ത്യ 4-ാം സ്ഥാനത്തേക്ക് ഉയർന്നു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ 6 മരണം സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. 6 പേരെ കാണാതായി. ഇവർക്കായി തിരച്ചിൽ തുടരുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. റവന്യൂ മന്ത്രിയുമായും ജില്ലയുടെ ഏകോപന ചുമതല വഹിക്കുന്ന മന്ത്രിമാരുമായും ജില്ലാ ഭരണകൂടങ്ങളുമായും സ്ഥിതിഗതി വിലയിരുത്തുന്നുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് 65 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 1,465 പേർ എത്തിയതായും അറിയിച്ച മുഖ്യമന്ത്രി ദുരിതബാധിത പ്രദേശങ്ങളിൽ കൂടുതൽ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയതായും വ്യക്തമാക്കി. 17 വീടുകൾ പൂർണ്ണമായും തകർന്നു. 127 വീടുകൾ ഭാഗികമായും മഴക്കെടുതിയിൽ തകർന്നു. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കും വീടുകളും കൃഷി

0: ജീവനോപാധികളും നഷ്ടപ്പെട്ടവർക്കും ഗവൺമെന്റ് മതിയായ ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ശക്തമായ മഴയെ തുടർന്ന് അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർമാരുടെയും NHM ജില്ലാ പ്രോഗ്രാം മാനേജർമാരുടെയും അടിയന്തര യോഗം വിളിച്ച് സ്ഥിതിഗതി വിലയിരുത്താൻ ആരോഗ്യ വിദ്യാഭ്യാസ ഡയറക്ടറോട് ആവശ്യപ്പെട്ടതായി മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ വിവിധ ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. കാസർകോട്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, കോട്ടയം ജില്ലകളിലാണ് കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചത്. മദ്രസകൾ, മറ്റ് മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ട്യൂഷൻ സെന്ററുകൾ, ഓഫ്ലൈൻ കോച്ചിംഗ് ക്ലാസുകൾ ഉൾപ്പെടെ സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമാണ്. വെള്ളപ്പൊക്കം മൂലം ഇന്ന് നടത്താനിരുന്ന വള്ളസദ്യകൾ മാറ്റിവച്ചതായി ആറന്മുള പള്ളിയോട സേവാസംഘം അറിയിച്ചു. വഞ്ചിപ്പാട്ട്, സോപാനം പരിപാടിയും വെള്ളപ്പൊക്കം മൂലം മാറ്റിവച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ വിളനാശങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും കൃഷിവകുപ്പ് എല്ലാ ജില്ലകളിലും കൺട്രോൾ റൂമുകൾ തുറന്നു. നാശനഷ്ടം സംബന്ധിച്ച വിവരങ്ങൾ കർഷകർക്ക് ജില്ലകളിലെ കൺട്രോൾ റൂമുകളിൽ അറിയിക്കാവുന്നതാണ്. സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഒഴികെ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ ഇറങ്ങരുതെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കാസർകോട് ജില്ലയിലെ തയ്യേനി വായിക്കാനത്തും മാലോത്ത് കാറ്റാം കവലയിലെ ഉന്നതിക്ക് സമീപവും ഉരുൾപൊട്ടി. ജില്ലയിൽ നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി കാസർകോട്ട് നിന്ന് പി ജഗന്നിവാസൻ.
1: കാസർകോട് ജില്ലയിലുണ്ടായ കനത്ത മഴയിൽ ഈസ്റ്റളേരി പഞ്ചായത്തിലെ തയ്യേനി വായിക്കാനത്തും മാലോത്ത് കാറ്റാങ്കവലയിലെ ഉന്നതിക്ക് സമീപവും ഉരുൾപൊട്ടി. വായിക്കാനത്തെ ഉരുൾപൊട്ടലിനെ തുടർന്ന് 6 കുടുംബങ്ങളെ തയ്യേനി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ആരംഭിച്ച ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ചൈത്രവാഹിനി, കാര്യംകോട് തുടങ്ങിയ നദികളുടെ സമീപത്ത് താമസിക്കുന്നവരെയും വിവിധ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. പൊടോതുരുത്തി, അച്ചാതുരുത്തി പ്രദേശങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. കുമ്പള, കോയിപ്പാടി, പള്ളിക്കര, ബേക്കൽ തീരങ്ങളിൽ കടൽക്ഷോഭമുണ്ടായി. കോയിപ്പാടി കടപ്പുറത്തുണ്ടായ രൂക്ഷമായ കടൽക്ഷോഭത്തിൽ 22 പേരെ മാറ്റിപ്പാർപ്പിച്ചു. കാര്യംകോട് പുഴയിൽ ഭീമനടി റിവർ ഗേജിൽ പയ്യന്നൂർ ഹൈഡ്രോളജി സെക്ഷൻ അപകട മുന്നറിയിപ്പ് നൽകി. ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നതിനാൽ ഇന്ന് മദ്രസകൾ ഉൾപ്പെടെ മതപഠന കേന്ദ്രങ്ങളും ട്യൂഷൻ സ്ഥാപനങ്ങളും ഞായറാഴ്ച തുറന്നു പ്രവർത്തിക്കാൻ സാധ്യതയുള്ള മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു.
0: കണ്ണൂർ ജില്ലയിൽ ആകെ 11 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 571 പേരെ മാറ്റിപ്പാർപ്പിച്ചു. ജില്ലയിൽ ഒഴുക്കിൽപ്പെട്ട് 2 പേരെ കാണാതായി. കൂടുതൽ വിവരങ്ങളുമായി KO ശശിധരൻ.
2: ഇരിട്ടി, തളിപ്പറമ്പ് താലൂക്കുകളിലെ 4 ക്യാമ്പുകളിലും പയ്യന്നൂർ താലൂക്കിലെ 3 ക്യാമ്പുകളിലുമായാണ് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. ഇരിട്ടി താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. പയ്യന്നൂർ മീന്തുള്ളിയിലെ തുരുത്തിൽ ഒറ്റപ്പെട്ടയാളെ രക്ഷപ്പെടുത്തുന്നതിനിടെ തിരുവനന്തപുരം സ്വദേശിയായ നീന്തൽ പരിശീലകൻ രാജേഷിനെയാണ് ഒഴുക്കിൽപ്പെട്ട് കാണാതായത്. ഇരിട്ടി മണത്തണ്ണ കൊട്ടുംചുരത്തെ ഹനീഫയെ കാഞ്ഞിരപ്പുഴയിൽ വീണ് കാണാതായിട്ടുണ്ട്. 2 പേർക്കുമായുള്ള തെരച്ചിൽ ഇന്ന് രാവിലെ പുനരാരംഭിക്കും. ജില്ലയിലെ മിക്ക പുഴകളും നിറഞ്ഞൊഴുകുന്നു. റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ മലയോരത്ത് പലയിടങ്ങളിലും വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. പഴശ്ശി ജലസംഭരണിയുടെ മുഴുവൻ ഷട്ടറുകളും പരമാവധി ഉയർത്തിയിരിക്കുകയാണ്.
0: കോഴിക്കോട് ജില്ലയിൽ ക്വാറികളുടെ പ്രവർത്തനത്തിനും വെള്ളച്ചാട്ടങ്ങൾ, നദീതീരങ്ങൾ, ബീച്ചുകൾ ഉൾപ്പെടെ ജലാശയങ്ങളിലേക്ക് പൊതുജനങ്ങൾ പ്രവേശിക്കുന്നതിനും വിലക്ക് ഏർപ്പെടുത്തി. ജില്ലയിൽ മഴക്കെടുതിയെ തുടർന്ന് 13 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 364 പേരാണ് ക്യാമ്പുകളിൽ കഴിയുന്നത്. ജില്ലയിൽ പ്രാഥമിക കണക്കനുസരിച്ച് 5 വീടുകൾ ഭാഗികമായി തകരുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ട്. വടകര താലൂക്കിലെ വില്യാപ്പള്ളി കീഴലിൽ വീടിന് മുൻവശത്തെ മതിൽ പൂർണ്ണമായും തകർന്നു. കക്കയം ജലസംഭരണിയിൽ ജലനിരപ്പ് ഉയർന്ന് 755.50 മീറ്ററിൽ എത്തിയതിനാൽ ഡാമിലെ അധിക ജലം ഒഴുക്കിവിടുന്നതിന് പ്രാരംഭ നടപടികളുടെ ഭാഗമായി ബ്ലൂ അലർട്ട് പ്രഖ്യാപിച്ചതായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. മലപ്പുറം ജില്ലയിൽ ഏറനാട്, കൊണ്ടോട്ടി, നിലമ്പൂർ താലൂക്കുകളിലായി ആരംഭിച്ച 7 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 129 പേരെ മാറ്റിത്താമസിപ്പിച്ചു. കനത്ത മഴയെ തുടർന്ന് എറണാകുളം ജില്ലയിൽ 7 ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തനം തുടങ്ങി. മൂവാറ്റുപുഴ, കോതമംഗലം താലൂക്കുകളിലാണ് ക്യാമ്പുകൾ. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം ഇന്ന് നടത്താൻ നിശ്ചയിച്ച തുല്യതാ പരീക്ഷ മഴക്കെടുതി കാരണം മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന 100 ആഴ്ച നീണ്ടു നിൽക്കുന്ന രാജ്യവ്യാപക പ്രചാരണത്തിന് ഇന്ന് തുടക്കമാകും. നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കല്പ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിലൂടെയാണ് തുടക്കം കുറിക്കുക. രാജ്യത്തെ 10,000-ത്തിലധികം സ്ഥലങ്ങളിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ യുവജനങ്ങൾ ലഹരിക്കെതിരെ നശാമുക്തി പ്രതിജ്ഞ ഏറ്റുചൊല്ലും. സംസ്ഥാനങ്ങൾക്ക് അധിക നികുതി വിഹിതമായി കേന്ദ്ര ധനമന്ത്രാലയം 1,09,019 കോടി രൂപ കൈമാറി. ഈ മാസം നൽകേണ്ട പതിവ് പ്രതിമാസ കൈമാറ്റത്തിന് പുറമെയാണിത്. മൂലധന വികസന ചെലവുകൾ വേഗത്തിലാക്കാൻ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അധിക ഗഡു നൽകുന്നതെന്ന് ധനമന്ത്രാലയം വ്യക്തമാക്കി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഗ്ലാസ്ഗോയിൽ കോമൺവെൽത്ത് ഗെയിംസ് മെഡൽ പട്ടികയിൽ ഇന്ത്യ 4-ാം സ്ഥാനത്തേക്ക് ഉയർന്നു. 13 സ്വർണവും 17 വെള്ളിയും 9 വെങ്കലവും ഉൾപ്പെടെ 39 മെഡലുകളാണ് ഇന്ത്യ നേടിയത്. ബോക്സിംഗിൽ 7 സ്വർണവും 3 വെള്ളിയും എന്ന റെക്കോർഡ് നേട്ടത്തോടെ കോമൺവെൽത്ത് ഗെയിംസിലെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യ ബോക്സിംഗ് മെഡൽ പട്ടികയിൽ 1-ാം സ്ഥാനത്താണ്. ഡെസ്ക് റിപ്പോർട്ട്.
3: 5,000 മീറ്റർ ദീർഘദൂര ഓട്ടത്തിൽ വെങ്കലം നേടിയ ശേഷം 10,000 മീറ്ററിൽ വെള്ളിമെഡലും നേടി ഇന്ത്യൻ താരം ഗുൽവീർ സിംഗ് ചരിത്രം രചിച്ചു. ഗെയിംസിന്റെ ഒരു പതിപ്പിൽ 2 മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് അത്ലറ്റും 5,000 മീറ്ററിൽ കോമൺവെൽത്ത് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയുമാണ് ഗുൽവീർ സിംഗ്. പാരാ അത്ലറ്റിക്സിലും ഇന്ത്യക്ക് ചരിത്ര നേട്ടമാണ്. പുരുഷന്മാരുടെ ഷോർട്ട്പുട്ട് F57 ഇനത്തിൽ സോമൻ റാണ സ്വർണവും ശുഭം ജുയാൽ വെള്ളിയും നേടി. ഈ ഇനത്തിൽ ഇന്ത്യയുടെ ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസ് സ്വർണ്ണ മെഡലും രാജ്യത്തിന്റെ ആദ്യത്തെ ഇരട്ട പോഡിയം ഫിനിഷും ഈ നേട്ടത്തിലൂടെയാണ്. പുരുഷ ട്രിപ്പിൾ ജംപ് ഇനത്തിൽ പ്രവീൺ ചിത്രവേൽ വെള്ളിയും സെൽവ പ്രഭു തിരുമാരൻ വെങ്കലവും നേടി. ജൂഡോ മാറ്റിൽ വനിതകളുടെ 63 കിലോഗ്രാം വിഭാഗത്തിൽ ഉന്നതി ശർമ്മ വെങ്കല മെഡൽ നേടി. പുരുഷ വിഭാഗത്തിൽ 90 കിലോഗ്രാം വിഭാഗത്തിൽ കലൻജിത് സിംഗ് മൻ ക്വാർട്ടർ ഫൈനലിലെത്തി.
0: ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ 51 കിലോഗ്രാം ബോക്സിംഗിൽ സ്വർണമെഡൽ നേടിയ സാക്ഷി ചൌധരിയെയും 60 കിലോ ബോക്സിംഗ് ഇനത്തിൽ സ്വർണമെഡൽ നേടിയ പ്രിയ ഖാംഗിംസിനെയും രാഷ്ട്രപതി ദ്രൗപദി മുർമു അഭിനന്ദിച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ വിജയികളായ ഇന്ത്യൻ താരങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. പുരുഷന്മാരുടെ ബോക്സിംഗിൽ സ്വർണമെഡൽ നേടിയ സച്ചിൻ സിവാച്ച്, വനിതകളുടെ ബോക്സിംഗ് വിഭാഗത്തിൽ ചാമ്പ്യന്മാരായ അരുന്ധതി ചൌധരി, പ്രിയ ഗംഗാസ്, സാക്ഷി, വെള്ളിമെഡൽ നേടിയ ലവ്ലിന ബോർഗോഹൈസൺ, ഷോട്ട്പുട്ടിൽ സ്വർണം നേടിയ സോമൻ റാണ എന്നിവരെയാണ് പ്രധാനമന്ത്രി അഭിനന്ദനം അറിയിച്ചത്. പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പേരിലെ സ്മാരകമന്ദിരം വൈകാതെ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റായിരുന്ന മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ 17-ാമത് ഓർമ്മദിനത്തിൽ ശിഹാബ് തങ്ങൾ പഠന ഗവേഷണ കേന്ദ്രം മലപ്പുറത്ത് നടത്തിയ ശിഹാബ് തങ്ങളുടെ ദർശനം ദേശീയ സെമിനാറിന്റെ സമാപന സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മുൻ കായിക താരവും പുല്ലൂരാമ്പാറ മലബാർ സ്പോർട്സ് അക്കാദമിയുടെ പരിശീലകനുമായിരുന്ന സി കെ സത്യൻ അന്തരിച്ചു. 55 വയസ്സായിരുന്നു. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 100, 200 മീറ്റർ സ്പ്രിന്റുകളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ സ്വർണമെഡലുകൾ നേടിയ സത്യൻ കായിക രംഗത്തുനിന്നും വിരമിച്ച ശേഷം പരിശീലന രംഗത്ത് തുടരുകയായിരുന്നു. സാഹിത്യകാരൻ, വിമർശകൻ, ജീവചരിത്രകാരൻ, അധ്യാപകൻ, പ്രഭാഷകൻ, സാമൂഹിക ചിന്തകൻ എന്നീ നിലകളിൽ പ്രസിദ്ധനായിരുന്ന പ്രൊഫസർ എം കെ സാനുവിന്റെ 1-ാം ചരമവാർഷികം ഇന്ന്. എം കെ സാനുവിന്റെ ഓർമ്മകൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് വിവിധ സാംസ്കാരിക സംഘടനകളും സാഹിത്യ പ്രവർത്തകരും ഇന്ന് അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. മഴക്കെടുതിയിൽ 6 മരണം സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. 6 ജില്ലകളിൽ മദ്രസകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന രാജ്യവ്യാപക പ്രചാരണത്തിന് ഇന്ന് തുടക്കം. സംസ്ഥാനങ്ങൾക്ക് അധിക നികുതി വിഹിതമായി കേന്ദ്ര ധനമന്ത്രാലയം 1,09,019 കോടി രൂപ കൈമാറി. ഗ്ലാസ്ഗോയിൽ കോമൺവെൽത്ത് ഗെയിംസ് മെഡൽ പട്ടികയിൽ ഇന്ത്യ 4-ാം സ്ഥാനത്തേക്ക് ഉയർന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
4: പ്രവാചകഃ ജതിന ശർമ്മ.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ജനസമക്ഷം ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്. AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ ജനസമക്ഷത്തിലേക്ക് സ്വാഗതം. ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. വിമൽ ജ്യോതി MBA കോളേജിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി നേരിട്ട് കോളേജ് ഓഫീസിൽ ഹാജരാകണം. അർഹരായവർക്ക് സ്കോളർഷിപ്പുകൾ ലഭ്യമാണ്. ഫോൺ നമ്പർ 9847364891. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിന് കീഴിൽ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ രൂപീകരിക്കുന്ന വീഡിയോ സ്ട്രിംഗർമാരുടെ പാനലിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്രീ ഡിഗ്രി അല്ലെങ്കിൽ പ്ലസ് ടു ആണ് യോഗ്യത. ദൃശ്യമാധ്യമ രംഗത്ത് കുറഞ്ഞത് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം അഭികാമ്യം. സ്വന്തമായി ഫുൾ HD പ്രൊഫഷണൽ ക്യാമറയും നൂതന അനുബന്ധ ഉപകരണങ്ങളും ഉള്ളവരാവണം. അപേക്ഷകരുടെ പേര്, വിലാസം, ഫോൺ നമ്പർ

0: ഇമെയിൽ, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ രേഖപ്പെടുത്തിയ ബയോഡാറ്റയും സ്വന്തമായുള്ള ക്യാമറയുടെ വിവരങ്ങളും സഹിതം ഈ മാസം 7-നകം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ, സിവിൽ സ്റ്റേഷൻ, കണ്ണൂർ 2 എന്ന വിലാസത്തിൽ നേരിട്ടോ തപാൽ വഴിയോ ഇമെയിൽ മുഖേനയോ ലഭ്യമാക്കണം. ഫോൺ നമ്പർ 0497270023. കണ്ണൂർ DIO@gmail.com. അസാപ്പ് കേരളയുമായി സഹകരിച്ച് PM ഉഷ പദ്ധതിയിലൂടെ വർക്ക്ഷോപ്പ് ഓൺ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് സൗജന്യ കോഴ്സ് നടത്തുന്നു. ഈ മാസം 8-നും 9-നും പാലയാട്ട് അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിലാണ് കോഴ്സ്. 18 വയസ്സ് പൂർത്തിയായ പ്ലസ് ടുക്കാർക്ക് അപേക്ഷിക്കാം. വെബ്സൈറ്റിലുള്ള ലിങ്കിലൂടെ അപേക്ഷ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0497271523. കണ്ണൂർ സർവകലാശാല ക്യാമ്പസിൽ MA എക്കണോമിക്സ് കോഴ്സിൽ സീറ്റ് ഒഴിവുണ്ട്. അഭിമുഖം മറ്റന്നാൾ രാവിലെ 10:30. IHRD വലിയ വെളിച്ചത്തെ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് കൂത്തുപറമ്പിൽ BSc കമ്പ്യൂട്ടർ സയൻസ്, BSc ഇലക്ട്രോണിക്സ്, BCOM വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നീ കോഴ്സുകളിലേക്ക് സീറ്റുകൾ ഒഴിവുണ്ട്. SC/ST, OBC, OEC വിഭാഗങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്ക് ഫീസ് ഇളവ് ലഭിക്കും. ഫോൺ നമ്പർ 0490209312123. ഇപ്പോൾ കേട്ടത് തദ്ദേശീയ അറിയിപ്പുകൾ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: തൊഴിലറിയിപ്പുകൾ കേൾക്കാം. കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, വയനാട്, കാസർഗോഡ് ജില്ലകളിലെ ESI ആശുപത്രി ഡിസ്പെൻസറികളിലേക്ക് അസിസ്റ്റന്റ് ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസറുടെ ഒഴിവുകളിലേക്ക് നിയമനത്തിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 14 രാവിലെ 11 മണി മുതൽ 3 മണി വരെ ഉത്തരമേഖലാ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ നടക്കും. യോഗ്യത MBBS, ഡിഗ്രി, TCMC രജിസ്ട്രേഷൻ നിർബന്ധം. 14 അവധിയാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം കൂടിക്കാഴ്ച നടക്കും. ഫോൺ നമ്പർ 0495232239. എടയന്നൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഒഴിവുള്ള ഫിസിക്കൽ എഡ്യൂക്കേഷൻ തസ്തികയിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നു. അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം നാളെ രാവിലെ 11 മണിക്ക് സ്കൂൾ ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാകണം. ഇപ്പോൾ കേട്ടത് തൊഴിലറിയിപ്പുകൾ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: കേൾക്കാം നാട്ടുവിശേഷം. ജില്ലാ സബ് ജൂനിയർ U15 ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വടംവലി മത്സരം ഈ മാസം 5 വായാട്ടുപറമ്പ് സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. എറണാകുളത്ത് നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിലേക്കുള്ള ജില്ലാ ടീമിനെയും ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കും. ടീമുകൾ നാളെ വൈകിട്ട് 5 മണിക്ക് മുൻപ് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 9547581948. ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയും നഗരസഭയും ചേർന്ന് ഉളിയിൽ നടത്തുന്ന സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ഇന്ന് രാവിലെ 10 മണി മുതൽ പയഞ്ചേരി LP സ്കൂളിൽ നഗരസഭാ ചെയർമാൻ വി വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്യും. ഇപ്പോൾ കേട്ടത് നാട്ടുവിശേഷം.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
4: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
5: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, 2-വീലർ, 4-വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
6: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
7: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
8: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
7: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ഓളം

0: ചികിത്സാ വിഭാഗങ്ങൾ
1: AKG ഹോസ്പിറ്റൽ, തലാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തലാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
2: പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ.
3: എല്ലാ ശ്രോതാക്കൾക്കും ഈ ആഴ്ചയിലെ പ്രതികരണ പരിപാടിയിലേക്ക് സ്വാഗതം.
4: സ്വാഗതം.
3: കത്തുകൾ വായിച്ചു തുടങ്ങാം.
4: ആദ്യമൊരു ശബ്ദ സന്ദേശമാണ്.
3: മുരളീധരൻ കേച്ചേരി അല്ലേ?
4: അതെ.
3: എന്താണ് അദ്ദേഹം പറയുന്ന പാട്ടും പൊരുളും എന്ന പരിപാടിയെ കുറിച്ചാണ്. എന്താണ് മുരളിയേട്ടന്റെ അഭിപ്രായം?
4: 70s എൺപതുകളിലെയും മധ്യമൻ ഗാനത്തെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്.
3: അത്തരം ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഡോക്ടർ PV ജയരാജും ലീന ജയരാജും ചേർന്ന് അവതരിപ്പിച്ച പാട്ടും പൊരുളും ഇഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. അദ്ദേഹം ഒരു ഗായകനാണ്, നമ്മുടെ ഇഷ്ടങ്ങളീണങ്ങൾ പരിപാടി അവതരിപ്പിച്ചതാണ്. അതുകൊണ്ട് സംഗീത പരിപാടികളാണ് കൂടുതൽ ആസ്വദിക്കാറുള്ളത്. എല്ലാ പരിപാടികളും കേൾക്കുക, പ്രതികരിക്കുക, വളരെയധികം സന്തോഷം. നമുക്ക് പാട്ടും പൊരുളും പരിപാടി അവതരിപ്പിച്ചവരോട് ഈ അഭിനന്ദനങ്ങൾ അറിയിക്കാം അല്ലേ?
4: അതെ.
3: അടുത്ത കത്താരതാണ്?
4: സരസ്വതി പ്രദീപൻ കാഞ്ഞിലേരി എഴുതി അയച്ചൊരു കത്തുണ്ട്. ഇഷ്ടങ്ങൾ ഈണങ്ങളെ കുറിച്ചാണ്. ബാബു ആണിക്കരിയുടെ അവതരണത്തിലൂടെ 26-ാം തീയതിയിലെ ഇഷ്ടങ്ങൾ ഈണങ്ങൾ വളരെ നല്ല ഗാനങ്ങളായിരുന്നു.
3: നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ശ്രോതാവാണ്, പ്രതികരണത്തിൽ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു പേരാണ് ബാബു ആണിക്കരി. അദ്ദേഹം നല്ലൊരു ആസ്വാദകനാണ് എന്ന് കൂടി മനസ്സിലായി ആ പരിപാടിയിലൂടെ അല്ലേ?
4: അതെ.
3: അടുത്ത പരിപാടി രാമകഥാ ഗാനലയത്തെ കുറിച്ചാണ്.
4: രാമായണ പാരായണം ഓരോ ദിവസത്തെയും ഓരോ ആൾക്കാരുടെയും പാരായണം വളരെ നല്ലതായി.
3: ഇനി നാടകത്തെ കുറിച്ചുണ്ടല്ലോ.
4: നെല്ലിക്ക നാടകം കുറച്ചു ഭാഗം മാത്രമേ കേൾക്കാൻ പറ്റിയുള്ളൂ. മല്ലികയുടെ മകൾ റോജ തന്നെയാണോ അത് എന്നാണ് സരസ്വതി ചേച്ചി ചോദിച്ചിരിക്കുന്നത്.
3: പ്ലാറ്റ്ഫോമിലെ ആ അലറി വിളിച്ച് ഓടിയ കാര്യമാണല്ലേ?
4: അതെ.
3: അതിനുശേഷം ഒരു ഭാഗം കൂടി കഴിഞ്ഞു. അത് റോജയല്ലാന്നാണ് മല്ലികക്കും ജയദേവനൊക്കെ മനസ്സിലായത്. നമുക്ക് എന്തായാലും അടുത്ത ഭാഗം ഇന്ന് കേൾക്കാലോ.
4: തീർച്ചയായിട്ടും.
3: തുടർന്നും നാടകത്തെ കുറിച്ച് എഴുതുക.
4: തീർന്നിട്ടില്ല മാഷെ, ഹരിതസമൃദ്ധിയെ കുറിച്ച് പറയുന്നുണ്ട്. ഹരിതസമൃദ്ധിയിൽ മരച്ചീനി, ചേന, ചേമ്പ് എന്നിവയുടെ പരിരക്ഷണവും വളപ്രയോഗവും അതിന്റെ ശല്യപ്പെടുത്തുന്ന കീടങ്ങളെ നശിപ്പിക്കുന്നതിനുള്ള ലായനി പ്രയോഗവും എല്ലാം അശ്വിനി വിശദീകരിച്ച് പറഞ്ഞു. ചെണ്ടുമല്ലിപ്പൂക്കളുടെ സംരക്ഷണം, പൂക്കൾ ഉണ്ടാകാനുള്ള വളപ്രയോഗവും കീടങ്ങളെ നശിപ്പിക്കാനുള്ള ലായനി പ്രയോഗവും വിശദമായി പറഞ്ഞു തന്നു. ഹരിതസമൃദ്ധിയിലൂടെ ഇത്തരം കാര്യങ്ങൾ കേട്ട് കൂടുതൽ അറിവ് നേടാൻ കഴിയുന്നു.
3: അശ്വിനിക്ക് പ്രത്യേകം നന്ദിയുണ്ടല്ലേ.
4: അതെ,
3: തീർച്ചയായിട്ടും ഹരിതസമൃദ്ധി കർഷകർക്ക് വലിയ സഹായമാണ്. തുടർന്നും ആ പരിപാടി കേൾക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. സരസ്വതി പ്രദീപൻ കാഞ്ഞിലേരി വീണ്ടും എഴുതുകയാണ്. ഇത് കാവ്യധാരയെക്കുറിച്ചാണ്. വ്യാഴാഴ്ച രാവിലെ പ്രക്ഷേപണം ചെയ്ത കാവ്യധാരയിൽ നന്ദാത്മജൻ കൊതേരിയുടെ ഏകാന്തം എന്ന കവിത ശികല ജിജേഷിന്റെ ആലാപനത്തിൽ വളരെ മനോഹരമായി തീർന്നു. ഭാവം ഉൾക്കൊണ്ട് തന്നെ ചൊല്ലി. നല്ല വരികൾ, രണ്ടുപേർക്കും അഭിനന്ദനങ്ങൾ. സന്തോഷം.
4: ജയ് ജവാനെ കുറിച്ചാണ് അടുത്തത്. തില്ലങ്കരിയിലെ വല്ലഭൻ ചേട്ടന്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ടുള്ള അയാളുടെ ആർമി ജീവിത കഥ, നൊമ്പരമുണർത്തുന്ന അനുഭവങ്ങൾ. ഓരോ പട്ടാളക്കാരനും ഒരു തവണയെങ്കിലും വേദനാജനകമായ അവസ്ഥ ഉണ്ടായിരുന്നിരിക്കാം. മിക്കവാറും എല്ലാവരുടെയും കേൾക്കാറുണ്ട്. എല്ലാറ്റിലും ഇതുപോലെ നൊമ്പരമുണർത്തുന്ന അനുഭവങ്ങൾ പങ്കുവെക്കാറുമുണ്ട്. ധീരജവാന്മാർക്ക് ആദരം.
3: നമ്മുടെ ജയ് ജവാൻ എന്നുള്ള പരിപാടി തന്നെ ധീരജവാന്മാർക്ക് ആദരം അർപ്പിച്ചുകൊണ്ടാണ്. അവരുടെ പൂർവ്വ സൈനിക ജീവിതത്തിലെ അനുഭവങ്ങൾ ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കുമ്പോൾ ഇതുപോലെ വളരെ വേദനാജനകമായ അനുഭവങ്ങൾ കൂടി പങ്കുവെക്കുമ്പോഴാണ് എത്രമാത്രം കഷ്ടപ്പാടാണ് അവർ രാജ്യത്തിനു വേണ്ടി നിർവഹിച്ചത് എന്ന് നമുക്ക് ബോധ്യപ്പെടുക. വളരെയധികം സന്തോഷം. ഇത് ബാബു ആണിക്കരിയുടെ ഒരു പ്രതികരണമാണ്. റേഡിയോ മലബാറിന്റെ പുതിയ പ്രക്ഷേപണ പരമ്പര തിരികെ ജീവിതത്തിലേക്ക് വളരെ ഉപകാരപ്രദമായ പരിപാടിയാണ്. മദ്യപാനവും മദ്യാസക്തിയും കാരണം എത്ര കുടുംബങ്ങളാണ് നശിച്ചു പോകുന്നത്. മദ്യപാനം നിർത്തണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും യാതൊരു സാമ്പത്തിക നഷ്ടവുമില്ലാതെ ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തകരെ സമീപിക്കാവുന്നതാണ്. മദ്യപാനം മൂലം ജീവിതം നശിച്ച് സമൂഹത്തിന് തന്നെ ബാധ്യതയായവരുടെ അനുഭവങ്ങൾ കേട്ട് ഒരാൾക്കെങ്കിലും മനമാറ്റം വന്നെങ്കിൽ തീർച്ചയായും ഈ പരിപാടി കൊണ്ട് റേഡിയോ മലബാറിന് അഭിമാനിക്കാം. ബാബു ആണിക്കരി സൂചിപ്പിച്ചതുപോലെ മദ്യാസക്തിയിൽ നിന്ന് മോചനം നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറെ ഉപകാരപ്രദമാണ് ഈ പരിപാടി. ഒരാൾക്കെങ്കിലും മനമാറ്റം വന്നെങ്കിൽ എന്ന് ആശ്വസിക്കുകയാണ് ബാബു ആണിക്കരി. തീർച്ചയായിട്ടും ഒന്നിലധികം ആൾക്കാർക്ക് ഇതിന്റെ ഉപകാരം കിട്ടി എന്ന അറിവുണ്ട്. ഞങ്ങളുടെ പരിപാടികൾ പ്രക്ഷേപണം ചെയ്തത് കേട്ട് 2-3 പേര് ആ പരിപാടിക്കൊടുവിൽ പറയുന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ചു എന്നാണ് ഇതിന്റെ അധികൃതർ ഞങ്ങളെ അറിയിക്കുന്നത്. ഈ പരിപാടി കൊണ്ട് ഉപകാരപ്രദമാകുന്ന ആൾ നമുക്ക് ചുറ്റും ഉണ്ടെങ്കിൽ അവർ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഹെൽപ്പ് ലൈൻ നമ്പറുമായിട്ട് ബന്ധപ്പെടണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അടുത്ത കത്തിലേക്ക് പോവാം.
4: അടുത്ത കത്ത് ചന്ദ്രഭാനുവേട്ടനാണ്, തില്ലങ്കേരിയിൽ നിന്ന്. ജൂലൈ 26 ഞായറാഴ്ച രാവിലെ 8 മുതൽ 1 നേരം പ്രക്ഷേപണം ചെയ്ത ഇഷ്ടങ്ങൾ ഈണങ്ങൾ പാട്ടിലെ വൈവിധ്യം കൊണ്ട് മാത്രമല്ല പരിപാടി അവതരിപ്പിച്ച ശ്രീ ബാബു ആണിക്കരി തെരഞ്ഞെടുത്ത ഗാനങ്ങൾക്ക് പലതരം ശ്രോതാക്കളുടെ മനസ്സ് കവരാനുള്ള

0: ഇതോ മാന്ത്രികത ഉൾക്കൊള്ളുന്നതായി അനുഭവപ്പെടുന്നുമുണ്ടായിരുന്നു. ഓരോ ഗാനങ്ങളും ഒന്നിനൊന്ന് ശ്രവണസുന്ദരമായവ. പ്രണയവും വിരഹവും സന്തോഷവും ദുഃഖവും ഓരോ പാട്ടിലും മാറി മാറി വന്നുകൊണ്ടിരുന്നു. ബാബുവിന്റെ പാട്ടരങ്ങിന് തന്റെ മന്ത്രമധുരമായ ശബ്ദത്തിൽ റേഡിയോ അവതാരക അശ്വിനി അവതരണത്തിൽ ബാബുവിന് ഒപ്പം ചേർന്നപ്പോൾ ഈ ആഴ്ചയിലെ ഇഷ്ടങ്ങളീണങ്ങൾ മറക്കാനാവാത്ത അനുഭവമായി മാറി. ബാബുവിനും അശ്വിനിക്കും റേഡിയോ മലബാറിനും അഭിനന്ദനങ്ങൾ.
1: സന്തോഷം. 1994 പുറത്തിറങ്ങിയ കുടുംബവിശേഷം എന്ന സിനിമയെ വർഷങ്ങൾക്ക് ശേഷം ചിത്രപരിചയത്തിൽ കൂടി ശ്രോതാക്കളിൽ എത്തിച്ചത് ഏറെ പ്രശംസനീയമായിട്ടുണ്ട്. അനിൽ ബാബു സംവിധാനം ചെയ്ത ഈ ചലച്ചിത്രം കുടുംബ പ്രേക്ഷകർ ഒരിക്കലും മറക്കാനിടയില്ല. ഒരു ചിത്രം മുഴുവനായും നേരിട്ട് കണ്ട പ്രതീതി ഉളവാക്കാൻ ബൈജുവിന്റെ അവതരണത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പ്രധാന കഥാപാത്രങ്ങളായി മഹാനടൻ തിലകൻ, കവിയൂർ പൊന്നമ്മ, ജഗദീഷ്, ഉർവശി എന്നിവർ അഭിനയിക്കുന്ന സിനിമയിലെ ക്ലൈമാക്സ് രംഗങ്ങളിൽ തിലകന്റെ അഭിനയ മുഹൂർത്തങ്ങളെ വാക്കുകളിൽ ഒതുക്കി തീർക്കാനാവില്ല. കവിയൂർ പൊന്നമ്മ അവതരിപ്പിച്ച ഭാരതി എന്ന തിലകന്റെ ഭാര്യ കഥാപാത്രം തങ്ങൾ കഷ്ടപ്പെട്ട് നിർമ്മിച്ച തന്റെ വീടിന് മുൻപിൽ മരിച്ചു കിടക്കുന്നത് കണ്ടപ്പോൾ തിലകന്റെ മുഖത്ത് മിന്നിമറിയുന്ന വികാര വിക്ഷോഭങ്ങളും സങ്കടവും ഉൾക്കൊണ്ടുള്ള രംഗങ്ങളിലെ പഞ്ച് ഡയലോഗുകൾ ഏതൊരു ശ്രോതാവിന്റെയും ഉള്ളിൽ മായാത്ത മറക്കാനാവാത്ത നൊമ്പരമായി അവശേഷിക്കുന്നു.
0: ചിത്രപരിചയം തീർന്നു കഴിയുമ്പോഴേക്കും തിയേറ്ററിൽ പോയി ഈ സിനിമ കണ്ടിറങ്ങുന്ന ഒരു അനുഭവം ഫീൽ ചെയ്യുന്നുണ്ട്. അവതാരകൻ ബൈജുവിനും റേഡിയോ മലബാറിനും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് ചന്ദ്രഭാനുവേട്ടൻ തിലങ്കേരി.
1: സന്തോഷം. ഞങ്ങളുടെ പരിപാടി വളരെ ഫീൽ ചെയ്യുന്ന തരത്തിൽ പ്രതികരിച്ചതിന് ചന്ദ്രഭാനുവേട്ടനോടും ഞങ്ങളുടെ നന്ദി അറിയിക്കട്ടെ. അടുത്ത പ്രതികരണത്തിലേക്ക് പോവാം. ആരാണ്?
0: പ്രസീത പ്രകാശൻ കാര എഴുതുന്നതാണ്.
1: എന്താണ് ഇത്തവണ പ്രസീത പ്രകാശൻ പറയുന്നത്?
0: ജൂലൈ 26 പ്രക്ഷേപണം ചെയ്ത സർഗജാലകം കവിതകളും കഥയും കൊണ്ട് മനോഹരമായിരുന്നു. ബിന്ദു സുരേഷിന്റെ വാഗപൂത്ത വഴിയിൽ എന്ന കഥ വളരെ ഭംഗിയായും ആ കഥയുടെ സന്ദർഭത്തിനനുസരിച്ച് ഭാവങ്ങളോടുകൂടിയും അശ്വിനി അവതരിപ്പിച്ചു. കഥാകൃത്തിനും അവതാരികൾക്കും ഒത്തിരി അഭിനന്ദനങ്ങൾ. അതേപോലെ ഷെഫീന റഷീദിന്റെ പെൺമനം എന്ന കവിത നന്ദാത്മജൻ കുതേരി ആലപിച്ചത് വളരെയേറെ ഹൃദയസ്പർശിയായിരുന്നു. രാകേഷ് ഇളയാവൂരിന്റെ വ്യർത്ഥമോഹങ്ങൾ എന്ന കവിത ശിവന്യാ ശിവൻ അവതരിപ്പിച്ചതും വളരെ മനോഹരമായിരുന്നു.
1: രാമകഥാ ഗാനലയം വ്യത്യസ്തമായ ശ്രോതാക്കളുടെ ശബ്ദം കൊണ്ട് മനോഹരമാണ്. ആശംസകൾ നേരുന്നു. ചിരിയും ചിന്തയും പരിപാടി നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെപ്പറ്റി എത്ര രസകരമായ രീതിയിലാണ് ആമനത്താത്തയും കരുണനും അവതരിപ്പിച്ചത്. നമ്മള് നീറ്റ് പരീക്ഷയുടെ ചോർച്ച അല്ല പറഞ്ഞല്ലേ?
0: അതെ.
1: വീട് ചോരുന്ന കാര്യമാണ് വന്ന് പറഞ്ഞത്.
0: അത് ലാസ്റ്റ് നീറ്റിലേക്ക്
1: നീറ്റിലേക്ക് എത്തിപ്പോയതാണ്. ഏതായാലും അഭിനന്ദനങ്ങളുണ്ട് ആമനത്താത്തക്ക്. സൂര്യക്കാണ് അഭിനന്ദനങ്ങൾ. അതുപോലെ കരുണ നമ്മുടെ ബൈജുവിനുണ്ട്. സമൂഹത്തിൽ നടക്കുന്ന ഏതൊരു വിഷയവും ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ഈ പരിപാടി ആരെയും ചിരിപ്പിക്കുന്നതോടൊപ്പം ചിന്തിപ്പിക്കുകയും ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
0: നാടകത്തിന്റെ പശ്ചാത്തലമുള്ള ചില സിനിമകളിലെ ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തിങ്കളാഴ്ച പ്രക്ഷേപണം ചെയ്ത മധുരഗീതങ്ങൾ വളരെ മധുരമുള്ളതായി തോന്നി. ഒപ്പം കൃഷ്ണകുമാർ സാറിന്റെ അവതരണവും മികച്ചതായിരുന്നു. എല്ലാവരും കേൾക്കാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഗാനങ്ങളായിരുന്നു അതിൽ മുഴുവനും എന്ന് പറയാതെ വയ്യ. 17 പൂങ്കരലും മാലിനിയുടെ തീരങ്ങൾ തഴുകിവരും പരുന്നീർക്കാറ്റുമൊക്കെ എത്ര കേട്ടാലും മതിവരാത്തതാണ്. ഇത്തരത്തിലുള്ള പാട്ടുകൾ ശ്രോതാക്കൾക്കായി കേൾപ്പിച്ചു തന്ന റേഡിയോ മലബാറിന് ഒത്തിരി അഭിനന്ദനങ്ങൾ. ഒത്തിരി സ്നേഹത്തോടെ പ്രസീത പ്രകാശൻ.
1: സന്തോഷം. ഇത് ശ്രീജ കാഞ്ഞിരോടാണ്. നെല്ലിക്ക നാടകത്തെ കുറിച്ചാണ്. രണ്ടാം ഭാഗത്തിന്റെ 2-3 ഭാഗങ്ങൾ കേട്ടു. ഒന്നാം ഭാഗം കേട്ടില്ല. ഹൃദയസ്പർശിയാണ് എന്നാണ് അഭിപ്രായം. മുന്നോട്ട് പോവട്ടെ എന്നാണ് അഭിനന്ദനം അറിയിക്കുന്നത്. എല്ലാ അണിയറ പ്രവർത്തകർക്കും എന്റെ അഭിനന്ദനങ്ങൾ എന്നുകൂടി ശ്രീജ കാഞ്ഞിരോട് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നെല്ലിക്ക ഭാഗം 2 മുഴുവൻ അധ്യായങ്ങളും കേൾക്കുക. ഇന്ന് നമ്മുടെ 4 അധ്യായമാണ്. പരിപാടി കേട്ടതിന് ശേഷം അഭിപ്രായങ്ങളും കൂടി അറിയിക്കുക. ശ്രീജ കാഞ്ഞിരോട് രാമായണ പാരായണത്തെ കുറിച്ചും അഭിപ്രായം പറഞ്ഞിട്ടുണ്ടല്ലേ?
0: അതെ. ശ്രോതാക്കളുടെ പാരായണം അതിഗംഭീരമാകുന്നുണ്ട് എന്നാണ് ശ്രീജേച്ചി പറഞ്ഞിരിക്കുന്നത്.
1: മട്ടന്നൂർ എളമ്പാറയിലെ സുജാത മാറ്റഡി കൂടെ KP ജാനകി പരിപ്പായി.
0: ജൂലൈ 27 മധുരഗീതങ്ങൾ നാടക വിഷയവുമായി ബന്ധപ്പെട്ട ഗാനവുമായി കൃഷ്ണകുമാർ മാഷ് അവതരിപ്പിച്ച മധുരഗീതങ്ങൾ വളരെ ഇഷ്ടമായി. രാജഹംസമേ, പാൽസരണികളിൽ ഭരതമുനി ഒരു കളം വരച്ചു, മാമ്പുള്ളിക്കാവിൽ, മാലിനിയുടെ തീരങ്ങൾ തുടങ്ങി എല്ലാ ഗാനങ്ങളും വളരെ ഇഷ്ടമായി. ആ ഗാനങ്ങൾ അവതരിപ്പിച്ച മാഷിനും റേഡിയോ മലബാറിനും 1000 അഭിനന്ദനങ്ങൾ.
1: ജൂലൈ 30 രാവിലെ ഒരുപിടി തമാശ ഗാനങ്ങളുമായി വന്ന മധുരഗീതങ്ങൾ വളരെ ഇഷ്ടമായി. രാമകൃഷ്ണൻ പഴശ്ശി അവതരിപ്പിച്ച ഓരോ ഗാനങ്ങളും അവതരണവും വളരെ ഇഷ്ടമായി. ഇറ്റലി ജർമ്മനിയും ചിഞ്ചിലും ചിഞ്ചിലും, പാലം കടക്കുപോലും, നാരായണ, പ്രാണനാഥ എന്നീ ഗാനങ്ങൾ കേട്ടപ്പോൾ ചിരിച്ചു പോയെന്നാണ് പറയുന്നത്. ആദ്യമായിട്ടാണ് ഇതൊക്കെ കേൾക്കുന്നത്. ആ ഗാനങ്ങൾ അവതരിപ്പിച്ച രാമകൃഷ്ണൻ പഴശ്ശി സാറിനോട് 1000 അഭിനന്ദനങ്ങൾ അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട് സൂര്യ.
0: തീർച്ചയായിട്ടും നമുക്ക് രാമേട്ടനെ അറിയിക്കണ്ടേ മാഷേ?
1: മാത്രമല്ല റേഡിയോ മലബാറിനും അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. നമുക്ക് സ്വീകരിക്കാം. രാമകൃഷ്ണനുള്ളത് രാമകൃഷ്ണൻ തന്നെ കൊടുത്തേക്കല്ലേ?
0: അതെ.
1: എന്നാലും അടുത്ത ആഴ്ചയും വീണ്ടും ഈ ചിരിപ്പാട്ടുകൾ വരുള്ളൂ.
0: സുജാതേച്ചി മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ജൂലൈ 27 തീയതി ചിത്രചേച്ചിക്ക് ആശംസകൾ നേർന്നുകൊണ്ട് ബൈജു സുന്ദരം

0: ഉച്ചയ്ക്ക് ഒരു മണിക്ക് അവതരിപ്പിച്ച പ്രത്യേക പരിപാടി വളരെ ഇഷ്ടമായി. ആ പരിപാടി അവതരിപ്പിച്ച ബൈജു സാറിന് 1000 അഭിനന്ദനങ്ങൾ.
1: രാമകൃഷ്ണന്റെ കൂടെ ബൈജുവിനും ഈ അഭിനന്ദനങ്ങൾ അറിയിക്കാം. അഭിനന്ദനങ്ങൾ അറിയിച്ചിരിക്കുന്നത് സുജാത മാറ്റഡി, കെ പി ജാനകി പരിപ്പായി എന്നിവരാണ്. ഇനി പ്രതികരണമുണ്ടോ, കത്തുകളുണ്ടോ?
0: ഉണ്ട്. നമ്മുടെ സ്ഥിരം ശ്രോതാവായ ദിലീപ് വി മുഹമ്മദ് മൂവാറ്റുപുഴ അയച്ചതാണ്.
1: ദിലീപിന്റെ പ്രതികരണം ഞാൻ വായിച്ചു തുടങ്ങാം. കുടുംബവിശേഷങ്ങൾ എന്ന സിനിമയുടെ ശബ്ദവ്യാഖ്യാനം ഏറെ ഇഷ്ടപ്പെട്ടു. പല കാരണങ്ങൾ കൊണ്ട് കാണാതെ പോയ പല ചിത്രങ്ങളും ഇങ്ങനെ ആസ്വദിക്കാനാകുന്നത് മികച്ച ശ്രവ്യാനുഭവമാണ്. ഹൃദയസ്പർശിയായ നല്ലൊരു കുടുംബ ചിത്രത്തിന്റെ മികച്ച ശബ്ദവ്യാഖ്യാനമായിരുന്നു അത്.
0: ബാബുവേട്ടൻ എന്ന ബാബു ആണിക്കരി അവതരിപ്പിച്ച ഇഷ്ടങ്ങൾ ഈണങ്ങൾ പഴയകാല ഗാനങ്ങൾ ഇഷ്ടപ്പെടുന്ന ആർക്കും ഏറെ ഹൃദ്യമായി അനുഭവപ്പെടും. തെരഞ്ഞെടുത്ത് അവതരിപ്പിച്ച ഗാനങ്ങളെല്ലാം ഒന്നിനൊന്ന് ഇഷ്ടപ്പെട്ടതു തന്നെ.
1: മാപ്പിള രാമായണം പറഞ്ഞ ചാരുകസേരയ്ക്ക് കുറച്ച് പ്രതികരണം കൂടുതൽ കിട്ടി എന്ന് വിചാരിച്ച് സൂര്യയും അശ്വിനും ഇങ്ങനെ വഴക്ക് പിടിക്കേണ്ടതുണ്ടോ? സൂര്യയും ബൈജുവേട്ടനും ഇത്തിരി നന്നായി പാടുമെന്ന് വിചാരിച്ച് അശ്വിനി ഇത്രയൊക്കെ പറയാൻ എന്തിരിക്കുന്നു? അഥവാ ഇനി അശ്വിനി എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ പ്രായം ചെന്നവർ അത് വകവെച്ചു കൊടുക്കണ്ടേ? ഇങ്ങനെ തല്ലുപിടിക്കാൻ തുടങ്ങിയാൽ ശ്രോതാക്കൾക്ക് ഇനിമേൽ ഒന്നും എഴുതാൻ പറ്റില്ലല്ലോ. ദൗർഭാഗ്യവശാൽ മാപ്പിള രാമായണം അവതരിപ്പിച്ച ചാരുകസേരയുടെ പ്രക്ഷേപണവും പുനഃപ്രക്ഷേപണവും എനിക്ക് കേൾക്കാൻ സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ കേട്ടിരുന്നെങ്കിൽ ഞാനും ഒരു പ്രതികരണം എഴുതുമായിരുന്നു. ഉടനെ വീണ്ടും പ്രക്ഷേപണം ചെയ്യാൻ ആവശ്യപ്പെടുന്നത് ഉചിതമല്ലെന്ന് കരുതുന്നു.
0: ശ്രോതാക്കൾക്ക് നമ്മൾ അടികൂടുന്നത് വളരെ ഇഷ്ടമാണ് മാഷേ, അതുകൊണ്ടാണ് ഞാനും അശ്വിനിയും കുറച്ച് അടികൂടുന്നത്.
1: ശ്രോതാക്കൾക്ക് ആവശ്യമുള്ളത് കൊടുക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ചുമതല, അല്ലേ? മാത്രമല്ല ശ്രീ ദിലീപ്, നമ്മുടെ ചാരുകസേലയുടെ പരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ കഥകൾ വളരെ ദീർഘമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ വിരസത അകറ്റാൻ ഇതുപോലെ ചില നർമ്മങ്ങൾ സൗകര്യപ്രദമാവുമല്ലോ. അതുകൊണ്ടാണ് അവരേതായാലും തല്ലുകൊടുത്തെ കഥകൾക്ക് കോട്ടൊന്നും വരില്ല. മാപ്പിള രാമായണം പുനഃപ്രക്ഷേപണം ഉണ്ടാകും ഉച്ചയ്ക്ക് 2 മണിക്ക് ഒരു വട്ടം കൂടി എന്ന പരിപാടിയിൽ. ആ സമയത്ത് കേൾക്കാൻ ശ്രമിക്കുക.
0: എന്തായാലും വഴക്കുണ്ടാക്കി രണ്ടുപേരും ചെന്ന് കയറിയത് മാഷിന്റെ ഉമ്മറത്ത്. അപ്പോൾ അതാ കഥകളുടെ കെട്ടഴിച്ച് അവയുടെ പുനരാഖ്യാനവുമായി ചാരുകസേരയിൽ മാഷ്. പിന്നെ പറഞ്ഞ രഘുവംശവും ദിലീപൻ രാജാവിന്റെ കഥയും ബഹു ജോറായി. ഈ കഥയുടെ ഒരു ഹ്രസ്യരൂപം വർഷങ്ങൾക്ക് മുൻപ് 7ാം ക്ലാസ്സിലെ മലയാളം പാഠാവലിയിൽ പഠിച്ചതോർത്തുപോയി.
1: പണ്ട് വളരെ പണ്ടായിരിക്കും 7ാം ക്ലാസ് എന്ന് പറയുമ്പോ, അല്ലേ?
0: അതെ.
1: പഴയ കാലത്ത് 7ാം ക്ലാസ്സിലേക്ക് കൊണ്ടുപോകുവാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്ന് അറിയുന്നതിൽ വളരെയധികം ചരിതാർത്ഥ്യമുണ്ട്. മുഹമ്മദ്, മുഹമ്മദിന്റെ പ്രതികരണങ്ങൾ കഴിഞ്ഞോ?
0: ഇല്ല. ഓണം ഇങ്ങ് എത്താറായി. വിശേഷാൽ ചലച്ചിത്ര ഗാന പരിപാടി, പ്രത്യേക അഭിമുഖങ്ങൾ, ഗാനലയം, കൂടുതൽ ചിത്രപരിചയം, പ്രത്യേക ഇഷ്ടങ്ങൾ ഈണങ്ങൾ, നാടകം എല്ലാം ഉണ്ടായിരിക്കണം. ഓണത്തിന്റെ 4 ദിവസങ്ങളിലെങ്കിലും പ്രക്ഷേപണ സമയം ഇന്റർനെറ്റ് പ്രക്ഷേപണത്തിന് വിട്ടുകൊടുക്കാതെ രാവിലെ 5 മണി മുതൽ രാത്രി 11 മണി വരെ ഭൂതല പ്രക്ഷേപണം നടത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
1: നല്ലൊരു നിർദ്ദേശമാണ്, അത് നമുക്ക് നടപ്പിലാക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. 5 മണി മുതൽ 11 മണി വരെ ഭൂതല പ്രക്ഷേപണം തന്നെ. കൂടാതെ ഓണ വിഭവങ്ങളെ കുറിച്ച് നിങ്ങൾ ആലോചന തുടങ്ങിക്കഴിഞ്ഞു. മോശമല്ലാത്ത വിഭവങ്ങൾ ഒരുക്കാൻ ഞങ്ങളുടെ പരിമിതികൾ വെച്ചുകൊണ്ട് ശ്രമിക്കും. അത് നിങ്ങൾ ഇഷ്ടത്തോടുകൂടി ആസ്വദിക്കണമെന്നൊരു അഭ്യർത്ഥനയോടുകൂടി.
0: ഒരു നിർദ്ദേശവും മുന്നോട്ട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അദ്ദേഹം. ഓഗസ്റ്റ് 8ാം തീയതി പുന്നമടക്കായലിൽ നടക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ആകാശവാണി നടത്തുന്ന ദൃക്സാക്ഷി വിവരണം റേഡിയോ മലബാർ റിലേ ചെയ്താൽ നന്നായിരിക്കുമെന്ന് കരുതുന്നു.
1: അതിന്റെ സാങ്കേതിക കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനുണ്ട്. അത് അന്വേഷിച്ച് ഞങ്ങൾക്ക് സൗകര്യപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ അത് ഉൾക്കൊള്ളിക്കാം. ഏതായാലും വളരെ വിശദമായി തന്നെ ദിലീപ് ഈ ആഴ്ച എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ദിലീപിന്റെ 2 കത്തുകളായിരുന്നു നമുക്കല്ലേ.
0: അതെ.
1: ഈ ആഴ്ച ഒരു കത്ത് തന്നെ എല്ലാ കാര്യങ്ങളും വന്നു. വളരെയധികം സന്തോഷം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഓണം നേരത്തെ ദിലീപ് പറഞ്ഞതുപോലെ വരാറായി. ചില പരിപാടികളും പരിപാടികളുടെ സമയമാറ്റങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. വളരെ പ്രധാനപ്പെട്ട 2 പരിപാടികളാണ് നമ്മുടെ വിജയകുമാർ ബ്ലാത്തൂരൊക്കെ അവതരിപ്പിക്കുന്ന ശാസ്ത്രവീതി, അല്ലേ? പലപ്പോഴും രാവിലെ അത് ഇല്ലാത്തത് കൊണ്ട് കേൾക്കാൻ സാധിക്കുന്നില്ല എന്ന പരാതിക്ക് പരിഹാരമായി രാവിലെ 7:35 ഏത് ദിവസമാണ്?
0: വ്യാഴാഴ്ച രാവിലെ 7:35
1: നിങ്ങൾക്ക് ശാസ്ത്രവിധി കേൾക്കാം. അപ്പം വായനശാലയിലെ വളരെ പ്രശസ്തമായ കഥാ അവതരണങ്ങളൊക്കെ നിങ്ങൾക്ക് ചൊവ്വാഴ്ച രാവിലെ 7:35 കേൾക്കാം. അപ്പം ഇന്ന് നാടകനേരത്തിന്റെ നെല്ലിക്കയുടെ 2ാം ഭാഗത്തിന് കഴിഞ്ഞ ആഴ്ച ഒരുപാട് അഭിപ്രായങ്ങൾ ലഭിച്ചതാണ്. മറക്കാതെ കേൾക്കുക. അഭിപ്രായങ്ങൾ അടുത്ത ദിവസം തന്നെ നമുക്ക് അയച്ചു തരിക. ഇതുവരെ പ്രതികരിച്ച എല്ലാ ശ്രോതാക്കൾക്കും, ഞങ്ങളുടെ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും ഞങ്ങളുടെ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് വീണ്ടും എഴുതുക. പ്രതികരണം കെയർ സ്റ്റേഷൻ ഡയറക്ടർ, റേഡിയോ മലബാർ, അയ്യല്ലൂർ, മട്ടന്നൂർ എന്ന വിലാസത്തിൽ.
0: വാട്സ്ആപ്പ് നമ്പർ 9037008960.
2: പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ.
3: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
4: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
3: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസ്സിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പ്

0: വരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
3: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
2: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പൊ എസ് ഉണ്ടല്ലോ.
3: യെസ്,
2: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
3: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
2: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
3: 9447371836,
2: 8078502836.
1: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
4: സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക, മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
5: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
6: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
5: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ട് കൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
6: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും. കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
5: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
6: മറ്റൊരു നമ്പർ 8301993542.
5: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
7: അല്പസമയത്തിനുള്ളിൽ ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
8: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്നു, മഴക്കെടുതികളും രൂക്ഷം. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലഹരിമുക്ത ഭാരതത്തിനായി യുവാക്കളെ അണിനിരത്തുന്ന നശാമുക്ത യുവ ഫോർ വികസിത് ഭാരത് സങ്കല്പ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിക്കും. ശാസ്ത്രം, സാങ്കേതികവിദ്യ, കായികം എന്നീ മേഖലകളിൽ ഇന്ത്യ കൈവരിച്ച മുന്നേറ്റത്തിന് പിന്നിൽ രാജ്യത്തെ യുവജനങ്ങളാണെന്ന് പ്രധാനമന്ത്രി. നീറ്റ് പി ജി പരീക്ഷാ മുന്നൊരുക്കങ്ങൾ അവലോകനം ചെയ്ത് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ. സുതാര്യമായ പരീക്ഷ ഉറപ്പാക്കാൻ വിദ്യാർത്ഥി കേന്ദ്രീകൃത പരിഷ്കാരങ്ങളുമായി കേന്ദ്ര സർക്കാർ. കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിച്ച് ചർച്ചകൾക്ക് തയ്യാറായില്ലെങ്കിൽ ഇറാനെതിരെ ആക്രമണം ശക്തമാക്കുമെന്ന് യു എസ് പ്രസിഡന്റ്. കോമൺവെൽത്ത് ഗെയിംസിന്റെ 10th ദിനത്തിൽ ഉജ്ജ്വല മുന്നേറ്റവുമായി ഇന്ത്യ, മെഡൽ പട്ടികയിൽ 4th സ്ഥാനത്ത്. വാർത്തകൾ വിശദമായി. നശാമുക്ത യുവ ഫോർ വികസിത് ഭാരത് സങ്കല്പ് അഭിയാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്യും. ലഹരി ഉപയോഗത്തിനെതിരെയുള്ള 100 ആഴ്ച നീളുന്ന ജനകീയ പ്രചാരണ പരിപാടിക്കാണ് ഇതോടെ തുടക്കമാകുന്നത്. യുവാക്കളെ ലഹരി വസ്തുക്കളിൽ നിന്ന് അകറ്റി നിർത്താനും സാമൂഹിക മാറ്റത്തിന്റെ വക്താക്കളാക്കി മാറ്റാനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. രാജ്യമെമ്പാടുമുള്ള 10,000-ത്തിലധികം കേന്ദ്രങ്ങളിൽ നിന്നായി വൻ യുവജന പങ്കാളിത്തം ചടങ്ങിലുണ്ടാകും. മൈ ഭാരത് വോളണ്ടിയർമാർ, നാഷണൽ സർവീസ് സ്കീം അംഗങ്ങൾ, യൂത്ത് ക്ലബ്ബുകൾ, സ്കൂളുകൾ, കോളേജുകൾ, സർവകലാശാലകൾ, സന്നദ്ധ സംഘടനകൾ, 125-ൽ അധികം ആത്മീയ പ്രസ്ഥാനങ്ങൾ എന്നിവ പരിപാടിയുടെ ഭാഗമാകും. ലഹരിമുക്ത സമൂഹം എന്ന ലക്ഷ്യത്തോടെ എല്ലാ ഞായറാഴ്ചകളിലും പ്രത്യേക ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും. ശാസ്ത്രം, സാങ്കേതികവിദ്യ, കായികം എന്നീ മേഖലകളിൽ രാജ്യം കൈവരിച്ച പുരോഗതിക്ക് പിന്നിൽ ഇന്ത്യൻ യുവത്വത്തിന്റെ കഴിവുകളാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശുചിത്വ പരിപാലനം, ജലസംരക്ഷണം, പ്രകൃതി വിഭവ സംരക്ഷണം എന്നിവയിൽ യുവജനങ്ങൾ സജീവമായി പങ്കാളികളാകണമെന്നും തദ്ദേശീയ നിർമ്മിതികൾ സമ്മാനമായി നൽകാൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. മൈസൂരിൽ സ്വാമി വിവേകാനന്ദ കൾച്ചറൽ യൂത്ത് സെന്ററായ വിവേക സ്മാരക ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. യുവജനങ്ങളെ വഴിനടത്തുകയും രാഷ്ട്രനിർമ്മാണത്തിന് അവരെ പ്രാപ്തരാക്കുകയും ായിരുന്നു സ്വാമി വിവേകാനന്ദന്റെ കാഴ്ചപ്പാടെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു.
9: സ്വാമി വിവേകാനന്ദ് ജി യുവാവോ ശിക്ഷക്കോ രാഷ്ട്ര നിർമ്മാണ കാ മജബൂത് ആധാർ മാനത്തെ ആജ് യുവാ ദുനിയാ കെ വികാസ് കോ ഗതി ദേ രഹാ ഹൈ ആജ് ഭാരത് കി അർത്ഥവ്യവസ്ഥ സബ്സെ തേജി സെ ആഗെ ബഡ് രഹി ഭാരത് കെ യുവാവോ കെ സാമർത്ഥ്യ സെ.
8: 2026 നീറ്റ് പി ജി പരീക്ഷയുടെ തയ്യാറെടുപ്പ് അവലോകനം ചെയ്ത് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. ഈ മാസം 30 നീറ്റ് പി ജി പരീക്ഷ. പരീക്ഷയ്ക്കായി ഏർപ്പെടുത്തിയിരിക്കുന്ന സമഗ്രമായ സുരക്ഷാ ക്രമീകരണങ്ങളും മന്ത്രി അവലോകനം ചെയ്തു. 273,183 ഉദ്യോഗാർത്ഥികളാണ് ഇത്തവണ നീറ്റ് പി ജി പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പരീക്ഷയുടെ സുതാര്യത ഉറപ്പുവരുത്താൻ ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളും ഏകോപിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശം നൽകി. സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതത്തിന്റെ അധിക ഗഡുവായി 1,09,019 കോടി രൂപ അനുവദിച്ച് കേന്ദ്ര സർക്കാർ. ഓഗസ്റ്റ് 10 നൽകേണ്ട പതിവ് പ്രതിമാസ വിഹിതത്തിന് പുറമെയാണിത്. സംസ്ഥാനങ്ങളിലെ വികസന മൂലധന ചെലവുകൾക്ക് വേഗം കൂട്ടാൻ ലക്ഷ്യമിട്ടാണ് തുക മുൻകൂട്ടി നൽകിയതെന്ന് ധനമന്ത്രാലയം വ്യക്തമാക്കി. 2,597 കോടി രൂപയാണ് കേരളത്തിന് അനുവദിച്ചത്. ഉസ്ബെക്കിസ്ഥാൻ വിദേശകാര്യമന്ത്രി സൈദോവ് ബക്തിയോർ ഓദിലോവിഷ് ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. ഈ മാസം 5 വരെയാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം. സന്ദർശനത്തിനിടെ രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഡൽഹിയിൽ നടക്കുന്ന ബിസിനസ് ഫോറത്തിലും ഉസ്ബെക്കിസ്ഥാൻ വിദേശകാര്യമന്ത്രി പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
8: കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്നു. സംസ്ഥാനത്ത് കെടുതികളും രൂക്ഷം. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
10: കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. സംസ്ഥാനത്താകെ 65 ക്യാമ്പുകൾ തുറന്നതായും 1465 പേർ ക്യാമ്പുകളിലുണ്ടെന്നും റവന്യൂ മന്ത്രി AP അനിൽകുമാർ വ്യക്തമാക്കി. വെള്ളപ്പൊക്ക സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. വൈദ്യുതി തകരാറുകൾ ഉടൻ പരിഹരിക്കാൻ KCB നിർദ്ദേശം നൽകി. അടിയന്തര സാഹചര്യങ്ങളിൽ ജില്ലാ കളക്ടറേറ്റുകളിലെ നമ്പറുകളിൽ ബന്ധപ്പെടണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. മഴക്കെടുതിയിൽ ഇതുവരെ 127 വീടുകൾ ഭാഗികമായും 17 പൂർണ്ണമായും തകർന്നു. വിവിധ ജില്ലകളിലായി 6 മരണം റിപ്പോർട്ട് ചെയ്തു. 4 പേരെ കാണാതായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
8: കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ ആലപ്പുഴ ജില്ലയിൽ ഏത് സാഹചര്യവും നേരിടാൻ സർക്കാർ തയ്യാറെന്ന് മന്ത്രി M. ലിജു. തോട്ടപ്പള്ളി സ്പിൽവേ, തണ്ണീർമുക്കം ബണ്ട്, അന്ധകാരനടി എന്നിവിടങ്ങളിലെ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. പമ്പ, അച്ചൻകോവിൽ, മണിമലയാർ എന്നീ നദികൾ കരകവിഞ്ഞ് ഒഴുകുന്നതിനാൽ കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും ജലനിരപ്പ് ഉയർന്നു. അമ്പലപ്പുഴയിൽ കടൽക്ഷോഭവും രൂക്ഷമാണ്. കേരളത്തിൽ തുടരുന്ന മഴയെ തുടർന്നുണ്ടാകുന്ന കാർഷിക വിളനാശങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി കൃഷിവകുപ്പ് എല്ലാ ജില്ലകളിലും കൺട്രോൾ റൂമുകൾ തുറന്നു. കൃഷിനാശം സംബന്ധിച്ച വിവരങ്ങൾ കർഷകർക്ക് അതത് ജില്ലകളിലെ കൺട്രോൾ റൂമുകളിൽ അറിയിക്കാം. കൃഷിനാശത്തിന് ധനസഹായം ലഭിക്കുന്നതിനായി കർഷകർക്ക് കൃഷിവകുപ്പിന്റെ AMS പോർട്ടൽ മുഖേന ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. വെബ്സൈറ്റ് www.ams.kerala.gov.in. ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് അപകടനില കവിയാൻ സാധ്യതയുള്ളതിനാൽ തീരപ്രദേശങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും താമസിക്കുന്നവരെ അടിയന്തരമായി മാറ്റിപ്പാർപ്പിക്കും.

പ്രവർത്തിപ്പിക്കാൻ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ ഉത്തരവിട്ടു. പൊതുജനങ്ങൾ മുന്നറിയിപ്പുകൾ ഗൌരവത്തോടെ കാണണമെന്നും ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശങ്ങളോട് പൂർണ്ണമായി സഹകരിക്കണമെന്നും ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടു. വെള്ളപ്പൊക്കം മൂലം ഇന്ന് നടത്തുവാനിരുന്ന വള്ളസദ്യകൾ മാറ്റിവച്ചതായി ആറന്മുള പള്ളിയോട സേവാ സംഘം അറിയിച്ചു. പെയ്ഡ് സദ്യ പാഞ്ചജന്യം ഓഡിറ്റോറിയത്തിൽ നടക്കും. ഇന്നത്തെ വഞ്ചിപ്പാട്ട് സോപാനം പരിപാടിയും മാറ്റിവച്ചിട്ടുണ്ട്. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമി കമാൻഡറായി വൈസ് അഡ്മിറൽ അലോക് ആനന്ദ സ്ഥാനമേറ്റു. നാവികസേനയുടെ ഈസ്റ്റേൺ ഫ്ലീറ്റ്സിന്റെ ഫ്ളാഗ് ഓഫീസർ കമാൻഡറായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. കോമൺവെൽത്ത് ഗെയിംസിന്റെ 10th ദിനമായ ഇന്നലെ ഇന്ത്യയ്ക്ക് 16 മെഡൽ കൂടി. ഗുസ്തി താരങ്ങളായ പ്രീതി പവാർ, ജയ്സ്മിൻ ലംബോറിയ, പ്രിയ ഖൻഗാസ്, അരുന്ധതി ചൌധരി, സച്ചിൻ സിവാജ്, അങ്കുഷ് പൻഖാൽ എന്നിവർ വ്യത്യസ്ത വിഭാഗങ്ങളിൽ സ്വർണം നേടി. ജാദുമണി സിംഗ്, ലവ്ലീന ബർഗോഹൈൻ, നരേന്ദർ ബർവാൾ എന്നിവർ വെള്ളി മെഡൽ കരസ്ഥമാക്കി. പുരുഷ വിഭാഗം 5000 മീറ്റർ ഫൈനലിൽ ദീർഘദൂര റണ്ണർ ഗുൽവീർ സിംഗ് വെങ്കലം നേടി. ഈ വർഷത്തെ ഗെയിംസിൽ ഗുൽവീർ സിംഗിന്റെ 2nd മെഡലാണിത്. ഇതോടെ ആകെ സ്വർണ്ണ നേട്ടം 13 ഉയർത്തിയ ഇന്ത്യ 39 മെഡലുകളോടെ പോയിന്റ് പട്ടികയിൽ 4th സ്ഥാനത്തേക്ക് ഉയർന്നു. മെഡൽ നേടിയ കായിക താരങ്ങളെ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ അഭിനന്ദിച്ചു. കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിച്ച് ചർച്ചകൾക്ക് തയ്യാറായില്ലെങ്കിൽ ഇറാനെതിരായുള്ള ആക്രമണം ശക്തമാക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സംഘർഷം മൂർച്ഛിക്കുന്ന സാഹചര്യത്തിൽ പശ്ചിമേഷ്യൻ പ്രദേശങ്ങളിലുള്ള അമേരിക്കൻ പൌരന്മാർ പ്രദേശം വിടാൻ തയ്യാറായിരിക്കണമെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കി. അമേരിക്കയുമായുള്ള വെടിനിർത്തൽ കരാറിന്റെ അടിസ്ഥാനത്തിൽ സമാധാന നടപടികൾക്ക് തയ്യാറെന്ന് ഹമാസ് പ്രഖ്യാപിച്ചെങ്കിലും ഗസ, ലെബനൻ എന്നിവിടങ്ങളിൽ ഇസ്രായേൽ ആക്രമണം തുടർന്നു. എന്നാൽ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ ഇസ്രായേൽ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണത്തിന് തങ്ങൾ തയ്യാറാണെന്ന് ഇറാൻ വ്യക്തമാക്കി. സ്പെയിൻ നഗരമായ സെയൂത്തയിലെ കുടിയേറ്റ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് യൂറോപ്യൻ യൂണിയൻ ചൊവ്വാഴ്ച അടിയന്തര ചർച്ച നടത്തും. മൊറോക്കോയിൽ നിന്ന് ഏകദേശം 60,000 കുടിയേറ്റക്കാർ സ്പെയിനിൽ പ്രവേശിച്ചതിനെ തുടർന്നാണ് EU രാജ്യങ്ങൾ അതിർത്തി നിയന്ത്രണങ്ങൾക്ക് ആഹ്വാനം ചെയ്തത്. അതിർത്തി കടക്കുന്നതിനിടെ 67 പേർ മരിച്ചതായി അധികൃതർ വ്യക്തമാക്കി. പെറുവിൽ വിനോദസഞ്ചാരികളുമായി പോയ ചെറുവിമാനം തകർന്നു വീണ് 13 പേർ കൊല്ലപ്പെട്ടു. നാസ്ക നഗരത്തിന് സമീപമാണ് വിമാനം പതിച്ചത്. പെറുവിയൻ എയർലൈനായ എയറോഡിയാനയുടെ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 2026-27 വർഷത്തേക്കുള്ള ആദായനികുതി റിട്ടേൺ സമർപ്പണം ജൂലൈ 31 വരെ 5.9 കോടി കടന്നതായി ആദായനികുതി വകുപ്പ് അറിയിച്ചു. നികുതിദായകരുടെ വിശ്വാസവും കൃത്യനിഷ്ഠയുമാണ് രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഇന്ധനമേകുന്നതെന്ന് വകുപ്പ് സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. കഴിഞ്ഞ മാസത്തെ ചരക്ക് സേവന നികുതിയിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് 15.4% വർധന. 2,11,205 കോടി രൂപയാണ് കഴിഞ്ഞ മാസത്തെ നികുതി സമാഹരണം. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്നു. മഴക്കെടുതികളും രൂക്ഷം. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലഹരിമുക്ത ഭാരതത്തിനായി യുവാക്കളെ അണിനിരത്തുന്ന നശമുക്ത യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിക്കും. ശാസ്ത്രം, സാങ്കേതികവിദ്യ, കായികം എന്നീ മേഖലകളിൽ ഇന്ത്യ കൈവരിച്ച മുന്നേറ്റത്തിന് പിന്നിൽ രാജ്യത്തെ യുവജനങ്ങളാണെന്ന് പ്രധാനമന്ത്രി. നീറ്റ് PG പരീക്ഷാ മുന്നൊരുക്കങ്ങൾ അവലോകനം ചെയ്ത് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. സുതാര്യമായ പരീക്ഷ ഉറപ്പാക്കാൻ വിദ്യാർത്ഥി കേന്ദ്രീകൃത പരിഷ്കാരങ്ങളുമായി കേന്ദ്ര സർക്കാർ. കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിച്ച് ചർച്ചകൾക്ക് തയ്യാറായില്ലെങ്കിൽ ഇറാനെതിരെ ആക്രമണം ശക്തമാക്കുമെന്ന് US പ്രസിഡന്റ്. കോമൺവെൽത്ത് ഗെയിംസിന്റെ 10th ദിനത്തിൽ ഉജ്ജ്വല മുന്നേറ്റവുമായി ഇന്ത്യ മെഡൽ പട്ടികയിൽ 4th സ്ഥാനത്ത്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: ചിരിപ്പിച്ചോളൂ, പക്ഷേ ചിരിക്കാൻ മറക്കണ്ട കേട്ടോ.
1: കണ്ണു ഒളിക്കേ
0: ഇന്ത്യ ഇത്തിരി പോന്ന കുമ്പളങ്ങ കണ്ണു ഒളിന്ന്
1: നീട്ടിയട്ടെ
0: എന്തേനും കരണാ.

0: അമ്മാതിരി വിശ്വാസമൊന്നും ഇല്ലടോ, അല്ല അന്ധവിശ്വാസങ്ങളാന്ന് ഇപ്പൊ ഞാൻ നിന്നോട് പറയുന്നു. എന്റെ നല്ല കറിവേപ്പില്ലല്ലോ, അപ്പൊ ആടങ്ങ് കരിഞ്ഞു പോക്കാ.
1: പിന്നെന്താ, നമ്മളെ വീട്ടിൽ നല്ല പ്രസവിക്കാനായ ഒരു പശു ഇല്ലേനാ, പോന്നയാളെ ഞാൻ പേര് പറയുന്നില്ല, അയാളെന്തോ ഒന്ന് പറഞ്ഞിന്.
0: എന്നാ പറഞ്ഞേ? ഓ, അപ്പൊ ആടങ്ങ് എന്നാ ആയിപ്പോയെന്നിട്ട്?
1: വൈകുന്നേരത്തേക്ക് സംഭവം പോയിപ്പോയില്ലേ. ആണ് പ്രസവിക്കലും കഴിഞ്ഞിന് കുട്ടി ചത്തും പോയി. ഇത്ര പാല് കിട്ടുന്ന പയ്യനൊന്നും അറിയാതെ.
0: കാരണം അതെല്ലാം അന്ധവിശ്വാസാണ്. നീ ഇങ്ങനെയായിപ്പോയല്ലോ എന്നാ കാരണം ഞാൻ വിചാരിക്കുന്നു.
1: ഞാൻ പറഞ്ഞില്ല അനക്കിയിൽ വിശ്വാസം ഒന്നും ഇല്ല. നമുക്ക് നേരിട്ട് വരുമ്പല്ലേ ഇതെല്ലാം വിശ്വസിക്കാൻ. ആമിനിത്താ, നിങ്ങക്ക് വരട്ടെ, എന്നറിയാം നിങ്ങക്ക് നോക്കാലോ എങ്ങനെയാണെന്ന്.
0: അനക്ക് വന്നാലും പ്രശ്നമൊന്നുമില്ല. കാരണം ഇതെല്ലാം വെറും ഇതാന്ന് ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്നു.
1: വേണ്ട, ഞാൻ ഇലേ വന്നോനെ ഞാൻ അലിയേ ഒന്ന് പറഞ്ഞുവിടാ.
0: അത് വേണ്ട.
1: നിങ്ങളെ പറമ്പത്ത് ഏച്ചും തെങ്ങല്ലേ, അതങ്ങനെ ഒരുപാട് തേങ്ങ ഉള്ളാരും ഒരാൾ പറഞ്ഞു ഓർമ്മയുണ്ടെങ്കിൽ കംപ്ലീറ്റ് അടക്ക പോലത്തെ തേങ്ങയാന്ന്.
0: അത് നീ പറഞ്ഞ നേര
1: മറന്നുപോയോ?
0: പിറ്റേന്നത് മഹാളിയാറ്റോ ഉള്ള പോലെയല്ലേ വീണൂട്ടെ.
1: മഹാളിയല്ല, മണ്ടരി.
0: ആ മണ്ടരി, ആ മണ്ടരി എന്നാലും വീണല്ലോ. നീ പറഞ്ഞപ്പോയാന്ന് എനിക്ക് ഇപ്പൊ ഒന്ന് മനസ്സിലാന്ന്.
1: എന്റെ
0: വീട്ടിൽ കൊറേ ചാമ്പയുണ്ടേനു മോനെ. നീ കണ്ടിട്ടുണ്ടെങ്കിൽ നീ പറഞ്ഞ ഒരാളെ പേര് പറയുന്നില്ല. അഥവാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനക്കെ ഇരിക്കും. പിന്നെ ആമിനത്തിയാ പറഞ്ഞ ഏതെങ്കിലും വഴി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യല്ലപ്പ. എന്നിട്ട് ഞാൻ ഓള് വന്നിട്ട് ഓളാന്ന് ഞാൻ പറഞ്ഞു പോയില്ല, ഇന്നോടായോണ്ട് ഞാൻ പറയാന്ന്. ഓള് വന്നിട്ട് പറഞ്ഞു, ഉയൻ രാമിനത്താ ഇതെന്നാ ഉണ്ടായിനി, നല്ല നല്ല ചുവപ്പ്, എന്ത് കളറായിനി. വൈകുന്നേരം കയറണാ, അത് മൊത്തം അടിഞ്ഞു പോയില്ലേ, പിള്ളേർക്ക് കൊടുക്കാനുണ്ടാ, എന്തെങ്കിലും ഒന്നും ഓള് ബാക്കി വെക്കണ്ടേ. നീ പറഞ്ഞാൽ ഇപ്പൊ ഓർത്തേരാന്ന് എനക്ക് ഓർമ്മ വന്നേ.
1: ഇപ്പൊ എന്തായി, ഞാൻ പറഞ്ഞ കാര്യല്ലേ കണ്ണുള്ളൂ എന്നെല്ലാം പറയുന്ന ഇള്ളിയാന്ന്.
0: അതുള്ള ആയിരിക്കും അല്ലേ.
1: പിന്നെ അല്ലാണ്ട് ഇങ്ങനെയല്ല സംഭവിക്കുക.
0: അല്ല, വീട്ടിലെ കറിവേപ്പിലും കരിഞ്ഞു പോയിട്ടില്ലേ, അതും പറഞ്ഞു ഇതേപോലെ ഇതെന്നാ പച്ചപ്പ്, അപ്പാട് അതും കരിഞ്ഞു പോയില്ലേ. അതോടോ ഒരു നിമിഷാന്നില്ല, രാവിലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോളൊക്കെ ഷു അതിന്റെ പണി കഴിയും.
1: ഈ കൂട്ടർക്കാങ്കില്ലേ പറയാണ്ടിക്കാനാവില്ല.
0: ഇല്ല,
1: അതാ
0: എടോ കോയാന്റെ പെണ്ണിന് ഒരുപാട് മുടിയുണ്ട്, എനിക്ക് അറിഞ്ഞൂടെ. അപ്പാട് ഓള് പറയലാന്ന്, ഇതെന്നാ പനങ്കോല പോലത്തെ മുടി, എന്റെ കരുണാ അതിന് ഊരി ഊരി, അതിനിപ്പോ ഉണ്ടാ മുടി ആരാന്റെ വാല് പോലത്തെ കുറച്ചുണ്ട്, ഒറ്റ മുടി ഓള് വെച്ചിട്ടില്ല. എന്തൊരു കണ്ണാവുക്ക്.
1: ഒരു കാര്യം ചെയ്താലോ, ഇപ്പോക്ക് മുടിയില്ലാന്നല്ലേ പറഞ്ഞേ, ഒന്നും കൂടി അയാളെ കൊണ്ടെന്ന് പറയിച്ചാലോ, ചെലപ്പോ മുടി വന്നാലോ.
0: അതെങ്ങനെ കരുണ പറയാ, ഓളോട് പറയാൻ പറ്റും. നീ ഒന്നും കൂടി ഒന്ന് പറ വന്നിട്ട് തിരിയൂലേ.
1: പറയണ്ട, ഓളെ മുമ്പിലോട്ട് രണ്ടു പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ.
0: അല്ല കാരണ ഇവർക്ക് ദോഷത്തിന് ആവൂ, ഇവർക്ക് നല്ലേനൊന്നും ആവൂലെന്ന്.
1: നല്ലൊന്നും വായിൽ വരുവാണെന്ന്.
0: അവര് കണ്ട അപ്പഴ ആ സ്പോട്ട് പറയും, അപ്പാട് അതങ്ങ് കരിഞ്ഞു പോവും. ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞ് എനക്ക് വിശ്വാസമില്ലെന്ന്, പക്ഷെ എനക്ക് നീ പറഞ്ഞപ്പം നല്ല വിശ്വാസം
1: തോന്നുന്നുണ്ട്.
0: നീ ഇനി എന്ത് വേണോ, ഒരു കവറിട്ട് വെക്ക
1: എല്ലാത്തിനും. അവർക്ക് വേറെ എന്തെങ്കിലും പറയണ്ടോ?
0: അല്ല, ഒരു ദിവസം ഇതേപോലെ കൊപ്പര ഞാൻ കൊറേ കൊത്തി വെച്ച്, അപ്പൊ നല്ല വെയില്, അപ്പാടും വന്നിട്ട് ഓ കൊപ്പര കൊത്തിനാ ഇതായിടുന്ന് ഇത്ര മാത്രം കിട്ടീന്. അന്ന് വൈകുന്നേരല്ലേ കരുണ, എത്ര മൂന്നാല് ദിവസമായില്ലേ മട പെയ്യുന്ന.
1: എങ്ങനെയുണ്ട്?
0: ആ ഇപ്പൊ ഞാനെല്ലാം ആലോചിച്ച് നോക്കുമ്പോ എല്ലാം കറക്റ്റാ.
1: നമ്മളിപ്പോ നമ്മളെ തെക്കേലെ ദിവാകരം വീട് എടുക്കുന്നില്ലേ, നമ്മളെ വീട് നടത്തുന്നത്, പുതിയ വീട് വെക്കുന്നില്ലേ, ആ വീടിന്റെ മുമ്പിൽ കണ്ടനെ അങ്ങനെ നോക്കുത്തിന് വെച്ചിട്ട്. ഞാനിപ്പോ രാത്രി ഇതേപോലെ വരുമ്പോ ഇത് കണ്ടിട്ട് പേടിക്കും ചെയ്തിന്.
0: ആ കണ്ണീര് തട്ടാണ്ടിക്കാൻ വേണ്ടി
1: അമ്മാതിരി രൂപയിൽ ഉണ്ടാക്കി വെച്ചിന്, പുല്ലോണ്ടും ചട്ടിയെല്ലാം വെച്ചിട്ട് ഇങ്ങനെ ഒരു വലിയ രൂപ.
0: ഈ കണ്ണല്ലോ ആ ചട്ടിക്ക് പറ്റട്ടെ എന്നായിരിക്കൂ.
1: ആയിരിക്കൂ, അതുകൊണ്ടായിരിക്കുമല്ലോ ഇതിങ്ങനെ വെക്കുന്നുണ്ടാവുക.
0: പിന്നെ ഞാനൊരിക്കൽ നോക്കിനി, എന്നാ മോനെ പോരാല്ലേ.
1: പിന്നെ വീട്ടിന് മാത്രല്ല എന്റെ അമിനിത്ത, പുതിയ ബിൽഡിംഗ് എല്ലാം എടുക്കുന്നതിനെല്ലാം വെക്കുന്നില്ലേ, ഇപ്പൊ റോഡ് സൈഡിലെല്ലാം ഉണ്ട്
0: എല്ലടേ. ഞാനും വേണ്ടി
1: ചിലരുണ്ടോട്ടോ എന്നല്ല എഴുതി വെച്ചിട്ടുണ്ട്. ഇതിന്റെ എല്ലാം അർത്ഥം എന്നാണ്? ഈ കണ്ണേറ് കൊള്ളുന്നതും കണ്ണുള്ളുന്നെല്ലാം ഇല്ലാന്നല്ലേ നമ്മള് മനസ്സിലാക്കേണ്ടത്?
0: എല്ലാം ഉള്ളി തന്നെയാണ്, പഴമക്കാരും അറിയൂ. പിന്നെ ഇതെല്ലാം ഉള്ളിയാണ്, ഇപ്പഴത്തെ ആൾക്കാരെന്നാ പറയാ, ഇതൊന്നും ഇല്ലാത്തതാണ്. പണ്ടേത്തെ ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കുന്ന, പക്ഷെ നമുക്കിതെല്ലാം വാസ്തവാണല്ലേ.
1: ഇതിപ്പോ സത്യാവസ്ഥ എങ്ങനെ നമുക്ക് അറിയാൻ പറ്റുക?
0: നമുക്ക് കുട്ടിരാമാട്ടിനോട് ചോദിക്കാം, ഈ കണ്ണേറ് ഉണ്ടോ ഇല്ലയോ.
1: ആ
0: ഓറിയിലിട്ട ഈ പോവുമല്ലോ, അന്നേരം ചോദിക്കാം നമുക്ക്.
1: ആ വരാന്ന് നേരാന്നേ ഉള്ളു. ആ കുട്ടിരാമാട്ടാ, ഒരു കാര്യം
2: ചോദിക്കാനുണ്ട്.
1: ഈ കണ്ണേറ് കണ്ണുള്ളൂന്നെല്ലാം പറയുന്ന സംഭവം ഇല്ല,
2: അതെന്താണ് ഇപ്പൊ അങ്ങനെ ചോദിക്കാൻ കാരണം?
1: കണ്ട എന്റെ കുമ്പളങ്ങും വെള്ളേരിയെല്ലാം കണ്ടില്ലേ,
2: എന്ത് പറ്റി?
0: എല്ലാം ചീഞ്ഞു പോയി കുട്ടിരാമാട്ടാ.
2: അത് ഇന്നലെ മഴ പെയ്തിട്ടില്ല, എങ്ങനെ
0: സംഭവിച്ചിട്ടുണ്ടാവും? ഓന്റെ പൊരേന്റെ ഉള്ളിലോട്ട് ഒരാള് പോയി, പേര് പറഞ്ഞില്ല. ഓൻ പറഞ്ഞു ഇതെന്നാ മോനെ കരുണ കുമ്പളം പാടോ ചീഞ്ഞു പോയി പോലും.
2: കണ്ണേറ് കൊണ്ടാണ് കുമ്പളം മോശമായതല്ലേ, അപ്പൊ ഇന്നലെ പെയ്ത മഴക്കൊന്നും അതിനൊരു കാരണമില്ല.
0: എല്ലാ കുട്ടിരാമട്ട ഈ മഴ പെയ്യാനെന്ന കാരണം ഇപ്പൊ ന്യൂനമർദ്ദം.
2: അത് ന്യൂനമർദ്ദം എന്നല്ലേ നമ്മള് പത്രത്തിലൊക്കെ വായിച്ചറിഞ്ഞത്?
0: ഇതോ ഒരു

0: പിന്നെ മർദ്ദു അല്ലാന്ന്.
1: പിന്നെന്താ അന്നത്താ?
0: ഞാൻ കൊപ്പര ചിക്കുന്നേനു.
1: അതെ, നല്ല വെയിലാണല്ലോ അല്ലേ?
0: രാവിലെ മുതലേ നല്ല വെയിലാണ്. അപ്പൊ ഞാൻ കുറേ ഉണ്ടേനു ചിക്ക ഇങ്ങനെ വരുമ്പോ വീട്ടിന്റെ അയിലോട്ട് ഒരു പെണ്ണുങ്ങള് പോകുന്നു. ഞാൻ പേരൊന്നും പറയുന്നില്ല, ഇനി അവർക്ക് ദേഷ്യം വരണ്ടല്ലോ. അപ്പൊ ഡോള് പറയില്ലാന്ന്, ഓ ഇതെത്രയാന്ന്, ഇതപ്പാ കൊത്തി ഇട്ടിന്. വൈകുന്നേരം ആവുമ്പളക്കല്ലേ കുട്ടിനാമാട്ടാ പെയ്തേ. എന്തിന്നാ പെയ്തേ?
1: അതെ, നല്ല മഴയും കാറ്റും ഉണ്ട് അല്ലേ?
2: കംപ്ലീറ്റ് നനഞ്ഞില്ലേ?
1: അപ്പൊ അതിന് ഉത്തരവാദി മഴക്ക് ന്യൂനമർദ്ദത്തിനും കടലിലെ രൂപപ്പെട്ട ഈ ചുഴലിക്കൊന്നും ഒരു ഉത്തരവാദിത്തമില്ല, കണ്ണേറാണ് അല്ലേ? അപ്പൊ നമുക്ക് അവരെ കൊണ്ട് വരൾച്ച വളരെ രൂക്ഷമായ സമയത്തും ഇങ്ങനെയൊന്ന് പറയിപ്പിച്ചാല്.
0: അവര് നല്ല പറയില്ല കുട്ടിനാമാട്ട, കരണം പറഞ്ഞോട്.
1: ശരി, കരണം ഇങ്ങനെ ഒരുപാട് അനുഭവം ഉണ്ടോ?
2: അതല്ല എന്റെ കുമ്പളഞ്ഞന്റെ അവസ്ഥ കാണുന്നില്ലേ? പണ്ട് പശുവത്തെ കാര്യം ഞാൻ അമിനത്തോട് പറഞ്ഞിട്ടേ ഉള്ളൂ.
1: കുട്ടിനാമാട്ടേ
2: നിറവയറായിട്ട് നിന്ന പശുവിനോ?
1: പ്രസവിക്കാറായ പശുവായിരുന്നു.
2: ഈ പറഞ്ഞ ആളവിടെ വന്ന് എന്നാ പറഞ്ഞെന്ന് ഞാൻ പറയുന്നില്ല. വൈകുന്നേരം തന്നെ സംഭവം, പ്രസവം കഴിഞ്ഞ് കുട്ടി അന്നേരം തന്നെ മരിച്ചു.
1: ഇതിലൊന്നും ഒരു യുക്തി ഇല്ല, ഒന്നും ശരിയല്ല.
2: അല്ല കുട്ടിനാമട്ട, അത് നമ്മളെ ടൗണിൽ വീടും അതേപോലെ തന്നെ പീടികയെല്ലാം എടുക്കുമ്പോ അതിന്റെ മുമ്പിൽ വലിയ ചട്ടിയും ഇതെല്ലാം വെച്ചിട്ട് നോക്കുത്തിനെ പോലെ ആക്കുന്നില്ലേ?
0: എല്ലാ കുട്ടിനാമട്ട, അങ്ങനെയാണെങ്കിൽ അവര് വലിയ പൈസയും ഉള്ളവരും പഠിപ്പുള്ളവരല്ലേ, അവര് വെക്കാണ്ടൊക്കല്ലേ വേണ്ടേ? ഇവരിപ്പം വെക്കൂലേ ഇതിന്?
1: നോക്കുകുത്തി അതൊരു വിശ്വാസം മാത്രമാണ്, കണ്ണേറ് തട്ടാതിരിക്കാൻ ഒരു വലിയ സ്ഥാപനത്തിന് മുമ്പിൽ ഒന്ന് വെക്കുക എന്നുള്ളത് മാത്രം. അത് മാത്രല്ല, ഇപ്പം പുതിയ കെട്ടിടങ്ങളും വീടുകളൊക്കെ എടുക്കുമ്പോ മുമ്പിൽ ഒരു വലിയ മറ ഉണ്ടാക്കിയിട്ടല്ലേ ചെയ്യുന്നത് അല്ലേ? പിന്നീടാണല്ലോ അത് തുറന്നു വെക്കുന്നത്. അപ്പൊ എല്ലാം അത് ആ സമയത്ത് വീട് എടുക്കുമ്പോഴും മാത്രല്ല, അതെല്ലാം ഫിനിഷിംഗ് കഴിഞ്ഞ് നല്ല ഭംഗിയുള്ള ഒരു കെട്ടിടമായിട്ട് മാറുമ്പോഴല്ലേ ശരിക്ക് ഇവരുടെ നിങ്ങൾ പറഞ്ഞ കണ്ണേറ് ദോഷമൊക്കെ സംഭവിക്കേണ്ടത്. അത് പൂർത്തീകരിക്കുന്ന സമയത്ത് അങ്ങനെ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ലല്ലോ. അപ്പൊ ഇതില് ശാസ്ത്രീയമായ ഒരു അടിത്തറ ഇല്ല എന്ന് ഉറച്ച വിശ്വാസം തന്നെയാണ് എനിക്കുള്ളത്.
0: അതിലെനിക്ക് നിങ്ങളോട് യോജിക്കുന്നേല്ല.
1: അതിപ്പോ സംഭവിക്കുന്ന പശുവിന് എന്തെങ്കിലും അസുഖം ഉണ്ടായിരിക്കും, ചിലപ്പോൾ അന്ന് വന്ന് പറഞ്ഞയാളെന്ന് പറഞ്ഞാലും ഇല്ലെങ്കിലും അത് സംഭവിക്കുമായിരിക്കും. അതുപോലെ എത്ര ദിവസം എന്തൊക്കെ ആരൊക്കെ പറഞ്ഞിട്ടുണ്ട്, എല്ലാ ദിവസവും ഇങ്ങനെ സംഭവിക്കുന്നില്ലല്ലോ. മഴ എന്തായാലും ആകാശത്തില് കർമ്മയൊക്കെ ഊറിക്കൂടി വൈകുന്നേരം മഴ പെയ്യാനിരിക്കെയാണ് അമിനത്തായുടെ വീട്ടിലൊരാള് വരികയും കൊപ്രയെ കുറിച്ച് ഇങ്ങനെ വർണ്ണിക്കുകയൊക്കെ ചെയ്തു. അതെ, അന്ന് വൈകുന്നേരം രാവിലെ വന്ന് കഴിഞ്ഞ ഉടനെ ആകാശത്തിൽ ഇങ്ങനെ എവിടെ നിങ്ങൾ കാർമേഘങ്ങൾ വരാനൊക്കെ പറ്റുമോ? അപ്പൊ മഴ പെയ്യണം അന്ന്, അത് തീർച്ചയായിട്ടും മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിന് കാരണമായിട്ട് ഇയാളുടെ വാക്കും കൂടി ചേർത്ത് വായിക്കുമ്പോൾ നമ്മൾ ആകസ്മികത എന്നൊക്കെ പറഞ്ഞില്ലേ, യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ ചിലർക്ക് അതിന്റെ നേട്ടം കിട്ടും. അങ്ങനെ മാത്രമേ ഇതിനുള്ളൂ, അല്ലാതെ ശാസ്ത്രീയത ഇല്ല. പക്ഷേ നമ്മൾ വളരെ പരിഷ്കൃത സമൂഹത്തിലും നമ്മുടെ ചില വിശ്വാസം കാക്കാൻ വേണ്ടി പലരും ചെയ്യുന്നുണ്ട്, ചെറിയ കുട്ടികൾക്കൊക്കെ അല്ലേ, മന്ത്രവും ചരടും അങ്ങനെയൊക്കെയുണ്ട്. ഈ മന്ത്രങ്ങൾക്കൊന്നും അങ്ങനെ വലിയൊരു സിദ്ധി, നമ്മളിപ്പോ കേരളീയ സമൂഹത്തിന്റെ മന്ത്രവാദത്തിന്റെയും നരബലിന്റെ ഒക്കെ കഥ വായിച്ചിട്ടില്ലേ? അതും നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, കാരണം ചെയ്തുകൊണ്ടിരിക്കുന്നവര് സമ്പന്നരാണ്, വിദ്യാസമ്പന്നര കൂടിയാണ്. അപ്പൊ അവർക്കിടയിലും നമ്മുടെ അന്ധവിശ്വാസം വ്യാപിക്കുന്നുണ്ട്. അത് ശാസ്ത്രീയമാണെങ്കിൽ മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ.
2: അല്ല കുട്ടിരാമട്ടെ, അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞു വരുന്നത് സൈക്കോളജിക്കൽ അപ്രോച്ച് ആണോ?
1: അത് തന്നെയാണ്, ഒരു മനഃശാസ്ത്രപരമായ ഒരു പ്രശ്നം തന്നെയാണ്. നമുക്ക് അങ്ങനെ തോന്നലാണ്, അവർ പറഞ്ഞത് കൊണ്ടാണോ എന്ന് തോന്നലാണ്. ഈ മാനസികമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ മനഃശാസ്ത്രം ഒരു ശാസ്ത്രമാണല്ലോ അല്ലേ? അവരത് പറഞ്ഞുകൊണ്ടാണോ നമുക്ക് തോന്നി തുടങ്ങിയേ? ഒരിപ്പോ ഒരു നല്ല രീതിയിൽ ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്ന ഒരാളോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞാല്, നമ്മുടെ ആരോഗ്യത്തിനെ കുറിച്ചൊന്ന് പറഞ്ഞാല് നമ്മുടെ ഉള്ളിൽ അതുണ്ട്, ഉപബോധ മനസ്സിൽ അതുണ്ട് അല്ലെ? അപ്പൊ അദ്ദേഹം പറഞ്ഞത് എന്തെങ്കിലും എനിക്ക് ദോഷകരമായിട്ട് വരുമെന്ന മനസ്സിൽ ഉണ്ടാവുകയും അത് ശരീരത്തിൽ നെഗറ്റീവ് എനർജി ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ ആൾക്ക് എവിടെയില്ലാത്ത ഒരു ക്ഷീണം വന്നു വരികയും ചെയ്യും. അപ്പൊ അതിന് ഉത്തരവാദി ഇദ്ദേഹത്തിന്റെ പറച്ചിലാണ് നമുക്ക് തോന്നും നമ്മുടെ കാര്യത്തിൽ. മറ്റുള്ള ഇതിന്റെ കാര്യത്തിലും അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഒരു കുമ്പളങ്ങ ചീഞ്ഞു പോയാൽ, ഇത് ഇന്നലെ പെയ്ത മഴ കൊണ്ടല്ല, രാവിലെ പോയാള് പറഞ്ഞൊരു കമന്റ് ഒരു അഭിപ്രായം കൊണ്ടാണ് നമ്മുടെ മനസ്സിൽ തോന്നുന്നു. അതാണ് സൈക്കോളജിക്കൽ അപ്രോച്ച് എന്ന് കരുണാകരൻ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്ക് താല്പര്യം.
2: നമ്മളെന്തായാലും വിശ്വസിക്കൂല.
0: നേരത്തെ ഞാൻ യുവാനോട് പറഞ്ഞു ഇതെല്ലാം വെറും പൊട്ടത്തെറ്റാന്ന്. ഇപ്പൊ എനിക്ക് നല്ല വിശ്വാസവും പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതെല്ലാം ചിന്തിച്ചു തുടങ്ങി. രാമാട്ടം പറഞ്ഞതിനോട് യോജിക്കുന്നേ ഇല്ല. ഇതെല്ലാം ഉള്ളിയാ അനുഭവാന്ന്, നമുക്കിതെല്ലാം അനുഭവങ്ങൾ ഉണ്ടല്ലോ.
1: ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ, വലിയ എന്താ പറയാ അപസർപ്പക കഥകൾ പോലെ അനുഭവങ്ങൾ പറയാൻ നാട്ടുകാർക്ക് ഓരോരുത്തർക്കും പല കഥകളുണ്ടാവും. അയാള് പറഞ്ഞ നിമിഷങ്ങൾക്കകം അങ്ങനെ സംഭവിച്ചു അല്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെ ഈ പ്രവചിക്കാനുള്ള സിദ്ധിയുള്ള ആളുകളൊന്നും പുതിയ സമൂഹത്തിൽ ഉണ്ട് നമുക്ക് വിശ്വസിക്കാൻ സാധ്യമല്ല. അപ്പൊ നമ്മള് അതിന് അംഗീകരിക്കണം. നിങ്ങളുടെ യോജിപ്പോ വിയോജിപ്പോ അല്ല എന്റെ പ്രശ്നം. ശാസ്ത്രീയമായൊരു പിൻബലമില്ലാതെ ഒന്നിനെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. മാനസികമായ അല്ലെങ്കിൽ മനഃശാസ്ത്രപരമായൊരു സമീപനം, കണ്ണാരം പറഞ്ഞ പോലെ, അതിനപ്പുറത്തേക്ക് ഇതിനൊന്നും അർത്ഥമില്ല, യുക്തിയില്ല എന്ന് തന്നെയാണ് എൻ്റെ ബോധ്യം. അതുകൊണ്ട് നിങ്ങൾ ഈ ആരെങ്കിലും പറയുന്നത് കേട്ട് അതിന് പരിഹരിക്കാനല്ല നോക്കേണ്ടത്. ശാസ്ത്രീയമായിട്ട് അതിനെന്തൊക്കെ വേണം, മഴ വരുമ്പോൾ അതിന് മഴ കൊള്ളാതെ മഴ നനയാതെ വെക്കണം.

0: കൊപ്ര ഉണക്കുന്നത് മഴയില്ലാത്ത സമയത്ത് നമുക്കിട്ട് ചെയ്യണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങളെ ചർച്ച ഏതായാലും തുടരട്ടെ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്, ഞാൻ ഇങ്ങോട്ട് ഇറങ്ങാം.
1: കരണ, നീ കുട്ടിരാമാട്ടം പറഞ്ഞ ഒന്നും എടുക്കണ്ട, എനിക്ക് നല്ലൊരു മരുന്ന് പറഞ്ഞുതരാം.
2: നിങ്ങൾ മെല്ലെ പറ, കുട്ടിരാമാട്ടം പോകുന്നേ ഉള്ളൂ.
1: പോയി പോയി തോന്നി. അതായത് വീട്ടിൽ കുറച്ച് ഉണക്കമുളക്
2: ഉണ്ടാണ്ട്,
1: അതും ഉപ്പും കടുകും പിന്നെ എടുത്തിട്ട് നന്നായിട്ട് ആ പിന്നെ കുമ്പളങ്ങൊക്കെ അങ്ങ് ഉയിഞ്ഞിട്ട് വിട്. എനിക്ക് നാളത്തേക്ക് നല്ലോണം കാണാം. ഒരു അഞ്ചാറോട്ട് ഇങ്ങനെ ഉയ്, അങ്ങനെ ശൂന്നു തീരിട്ടുക. അഥവാ നിനക്ക് മുളകിന്റെ മണം ഇല്ലെങ്കിൽ,
2: കരിഞ്ഞ മണ
1: ഇടോ. മുളക് കനലിൽ കുത്തുമ്പോ ഒരു മൂക്ക് കുത്തുന്ന ഒരു ബരൂലേ, മണം ബരൂലേ, വല്ലാണ്ട് നമുക്ക് തുമ്മാൻ വരൂലേ, അങ്ങനത്തെ മണം വന്നിട്ടുണ്ടെങ്കിൽ നല്ലോണം അതിന് കണ്ണുകൊണ്ടിരും. ഞാൻ പറഞ്ഞ പോലെ ഇപ്പം തന്നെ നീ ചെയ്തോ. നീ ആരോട് മുണ്ടും പറയൊന്നും വേണ്ട, നേരെ പോവാ അടുക്കളയിൽ പോവാ, എടുത്തിട്ട് നന്നായിട്ട് ഉയിഞ്ഞിട്ട് അങ്ങോട്ടേക്ക്. പിന്നെ നാളെ കുട്ടിരാമാട്ടനയിലോട്ട് വരും. ഞാൻ ആമൻത്തെ ഇങ്ങനെ പറഞ്ഞിന് അതുകൊണ്ട് ഞാൻ ഉയിഞ്ഞിട്ട് ഒന്നും പറയാനും പാടില്ല. നമുക്ക് കുറവാക്കെടുക്ക, യുക്തി ചാത്തെന്നെല്ലാം ഊറ്
2: പറയൂ. ശാസ്ത്രം ശാസ്ത്രം
1: എന്തോ ആയിക്കോട്ടെ, അതെല്ലാം ഊറ് പറയൂ. പക്ഷെ നീ എന്ത് ചെയ്യണോ, ഇന്ത്യ കുമ്പളങ്ങാന്ന് എനിക്ക് ഓർമ്മ വേണം.

0: ചിന്തിച്ചോളൂ, പക്ഷെ ചിരിക്കാൻ മറക്കണ്ട കേട്ടോ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക, കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
3: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
4: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
3: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
4: സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.

0: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും, തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര, പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് ഇഷ്ടങ്ങൾ ഈണങ്ങളുടെ നേരമാണ്. പൊതുവെ പാട്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് അതിഥികളെ നമുക്ക് ലഭിക്കാറുണ്ട്. ഇന്നും പാട്ട് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരാള് നമ്മോടൊപ്പം ഉണ്ട്. മാത്രമല്ല ആളൊരു മ്യൂസിക് ടീച്ചർ കൂടിയാണ്. പരിചയപ്പെടാം, പേര് പറഞ്ഞോളൂ.
1: ശ്വേത ശരത്.
0: എവിടെയാണ് സ്ഥലം?
1: ഞങ്ങൾ തില്ലങ്കേരിയാണ് താമസം, കണ്ണൂർ ജില്ലയിൽ.
0: എവിടെയാണ് മ്യൂസിക് പഠിപ്പിക്കുന്നത്?
1: ഞാൻ ദുബായിലാണ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഇപ്പൊ വെക്കേഷൻ ആണ്, അപ്പൊ വെക്കേഷൻ വന്നിരിക്കുക.
0: ഇനി എപ്പോഴാ തിരിച്ചു പോകുന്നത്?
1: അടുത്ത മാസം പോകും.
0: ആര് നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്ന ചോദ്യം എപ്പോഴാ
1: തിരിച്ചു പോവാന്ന്? അതെ അതെ, അടുത്ത മാസം തിരിച്ചു പോകും. ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല, എടുത്തിട്ടില്ല, ടിക്കറ്റ് എടുത്തിട്ടില്ല. അടുത്ത മാസം ഒരു മിഡോടുകൂടി പോകും.
0: പോകുന്ന മുന്നേ നമ്മുടെ റേഡിയോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്, കയ്യിൽ കുറച്ച് പാട്ടുകളുണ്ട്. തുടങ്ങിക്കൂടെ?
1: തുടങ്ങാം.
0: ആദ്യഗാനം.
1: ആദ്യഗാനം ഒരു ട്രിബ്യൂട്ടായിട്ട് നമുക്ക് ജാനകിയമ്മയ്ക്ക് സമർപ്പിക്കാം. ജാനകിയമ്മയുടെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് പാട്ട് ജോൺസൺ മാഷിന്റെ സംഗീതത്തിൽ ശേഷം കാഴ്ചയിൽ എന്ന സിനിമയിൽ നിന്നുള്ളൊരു പാട്ടാണ്. ഒരുപാട് പേർക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇത് തന്നെയാവട്ടെ. ആദ്യം
0: മ്യൂസിക് ടീച്ചർ ആയതുകൊണ്ട് ശ്വേത ചേച്ചിയുടെ ശബ്ദത്തില് അത് കേൾക്കാനും നമ്മുടെ ശ്രോതാക്കൾക്ക് ഒരു താല്പര്യം ഉണ്ടാവും.

0: റേഡിയോ മലബാറിന്റെ ഇഷ്ടങ്ങൾ ഈണങ്ങൾ തുടരുന്നു. ശ്വേതാ ശരത്താണ് നമ്മുടെ കൂടെയുള്ളത്. ആളാദ്യം മനോഹരമായിട്ടൊരു പാട്ട് പാടിത്തന്നു, ഇനിയും പാട്ടിന്റെ ലിസ്റ്റിംഗ് നിരത്തി വെച്ചിട്ടുണ്ട്. ഏതാണ് അടുത്തത്?
1: വീണ്ടും ജോൺസൺ മാഷ്ടർ തന്നെ ഒരു ദേവാങ്കണങ്ങൾ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് ഞാൻ ഗന്ധർവൻ സിനിമയില്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ക്ലാസിക്കൽ ടച്ചും. പാട്ട് പാടുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു ഫീല്, ജോൺസൺ മാഷിന്റെ ആ ഒരു ശൈലി വന്നിട്ടുള്ള ഒരു പാട്ട്. ദാസറിന്റെ പാട്ടാണത്, കൈതപ്രം സാറിന്റെ ലിറിക്സും ജോൺസൺ മാഷിന്റെ സംഗീതവും. ആ പാട്ട് തന്നെ ആവട്ടെ അടുത്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ പല വേദികളിലും പാടുന്ന ഒരു പാട്ടും കൂടിയാണിത്.
0: ഇപ്പൊ നമ്മള് ഒരു പാട്ട് കേട്ട് ഒന്ന് കേൾക്കാൻ പോവാണ്. ആ രണ്ട് പാട്ട് കേട്ടപ്പോഴും ഒരു കൗതുകം, ഏത് തരത്തിലുള്ള പാട്ടുകൾ കേൾക്കാനാണ് താല്പര്യം?
1: എല്ലാ പാട്ടുകളും എനിക്ക് ഇഷ്ടമാണ്. കൂടുതലും എനിക്ക് തോന്നുന്നു ഞാൻ ഒരല്പം ക്ലാസിക്കൽ ഓറിയന്റേഷൻ ഉണ്ടെന്ന് തോന്നുന്നു. മേ ബി ക്ലാസിക്കൽ പഠിച്ചുകൊണ്ടും ക്ലാസിക്കൽ പഠിപ്പിക്കുന്നതുകൊണ്ടും ആയിരിക്കാം ഒരല്പം സംഗീതാത്മകമായിട്ടുള്ള കുറച്ച് പാട്ടുകൾ, അതായത് ഒരു ക്ലാസിക്കൽ സെമി ക്ലാസിക്കൽ എന്തെങ്കിലും ഒരു എലമെന്റ് വേണം അവിടെ. അതായത് എൻ്റെതായിട്ടുള്ളൊരു എലമെന്റ്, എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഒരു എലമെന്റ് അതിൽ കാണുന്നുണ്ടാവും, എൻ്റെ മനസ്സിലുള്ള ഒരു സംഭവം അത് ആ പാട്ടിലുണ്ടെങ്കിൽ ആ പാട്ട് ഞാൻ സ്വീകരിക്കും, അല്ലാതെ എനിക്ക് ഞാൻ കുറച്ച് മാറി നിൽക്കും. അതെന്താണ് ആ ഒരു എലമെന്റ് എന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് പറഞ്ഞുകൂടാ. ഒരു ഓവറോൾ നോക്കുമ്പോൾ ഒരു ക്ലാസിക്കൽ ഓറിയന്റേഷൻ ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്.
0: കാലഘട്ടം നോക്കാറുണ്ടോ?
1: കാലഘട്ടം നോക്കാറുണ്ട്. ഇപ്പോഴത്തെ പുതിയ പാട്ടുകളിൽ പൊതുവെ ഞാൻ വേദികളിൽ പാടുന്ന സമയത്ത് പുതിയ പാട്ടുകൾ ഞാൻ അങ്ങനെ എടുത്ത് പാടാറില്ല. അപ്പൊ ചോദിക്കും ആൾക്കാർ എന്തുകൊണ്ട് പുതിയ പാട്ടുകൾ, ഇപ്പൊ ഞാൻ എന്റെ മോള് അവളും പാടും, അപ്പൊ അവളെ ഞാൻ പഠിപ്പിക്കുന്ന ഇതുപോലെ പഴയ പാട്ടുകളാണ്. അപ്പൊ എന്നോട് ചോദിക്കാറുണ്ട് പുതിയ പാട്ടുകൾ എന്തുകൊണ്ട്, ഞാൻ പറയും പുതിയ പാട്ടുകൾ എല്ലാ പാട്ടുകളല്ല, പക്ഷെ ഒട്ടുമിക്ക പാട്ടുകളും നമുക്ക് അങ്ങനെ വേദികളിലെ നമ്മളൊരു പാട്ടിന്റെ കഴിവ് കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പാട്ടുകൾ, അല്ലാതെ അതൊക്കെ എൻജോയ്മെന്റ് പർപ്പസിനുള്ള പാട്ടുകളാണ്. മനസ്സിലായില്ലേ? ഇപ്പോഴത്തെ കുറേ പാട്ടുകൾ നമുക്ക് എൻജോയ് ചെയ്യാം, കേൾക്കുമ്പോൾ എൻജോയ്. ഒരു കൂട്ടത്തിലിരിക്കുമ്പോൾ ഫാമിലി ആയിട്ട് ഫ്രണ്ട്സായിട്ട് അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന പാട്ടം. പക്ഷേ വേദിയിൽ പാടാൻ പറയുമ്പം അത്തരം പാട്ടുകൾ എടുത്ത് പാടാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും, അതാണ് കാര്യം.
0: ദേവാങ്കണങ്ങൾ എന്ന് തുടങ്ങുന്ന പാട്ടിലും എന്തോ ഒരു എലമെന്റ് ഉണ്ട്.
1: ദേവാങ്കണങ്ങൾ ദാസറിന്റെ പാട്ടായതുകൊണ്ട് എനിക്ക് പാടാൻ സത്യം പറഞ്ഞാൽ നല്ല പേടിയുണ്ട്. വേദികളിൽ എന്ന് വെച്ചാൽ വളരെ ചെറിയ ചെറിയ വേദികളിലാണ് ഇത് പാടുന്നത്, അപ്പം ഒരുപാട് ഓഡിയൻസിന്റെ ഇടയിൽ പാടാനുള്ള ധൈര്യമൊന്നുമില്ല ഈ പാട്ട് പാടാൻ. എന്നാലും ഞാൻ രണ്ടുപേരും പാടി ശ്രമിക്കാം കേട്ടോ.

0: ചെവി വേദന, വിട്ടുമാറാത്ത ജലദോഷം, സൈനസൈറ്റിസ്, തൊണ്ടവേദന, കേൾവിക്കുറവ്, തലകറക്കം.
1: ഓഹോ, ഇത്തരം ENT പ്രശ്നങ്ങൾ നിങ്ങൾ അലട്ടുന്നുണ്ടോ?
0: ഉണ്ട്.
1: എന്നാൽ ഇനി ആശങ്ക വേണ്ട. മട്ടന്നൂർ എസ്എം ഹോസ്പിറ്റലിൽ പ്രശസ്ത കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ സരിത കെയുടെ വിദഗ്ധ സേവനം ലഭ്യമാണ്. ആധുനിക രോഗനിർണയവും കൃത്യമായി ചികിത്സയും. നിങ്ങളുടെ ചെവി, മൂക്ക്, തൊണ്ട ഇവയുടെയെല്ലാം സമഗ്രാരോഗ്യത്തിനായി വിശ്വസിക്കാം SM ഹോസ്പിറ്റൽ. സേവന സമയം തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. SM ഹോസ്പിറ്റൽ മട്ടന്നൂർ, ആരോഗ്യപ്രദമായ കേൾവിക്കും സുഖകരമായ ജീവിതത്തിനും വിശ്വാസത്തിന്റെ പേരാണ് SM ഹോസ്പിറ്റൽ. റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് മലബാറിന്റെ മധുരസ്വരം. നമ്മൾ അടിപൊളിയായി 2 പാട്ടുകൾ കേട്ടു. ഇനിയും പാട്ടുകൾ കാത്തിരിക്കുന്നുണ്ട്. അതിനു മുന്നേ ഒരു ചോദ്യം, പാട്ട് പ്രൊഫഷനായി ചൂസ് ചെയ്യാൻ എപ്പോഴാണ് തീരുമാനിച്ചത്?
2: അതൊരു സാഹചര്യത്തിന്റെ പുറത്ത് ചൂസ് ചെയ്തതാണ്. ആക്ച്വലി ഞാൻ ഒരു 20 ഇയേഴ്സോളം പാട്ട് പഠിച്ച്, പിന്നെ എൻ്റെ മാരേജിന് തൊട്ട് മുമ്പ് വരെ ഞാൻ പാട്ട് പഠിച്ചു. അപ്പം എൻ്റെ മാഷ് പറഞ്ഞു, ഇനി നീ ക്ലാസ്സൊക്കെ എടുത്ത് തുടങ്ങണം, എങ്കിൽ മാത്രമേ നീ പ്രാക്ടീസ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ പ്രാക്ടീസ് അവിടെ നിൽക്കും, പാട്ട് പഠിക്കാനും പോകുന്നില്ല, അപ്പം എന്തായാലും പ്രാക്ടീസ് അവിടെ നിൽക്കും. മാഷ് പറഞ്ഞു, ഇനി നീ ക്ലാസ് എടുത്ത് തുടങ്ങിക്കോ, നിനക്കതിനുള്ള ഒരു പ്രാപ്തിയായി, അതിനോടൊപ്പം തന്നെ പാട്ട് പഠിക്കാനും തുടങ്ങണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മാഷത് പറഞ്ഞു, ഞാനവിടെ വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കല്യാണം കഴിഞ്ഞ് UAE പോയ സമയത്ത് ആദ്യത്തെ കുറച്ച് നാൾ ജോലിയൊന്നും ചെയ്തില്ല, വെറുതെ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് ആലോചിച്ചു, ഓക്കെ പാട്ട് പഠിപ്പിച്ചാലോ, അങ്ങനെ ഒരു സ്റ്റുഡൻറ്റ് നിന്ന് തുടങ്ങി. പിന്നെ ഞാൻ കയറി പതുക്കെ പതുക്കെ കുറച്ച് സ്റ്റുഡൻസ് ഒക്കെ ആയിട്ട് അങ്ങനെ തുടങ്ങിയ ഒരു സംഭവമാണ്. അല്ലാതെ പ്രൊഫഷനായിട്ട് ഞാൻ ഏറ്റെടുത്ത് തുടങ്ങിയൊരു സംഭവമായിരുന്നില്ല മ്യൂസിക് ക്ലാസ്. പിന്നെ മേജർ ആയിട്ട് ഡിഫറൻസ് വന്നത് കോവിഡിന്റെ സമയത്തായിരുന്നു, ഓൺലൈൻ ക്ലാസ്സസ് തൊട്ട് മാറി. ആ സമയത്ത് ശരിക്കും നല്ല ഒരു റീച്ച് കിട്ടിയിരുന്നു എനിക്ക്. അങ്ങനെയാണ് ശരിക്കും മ്യൂസിക് ഒന്നും കൂടി ഒന്ന് ഇംപ്രൂവൈസ് ചെയ്യാനും ക്ലാസ്സസ് തുടർന്ന് പഠിക്കാനൊക്കെ തുടങ്ങിയത് അപ്പോഴായിരുന്നു.
1: മ്യൂസിക് ടീച്ചർ ആയതുകൊണ്ട് തന്നെ പാട്ടിന്റെ സെലക്ഷൻ ഓഫ് കോഴ്സ് ഡിഫറെന്റ് ആയിരിക്കും. അടുത്തത്
2: ഞാൻ കുറച്ച് വളരെ ലൈറ്റ് ആയിട്ടുള്ള പാട്ടാണ് എടുത്തിരിക്കുന്നത്. വധു ഡോക്ടറാണെന്ന് പറഞ്ഞ സിനിമയില് ഒത്തിരി ലൈറ്റ്, എനിക്കൊണ്ട് 2 ക്ലാസിക്കൽ ടൈപ്പ് കേട്ടപ്പം കുറച്ചൊന്ന് ലൈറ്റ് ആവാന്ന് വെച്ചപ്പം ഗിരീഷ് പുത്തഞ്ചേരി സാറിന്റെ തങ്കത്തേരിൽ ശരൽക്കാലം എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, അത് എനിക്കിഷ്ടമാണ്. അത് എനിക്ക് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പാടിയിട്ടില്ല പാട്ട്, പക്ഷെ എനിക്ക് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. വളരെ സൂത്തിങ് ആണ്, കംഫർട്ടിങ് സോങ് ആണത്. അപ്പൊ അങ്ങനെ ആ പാട്ട് എനിക്കിഷ്ടമാണ്. ചിത്രാമ്മയുടെയും ദാസാറിന്റെയും പാട്ടാണത്. അത് കേൾക്കാം നമുക്ക് അടുത്തത്.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ ഇഷ്ടങ്ങൾ ഈണങ്ങൾ തുടരുന്നു. പാട്ടുവിശേഷങ്ങളുമായിട്ട് കൂടെയുള്ളത് ശ്വേത ശരത്താണ്. അടുത്ത പാട്ടിലേക്ക് നമുക്ക് പോവാം.
1: വളരെ ലൈറ്റ് ആയിട്ടുള്ള പാട്ടാണ് ഈ പാട്ട്. സൂര്യപുത്രൻ എന്ന് പറഞ്ഞ സിനിമയിലുള്ള ഒരു പാട്ടാണ് ഇത്. ആക്ച്വലി ആദ്യം ഞാൻ കേട്ടപ്പോൾ എനിക്ക്, അതായത് സിനിമയിൽ കേട്ട സമയത്തും ഈ ഗാനമേളകളിൽ കേൾക്കുമ്പോഴൊന്നും നല്ലൊരു പാട്ട് എന്നുള്ളൊരു, ഓക്കെ ഗെയിൻ, ഞാൻ നേരത്തെ തങ്കത്തേരിൽ പാട്ട് പറഞ്ഞ പോലെ വളരെ സൂത്തിങ് ആയിട്ട് കംഫർട്ടബിൾ ആണ്, നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന ഒരു പാട്ട്. പാട്ടിന്റെ ഒരു കവർ വേർഷൻ ഞാൻ കേട്ടു 2 വർഷം മുമ്പ്. ഇപ്പൊ കുറെ അൺപ്ലഗ്ഡ് പാട്ടുകൾ ഇറങ്ങുന്ന ഒരു സമയമല്ലേ. ഏത് പാട്ട്, എസ്പെഷ്യലി പഴയ പാട്ടുകളൊക്കെ നമ്മൾ അപ്പൊ കേട്ടു, ഓക്കെ കഴിഞ്ഞു. പക്ഷെ പിന്നീട് നമ്മൾ അതിന്റെ അൺപ്ലഗ്ഡ് വേർഷൻ കേൾക്കുമ്പോണ്ടല്ലോ, ഒരു വല്ലാത്തൊരു ഫീലാണ് അതിന്, ആ പാട്ടിന്. ഇനി ഈ പാട്ട് ഞാൻ അൺപ്ലഗ്ഡ് വേർഷൻ കേട്ടു, ഒരു സ്റ്റേജ് പെർഫോമൻസ് തന്നെയായിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു റീമിക്സ് വേർഷനായിരുന്നു അത്. പക്ഷെ ഭയങ്കര രസം. ഞാൻ ചോദിച്ചു, ഓ ഈ പാട്ട് ഇങ്ങനെയും പാടാൻ പറ്റുമോ എന്ന് ആലോചിച്ചു. അങ്ങനെ ഞാൻ ആ പാട്ട് എടുത്തപ്പോൾ തന്നെ ഞാനും ഒരു കവർ വേർഷൻ എടുത്ത് പാടി ഇറക്കി ഇൻസ്റ്റഗ്രാമിലാണ്. ബട്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു ഒരു മൊമെന്റ് ആയിരുന്നു ആ പാട്ട് എനിക്ക് പാടാൻ പറ്റിയില്ല. അതേതാണെന്നറിയോ, സൂര്യപുത്രൻ എന്ന് പറഞ്ഞ സിനിമയില് പഞ്ചവർണ്ണ കുളിരെ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്.
2: പഞ്ചവർണ്ണ കുളിരെ പാലാഴിക്കടവിൽ വരുമോ കൂടി വരുമോ,
1: ഔസേപ്പച്ചൻ സാറിന്റെ, രമേശൻ നായർ സാറിന്റെ പാട്ടാണ് അത്. ദാസ് സാറ് പാടിയത് ആ പാട്ട് കവർ വേർഷനിൽ പാടുമ്പം എനിക്ക് തോന്നുന്നു അത് കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമ്മുടെ ശ്രോതാക്കൾ കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പാട്ടിന്റെ കവർ വേർഷൻ കേൾപ്പിക്കുന്നതായിരിക്കും നല്ലത്. അവർക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടട്ടെ.
0: തീർച്ചയായിട്ടും അതിനുശേഷം പിന്നെ സ്വന്തമായിട്ട് മറ്റേതെങ്കിലും പാട്ടുകൾ ഇതുപോലെ കൊള്ളാമെന്ന് തോന്നിയിട്ട്
1: ഒരുപാട് പാട്ടുകൾ അങ്ങനെ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഈ കവർ വേർഷൻ ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയത് എനിക്ക് തോന്നുന്നു 10 വർഷമായിട്ടുണ്ടാവും. ഇപ്പൊ ഈ അൺപ്ലഗ്ഡ് പാട്ടുകളൊക്കെ വന്നു തുടങ്ങിയിട്ട്, അതുവരെ നമ്മൾ നോർമൽ പാട്ടുകൾ കരോക്കി എടുത്ത് പാടുന്നു അത്രയല്ലേ ഉള്ളൂ. പക്ഷെ 10 വർഷമായിട്ട് ഈ അൺപ്ലഗ്ഡ് വേർഷൻസ് വന്നതിന് ശേഷം എന്നെ പോലെ കുറെ സിംഗേഴ്സും അതാണ് ഇഷ്ടപ്പെടുന്നത്. പാട്ട് പഠിക്കാൻ ഡെഫിനറ്റ്ലി നമ്മൾ ഒറിജിനൽ തന്നെ കേൾക്കണം. വേദിയിൽ പാടുമ്പോൾ അൺപ്ലഗ്ഡ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഓഡിയൻസിന് ഒന്നും കൂടി ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെയും ഒരു വല്ലാത്തൊരു, ശരിക്കും അവർക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടാവണമെങ്കിൽ അൺപ്ലഗ്ഡ് ഒരുപാട് സഹായിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരു പാട്ടുണ്ടായിരുന്നു, ചൗധവി കാ ചാന്ദ് എന്ന് പറഞ്ഞ പഴയൊരു ഹിന്ദി പാട്ടുണ്ട്. അത് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ആ പാട്ട്, ഞാനും ആ പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒക്കെ കവർ വേർഷൻ ഇറങ്ങിയപ്പം ഞാൻ ശരിക്കും ഭയങ്കര ഷോക്ക്ഡ് ആയി. ഈ പാട്ട് ഇത്രയും ഭംഗി ഉണ്ടായിരുന്നു ഈ പാട്ടിന് എന്നുള്ളത് ചിന്തിച്ചു. വളരെ പഴയ ഒരു പാട്ടായിരുന്നു ചൗധവി കാ ചാന്ദ്. ഒരുപാട് പാട്ടുകൾ, ഒരുപാട് പാട്ടുകൾ
0: റീസെന്റ് ആയിട്ട് എല്ലാവരും പാടിക്കൊണ്ടിരിക്കുന്നതല്ലേ, നമ്മുടെ അവളുടെ തളിരഥലങ്ങൾക്ക് മായാത്ത അരുണിമയുണ്ടായിരുന്നു പഴയ ഒരു പാട്ടിന് ഇപ്പൊ റീസെന്റ്ലി റീൽസിന് വേണ്ടിയിട്ട്
1: മറ്റൊരു
0: വേർഷൻ. അത് ഓക്കെ, നമുക്ക് എന്തായാലും ഈ ഒരു പാട്ടിന്റെ
1: അൺപ്ലഗ്ഡ് വേർഷൻ കേൾക്കാം.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. അടുത്ത പാട്ട് കേൾക്കാം. അതിനു മുന്നേ ഏതൊരാളിലും ഒരു ഗായികയുണ്ട് എന്ന് ആദ്യം തിരിച്ചറിയണല്ലോ, ആ ടൈം ഓർക്കുന്നുണ്ടോ?
1: 4ാം ക്ലാസ്സിലാന്ന് തോന്നുന്നു. അമ്മയ്ക്ക് അച്ഛനും അറിയായിരുന്നു, പാട്ടിലൊരു താല്പര്യം ഉണ്ടായിരുന്നു. പണ്ട് പാട്ട് കുറെ കേൾക്കുമായിരുന്നു, പാടുകയും ചെയ്യുമായിരുന്നു. പഠിക്കാന്നുള്ള രീതിയിൽ വന്നത് എനിക്ക് തോന്നുന്നു 4ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ പഠിക്കുമ്പോഴായിരുന്നു. സ്കൂളിലെ ടീച്ചേഴ്സ് അച്ഛനും അമ്മേനെ വിളിച്ചു പറഞ്ഞു പാട്ട് പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. 6ാം ക്ലാസ്സിലാണ് ഞാൻ പാട്ട് പഠിച്ചു തുടങ്ങിയത്. ടീച്ചേഴ്സ് തന്നെയാണ് കണ്ടുപിടിച്ചത്, കാരണം സ്കൂളിലൊരു കോമ്പറ്റീഷനെ വെറുതെ ഞാൻ ഒന്ന് കയറി പാടി, വെറുതെ പാടിയതാ, പഠിച്ചിട്ടൊന്നുമില്ല. അന്ന് പാടിയപ്പോൾ ഫസ്റ്റ് പ്രൈസ് കിട്ടി. അപ്പോഴാണ് ടീച്ചേഴ്സ് തന്നെ അറിയുന്നത് എനിക്ക് പാടാൻ പറ്റുന്നുള്ളത്. അപ്പൊ അവര് അമ്മയെ വിളിച്ച് പറഞ്ഞു. അപ്പോഴും ഞാൻ പാട്ട് പഠിക്കുന്നില്ല കേട്ടോ, 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ എന്നോട് പാട്ട് പഠിക്കാൻ അച്ഛനും അമ്മയും പറഞ്ഞപ്പോൾ ഞാൻ പഠിക്കുന്നില്ല, കാരണം എനിക്ക് താല്പര്യമില്ല. അന്ന് ഞാൻ പറയുന്നത് ശരിക്കും ഭയങ്കര ബോറിംഗ് ആണെന്ന്.
0: പഠിച്ചു കഴിഞ്ഞപ്പോഴുള്ള അഭിപ്രായം എന്താണ്?
1: ഈ ഒരിക്കലും ഇല്ല, ഇൻഡെഫിനിറ്റ്ലി. അത് ആ സമയത്ത് എനിക്ക് ഇരിക്കായിരുന്നു ശരിക്കും ഭയങ്കര ബോറിംഗ് ആണ്, എനിക്ക് താല്പര്യമില്ല പഠിക്കാൻ. അച്ഛനും അമ്മേനെ നിർബന്ധിച്ചു ഇല്ല, അവര് പറഞ്ഞു, പല പ്രാവശ്യം പറഞ്ഞു. എന്റെ താല്പര്യം പോലെ അവർ വിട്ടു തന്നു. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു എന്റെ സ്കൂളിലൊരു വൈസ് പ്രിൻസിപ്പള് അദ്ദേഹന്റെ വീട്ടിലേക്ക് നേരിട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഇവളെ പഠിപ്പിച്ചേ പറ്റൂ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ പഠിച്ചു തുടങ്ങി.
0: ആ പഠനമാണ് ഇപ്പോ ഒരു മ്യൂസിക് ടീച്ചറിലേക്ക് എത്തിയത്. നമുക്ക് അടുത്ത പാട്ട് കേൾപ്പിക്കാം.
1: കുറച്ച് ക്ലാസിക്കലിലേക്ക് പോട്ടോ. ശരത് സാറിന്റെ പാട്ടെടുക്കാം. ശരത് സാറിന്റെ പാട്ടെടുക്കുമ്പം നല്ല കടുപ്പമുള്ള ഒരു പാട്ടായിരിക്കും ഡെഫിനറ്റ്ലി. ശ്രീരാഗമോ,
0: പവിത്രം
1: സിനിമയിലെ ശ്രീരാഗമോ എടുക്കാം. ONV കുറുപ്പ് സാറിന്റെ ലിറിക്സ് ആണ്. ദാസ് സാറിന്റെ ശ്രീരാഗമോ എടുക്കാം.

0: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: ഇഷ്ടങ്ങൾ, ഈണങ്ങൾ, അവതാരകരായ ശ്രോതാക്കൾ.

0: റേഡിയോ മലബാറിന്റെ ഇഷ്ടങ്ങൾ ഈണങ്ങൾ തുടരുന്നു. ശ്വേത ശരത്താണ് നമ്മോടൊപ്പം ഉള്ളത്. ഒരുപാട് പാട്ടുകൾ പാടിത്തന്നു, പാട്ട് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. പാട്ട് വിശേഷങ്ങൾ കൂടുതൽ പറയാൻ പറ്റും, കാരണം മ്യൂസിക് ടീച്ചർ ആണല്ലോ.
1: ഫാമിലിയിൽ ആരും പാടില്ല,
0: ആരും
1: ഫാമിലിയിലില്ല, ആരും അങ്ങനെ പഠിച്ചിട്ടില്ല. അമ്മമ്മ പാടുമായിരുന്നു. അതായത് ഇങ്ങനെ അമ്മമ്മ നന്നായിട്ട് സന്ധ്യാനാമങ്ങളൊക്കെ ജപിക്കുന്ന സമയത്ത് ഒരു ഈണത്തിലൊക്കെ ജപിക്കുന്നത് കേൾക്കാറുണ്ട്. അതല്ലാതെ അങ്ങനെയില്ല. എനിക്കൊന്നും ഞാൻ തന്നെ തുടക്കം കുറിക്കുന്നത്,
0: വേറെ ആരും ട്രൈ ചെയ്തിട്ടില്ല.
1: ഇല്ല ഇല്ല.
0: ആരൊക്കെയാണ് ഉള്ളത് വീട്ടില്?
1: അച്ഛനും അമ്മയും ചേച്ചിയും ഉണ്ട്. പിന്നെ എന്റെ മക്കള് രണ്ടുപേരും. മോള് നന്നായി പാടും. മോന് അത്യാവശ്യം സംഗീതം പാട്ട് ഞാൻ അങ്ങനെ പാടുന്ന കേട്ടില്ല. പക്ഷെ കുറച്ച്

0: എനിക്കറിയില്ല,
1: ഐഡന്റിഫൈ
0: ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് അവൻ എനിക്കത് തുറന്ന് കാണിച്ചു തരുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. അവന് പാട്ടിന് കഴിവുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവൻ ശരിക്കും അതൊന്നും ഷോക്കേസ് ചെയ്തിട്ടില്ല അവൻ ഇതുവരെ. വിളിച്ചു നടക്കാം,
1: അതെപ്പോഴെങ്കിലും മറന്നേക്ക് പുറത്തു വരുമായിരിക്കും
0: വിചാരിക്കുന്നു ഹോപ്പ്ഫുള്ളി. കാരണം അവൻ്റെ ആ ഒരു രീതി വെച്ചിട്ട് അവന് നല്ലൊരു കഴിവുണ്ടെന്നാണ് തോന്നുന്നത് ഉള്ളിൽ. ബട്ട് അവനൊന്ന് പുറത്തേക്ക് അത് എടുക്കണം, അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാം.
1: എന്താണ് അവരുടെ പേര്? എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
0: മോളുടെ പേര് രുദ്ര.
1: രുദ്ര
0: രുദ്ര രുദ്ര നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. മോന്റെ പേര് നിരവ്. നിരവ്
1: നിരവ്
0: യെസ്.
1: നീരവ് എന്ന് പൊതുവെ കേൾക്കാറുണ്ട്.
0: അല്ല, ഇത് നിരവ്. നിരവ് മേനോൻ. നിരവ് ഗ്രേഡ് വണ്ണിലാണ് പഠിക്കുന്നത്.
1: ഇനിയുള്ളൊരു പാട്ട് അവർക്ക് വേണ്ടി തന്നെ ഡെഡിക്കേറ്റ് ചെയ്താലോ?
0: പിന്നെ തീർച്ചയായും. അടുത്ത പാട്ട് വിദ്യാസാഗർ മാഷിന്റെ ഒരു പാട്ടെടുക്കാം, ഉസ്താദ് സിനിമയിലെ. ഉസ്താദ് സിനിമയിലെ പാട്ടെന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു മിക്ക ആൾക്കാർക്കും മനസ്സിലായിട്ടുണ്ടോ നമ്മൾ ഏത് പാട്ടാണ് ഉദ്ദേശിക്കുന്നതെന്ന്. നാടോടി പൂന്തിങ്കൾ, ഗീഷ് പുത്തഞ്ചേരി സാറിൻ്റെ ലിറിക്സ് ആണത്. എം ജി ശ്രീകുമാർ സാറും സുജാത മാമും കൂടെയാണ് പാടിയിരിക്കുന്നത് ഈ പാട്ട്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ എല്ലൂർ മട്ടന്നൂർ. ശ്വേതാ ശരത്താണ് ഇഷ്ടഗാനങ്ങളുമായിട്ട് നമ്മോടൊപ്പം ഉള്ളത്. അടുത്ത പാട്ട്
1: മിഥുനം സിനിമയിലെ ഞാറ്റുവേല കിളിയെ. എനിക്കൊന്ന് പാട്ടുകാരൻ്റെ ഇടയിൽ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു പാട്ടായത്. എം ജി രാധാകൃഷ്ണൻ സാറിൻ്റെ സംഗീതത്തിൽ ONV കുറുപ്പ് സാറാണ് ലിറിക്സ്. ചിത്രാമ്മ പാടിയ ഈ പാട്ട്, ഇതിൻ്റെ കവർ വേർഷനും കേൾക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഒറിജിനലും രസമുണ്ട്, കവർ വേർഷൻ എസ്പെഷ്യലി ആ അനുപല്ലവി എന്ന് പല്ലവിയിലോട്ട് പോകുന്ന ആ ഒരു റീജിയൻ ഭയങ്കര രസമാണ്. ഈ കവർ വേർഷൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് കേട്ടു നോക്കണം എന്ന് പറയണം. രസാദ്യ ഫീലാണ് ആ പാട്ടിന്റെ.
0: മ്യൂസിക് ടീച്ചർ പറയുമ്പോൾ നമുക്ക് പരിഗണിക്കാതിരിക്കാൻ പറ്റില്ല. ഇപ്പോ അതിന്റെ കവർ വേർഷൻ ആണോ ഒറിജിനൽ ട്രാക്കാണോ കേൾപ്പിക്കേണ്ടത് ശ്രോതാക്കളെ?
1: നമുക്ക് ഒറിജിനൽ തന്നെ കേൾപ്പിക്കാം, നമുക്ക് ഹോംവർക്ക് കൊടുക്കാം.

0: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരുമോ?
1: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
2: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്കറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോൺ 0492-471-4000, 7225-900-18.
3: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇഷ്ടങ്ങൾ ഈണങ്ങളിലേക്ക് വീണ്ടും വീണ്ടും സ്വാഗതം. കൂടെയുള്ളത് ശ്വേത ശരത്താണ്. അടുത്ത പാട്ട്
4: വീണ്ടും ജാനകിയമ്മയെ ഓർക്കുകയാണ്. ഈ പാട്ടിലെ ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടായിരുന്നു എനിക്ക്. ഞാൻ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്, ഒരുപാട് തവണ ഞാൻ മൂളി പാടാറുണ്ട് ഈ പാട്ട്. ഇത് കുറച്ച് പഴയ സിനിമയിലത്തെ പാട്ടാണ്. നിന്നിഷ്ടം എന്നിഷ്ടം എന്ന് പറഞ്ഞ സിനിമയിലാണ് ഈ പാട്ടിന്റെ 2 വേർഷൻസ് ഉണ്ട്. ആക്ച്വലി ഒരു ഹാപ്പി വേർഷനും ഉണ്ട്, ഒരു സാഡ് വേർഷനും ഉണ്ട്. ഇളം മഞ്ഞിൻ കുളിരുമായ ഒരു കുയിൽ എന്ന് പറഞ്ഞൊരു പാട്ട്, ഭയങ്കര രസമാണ് 2 വേർഷൻസും കേൾക്കാൻ. മാങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ സാറിന്റെ ലിറിക്സ് ആണ്. ദാസ് സാറും ജാനകിയമ്മയും കൂടെ ചേർന്ന് പാടിയ പാട്ടാണ്. നമുക്ക് ഈ പാട്ട് കേൾക്കാൻ അടുത്തത്.

0: റേഡിയോമല വാഴ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇഷ്ടങ്ങൾ ഈണങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ശ്വേത ശരത്താണ്. നമുക്കിനി ഒരു പാട്ട് കൂടെ കേൾപ്പിക്കാനുള്ള സമയമുണ്ട്.
1: കർക്കിടക മാസം ആരംഭിച്ചല്ലോ, തീർച്ചയായും എല്ലാ വീടുകളിലും രാമായണ പാരായണം നടക്കുന്നുണ്ടോ? അപ്പൊ നമുക്ക് ലാസ്റ്റ് സോങ് ശ്രീരാമസ്വാമിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. ജോൺസൺ മാഷിന്റെ സംഗീതത്തിൽ ചിത്രാമ്മ പാടിയ നാരായം എന്ന് പറഞ്ഞ സിനിമയിലെ ശ്രീരാമനാമം ജപസാരസാഗരം. ശ്രീ

0: ഇഷ്ടങ്ങൾ ഈണങ്ങളിലൂടെ നമ്മൾ ഒരുപാട് പാട്ടുകൾ കേട്ടു. ശ്വേത ശരതാണ് കൂടെയുള്ളത്. നമുക്കായി ഒരുപാട് പാട്ടുകൾ പാടിത്തന്നു, കേൾപ്പിച്ചു തന്നു. എന്താണ് ശ്വേത ചേച്ചിക്ക് പറയാനുള്ളത്?
1: ഈ ഒരു മണിക്കൂർ ഞാൻ എനിക്കിഷ്ടപ്പെട്ട പാട്ടുകളാണ് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ പാട്ടുകൾ എല്ലാവർക്കും, കേൾക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. പാട്ടുകൾ കേൾക്കുമ്പം സ്പെഷ്യലി മ്യൂസിക്കുമായിട്ട് ബന്ധമുള്ള കുട്ടികളോ വലിയ മുതിർന്നവരൊക്കെ ഉണ്ടാകുമ്പോൾ, അതായത് നമ്മൾ ഫിലിം സോങ്സ് എൻജോയ് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളൊരല്പം കവർ വേർഷൻസ് കൊണ്ടൊന്ന് കേട്ടു നോക്കും. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഒരു പാട്ട് നമ്മളിങ്ങനെ വെറുതെ കേട്ട് പോവുകയുള്ളൂ. കുറേ പാട്ടുകൾ അങ്ങനെ പഴയ പാട്ടുകളിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയുകയാണ്, പഴയ ഒരുപാട് പാട്ടുകൾ, പഴയ പാട്ടല്ലേ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികളൊന്നും കേൾക്കില്ല, ഇപ്പോഴത്തെ ഒരു ജനറേഷൻ കുട്ടികളൊന്നും പഴയ പാട്ടുകളൊന്നും കേൾക്കില്ല. പക്ഷേ ആ പഴയ പാട്ടുകളിലുള്ള മ്യൂസിക്കൽ എലമെൻറ്റ് എന്ന് പറയുന്നത് കാണ്ട് എക്സ്പ്ലെയിൻ ദാറ്റ്. അത്രയധികം ബ്യൂട്ടിയാണ് പഴയ പാട്ടിൻ്റെ മ്യൂസിക്കൽ എലമെൻറ്റ്സ്. സ്പെഷ്യലി മ്യൂസിക് പഠിക്കുന്ന കുട്ടികൾ, മുതിർന്നവർ എല്ലാവരും പഴയ പാട്ടുകൾ നിങ്ങൾക്ക് കേട്ട് വെറുതെ പോകാണ്ട് അതിൻ്റെ ഒരു കവർ വേർഷൻ ഒന്ന് എടുത്തു നോക്കുക. അതിൻ്റെ കവർ വേർഷൻ അവൈലബിൾ ആണെങ്കിൽ ജസ്റ്റ് എടുത്തു നോക്കുക. ഇപ്പോഴത്തെ കറണ്ട് സിംഗേഴ്സ് അവരാ കവർ വേർഷൻ പാടുമ്പം ശരിക്കും പോർട്രേ ചെയ്യും ആ ഒരു ഭംഗി, പാട്ടിൻ്റെ ഭംഗി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഭംഗി ഉണ്ട് ആ ഒറിജിനൽ പാട്ടിനെന്നുള്ളത്. എന്നിട്ട് നിങ്ങൾ തിരിച്ചു പോയിട്ട് ആ പാട്ടുകൾ പഠിച്ചിട്ട് നിങ്ങൾ പ്രസൻറ്റ് ചെയ്യും, ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും പാട്ടില്, നിങ്ങൾ ചൂസ് ചെയ്യുന്ന പാട്ടുകളിലാണെങ്കിൽ.
0: ഓക്കെ, പാട്ട് പഠിക്കുന്നവർക്കുള്ള ഒരു നിർദ്ദേശം കൂടിയാണിത്. എന്തായാലും ഈ ഒരു മണിക്കൂർ നേരം മനോഹരങ്ങളായ പാട്ടുകളുമായിട്ട് നമ്മുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തതിൽ ഒത്തിരി സന്തോഷം. നന്ദി.
2: ഇഷ്ടങ്ങൾ ഈണങ്ങൾ അവതാരകരായി ശ്രോതാക്കൾ.

ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ് ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. പുതിയ വസ്ത്രങ്ങൾ വാങ്ങാൻ ഇനി അധികം ചിലവാക്കേണ്ടതില്ല. മട്ടന്നൂർ ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമായി എല്ലാത്തരം വസ്ത്രങ്ങളും ആകർഷകമായ കുറഞ്ഞ വിലയിൽ ലഭ്യമാണ്. ദൈനംദിന ഉപയോഗത്തിനും ആഘോഷങ്ങൾക്കും വിവാഹങ്ങൾക്കും അനുയോജ്യമായ മികച്ച വസ്ത്രങ്ങളുടെ വിശാല ശേഖരം. കുറഞ്ഞ വിലയിൽ കൂടുതൽ നേടൂ, ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ സ്വന്തമാക്കൂ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ് ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ.

റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 9:15 ചിത്രപരിചയം. തുടർന്ന് കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12 സ്ത്രീ തരംഗം. തുടർന്ന് ആർദ്രഗീതങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 12:40 അറിയിപ്പുകൾ. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1 ഇഷ്ടഗാനങ്ങൾ. തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2 അതിഥി ഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 പ്രതികരണം. 5:45 ആർദ്രഗീതങ്ങൾ. 6 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 രാമകഥാഗാനലയം. തുടർന്ന് സന്ധ്യാഗീതങ്ങൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:35 സർഗജാലകം. ഇതിൽ ഡോക്ടർ PV ജയരാജ് രചിച്ച് ലീന കെ ആലപിക്കുന്ന കവിത കമ്പോളത്തിലെ പൂച്ച, അജിത സത്യൻ രചന നിർവഹിച്ച് അവതരിപ്പിക്കുന്ന ഗാനം എന്നിവ കേൾക്കാം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 റേഡിയോ എറ്റ് സ്കൂളിൽ കല്ലൂർ ന്യൂ യു പി സ്കൂളിലെ കുട്ടികളുടെ വിവിധ പരിപാടികൾ കേൾക്കാം. 9:00 നാടക നേരത്തിൽ നാടകം നെല്ലിക്ക 2 3 രചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം സംവിധാന സഹായം അശ്വിനി. തുടർന്ന് നാടകഗാനങ്ങൾ. 10:00 മധുരഗീതങ്ങൾ. ഇപ്പോൾ കേട്ടത് ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ് ഫോസ്, ഹുട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600. സിഎം വിസ്താര.
0: സിഎം വിസ്താര നെല്ലൂന്നി.
1: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക്സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174. റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
2: നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 2, കർക്കടകം 17, ഞായറാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്ത് ഉരുൾപൊട്ടലും പ്രളയസമാനമായ വെള്ളപ്പൊക്കവും. മഴക്കെടുതിയിൽ 9 പേർക്ക് ജീവൻ നഷ്ടമായി, 7 പേരെ കാണാതായി. മലയോര മേഖലകളിൽ ഉരുൾപൊട്ടൽ ഭീതി പരത്തി, പുഴകൾ കരകവിഞ്ഞു. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി, ഒട്ടേറെ പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. വ്യാപക കൃഷിനാശവും വസ്തുനാശവുമുണ്ട്. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലാണ് തോരാമഴ ഏറെ നാശം വിതച്ചത്. കോട്ടയത്ത് ഈരാറ്റുപേട്ട പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിൽ ഉരുൾപൊട്ടലിൽ വീട് തകർന്ന് അമ്മയും മകനും മരിച്ചു. മണപ്പാട് ജോണിയുടെ ഭാര്യ റെജീന, മകൻ ജോസഫിൻ എന്നിവരാണ് മരിച്ചത്. 3 പഞ്ചായത്തുകളിലായി 6 ഇടത്ത് ഉരുൾപൊട്ടി. പുതുപ്പള്ളി വാകത്താനത്ത് വെള്ളക്കെട്ടിൽ വീണ് പരിയാരം കാട്ടാമ്പാക്ക് ഷിജു കുര്യന്റെ മകൻ മിലൻ കെ ഷിജു മരിച്ചു. ഇടുക്കിയിൽ തൊടുപുഴയ്ക്ക് സമീപം കുടയത്തൂർ അടൂർ മലയിൽ ശനിയാഴ്ച പുലർച്ചെ 2 മണിക്ക് ശേഷമുണ്ടായ ഉരുൾപൊട്ടലിൽ മഷികല്ലിൽ സുമതി മരിച്ചു. പുലർച്ചെ 3 വാഗമൺ കോലാഹലമേട്ടിൽ മണ്ണിടിഞ്ഞ് വീടിനു മുകളിലേക്ക് വീണ് വൈക്കം മറവൻതുരുത്ത് കുലശേഖരമംഗലം ശ്രീ പത്മനാഭത്തിൽ പ്രഭാകരൻ നായർ മരിച്ചു. കരകവിഞ്ഞൊഴുകിയ തോട്ടിൽ വീണ് മലപ്പുറം കൊണ്ടോട്ടി മേലേപ്പറമ്പ് മാങ്ങാട്ടുപറമ്പ് അബ്ദുൾ ഹമീദിന്റെയും നദീറയുടെയും മകൻ ആദം ഐമൻ, വണ്ടൂർ തിരുമാലി എറിയാട് കണ്ടമംഗലത്ത് അബ്ദുൾ മുനീറിന്റെയും തസ്ലീമ ബാനുവിന്റെയും മകൻ അബ്ദുൾ മുഹൈനി എന്നിവർ മരിച്ചു. മഴയിൽ മോട്ടോർ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്യുന്നതിനിടെ ഷോക്കേറ്റ് കർഷകനായ

വയനാട് കാവുമന്തം മഞ്ഞൂറ സ്വദേശി മാങ്കോട്ടിൽ ബെന്നി മരിച്ചു. കണ്ണൂർ പേരാവൂർ കാഞ്ഞിരപ്പുഴയിൽ തേങ്ങ ശേഖരിക്കുന്നതിനിടെ കൊട്ടംചുരം വയൽപീടികയിൽ ബി പി ഹനീഫയെയും പുളിങ്ങോം മീന്തുള്ളിയിൽ തുരുത്തിൽ ഒറ്റപ്പെട്ട സേവ്യർ എന്നയാളെ രക്ഷപ്പെടുത്തുന്നതിനിടെ നീന്തൽ പരിശീലകൻ തിരുവനന്തപുരം സ്വദേശി രാജേഷിനെയും ഒഴുക്കിൽപ്പെട്ട് കാണാതായി. തിരുവനന്തപുരം മുതലപ്പൊഴി അഴിമുഖത്ത് വള്ളം മറിഞ്ഞ് അഞ്ചുതെങ്ങ് സ്വദേശികളായ ഷിജിൻ, ഫ്രീമോൻ എന്നിവരെയും വിഴിഞ്ഞത്ത് നിന്ന് മീൻപിടിക്കാൻ പോയ അടിമലത്തുറ സ്വദേശി ആന്റണി, പുല്ലുവിള സ്വദേശി എം ജോൺ എന്നിവരെയും കാണാതായി. കൊല്ലത്ത് വള്ളം മുങ്ങി മത്സ്യത്തൊഴിലാളി തമിഴ്നാട് പുതിയൂർ മണ്ടക്കാട് സ്വദേശി അർജുനനെയും കാണാതായി. കാലാവസ്ഥ പ്രതികൂലമായതിനാൽ നിറപുത്തരി ചടങ്ങുകൾക്ക് ശബരിമല നട തുറക്കുന്ന ഓഗസ്റ്റ് 2-3 തീയതികളിൽ ഭക്തർ കഴിയുന്നതും യാത്ര ഒഴിവാക്കണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചു. ഇടുക്കി, കോട്ടയം ജില്ലകളിലെ വിനോദസഞ്ചാരത്തിന് പൂർണ്ണ നിരോധനം. രാത്രികാല യാത്രയും നിരോധിച്ചു. അത്യാവശ്യ ഘട്ടങ്ങളിലൊഴികെ മറ്റു യാത്രകളും ഒഴിവാക്കണം. മൂന്നാർ, പള്ളിവാസൽ, കുഞ്ചിത്തണ്ണി, വാഗമൺ വില്ലേജുകളിലേക്കുള്ള ടൂറിസ്റ്റ് വാഹനങ്ങളുടെ പ്രവേശനവും നിരോധിച്ചിട്ടുണ്ട്. പത്തനംതിട്ട ഗവി ഇക്കോ ടൂറിസം കേന്ദ്രം അനിശ്ചിതമായി അടച്ചു. തിരുവനന്തപുരം പൊന്മുടിയും അടച്ചു. പാലക്കാട്, നെല്ലിയാമ്പതി ഉൾപ്പെടെ മലയോര മേഖലകളിലെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും മലമ്പുഴ കവയിലേക്കും പ്രവേശനമില്ല. ഇന്നും കനത്ത മഴ തുടരും. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. എം ജി സർവകലാശാല തിങ്കളാഴ്ച പരീക്ഷകൾ മാറ്റിവെച്ചു. ശനിയാഴ്ച രാവിലെ മുതൽ പെയ്ത കനത്ത മഴയിൽ കണ്ണൂർ ജില്ലയിൽ മലയോര മേഖലയിലെ പുഴകൾ കരകവിയുകയും ജനവാസ കേന്ദ്രങ്ങളിൽ വെള്ളം കയറുകയും ചെയ്തു. ആറളം കർണാടക വനമേഖലയിലും കോളിത്തട്ടിലും ഉരുൾപൊട്ടി. ആറളം ഫാമും ആറളം വന്യജീവി സങ്കേതവും ഒറ്റപ്പെട്ടു. പഴശ്ശി അണക്കെട്ടിന്റെ എല്ലാ ഷട്ടറുകളും തുറന്നു. വളപട്ടണം പുഴയോരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. ഡി ടി പി സി, വനംവകുപ്പ് എന്നിവയുടെ നിയന്ത്രണത്തിലുള്ള ജില്ലയിലെ വിനോദസഞ്ചാര ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിൽ സന്ദർശകർക്ക് വിലക്കേർപ്പെടുത്തി. കൊട്ടിയൂർ പാൽചുരത്തിൽ ചെകുത്താൻ തോടിന് സമീപം മണ്ണിടിഞ്ഞ് ഗതാഗത തടസ്സമുണ്ടായി. ഇനിയും മണ്ണിടിയാൻ സാധ്യതയുള്ളതിനാൽ യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകി. വാഹനങ്ങൾ ബോയ്സ് ടൗണിൽ നിന്നും കൊട്ടിയൂരിൽ നിന്നും വഴിതിരിച്ചുവിട്ടു. ഇരിട്ടി മേഖലയിൽ 62 കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. 24 വീടുകളിൽ വെള്ളം കയറി. ആറളം കക്കുവയൽ റോഡ് ഒഴുകിപ്പോയി. പാലപ്പുഴ പാലം, വട്ടിയാന്തോട്, മണിക്കടവ്, ചപ്പാത്ത്, കക്കുവപ്പാലം എന്നിവിടങ്ങളിൽ വെള്ളം കയറി ഗതാഗതം മുടങ്ങി. കോളിത്തട്ട്, ആറളം വന്യജീവി സങ്കേതം, മാക്കൂട്ടം, ബ്രഹ്മഗിരി വനമേഖലകളിൽ ഉരുൾപൊട്ടി. കക്കുവ, പാലപ്പുഴ, വാണിയപ്പാറ പുഴകൾ കരകവിഞ്ഞു. ജില്ലയിൽ ശനിയാഴ്ച 7 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി മാറ്റിപ്പാർപ്പിച്ചത് 386 പേരെ. ഇതിൽ 164 സ്ത്രീകളും 121 പുരുഷന്മാരും 101 കുട്ടികളുമാണ്. ഇതിനു പുറമെ നിരവധി പേരെ ബന്ധുവീടുകളിലേക്ക് മാറ്റി. 4 ക്യാമ്പുകൾ ഇരിട്ടി താലൂക്കിലും 3 തളിപ്പറമ്പ് താലൂക്കിലുമാണ്. വയത്തൂർ നൂറുൽ ഹുദ മദ്രസ, വയത്തൂർ കോളിത്തട്ട് സെന്റ് ജോൺസ് എൽ പി സ്കൂൾ, ആറളം ഓമനമുക്ക് അങ്കണവാടി, ആറളം കമ്മ്യൂണിറ്റി ഹാൾ എന്നിവിടങ്ങളിലാണ് ക്യാമ്പുകൾ തുറന്നത്. തളിപ്പറമ്പ് താലൂക്ക് ഏരുവേശി വില്ലേജിലെ രത്നഗിരി സെയിന്റ് സെബാസ്റ്റ്യൻസ് എൽ പി സ്കൂൾ, വെള്ളാട് വില്ലേജിലെ കാപ്പിമല വിജയഗിരി ജി യു പി സ്കൂൾ, പയ്യാവൂർ വില്ലേജിൽ ചന്ദനക്കാമ്പാറ ചെറുപുഷ്പം സ്കൂൾ എന്നിവിടങ്ങളിലാണ് ക്യാമ്പുകൾ. കണ്ണൂർ, വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പാൽചുരം ബോയ്സ് ടൗൺ റോഡിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. ചെകുത്താൻ തോടിന് സമീപമാണ് ശനിയാഴ്ച രാവിലെ 11 മണ്ണിടിച്ചിലുണ്ടായത്. മണ്ണും വലിയ പാറക്കല്ലുകളും റോഡിലേക്ക് പതിച്ചതോടെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നതിനാൽ ഇന്ന് മദ്രസകൾ, ട്യൂഷൻ സ്ഥാപനങ്ങൾ, ഏതെങ്കിലും രീതിയിൽ ഞായറാഴ്ച പ്രവർത്തിക്കാൻ സാധ്യതയുള്ള മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് അവധിയായിരിക്കുമെന്ന് കലക്ടർ അറിയിച്ചു. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. മഴക്കെടുതി നേരിടുന്നതിന് അവധി ദിനങ്ങളിലും സജ്ജമായിരിക്കാൻ ആരോഗ്യ പ്രവർത്തകരോട് DMO ഡോക്ടർ ആർ വിവേക് കുമാർ നിർദ്ദേശിച്ചു. അടിയന്തരമായ മെഡിക്കൽ അവധിയല്ലാതെ മറ്റവധിയിൽ പോയ ആരോഗ്യവകുപ്പിലെ എല്ലാ ജീവനക്കാരെയും തിരിച്ചു വിളിക്കും. PM ശ്രീ നടപ്പാക്കലുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ സംസ്ഥാനത്ത് കൊഴുക്കുമ്പോൾ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും തമ്മിൽ നിലവിലുള്ളത് ആകെയൊരു ധാരണാപത്രം മാത്രം. പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഏറ്റവും പ്രാഥമികമായ സമ്മതമറിയിക്കലിനപ്പുറം ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അതിനാൽ പദ്ധതിയുടെ മുന്നോട്ടു പോക്ക് സാങ്കേതികമായി നടക്കില്ലെന്ന സ്ഥിതിയിലാണ്. കഴിഞ്ഞ ഒക്ടോബറിൽ ധാരണാപത്രം ഒപ്പിട്ടെങ്കിലും പദ്ധതിക്ക് കീഴിലെ സ്കൂളുകളെ തെരഞ്ഞെടുക്കുന്ന പ്രക്രിയ സംസ്ഥാനത്തുണ്ടായിട്ടില്ല. സംസ്ഥാന സർക്കാരാണ് ഇക്കാര്യങ്ങൾ ചെയ്യേണ്ടത്. PM ശ്രീ പോർട്ടലിൽ സ്കൂളുകളുടെ വിവരം

0: നൽകാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം സംസ്ഥാനത്തോട് അഭ്യർത്ഥിച്ചിരുന്നു. സംസ്ഥാനത്തു നിന്ന് തുടർ നടപടികൾ ഉണ്ടായില്ല. സ്കൂളുകളുടെ പട്ടിക നൽകാത്തതിനാൽ കേന്ദ്രത്തിനും ഒന്നും ചെയ്യാനാകില്ല. പദ്ധതി കാലാവധി നിലവിൽ അടുത്ത മാർച്ച് വരെയാണ്. പി എം ശ്രീ വിഷയത്തിൽ യു ഡി എഫിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും തീരുമാനത്തിൽ ഐക്യമുണ്ടാകുമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. പി എം ശ്രീ വിഷയത്തിൽ ലീഗ് മന്ത്രിമാരും യു ഡി എഫ് കൺവീനറും രണ്ട് തട്ടിലാണല്ലോ എന്ന ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പി എം ശ്രീ പദ്ധതി നടപ്പാക്കാൻ യു ഡി എഫ് സർക്കാരിന് എന്താണിത്ര വ്യഗ്രതയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ചോദിച്ചു. ഇടത് സർക്കാർ പദ്ധതി നടപ്പിലാക്കാൻ സന്നദ്ധമായിരുന്നില്ല. സംസ്ഥാനത്തിന് കിട്ടേണ്ടിയിരുന്ന ഫണ്ട് തടയുന്ന നില വന്നപ്പോൾ കിട്ടാൻ വേണ്ടി മാത്രമാണ് ധാരണാപത്രം ഒപ്പിട്ടത്. അന്ന് പദ്ധതിയെ എതിർത്ത യു ഡി എഫ് അധികാരം ലഭിച്ചപ്പോൾ നിലപാട് മാറ്റിയെന്നും പിണറായി പറഞ്ഞു. തെരുവ് നായകൾക്ക് വഴിയോരത്തും തെരുവിലും ഭക്ഷണം നൽകുന്നവർക്കെതിരെ നിയമ നടപടിയെടുക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുമതി. തെരുവിൽ ഭക്ഷണം നൽകുന്നത് വിലക്കി ബോർഡ് സ്ഥാപിക്കും. ലംഘിച്ചാൽ പരാതി അറിയിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഹെൽപ്പ് ലൈൻ നമ്പറും വരും. പൊതുസ്ഥാപനങ്ങളിൽ നോഡൽ ഓഫീസർമാരെ നിയമിക്കാനും സർക്കാർ നിർദ്ദേശിച്ചു. രാജ്യത്തിനുള്ളിൽ വിതരണം ചെയ്യുന്ന പാഴ്സലുകളുടെ പോസ്റ്റൽ ചാർജ് തപാൽ വകുപ്പ് കൂട്ടി. 500 ഗ്രാം വരെയുള്ള പാഴ്സൽ സംസ്ഥാനത്തിനുള്ളിൽ അയക്കാൻ ചരക്ക് സേവന നികുതി അടക്കം പുതുക്കിയ നിരക്ക് 77 രൂപയാണ്. ഇതേ പാഴ്സൽ സംസ്ഥാനത്തിന് പുറത്തേക്ക് അയക്കാൻ 84 രൂപയാകും. നേരത്തെ 500 ഗ്രാം വരെയുള്ള പാഴ്സൽ രാജ്യത്തെവിടെയും അയക്കാൻ 42 രൂപ മതിയായിരുന്നു. ഓഗസ്റ്റ് 1 മുതൽ പുതുക്കിയ നിരക്ക് പ്രാബല്യത്തിലായി. വനം വന്യജീവി വകുപ്പ് സംഘടിപ്പിക്കുന്ന സഹജീവനം ജനസേവന അദാലത്തുകൾക്ക് നാളെ ഇരിട്ടിയിൽ തുടക്കമാകും. ഇരിട്ടി സെന്റ് ജോസഫ് പാരിഷ് ഹാളിൽ രാവിലെ 10 മണിക്ക് മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം നിർവഹിക്കും. പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ മണ്ണൂർ ചോലത്തോട് വെളിയമ്പ്ര മേഖലകളിൽ വീടുകളിൽ വെള്ളം കയറി. വീട്ടുകാരെ മാറ്റിപ്പാർപ്പിച്ചു. ശനിയാഴ്ച വൈകിട്ടോടെയാണ് വീടുകളിൽ വെള്ളം കയറി തുടങ്ങിയത്. കനത്ത മഴയെ തുടർന്ന് ഉളിക്കൽ പഞ്ചായത്തിലെ 3 പാലങ്ങൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. വട്ടിയാന്തോട് വയത്തൂർ മണിക്കടവ് പാലങ്ങളാണ് വെള്ളിയാഴ്ച രാത്രി മുതൽ വെള്ളത്തിനടിയിലായത്. മാട്ടറ പിഴികക്കുന്ന് മണിക്കടവ് മണിപ്പാറ പ്രദേശങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. നുച്ചിയാട് മണിക്കടവ് പേരട്ടപ്പുഴകൾ കരകവിഞ്ഞൊഴുകി. 26 കുടുംബങ്ങളെ തൊട്ടിപ്പാലം നൂറുൽ ഹുദ സെക്കൻഡറി മദ്രസ കെട്ടിടം, കോളിത്തട്ട് എൽ പി സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. കോമൺവെൽത്ത് ഗെയിംസ് ബോക്സിംഗിൽ ഇന്ത്യക്ക് ചരിത്ര നേട്ടം. 7 സ്വർണവും 3 വെള്ളിയും ഇന്ത്യ സ്വന്തമാക്കി. ഗെയിംസ് ബോക്സിംഗ് ചരിത്രത്തിലെ ഇന്ത്യയുടെ ഏറ്റവും മികച്ച പ്രകടനമാണിത്. അത്ലറ്റിക്സിൽ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. ജാവലിൻ ത്രോയിലും ട്രിപ്പിൾ ജമ്പിലും ഇന്ത്യൻ താരങ്ങൾ 2-ഉം 3-ഉം സ്ഥാനങ്ങൾ പിടിച്ചെടുത്തു. ഡെക്കാത്തണിൽ ആദ്യമായി ഇന്ത്യക്ക് മെഡൽ ലഭിച്ചു. പാരാ അത്ലറ്റിക്സ് F57 വിഭാഗം ഷോട്ട്പുട്ടിൽ സ്വർണവും വെള്ളിയും ഇന്ത്യക്കാണ്. നിലവിൽ ഇന്ത്യ 13 സ്വർണവും 17 വെള്ളിയും 9 വെങ്കലവുമായി ആകെ 39 മെഡലുകൾ നേടി 4-ാം സ്ഥാനത്താണ്. ഇന്ത്യൻ താരം തൻവി ശർമ്മ തായ്പേയ് ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്, എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ 7999447-6836, 9447-371-836, 8078-502-836.
2: ചിത്ര

0: കണ്ടു മറന്ന സിനിമകൾ ഇനി മനസ്സിന്റെ വെള്ളിത്തിരയിൽ. വിഖ്യാത ചലച്ചിത്രങ്ങളുടെ ശബ്ദ വ്യാഖ്യാനം.
1: സത്യത്തിൽ മനുഷ്യൻ അറിയുന്ന ചരിത്രവും അറിയാത്ത ചരിത്രവും തമ്മിലൊരു വൻ ഏറ്റുമുട്ടൽ നടക്കുന്നുവെന്ന് വേണം അനുമാനിക്കാൻ. എന്തുകൊണ്ടെന്നാൽ അറിയുന്നവ ഒരു മാറ്റമില്ലാതെ അതുപോലെ തന്നെ തുടരാൻ പരിശ്രമിക്കും അല്ലേ? അതേസമയം അറിയപ്പെടാതെ പോയതോ ഇനിയും അജ്ഞാതവാസം തുടരാൻ പരിശ്രമിക്കും. ഇതിനിടയിലൂടെ സഞ്ചരിക്കുന്ന മാനവ ബുദ്ധിയെ ഒരു ചലച്ചിത്രത്തിലൂടെ തന്നെ കണ്ടെത്തിയാലോ? അതെ, ഇന്ന് ചിത്രപരിചയത്തിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥ എന്ന ചിത്രത്തെയാണ്. നിങ്ങളോടൊപ്പം ഞാൻ അശ്വിനി. ഇന്ത്യ സ്വതന്ത്രയായി എന്ന് പറയപ്പെട്ടതിനിപ്പുറം കേരളത്തിലും അതിന്റെ അലയടികളുണ്ടായി. ചങ്ങലകൾ ഭേദിച്ച് മനുഷ്യൻ സ്വതന്ത്രമായി ജീവിക്കാൻ ആരംഭിച്ചു. പക്ഷേ ഇപ്പോഴൊരു ചോദ്യം, നമ്മൾ മുന്നിൽ കാണുന്നതായിരുന്നോ യഥാർത്ഥ സ്വാതന്ത്ര്യം? അതോ അങ്ങനൊന്ന് മറഞ്ഞു കിടക്കുകയാണോ? ഉത്തരം കണ്ടെത്താം. പക്ഷേ അതിനു മുന്നേ ഒരു കാര്യം. ഭാരതം സ്വതന്ത്രയായി ഐക്യ കേരള രൂപീകരണത്തിന് ശേഷം അധിക നാളാവുന്നതിനു മുന്നേ മാണിക്യം കൊല്ലപ്പെട്ടു. ഇനി ആരാണ് മാണിക്യം? 1947 ശേഷം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആദ്യത്തെയും ഏറ്റവും ക്രൂരമായതുമായ ബലാത്സംഗത്തിനിരയായ പെൺകുട്ടി. മനുഷ്യന്റെ വൃത്തികെട്ട നഖങ്ങളിൽ പതിഞ്ഞ ഇളം ചോര, ചുമരിൽ എഴുതിച്ചേർത്ത സംസ്കാരത്തിന്റെ, കരുണയുടെ, സാക്ഷരതയുടെ മേൽപ്പതിഞ്ഞ ആദ്യത്തെ നഖക്ഷതം, അവൾ മാണിക്യം, പാലേരി മാണിക്യം.

കാലങ്ങൾക്കിപ്പുറം ടി പി രാജീവൻ മാണിക്യത്തെക്കുറിച്ച് എഴുതി പാലേരി മാണിക്യം എന്ന പേരിൽ തന്നെ അത് പ്രസിദ്ധീകരിച്ചു. 2009 സിനിമയായി പുറത്തിറങ്ങി. തിരക്കഥയെഴുതി സംവിധാനം ചെയ്തത് രഞ്ജിത്താണ്. എ വി എ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ എ വി അനൂപും വർണ്ണചിത്ര ബിഗ് സ്ക്രീനിന്റെ ബാനറിൽ മഹാസുബൈറും ചേർന്ന് നിർമ്മിച്ചു. മാണിക്യം കൊല ചെയ്യപ്പെട്ടിട്ട് ഇന്നേക്ക് വർഷങ്ങൾ ഒരുപാടായി. പാലേരി ഒരുപാട് മാറി. അവിടെയുള്ള കാഴ്ചകളും ഭൂപ്രകൃതിയും മാറി. പക്ഷേ മാണിക്യം പാലേരിക്കാരുടെ മനസ്സിൽ മായാതെ കിടക്കുന്ന പഴങ്കഥയായി അവശേഷിക്കുന്നു. സിനിമ കണ്ടറിവുള്ള പ്രേക്ഷകന് പോലും അവളൊരു നിലവിളിയാണ്, ഒരു സ്ത്രീയുടെ നിസ്സഹായമായ അവസാന നിലവിളി.

0: തെളിവുകളുടെയും സാക്ഷികളുടെയും അഭാവത്തിൽ മാണിക്യം കൊലക്കേസിലെ പ്രതികളെ വെറുതെ വിട്ടതോടുകൂടി വർഷങ്ങളോളം അത് തണുത്തുറഞ്ഞ് അങ്ങനെ തന്നെ കിടന്നു. എന്നാൽ നിലവിളികൾ നിഗൂഢതകളായി മാത്രം ഒതുങ്ങുന്നതിലെ കൊടിയ നീതികേടില്ലാതാക്കാൻ കാലമൊരുങ്ങുകയാണ്. മാണിക്യം കൊല ചെയ്യപ്പെട്ടിട്ട് 52 വർഷങ്ങൾക്കു ശേഷം സ്വതന്ത്ര കുറ്റാന്വേഷകനായ ഹരിദാസും ഒപ്പം ക്രൈം അനലിസ്റ്റായ സരയുവും ആ ചുവന്ന നാടക്കുരുക്കിലെ പൊടി തട്ടിമാറ്റുക എന്ന ലക്ഷ്യത്തോടെ പാലേരിയിലേക്കെത്തി. അവിടെ ഒരു ചോദ്യം ഉയർന്നേക്കാം. കേരളത്തിന്റെ ഏതോ ഒരു ഗ്രാമപ്രദേശത്ത് ഏതോ ഒരു രാത്രിയിൽ കൊല്ലപ്പെട്ട മാണിക്യം ഹരിദാസിൽ എന്തുകൊണ്ട് ഇത്രമാത്രം സ്വാധീനം ചെലുത്തി? ജനനവും മരണവും നേർക്കുനേർ കണ്ടുമുട്ടിയതിന്റെ പ്രതിഫലനമെന്ന് വേണമെങ്കിൽ പറയാം. ആദ്യത്തെ കരച്ചിലും അവസാനത്തെ കരച്ചിലും ഒരു രാത്രിയെ നിഷ്ക്രിയമാക്കിയതിന്റെ പ്രതിഫലനം. തെളിച്ചു പറഞ്ഞാൽ, മാണിക്യം കൊല ചെയ്യപ്പെട്ട രാത്രിയിൽ പിറവികൊണ്ട കുഞ്ഞ്.
1: ആ കുട്ടി ഞാനായിരുന്നു. 1957 March 30 രാത്രി ഏത് കുഞ്ഞിനെയും പോലെ കരഞ്ഞുകൊണ്ട് പറന്നു വീണ കുട്ടി. അതേ രാത്രിയിൽ പാലേരി എന്ന എന്റെ ജന്മഗ്രാമത്തിൽ 2 കൊലപാതകങ്ങൾ നടന്നു. അരനൂറ്റാണ്ടിനപ്പുറത്തു നിന്നും ആ നിലവിളികൾ ഇന്നും എന്നെ പിന്തുടരുന്നു. ഞാൻ എവിടെ പോലും കൂടെ വരും. ഒരു യുവതിയുടെ നെഞ്ചുകേറിയ കരച്ചിൽ ഞാനവളെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. എന്നിട്ടും ഉറക്കം പിടിക്കാൻ തുടങ്ങിയാൽ മനസ്സിന്റെ ഏത് താഴ്ചയിൽ നിന്നാണെന്ന് അറിയില്ല. അവൾ ഉയർത്തെഴുന്നിട്ട് വരും. നിലവിളിയായി, പിന്നെ സ്വപ്നത്തിലെ അവ്യക്ത രൂപങ്ങളായി, നീളൻ നിഴലുകളായി. ഡൽഹിയിൽ നിന്നും സരയുന്ന സുഹൃത്തിനൊപ്പം കേരളത്തിലെത്തിയിട്ട് ഇത് 4-ാമത്തെ രാത്രിയാണ്. മറവിക്കും അപ്പുറത്തേക്ക് മാഞ്ഞുപോയ ഒരു പെൺകുട്ടിയുടെ മരണത്തിന്റെ പിന്നിൽ സത്യം തേടിയുള്ള എന്റെ യാത്ര തിക്കറിയാതെ വഴിയറിയാതെ ഒരു അമാവാസി രാത്രിയിൽ നിൽക്കും പോലെയാണ്. പക്ഷെ എന്റെ മനസ്സ് പറയുന്നു, സത്യം ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും.
0: ഹരിദാസ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് മമ്മൂക്കയാണ്. സരയുവിനെ ഗൗരി മഞ്ജലും. ഹരിദാസിന്റെ മുഖം മാത്രമല്ല, ഇനി അങ്ങോട്ട് വരാനിരിക്കുന്ന മുരിക്കുംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെയും ഖാലിദിന്റെയും മുഖം മമ്മൂക്കയുടേത് തന്നെയാണ്. അതായത്, 3 കഥാപാത്രങ്ങളെയാണ് അദ്ദേഹം ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. ഈ 3 കഥാപാത്രങ്ങളാണ് മാണിക്യത്തിന് ചുറ്റുമുള്ള ത്രികോണ വലയം.

0: ഹരിദാസ് യഥാർത്ഥത്തിൽ മാണിക്യത്തിലേക്ക് എത്തുന്നതേയുള്ളൂ കേട്ടു പഴകിയ കഥകളിലൂടെയും സ്വന്തം നിരീക്ഷണങ്ങളിലൂടെയും.
1: ഡൽഹിയിൽ നിന്ന് വനജയുടെ മക്കളോട് നുണകൾ പറഞ്ഞ് നിന്റെ കൂടെ യാത്രക്കിറങ്ങുമ്പോ ഇതിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഞാൻ ശ്രമിച്ചത്. പക്ഷേ പലര് കൂടുതൽ അടുത്താണിപ്പോ.
2: അതെ, കേരളത്തിലെ മൺസൂൺ കാണാനല്ല നമ്മൾ വന്നത്, മാണിക്യത്തെ കൂടുതൽ അടുത്തറിയാനാ. അത് ചിലപ്പോ മാണിക്യത്തിന്റെ തീരുമാനമാകാം. എനിക്ക് ആരോടും നുണ പറയേണ്ടി വന്നില്ല ഈ യാത്രയ്ക്ക് വേണ്ടി. ഗൗതമിനെ കണ്ടിട്ട് നാളുകളായി.
1: ഗൗതം എൽവിസ് പ്രസ്ലിയെ കുറിച്ച് പറഞ്ഞു തോർമ്മയുണ്ടോ? എൽവിസിനൊപ്പം അദൃശ്യനായ ഒരാൾ കൂടി നൃത്തം ചെയ്യുന്നുണ്ട്. അവരൊരുമിച്ചാണ് നൃത്ത ചുവടുകൾ പൂർത്തിയാക്കുന്നത്. അതോർത്തു ഞാൻ, എനിക്കൊപ്പം എന്റെ കാലടികളോട് ചേർന്ന് 20 വയസ്സിൽ ബ്രൂട്ടലി റേപ്പ് ചെയ്ത് കൊല ചെയ്യപ്പെട്ട മാണിക്യമുണ്ട്.
2: ഹരി, നിന്റെ തല മുഴുവനും ലാപ്ടോപ്പ് നിറച്ചും പാലേരിയാണ്. പാലേരി മാണിക്യം, അവളാണ് നിന്നെ ഉറങ്ങാൻ വിടാത്തത്.
1: അതെ, ഒരു കൗതുകത്തിന്റെ പേരിൽ തുടങ്ങിയ അന്വേഷണം. കിട്ടിയ ഡാറ്റാസ് മുഴുവൻ കളക്ട് ചെയ്തു. പഴയ ന്യൂസ് പേപ്പർ കട്ടിങ്സ്, ജഡ്ജ്മെന്റ് കോപ്പി. പക്ഷേ തുടക്കവും ഒടുക്കവും മാഞ്ഞുപോയ ഒരു നാട്ടുവഴി പോലെയാണ്. ഞാനവിടെ തനിച്ചു നിൽക്കുക.
2: നീ അറിഞ്ഞതും കണ്ടെത്തിയതും എല്ലാം ഒരു ഓർഡറിൽ എന്നോട് പറയും. സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കാനും ഡിലീറ്റ് ചെയ്യേണ്ടത് ഡിലീറ്റ് ചെയ്യാനും എനിക്ക് കഴിയും.
1: 50-കളിലെ ഏതൊരു മലബാർ ഗ്രാമം പോലെ തന്നെയായിരുന്നു പാലേരി. വൈദ്യുതി എത്തിയിട്ടില്ലാത്ത ചെമ്മൺപാതകളും ഇടവഴികളും അതിന്റെ അരികിലും കുന്നിൻ ചെരിവിലും പുഴയോരത്തും ജീവിക്കുന്ന ആള്, അധികാരവും സമ്പത്തും ഉയർന്ന ജാതിക്കാരായ നമ്പൂതിരിമാർക്കും നായന്മാർക്കും മാത്രം. അവരുടെ കൺവെട്ടത്ത് പോലും ചെല്ലാൻ പാടില്ലായിരുന്നു താഴ്ന്ന ജാതിക്കാരായ പുലയനും പറയുന്നു.
0: സിനിമയുടെ ചില ഭാഗങ്ങളിൽ, അതായത് ഹരിദാസ് കഥ വിവരിക്കുന്നിടങ്ങളിൽ മാത്രമാണ് മാണിക്യം പ്രത്യക്ഷപ്പെടുന്നത്. അവൾക്ക് പറയാൻ അധികം വാക്കുകൾ ഉണ്ടായിരുന്നേയില്ല. സംസാരിക്കാൻ ചുറ്റിലും ഒരുപാട് പേരും ഉണ്ടായിരുന്നില്ല. ഇങ്ങനൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ പല അഭിനേത്രികളെയും സമീപിച്ചെങ്കിലും ഈ കഥാപാത്രത്തെ സ്വീകരിച്ചത് അന്ന് ടെലിവിഷൻ അവതാരകയും മോഡലുമായിരുന്ന മൈഥിലിയാണ്. അവരുടെ അരങ്ങേറ്റ ചിത്രമായിരുന്നു പാലേരി മാണിക്യം. പക്ഷേ മാണിക്യത്തെ ഒരു തവണയെങ്കിലും ദൃശ്യവൽക്കരിച്ചു കണ്ടവർക്ക് മനസ്സിലെ വിങ്ങലാണ് അവളും അവളെക്കുറിച്ച് എഴുതിയ

ടി പി രാജീവൻ എഴുതി, ബിജിപാൽ സംഗീതം നൽകി ആലപിച്ച ഗാനമാണ് ഇത്. ചിത്രത്തിൽ വളരെ കുറച്ച് മാത്രം പ്രത്യക്ഷപ്പെടുന്ന മാണിക്യം, എന്നാൽ പേര് പോലെ ഈയൊരു ചിത്രം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് മാണിക്യമാണ്. ഈ ഗാനത്തിൽ എഴുതപ്പെട്ടതും മാണിക്യത്തെക്കുറിച്ചാണ്. എന്നാൽ പാട്ട് കേൾക്കുമ്പോഴൊക്കെയും മനസ്സിലൊരു ചിന്ത, ബാലേരി മാണിക്യം പെണ്ണൊരുത്തി പാതിര നീന്തി കടന്നിരുന്നെങ്കിലെന്ന്. ചിത്രത്തിന്റെ

0: ഭൂരിഭാഗവും കോഴിക്കോട്ടെ മലയോര ഗ്രാമങ്ങളിലാണ് ചിത്രീകരിച്ചത്. കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങൾക്കൊപ്പം തന്നെ അവരുടെ ചുറ്റുപാടും ഏറെ ശ്രദ്ധിക്കപ്പെടുന്നതാണ്. ഒരുപക്ഷെ കാറ്റിൽ ഇലകളാടുന്നതാണ് കാണുന്നത് എങ്കിൽ സന്ദർഭവുമായി സംയോജിച്ചുകൊണ്ട് പ്രകൃതിയൊരു കഥാപാത്രമായി മാറുന്നത് നമുക്ക് ആ സീനുകളിലൊക്കെ വ്യക്തമായി മനസ്സിലാവും.
1: ഇതാണ് മീത്തലച്ചാൽ, ചേരുവിന്റെ വീട്. ഒരു കാലത്ത് പാലേരിലെ ഓരോ പുരുഷനും ആഗ്രഹിച്ച സ്ത്രീ. ഒടുവിൽ എല്ലാവരും വെറുത്തവൾ, ആർക്കും വേണ്ടാതായവൾ.
2: ചീരുവിന്റെ നല്ല പ്രായത്തില് കാഴ്ചയിൽ ഓൾഡത്ര എട്ടുപ്പുള്ള ഒരു തീയത്തി പാലേരിയിൽ ഉണ്ടായിരുന്നില്ലെന്നാ പറയുന്നത്. തെങ്ങേറ്റക്കാരൻ ഉദയനന്റെ ഭാര്യയാണ് ഈ ചീരു. ആചാരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ കാണാൻ വറുക്കത്തുള്ളൊരു പെണ്ണിന്റെ ദേഹത്ത് മൂപ്പരുടെ കണ്ണ് വീണാ വീണതാ. മൂപ്പരുടെ ആഗ്രഹം നടന്നിരിക്കും. നല്ല കല്ലനൊരു സിൽബന്തി ഉണ്ടായിരുന്നു മൂപ്പർക്ക്, കുന്നുമ്മൽ വേലായുധൻ. ഹാജി ഒന്ന് നോക്കിയാ മതി, വേലായുധൻ ഉരുവിനെ എത്തേണ്ടടുത്ത് എത്തിച്ചിരിക്കും. ഹാജിയുടെ ഈ സ്വഭാവം അറിയാവുന്ന ഉദയനൻ സത്യത്തിൽ പുറങ്കാറ്റധികം കൊള്ളിക്കാതെയാണ് ചീരുവിനെ പൊറുപ്പിച്ചത്. എന്നിട്ടും അത് പറ്റി. കരിങ്ങാങ്കടവില് മാസക്കുളി കുളിക്കാൻ പോയ ചീരുവിനെ ഹാജി കണ്ടു.
3: തിരയങ്കാലം ഏട ഒളിപ്പിച്ചു വെച്ച നായിന് പനി ഇത്ര എന്നല്ലോ ഒന്നിനെ ഇടന്ന് കിട്ടിയിടോ.
1: നനഞ്ഞ പെണ്ണ് വാസന സോപ്പിന്റെ മണം ഇനിയോളമൊന്നൊരു
4: കാണണം.
1: ഉദയനൻ തച്ചോളി മാണിക്കോത്ത് ഉദയനൊന്നും അല്ലല്ലോ. ആയാലും കുഴപ്പമില്ല, ഞാൻ മുരിക്കിങ്ങോത്ത് ആമതാ. ഇനി പറയുന്നേക്ക്. ഈ നടപ്പ് വെറുതെ ഇല്ല. ഉള്ള പേര് ദോഷം കൂട്ടാനായിട്ട് ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ ഇറങ്ങി നടന്ന എന്താണോ ചെയ്യ.
4: ഉദയൻട്ടാ, നിങ്ങളോടൊന്ന് അവിടം വരെ ചെല്ലാൻ പറഞ്ഞു ആചാരി.
5: ഞാനിപ്പാടത്ത് കൂലിയുമായി ഇങ്ങോട്ട് പോന്നേലുള്ളൂ.
4: അതെന്താണോ മൂപ്പര സ്വഭാവം നിങ്ങൾക്കറിയാലോ, കാണണം എന്ന് പറഞ്ഞ അപ്പൊ തന്നെ കാണണം.
5: അല്ലേ, നീ ഇവിടെ കുത്തിരിക്കും.
4: എന്താ രാത്രിക്ക് കൂട്ടെ, മീൻ കിട്ടീരാ?
6: ഏയ്, ഉണക്കമീനും ചക്കക്കുരു ഇത്തങ്ങട്ടപ്പ ഇറങ്ങിപ്പോയേ.
4: ഹാജിയാര് വിളിപ്പിച്ച.
6: ഇന്ന് പുഴക്കടയിൽ നിന്റെ കൂടെ ഉണ്ടായിരുന്ന ഹാജിയാര് ഞാൻ നല്ലപ്പോഴാ കാണുന്നത്.
4: മൂപ്പരിങ്ങളി എന്നോട് ചോദിച്ച്
6: എന്ത്?
4: ഇത്രയും നല്ലൊരു പെണ്ണിനെ ഉദയനായിട്ട് നേർന്ന് കിട്ടിന്ന്
6: കേക്കണ്ട എന്റെ തീയൻ അടിച്ചോടിക്കുന്നെ.
4: ഞാൻ പറഞ്ഞ സത്യ, ഒരു സിംഗളെ ശരിക്കും ഒന്ന് കാണണല്ലോ എന്നും പറഞ്ഞ ആചാര്യ.
6: എന്തിനാ എന്നെ കാണുന്നത്?
4: നിങ്ങളെന്താ ചീരടുത്തി ഒന്നും അറിയാത്ത പോലെ.
6: നോക്കു വേലായുധാ, ഹാജിയുടെ കഥയൊക്കെ ഞാനും കുറെ കേട്ടിട്ടുണ്ട്. ഞാൻ അമ്മാതിരി പെണ്ണില്ലാന്ന് പോയി പറ നിന്റെ ഹാജിയരോട്.
4: ചീരടുത്തിയെ, മൂപ്പരെ പണക്കം നമ്മക്ക് നല്ലതല്ലോ. ഈ പാർക്കുന്ന പോരി, ഈ മണ്ണും കൊല്ലം മുഴുവനും പണി ഇതെല്ലാം ആചാരെ കൊണ്ടുണ്ടായതല്ലേ.
6: അതിന് ഞാൻ അയാൾക്ക് കടന്നു കൊടുക്കണോ?
4: ഇന്ന് ചോദിച്ച മൂപ്പർ കഴിഞ്ഞ വേണ്ട.
6: നാളെ വരാൻ പറ പെർക്കിയോട്. സ്വന്തം അനിയനെ പോലെ എന്റെ തീയനിഞ്ഞ്
4: ഞാനെന്താ ചെയ്യണ്ട്? ഇങ്ങോട് ഇക്കാര്യം ഇവിടെ വന്ന് പറയാൻ പറഞ്ഞ് അതിന് നിങ്ങൾ പറഞ്ഞ മറുപടി എന്തായാലും എനിക്ക് മൂപ്പരുടെ മൊത്തം ഈ പറയാനുള്ള ധൈര്യമില്ല.
6: ഞാൻ പറയടാ, അതല്ലേ നാളെ വരാൻ പറഞ്ഞു.
4: ഞാൻ പോവാ. ആചാര്യ ആളെ പറങ്കാവും തോട്ടത്തിൽ വരും, നിങ്ങൾ അങ്ങോട്ട് വാ. വിളിച്ചിട്ട് വന്നില്ലാന്നുള്ള പിണക്കം വേണ്ട. എന്നിട്ട് എന്താ വെച്ചാ നേരിട്ട് അങ്ങോട്ട് പറഞ്ഞോളി, കടിച്ചു കീറി തിന്നൊന്നുമില്ലല്ലോ മൂപ്പര്.
1: ഉദയനൻ അറിഞ്ഞിരുന്നോ ചീരുവിനെ തനിക്ക് നഷ്ടപ്പെട്ടു തുടങ്ങിയത്? അതോ അയാൾ കണ്ണടച്ചു?
2: അറിഞ്ഞാലും എതിർക്കാനുള്ള ശക്തി ഉണ്ടാവുമോ പാവത്തിന്? കീഴ്ജാതിക്കാര് പെൺകുട്ടികളുടെ രക്ഷിതാക്കന്മാരായാലും ഭർത്താക്കന്മാരായാലും പലതും കണ്ടില്ലാന്നും കേട്ടില്ലാന്നും നടിക്കണം, ഇല്ലെങ്കിൽ ആചാര കാലു മാറത്ത് വീഴും. പേര് കേട്ട അഭ്യാസിയല്ലായിനോ ഉദയനൻ? പക്ഷെ കാണാൻ പാടില്ലാത്ത കണ്ടെന്നോ വാക്കത്തിയെടുത്തുന്നൊക്കെയാണ് കഥ. അന്ന് ഈ പൊക്കന് കഷ്ടിച്ച് മൂന്നോ നാലോ വയസ്സ് പ്രായം വരും. ഉദയനം മരിച്ചതോടെ പിന്നെ ചീരു ആജിയുടെ സ്വന്തമായി. ആജിക്ക് റാക്ക് കാച്ചാനും പായവിരിക്കാനും ആയി ഓള ജന്മം. ആജിക്ക് ഓള മടുക്കുന്ന വരെ അത് തുടർന്നു.
7: പിന്നീട് അവർ ഒരു വില്ലേജ് പ്രോസ്റ്റിറ്റ്യൂട്ട് തന്നെയായി അല്ലേ?
2: ആചാരുടെ വരവ് അവസാനിച്ചപ്പോ പിന്നെ മറ്റു പറ്റുകാര് വന്നു തുടങ്ങി. അതോടെ നിങ്ങൾ പറഞ്ഞ പോലെ അത് ഉള്ള തൊഴിലായി.
0: ഇപ്പറഞ്ഞ ചീരുവിനെ അവതരിപ്പിച്ചത് ശ്വേതാമേനോനാണ്. ചീരു മറ്റാരും അല്ല, മാണിക്യത്തിന്റെ അമ്മായിയമ്മ. ഒരു തരത്തിൽ നോക്കുമ്പോൾ മാണിക്യത്തെ കുറിച്ച് പറയുന്നതിന് മുന്നേ ചീരുവിനെ കുറിച്ച് പറയണം. കാരണം മാണിക്യത്തിന് മുന്നേ പാലേരി കണ്ടത് ചീരുവിനെയാണ്, പാലേരിയെ തൊട്ടറിഞ്ഞത് ചീരുവും. കാലം മാറുന്നതിനനുസരിച്ച് പല പേരുകളിൽ ചീരു പുനർജനിച്ചു. അതിൽ ചിലര് പാതിരാ നീന്തി കടന്നു.

0: എന്നാൽ മറ്റു ചിലർ പാതിരാച്ചുഴിയിൽ വീണു മരിച്ചു. മാണിക്യം കൊല്ലപ്പെട്ട ദിവസം കാരണങ്ങളൊന്നും കൂടാതെ പല അസാധാരണ സംഭവങ്ങളും പാലേരിയിൽ നടന്നിരുന്നു. അതിലൊന്നാണ് കുനിയിൽ ചന്ദമന്റെ രായ്ക്കു രാമാനമുള്ള നാടുവിടൽ. അയാൾ എവിടേക്ക് പോയിന്നോ എന്തിനു പോയിന്നോ ആർക്കും കൃത്യമായൊരു ധാരണയില്ല. പഴനിക്കോ മറ്റോ പോയിന്നാണ് ചിലര് പറയുന്നത്. പക്ഷേ നാടുവിട്ടത് മാണിക്യം കൊല്ലപ്പെട്ട രാത്രിയിലാണ് എന്നത് ഹരിദാസിന് ഒരു കാരണമായി. ചന്ദമന്റെ യാത്രയും മാണിക്യത്തിന്റെ മരണവും എങ്ങനെയോ ബന്ധപ്പെട്ടിരിക്കുന്നു. ഹരിദാസിന്റെ ഊഹം ശരിയാണ്. പക്ഷേ ചെറിയ തിരുത്ത്, മാണിക്യമല്ല ചീരുവാണ് ചന്ദമനോട് ചേർത്ത് വായിക്കപ്പെടേണ്ടിയിരുന്നത്.
1: ചന്ദമൻ പൂശാരിയുടെ പെട്ടെന്നുള്ള തിരോധാനം, ആ പഴനിക്ക് പോവൽ എന്തായിരുന്നു? ആ ലിങ്ക്, വാട്സ് ഹിസ് റോൾ?
2: കുനിയിൽ ചന്ദമനും മീത്തലച്ചാലിലെ ചീരുവും തമ്മിലുള്ള പ്ലാറ്റോണിക് ലവ്, വല്ലാത്തൊരു ആത്മബന്ധം അവർക്കിടയിലുണ്ടായിരുന്നു.
1: ഒരു ഗോഡ്മാനും പ്രോസ്റ്റിറ്റ്യൂട്ടും ആത്മബന്ധം ഉണ്ടാവേണ്ടുന്ന രണ്ടുപേരാണ് അവർ.
2: ചീരുവിന്റെ ശരീരത്തോട് പാലേരിയിലെ വിടന്മാർക്ക് താല്പര്യം നശിച്ചതിന് ശേഷമുള്ള കാലത്താണ് ചന്ദമൻ മീത്തലച്ചാലിലെത്തുന്നത്.
1: ചന്ദമൻ അന്ന് ശരിക്കും പഴനിയിലേക്കാണോ പോയത്? കാർത്തികേയൻ എവിടുന്ന് കിട്ടിയ അയാളെ?
2: മണ്ണിന്റെ ആഴത്തിൽ വേരുകൾ പിണഞ്ഞു കിടക്കുന്ന ഒരു മരം പോലെയാണ് ഈ കഥ. ഒന്നും മറ്റൊന്നും തമ്മിൽ വേർതിരിക്കാനാവാത്ത വിധം കെട്ടുകൾ കൊണ്ട് മുറുകിയത്. താമരനാശാരി പാലേരി വല്ലപ്പോഴും വന്നു പോകുമായിരുന്നു. കിണർ കുഴിക്കാനുള്ള സ്ഥാനം കാണാനും വീട് നിർമ്മാണത്തിനുള്ള തച്ചുശാസ്ത്രപരമായ ഉപദേശങ്ങൾ നൽകാനുമായിരുന്നു അത്. ഒരിക്കൽ പക്ഷേ അയാൾ പാലേരിയിൽ എത്തിയത് വിലപ്പെട്ട ഒരു ഇൻഫർമേഷൻ മാട്ടായിരുന്നു. മധുരയിലെ ക്ഷേത്ര പരിസരത്ത് വെച്ച് അയാൾ ചന്ദമനെ കണ്ടു. പറഞ്ഞത് എന്റെ മുത്തച്ഛനോടായിരുന്നു, താഴെ വീട്ടിൽ രായരപ്പൻ നായരോട്. പുള്ളി കേട്ടത് വിഴുങ്ങി ഉണ്ടായിരുന്നേ ഉള്ളൂ. പക്ഷേ കാർത്തികന്റെ ഒരു സ്പൈ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു, പോലീസുകാരൻ. ഗ്രാമത്തിൽ വെച്ച് കണ്ട ഈ അപരിചിതനെ കാർത്തികന്റെ മുന്നിലെത്തിച്ചു. മധുരയിൽ ചെന്ന് ചന്ദമനെ കണ്ടെത്തിയ കാർത്തികേയൻ പഴനിയിൽ കൊണ്ടുവന്ന് അടയാളം ചോദ്യം ചെയ്തു. ഇഷ്ടമൂർത്തി വാഴുന്ന പഴനിമലയുടെ അടിവാരത്തിലെ ബുഷിഞ്ച് പിന്നിയ ലോഡ്ജ് മുറിയിൽ ചന്ദമന് സത്യം മാത്രമേ പറയാൻ കഴിയുമായിരുന്നു. അയാൾ ദൃക്സാക്ഷിയായിരുന്ന ഒരു കാഴ്ചയ്ക്ക്. ചീരുവിന്റെ വീട്ടിൽ പതിവുകാരെങ്കിലും ഉണ്ടെങ്കിൽ അയാൾ എന്നും മറന്നിരിക്കാറുള്ള കശുമാവിന്റെ മറവിൽ അന്ന് രാത്രി ചന്ദമൻ ദൈവമെന്ന കാന്തക്കല്ലിലേക്ക് തന്നെ ചേർത്ത് വെച്ച് നടക്കുകയായിരുന്നു. അയാളുടെ പാവം പ്രാണന് താങ്ങാൻ കഴിയാത്ത പ്രഹരമായിരുന്നു ആ കാഴ്ച. പിന്നെ ഓടുക, ഓടി ഒളിക്കാൻ മാത്രമേ അയാളെ പോലൊരു ദുർബലന് സാധിക്കുമായിരുന്നു.
1: അയാളെ കണ്ടില്ലേ മാണിക്യത്തിന്റെ കൊലപാതകിയെ? അത് ആരായിരുന്നു?
2: ഇവിടെ വീണ്ടും ദിശ മാറുകയാണ് കഥ.
1: ഡോണ്ട് സേ കഥ, അത് അവളുടെ ജീവിതമായിരുന്നു.
2: അതെ സാർ, ജീവിതം മരണത്തോടെ ഒരു ഫുൾ സ്റ്റോപ്പിൽ തീരുമ്പോൾ അത് അടുത്ത നിമിഷം തൊട്ട് കഥയാണ്. കഴിഞ്ഞ കാലത്തിന്റെ മറ്റൊരു പേരാണ് ചിലപ്പോൾ കഥ.
1: ചന്ദമൻ ആരെയാണ് കണ്ടത്?
2: ഒരു അപരിചിതനെ, പക്ഷേ അയാൾ തനിച്ചായിരുന്നില്ല. വീട്ടുമുറ്റത്തെ ഇരുട്ടിൽ മറ്റു രണ്ടുപേർ കൂടെ ഉണ്ടായിരുന്നു.
0: ഹരിദാസിന്റെ ചിന്തകളുടെ യാഥാർത്ഥ്യം പലപ്പോഴും പാലേരി തന്നെ അയാൾക്ക് മുന്നിൽ തുറന്നു കാട്ടുന്നുണ്ട്. വള്ളിപ്പടർപ്പുകൾ പോലെ പരസ്പരം പിണഞ്ഞുകിടക്കുന്ന ഒരു കഥ. കഥയല്ല, മാണിക്യത്തിന്റെ ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള കാലം. ചീരുവിനെയും അങ്ങനെ തള്ളിക്കളയാൻ കഴിയില്ല. സമൂഹത്തിൽ ചിലർക്കെങ്കിലും സ്ത്രീ എന്ന പദത്തിനോടുള്ള നിർവചനമാണ് ചീരുവിലൂടെ അവതരിപ്പിച്ചത്. ചുടുചോരയൊഴുകുന്ന മാംസക്കൊഴുപ്പുള്ള വശ്യതയുള്ള ഭോഗവസ്തു. പക്ഷെ എപ്പോഴാണോ ചോര നീരാകുന്നത്, മാംസം ചുക്കിച്ചുളിഞ്ഞുണങ്ങുന്നത്, അപ്പോൾ ചവറ്റുകൊട്ടയിലേക്ക് ചവിട്ടിത്താഴ്ത്തപ്പെടുന്ന വെറും വെറുവെച്ചിൽ കഷണം. അപ്പോഴേക്കും അവൾ മരിച്ചിട്ടുണ്ടാവും. ജീവൻ നിലനിൽക്കുന്നത് പലപ്പോഴും മനസ്സിന്റെ ശക്തിയിലാണ്. അത് മരിച്ചു കഴിഞ്ഞാൽ ശരീരം വെറും ജഡം മാത്രം. അങ്ങനെയുള്ളപ്പോൾ ചീരുവിന്റെ ഒളിത്താവളമായിരുന്നു ചന്ദമൻ. ഓരോരുത്തരുടെയും ആവശ്യം കഴിയുന്നത് വരെ ചീരുവിനായി കുറ്റിക്കാട്ടിൽ മറഞ്ഞിരിക്കുന്ന ചന്ദമൻ. മരണമല്ല ജീവിതമായിരുന്നു മാണിക്യത്തിന്റെ വിധിയെങ്കിൽ അവളും ചീരുവായി മാറുമായിരുന്നില്ലേ? പക്ഷേ പാലേരിയിലേക്ക് അവളെ എത്തിച്ചതാണ് കാലമാണോ അതോ മുരിക്കും കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയോ? ഇങ്ങനെ ചോദിച്ചാൽ മനുഷ്യനു മുന്നിൽ കാലം അന്നേ തോൽക്കാൻ തുടങ്ങിയെന്ന് വേണം കരുതാൻ. പെണ്ണിനെ കണ്ടാൽ തിണ്ണ മറക്കുന്ന ഗ്രാമീണ മാടമ്പിയായ മുരിക്കും കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയാണ് മാണിക്യത്തെ പാലേരിയിലേക്ക് എത്തിച്ചത്.
2: ഈ പൊക്കൻ എന്ന് പറയുന്ന പൊട്ടന് എങ്ങനെ കല്യാണം കഴിച്ചു കൊടുത്തു മാണിക്യത്തിനെ അവരുടെ വീട്ടുകാര്?
3: വേലായുധൻ ഈ കല്യാണാലോചനയായിട്ട് മാണിക്യത്തിന്റെ വീട്ടിൽ ചെല്ലുന്ന വേലായുധനാ. ഓൻ ആ വീടുമായിട്ട് നല്ല അടുപ്പമുണ്ടായിരുന്നു. അതിന്റെ പിന്നിലും ആചാര്യ

0: പണ്ട് പുഴക്കര വെച്ച് ചീരൂനെ കണ്ടതുപോലെ ഒരു ദിവസം ആവളച്ചിറക്കര വെച്ച് ഹാജി അരി മാണിക്കത്തെ കാണുന്നു. അന്നുപോലെ ആ പാവത്തിന്റെ ജാതകം മാറിയത്.
1: ഏതാടാ പെണ്ണ്?
2: കേളപ്പേട്ടന്റെ മോളെ വിളി.
1: ഏത് കേളപ്പൻ?
2: ഇന്നെ തെങ്ങേറ്റം പഠിപ്പിച്ച കേളപ്പേട്ടനാ. പറഞ്ഞു വരുമ്പോ എന്റെ അപ്പൻ അയച്ചു വരും. മൂപ്പര മോള അതിനൊരു ചെക്കനെ നോക്കണമെന്ന് കേളപ്പേട്ടൻ പറഞ്ഞു തുടങ്ങി.

0: നനഞ്ഞു നിൽക്കുന്ന പെണ്ണിന് ചേലു കൂടും. അപ്പോ ഓക്കൊരു ചെക്കനെ വേണം. ആ ജന്തു വരടോ.
1: അതാരോ ഉളി?
0: ചീരുവിന്റെ പൊട്ടൻ. ചീരുവിനെ കൊണ്ട് ഇനി കാര്യമൊന്നുമില്ല. എന്താ വില ഏതാ തിരിഞ്ഞു നിനക്ക്?
1: തിരിഞ്ഞിക്കോളി.
0: അപ്പോ അവളൊക്കെ വന്ന വെറുതെ ഇല്ല.
2: വേലായുധൻ ചീരുവിന്റെ വീട്ടിലെത്തി മോൻ ഒരു പെണ്ണിനെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. നാട്ടുമ്പുറത്തെ ചില ന്യായങ്ങളുണ്ടല്ലോ. കാശിന് കൊള്ളാത്ത വങ്കന്മാരെ കെട്ടിച്ചു കൊടുത്താ നേരെയാവും. ചീരുവാണെങ്കി ഇനി എന്തായാലും വേണ്ടില്ല എന്നുള്ള അവസ്ഥയിലും ആയിരുന്നു.
3: മാണിക്യത്തിന്റെ കല്യാണം കഴിഞ്ഞിട്ട് എന്തായിരുന്നു ഹാജിയുടെ ഇമ്മീഡിയറ്റ് മൂവ്?
2: അന്ന് സന്ധ്യക്ക് തന്നെ ഹാജി മീത്തലച്ചാലിന്റെ വീട്ടിലേക്ക് ചെന്നു. കൂടെ വേലായുധനും.
3: ഞാൻ കണ്ട്.
4: നിങ്ങളോട് പറഞ്ഞോ?
3: ഞാൻ എന്താ പറയാ വേലേത? എങ്ങനെയാ പറയാ? ഞാൻ പെറ്റാല്ലെങ്കിലും നിന്റെ മോള് തന്നെ അല്ലേ?
4: നിങ്ങളെ ന്യായം പറയല്ലേ. ഹാജിയാരി കണ്ട പൈസ ഒക്കെ ചെലവാക്കി എന്തിനാ നിങ്ങൾക്ക് അറിഞ്ഞൂടെ?
3: നങ്ങി എന്നെ അങ്ങോട്ട് പോയി പറ.
0: ചീരു, നീ കണ്ടത്തിലേക്ക് പോയിക്കോ. പറയണ്ടൊക്കെ ഞാൻ പറഞ്ഞോളാം. എന്നിട്ട് ബാബണ്ണെ ഞാൻ തന്നെ ശരിക്കൊന്ന് കാണട്ടെ.
5: വേണ്ട.
0: പേടിയുണ്ടോ?
5: എനിക്ക് പേടിയാ.
0: എന്തിന്? ഞാൻ തന്നെ കടിച്ചു.
4: പെണ്ണ് കൂക്കും വിളിയും കൂട്ടി ഇടവലത്തുള്ളവരെ കൂട്ടിക്കളഞ്ഞു. അതാ പറ്റിയത്.
0: ഇടവലത്തുനിന്ന് ആരും ഉണ്ടാവരുത്. കരിഞ്ഞലം വിളിച്ചാലും കേൾക്കരുത്. എല്ലാരും ഒഴിഞ്ഞു പോണം. അതിനുള്ള വഴി നോക്കാം. ചോദിക്ക്.
6: 1957 March 30 മാണിക്യം കൊല്ലപ്പെട്ടു. ചിലര് കരയുന്നു, ചിലര് സങ്കടപ്പെട്ടിരിക്കുന്നു, ചിലര് ഭയപ്പെടുന്നു. ആരൊക്കെയോ വന്ന് മൃതദേഹം നോക്കിയിട്ട് പോയി. മാണിക്യത്തെ പുതപ്പിച്ച വെള്ളപ്പുതപ്പിനടിയിൽ അവളുടെ ദേഹത്ത് അവിടവിടായി ഉണ്ടായിരുന്ന ചുവന്ന പാടുകൾ മാത്രം ആരും കണ്ടില്ല. എല്ലാവരും ആത്മഹത്യയെന്ന് വിധിയെഴുതിയപ്പോൾ മാണിക്യത്തിന്റെ സഹോദരൻ അതൊരു കൊലപാതകമാണെന്നും അവളുടെ ഭർത്താവ് പൊക്കനാണ് കൊലപാതകിയെന്നും പറഞ്ഞു. ഒടുവിൽ ഈ കേസ് നിയമപരമായി തന്നെ അന്വേഷിക്കാൻ അധികാരി ഉത്തരവിടുകയാണ്.
4: എന്താ നടന്നത്? ആ തുണിയൊന്ന് മാറ്റിയ.
7: ഞാളെ രക്ഷിക്കണം തമ്പായി. ഞങ്ങൾക്ക് ആരുമില്ല. നിക്കുന്റെ പൊക്കനും.
4: എന്നാ എഴുതിക്കോ ഗോപാലൻ നായർ. യാഥാസ്ഥിതിയിൽ വരേണ്ട കാര്യങ്ങളാ. മുരുക്കുംകുന്നത്തെ അമ്മദാജി വക കശുമാവിൻ തോട്ടത്തിനും തോട്ടത്താങ്കണ്ട് ഇടവഴിക്കും ഇടയിൽ മീത്തലച്ചാലിൽ പറമ്പിൽ മരിച്ചുപോയ ഒതേനൻ എന്നവരുടെ പേരിലുള്ള, ഇപ്പോൾ ഒതേനന്റെ ഭാര്യ ചീരു എന്ന ചിരിതയും മകൻ പൊക്കനും താമസിച്ചു വരുന്നതായിട്ടുള്ള വീട്ടിൽ വെള്ളമുണ്ട് പുതുപ്പിച്ച നിലയിലാണ് മൃതശരീരം കിടന്നിരുന്നത്. എഴുതിയോ?
8: മൃതശരീരത്തിന് ഏതാണ്ട് 5 അടി 2 ഇഞ്ച് നീളവും വെളുത്ത നിറവുമാണ് കാണാൻ കഴിഞ്ഞത്. കഴുത്തിലും മുഖത്തും നിറവ്യത്യാസവും കയറോ തുണിയോ മുറുകിയതിന്റെ പാടുകളും കാണാനുണ്ട്. ഇതിൽ നിന്നും മരണം സംശയാസ്പദമാണ് എന്ന നിഗമനത്തിലാണ് ആങ്ങളെയും അച്ഛനും എത്തിയിരിക്കുന്നത്.
4: എന്നാൽ ശവം മറുകയാൻ വരട്ടെ. പോലീസ് വന്നിട്ട് മതി. സംഗതി കേസാ. ആ യാഥാസ്ഥിന്റെ പകർപ്പ് പേരാമ്പ്ര സ്റ്റേഷനിൽ എത്തിച്ചോ.
6: ഒടുവിൽ മാണിക്യത്തിന്റെ പാലേരിയിലെ 11 ദിവസത്തെ ജീവിതയാത്ര അന്വേഷിക്കാൻ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനെ തന്നെ നിയമിച്ചു, DYSP മണാലത്ത്. ശരിക്കും 2 തോണിയാത്രകൾക്കിടയിലായിരുന്നു മാണിക്യത്തിന്റെ ജീവിതം. വിവാഹം കഴിഞ്ഞ് പാലേരിയിലേക്കുള്ള വരവും പിന്നെ ജീവനറ്റ് പാലേരിക്കപ്പുറത്തേക്കുള്ള തോണിയാത്രയും. മാണിക്യത്തിന്റെ ചോരയുടെ മണം തേടി പോലീസ് നായ പാലേരിയുടെ വഴികളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നു. ആദ്യം ചെന്നു നിന്നത് ഭ്രാന്തൻ കുമാരന്റെ മുന്നിലാണ്.
9: ഒരു ടോർച്ചാണ് സാർ, അതെടുക്കരുത്. അതെന്തേതാ?
10: നിന്റേതോ? നിനക്കാരും ഒന്നും ഇതുപോലൊരു ടോർച്ച്?
9: എരോത്തുവാഴും വിഷ്ണു ഭഗവാൻ രാത്രി.

0: വഴി കാണാനാ, പകലതിന്റെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ സൂക്ഷിച്ചു വെക്കാനും ഭഗവാൻ പറഞ്ഞു. അതെടുക്കരുത്,
1: കൊണ്ടുപോടോ അവനെ ക്യാമ്പിലേക്ക്.
2: സർ, അത് ആയർത്ത് കുമാരനാ, ഭ്രാന്തകുമാരൻ.
1: ഇവൻ ഭ്രാന്ത് അഭിനയിക്കുക, കൊണ്ടുപോടോ അവനെ. ഇറങ്ങടാ, ഇങ്ങോട്ട് ഇറങ്ങാൻ.
3: 52 വർഷങ്ങൾക്ക് മുൻപ് പോലീസ് നായ ചെന്നു നിന്ന ഭ്രാന്തൻ കുമാരനിൽ നിന്ന് ഒന്നും കണ്ടെത്താൻ അവർക്കായില്ല. പക്ഷെ ഹരിദാസിന് വിലപ്പെട്ട പല തെളിവുകളും ലഭിച്ചത് അയാളിൽ നിന്നാണ്. യഥാർത്ഥത്തിൽ പാലേരിയുടെ ബോധമായിരുന്നു ഭ്രാന്തൻ കുമാരൻ. കുനിയിൽ ചന്ദമനും കുമാരനും ഒരേ കാഴ്ച കണ്ടവരാണ്. എന്നാൽ ആ രാത്രിയിലെ ഇളയനക്കത്തിന്റെ സത്യാവസ്ഥ ഒരല്പമെങ്കിലും തിരിച്ചറിഞ്ഞത് കുമാരനാണ്.
1: ഓടിയാൽ ഞാൻ വെടിവെച്ചു കൊല്ലും.
4: എന്നെ ആർക്കും കൊല്ലാൻ കഴിയില്ല, ഞാൻ പണ്ടേ മരിച്ചതാ.
1: എങ്കിൽ പരേതനായ കുമാരൻ വാ.
4: പാലേരിയിൽ എല്ലാവർക്കും ഞാൻ ഭ്രാന്ത കുമാരനാണ്.
1: എനിക്ക് നിങ്ങൾ ഭ്രാന്തില്ലാത്ത ഏക കുമാരനാണ്. വാ. എന്റെ ഭാര്യയാണ് കുമാര.
4: ഏയ്, ഇതല്ല നിങ്ങളുടെ ഭാര്യ.
1: വരൂ. എന്തിനാ അവിടെ ഇരിക്കുന്നത്? ആ കസേരയിൽ ഇരുന്നൂടെ.
4: വേണ്ട, എനിക്കിതാ ഇഷ്ടം, ഇരുന്നോട്ടെ.
1: ഓ, ഇരുന്നോളൂ. എന്തിനാ ഇരുട്ടിൽ ഒളിഞ്ഞു നോക്കുന്നത്? കുമാരൻ തുറന്നിടക്കുന്ന വാതിലൂടെ അകത്തു വന്നൂടെ.
4: പാലേരിയിൽ ആരും എന്നെ ഉമ്മറപ്പടി കയറ്റില്ല, അതുകൊണ്ട് ഞാൻ എവിടെയും നേർവഴിക്ക് കയറി പോയിട്ടില്ല. എനിക്ക് പോകാൻ കഴിയില്ല. ഇരുട്ടിലൂടെ കയറി വന്ന് ഞാൻ ആർക്കും എടുങ്ങേറുണ്ടാക്കാണ്ട് എല്ലാരെയും കണ്ടിട്ട് പോകും. മേത്തലച്ചാലിലെ ചീരുവിന്റെ വീട്ടിലും ഞാൻ ഇരുട്ടത്താ പോവുക. എല്ലാരെയും കാണും, വരുന്നോലെയും പോണോലെയും ഒക്കെ. അന്നും പോയിരുന്നു. ആ, നിങ്ങള് കഥ എഴുതാൻ വന്ന ആളല്ലേ, എന്നാ ഇതും കൂടി ആ കഥയെ ചേർക്കുവോ? ഞാൻ കണ്ടതാ, കുനി ചന്ദമന്റെ പുറകിൽ ഞാനും ഉണ്ടായിരുന്നു. ചന്ദമൻ കണ്ടതും ഞാൻ കണ്ടു, ചന്ദമനെയും കണ്ടു.
1: കുമാരൻ എന്തിനാ അന്ന് അവിടെ പോയത്?
4: ഞാൻ ഒന്നിനും വേണ്ടിയല്ല എവിടെയും പോവാറ്. കുറ്റിയാടി ചന്ത പറമ്പിൽ നാടകം കാണാൻ ആദ്യം പോയി. ആ ഗോഷ്ഠി മടുത്തപ്പോ ഞാൻ നടന്നു. എന്നെ ആരോ നടത്തിച്ചു. ഞാൻ ചെന്ന് എത്തിയത് അടുക്കത്തെ വീട്ടിലായിരുന്നു. അന്ന് അവിടെ ആർക്കോ വേണ്ടി ഒരു വെരിക്കള നാടകം ഉണ്ടായിരുന്നു. വെള്ളരി നാടകം, വെരിക്കള നാടകം. അതും കഴിഞ്ഞ് ഞാൻ മേത്തലച്ചാലിലേക്ക് ചെന്നു.
1: അവിടെ കുമാരൻ ആരെ കണ്ടു? മലയാളമല്ലാത്ത ഭാഷ സംസാരിക്കുന്ന ആരോ എന്നാണ് കുനിയിൽ ചന്ദമൻ പറഞ്ഞത്.
4: മലയാളമല്ലാത്ത ഭാഷ എന്ന് പറഞ്ഞാൽ കുനിയിൽ ചന്ദമൻ കേട്ടിട്ടില്ലാത്ത ഭാഷ തന്നെ. പക്ഷേ അത് ഹിന്ദിയായിരുന്നു.
5: അതാരായിരുന്നു കുമാര?
4: ആരോ ദൂർ ചേർക്കും. നിങ്ങളെ കഥയില്
1: ചേർക്ക.
4: എന്നാ എനിക്ക് പോണം, എന്നെ പോകാൻ വിടണോ? ഇനി പറയാ, എന്റെ കയ്യിലൊന്നുമില്ല.
1: പൊക്കോളൂ. കുമാരൻ എന്തെങ്കിലും വേണോ?
4: എനിക്ക് വേണ്ടത് തരാൻ നിങ്ങൾക്കാവില്ല, അത് ഞാൻ തന്നെ കണ്ടുപിടിക്കണം.
3: പോലീസ് നായയുടെ അടുത്ത ഉന്നം കുഞ്ഞിക്കണ്ണനും വേലായുധനും. പാലേരി നാട്ടിൽ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഓരോ വള്ളിപ്പടർപ്പും അഴിച്ചെടുക്കുമ്പോൾ കഥകൾ പലതു കേട്ടു. കുഞ്ഞിക്കണ്ണനും വേലായുധനും പറഞ്ഞ കഥകളിൽ മാണിക്യത്തിന് മറ്റൊരു മുഖം ലഭിച്ചു. ഒരവിഹിതത്തിന്റെ കഥ. കെട്ടുകഥയാണോ യാഥാർത്ഥ്യമാണോ എന്നത് ആരുടെയോ വ്യക്തി താല്പര്യത്തിന്റെ ദിശ അനുസരിച്ച് ശരിവെക്കുകയും തെറ്റായി മാറുകയും ചെയ്തു. വേലായുധൻ മുരിക്കുംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ വലം കൈയായിരുന്നിട്ട് കൂടി ഹാജിയുടെ പേര് എവിടെയും പറഞ്ഞതായി കേട്ടില്ല. അവരെല്ലാം പറഞ്ഞത് ഒരു പഴമൊഴിയുടെ വിശദീകരണമാണ്. ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ള് വന്ന് ഇലയിൽ വീണാലും ദോഷെന്നും ഇലയ്ക്ക് തന്നെ.
6: ഈ മാണിക്കും അയാളും തമ്മിൽ പണ്ടേ ബന്ധേനോ? അയാളെ കല്യാണം കഴിക്കണമെന്ന് വലിയ ഭാഷയനും പെണ്ണിനി. ആ കഥയൊക്കെ വേലാദിന അറിയ.
7: എനിക്ക് സ്വന്തം അച്ഛനെ പോലെയായിരുന്നു ആവളയിലുള്ള കേളപ്പേട്ടൻ. ഇങ്ങനെ തെങ്ങുകയറ്റം പഠിപ്പിച്ചതൊക്കെ മൂപ്പരായിരുന്നു. ആണ്ടിയും മാണിക്കും എനിക്ക് ആങ്ങളെയും പെങ്ങളെയും പോലെയായിരുന്നു. കുഞ്ഞാറനായർ കേളപ്പേട്ടന്റെ പുരയില് വരവും പോക്കും തുടങ്ങിയിട്ട് കുറച്ചു കാലമായിരുന്നു. അത് പെണ്ണിനെ ഉദ്ദേശിച്ചിട്ടാണുള്ളത് മനസ്സിലാക്കാൻ വൈകിപ്പോയിന്ന കേളപ്പേട്ടനും ആന്റി ഇന്നോട് പറഞ്ഞു. പെണ്ണ് പിഴച്ചുപോയി എന്നറിഞ്ഞപ്പോ ആരുടെയെങ്കിലും കഴുത്തിൽ കെട്ടിവെക്കണം വേലായുധാന്ന് അവര് രണ്ടും കൂടി ഇന്നോട് പറഞ്ഞു. അങ്ങനെയാ ഞാൻ ചിരുവിന്റെ ചെക്കന്റെ ആലോചന കൊണ്ടുവന്നത്.
8: ഈ കഥകൾ അറിഞ്ഞതിന്റെ പേരിൽ പൊക്കനവളെ കൊന്നുവെന്നാണോ നിങ്ങൾ പറയുന്നത്?
6: അറിഞ്ഞതല്ലേ മാനെ, കണ്ടതാ. അന്ന് കുറ്റ്യാടിയിൽ നാടകം കാണാൻ മാണിക്കം പുറപ്പെട്ട് കുഞ്ഞാറിനെ കാണാനും അയാളോടൊപ്പം പോവാനും വേണ്ടിയിട്ടേനു. നാടകം നടന്ന സ്ഥലത്ത് ഓളിച്ചെല്ലാണ്ടായപ്പോ കുഞ്ഞാറ് മീത്തലച്ചാലേക്ക് വന്ന് മാണിക്കോ അയാളെ അകത്തേക്ക് കൂട്ടി.
7: വെരിക്കളെ കഴിഞ്ഞു വന്ന പൊക്കം കാണുന്നത് ആ കാഴ്ച.
9: ഈനാ പുലിയോട് ചെയ്യും ഞാൻ കല്യാണം കഴിച്ച് കൊല്ലും കണ്ടു ഞാൻ തൊടുവല, ഇനി ഒരുത്തരും ഞാൻ തൊടുവല, കൊല്ലും ഞാൻ. എല്ലാ കൊല്ലും പൊല്ലാഴ്ച.
8: അങ്ങനെ മാണിക്കം മരിച്ചു അല്ലേ?
7: അതെ ഒളി.
8: പിന്നെ നീയും കുഞ്ഞിക്കണ്ണനും എങ്ങനെ പുലർച്ചെ ആ വീട്ടിലെത്തി?
7: പൊക്കം വന്ന് വിളിച്ചതന്നെ. മാണിക്കത്തിന് നല്ല സുഖമില്ല, വന്ന് നോക്കണം എന്ന് പറഞ്ഞു. കുഞ്ഞിക്കണ്ണനെ ഞാനാ കൂടെ വിളിച്ച്.
6: ചെന്നപ്പോൾ ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് പിന്നെ പൊട്ടൻ ചക്കം പറണ്ടെന്ന് വിചാരിച്ച് കെട്ടിത്തൂക്കാൻ പറഞ്ഞേ ഞാനേ. മാനെ
7: കെട്ടിത്തൂക്കിയിട്ട് ചത്തിട്ടില്ലായിരുന്നു, പിണ്ണയിച്ച് തായ കടത്തി. ഒന്നുകൂടി പടഞ്ഞ് ജീവൻ പോയി, പിന്നെ കണ്ടത്ത് കൊണ്ടുപോയി കിടത്തി. ചോദിക്കുന്നവരുടെ അപസ്മാരം വന്ന് വീണ് ചത്തതാന്ന് പറഞ്ഞാ മതി എന്ന് ചീരുവിനോട് പറഞ്ഞിട്ട് ഞാള് രണ്ടാളും പോയി.
3: പാലേരി മാണിക്യം എന്ന ചിത്രം കഥ കൊണ്ട് മാത്രമല്ല വേറിട്ട് നിൽക്കുന്നത്. തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു സംവിധായകൻ രഞ്ജിത്ത്. അതുകൊണ്ട് തന്നെ മലയാള നാടകരംഗത്തെ പരിചയ സമ്പന്നരായ 30 സ്റ്റേജ് അഭിനേതാക്കളെയും ഈ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കോഴിക്കോട്ട് സിനിമയുടെ ഓഡീഷനിൽ പങ്കെടുത്ത 500 നാടക നടന്മാരിൽ നിന്നാണ് ഇവരെ തിരഞ്ഞെടുത്തത്. റിയാലിറ്റി ഷോയിലൂടെ പ്രശസ്തനായ കോഴിക്കോട് കൈവേലിയിലെ അമേച്ചൂർ നടൻ ശ്രീജിത്താണ് മാണിക്യത്തിന്റെ ഭർത്താവായ പൊക്കനെ അവതരിപ്പിച്ചത്. പൊട്ടനാണെങ്കിലും പൊക്കന്റെ മൊഴിയും നിയമപുസ്തകത്തിൽ എഴുതി ചേർക്കണമെന്നത് നിർബന്ധമാണ്. എന്നാൽ പൊക്കൻ പറഞ്ഞ കഥയിൽ മാണിക്യം മറ്റൊരുത്തന്റെ ചൂട് തേടിയ പെണ്ണായിരുന്നില്ല. കൂടാതെ ആ കഥയിൽ ഊഹാപോഹങ്ങളും നിഗമനങ്ങളും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അത്രമാത്രം കടന്നു ചിന്തിക്കാൻ അവന്റെ മനസ്സ് പഠിച്ചിരുന്നു എങ്കിൽ കഥ മറ്റൊരു വഴിക്ക് നീങ്ങിയേനെ. നീലരാവിൽ ഒരു ജഡമായി മാണിക്യം മാറുവായിരുന്നില്ല. എന്തു തന്നെ പറഞ്ഞാലും പൊക്കന്റെ മനസ്സിൽ മാണിക്യത്തെക്കുറിച്ച് ഒരു സങ്കല്പുണ്ടായിരുന്നു. അത് മാത്രമാണ് അന്നും ഇന്നും നിലനിൽക്കുന്നത്.
10: എന്താ ചേരോ, ഇനി കുറ്റ്യാടി നാടകം കാണാൻ പോയിരുന്നില്ലേ?
11: ഓ, ഞാനിനി എന്ത് നാടകം മണിയെടുത്തി കാണാൻ ബാക്കി? കണ്ടതൊക്കെ തന്നെ മതി.
10: ഏടെ എന്റെ പൊക്കന്റെ പെണ്ണ്?
11: ഓളെന്ന് വിളിക്കേ, ഞാനൊന്ന് കാണട്ടെ. മാണിക്കേ, ഓള് കുളിക്കാൻ തോന്നുന്നു.
10: എന്താടാ പൊക്ക, നല്ല പൊന്നുകാച്ച നിറളൊരു പെണ്ണിനെ കൊണ്ടുവന്ന് പൂട്ടി വെച്ചിട്ട് നിക്കുന്ന നോക്ക്. ഇനി കണ്ടടം തണ്ടാണ്ട് കാവല് നിന്നോ, ആരും കൊത്തിക്കൊണ്ടു പോവാണ്ട്.
11: നാടകം തുള്ളലെന്നൊക്കെ പറഞ്ഞ് പായുന്നതിന്റെ മുമ്പ് ഇത്തിരി ചായപ്പൊടി ഇട്ട വെള്ളം തിളപ്പിച്ചു തരാൻ നേരം ഉണ്ടാകും അവിടെ ആർക്കെങ്കിലും?
5: ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടിരമ്മേ.
11: ലക്ഷണക്കെട്ട ജന്തുക്കളെ,
5: ആടക്കൊടേ
11: വെക്ക്, എല്ലാം ഒക്കെ തിന്നു തീർത്തു.
12: അതൊക്കെ മതി, നീ കൊണ്ടുവാ.
5: നിങ്ങൾ നിക്കി, നാലാളെ മുമ്പിൽ പോണ്ടതല്ലേ?
12: നീ എങ്ങോട്ടാ പൊക്കായി വെളി കൂട്ടി?
13: ഞങ്ങള് നാടകത്തിന് പോന്നാ.
12: അതെങ്ങനെയാ പൊക്ക, നീ പോവുക? ഇന്നല്ലേ അടുക്കത്തെ വീട്ടിലെ ബെരിക്കളാ. എന്താ ഇന്നെ കൊണ്ട് കൂടുകയല്ലേ? മന്ത്രവാദം പഠിക്കാനും സഹായത്തിനും നാട്ടിൽ വേറെ ആളെ കിട്ടാഞ്ഞിട്ടല്ല നിന്റെ തള്ള വന്ന് കാല് വീണ് കരിഞ്ഞ് പറഞ്ഞതോണ്ടാ നിന്നെ കൂടെ കൂട്ടിയത്. എന്താണ്?
13: ഞാൻ വരാ.
12: എന്നാ പോക്ക, പിടിച്ചോ.

0: ആ പെണ്ണ് ബാധകളകി തുള്ളിയിട്ടില്ല, കുരുതി വെള്ളം തേ കുളിപ്പിച്ചിട്ടില്ല. ആശാനെ, ശരിക്കും ആ പെണ്ണിന് ഗർഭം ഉണ്ടായിനോ?
1: നായിന്റെ മോനെ, ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയ നീ എന്തെങ്കിലും നാക്കി തിന്നിട്ട് പോരാ നോക്ക്. നന്റെ തീയത്തിയുടെ ബരിക്കളല്ലോ ഇവിടെ നടത്തിയത്.
0: അല്ല
1: ആ എന്നാ ചേല കണ്ട മനസ്സിലായ
0: ഓ എടുന്ന
2: നാടകം കഴിഞ്ഞ് വരുന്ന വഴിയാടാ, ഒന്ന് കേറിയിട്ട് പോവാന്ന്.
3: ഇനി വേണ്ടടോ, നേരം കുറെ ആയില്ലേ.
2: ഞാളവിടെ കണ്ട കാര്യം ഇനി ആരോടും പറയണ്ട.
0: ഓ
3: എന്റെ അമ്മയോടും പറയണ്ട.
0: ആ

0: കേട്ട തേങ്ങലാണ് പൊക്കൻ എന്ന യാഥാർത്ഥ്യം. മരത്തിൽ നീല ബ്ലൗസിൽ തൂങ്ങി നിൽക്കുന്നത് തന്റെ ഭാര്യയാണെന്നവൻ അറിയാം. പക്ഷേ അതിൽ കൂടുതലൊന്നും അറിയില്ല. കാരണം അവൻ പൊക്കനാണ്. പാലേരിയിലെ കാരണവന്മാർ അവനൊരസ്തിത്വം നൽകിയിട്ടുണ്ട്, പൊട്ടൻ. പക്ഷേ ഏതൊരു മനുഷ്യനും മുഖംമൂടിയുടെ അകമ്പടിയോടെയാണ് പകൽവെട്ടത്തിൽ നടക്കുന്നത്. എന്നാൽ ഇരുളു വീഴുമ്പോൾ, ഒറ്റയ്ക്കാവുമ്പോൾ ആ മുഖംമൂടി അഴിയപ്പെടും. മാണിക്യം മരിച്ചതിന് ശേഷം ഒരു രാത്രിയിൽ പൊക്കൻ പൊട്ടിക്കരഞ്ഞു. യഥാർത്ഥ മനുഷ്യന്റെ വിലാപം.
1: ഞാൻ
2: അമ്മ വന്നോ നോക്കാൻ വന്നതാ.
3: അമ്മ ഒന്നും വന്നിട്ടില്ല, അവരെ പോലീസുകാർ വിട്ടിട്ടില്ല. ദുർമരണം നടന്ന വീടാടാ, ഇവിടെ എങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കണ്ട?
2: ആ പേടിയില്ല കശപ്പെട്ട, നിക്കോളെ പേടിയില്ല. ഓൾ എന്നൊന്നും ചെയ്യല്ല. പകല് വന്നാല് ആൾക്കാർ ഓരോന്ന് ചോദിച്ചോണ്ടിരിക്കൂ. എനക്കൊന്നും പറയാൻ അറിഞ്ഞൂടാ. ഞാൻ എന്ത് പറഞ്ഞാലും തെറ്റിപ്പോവും. കുട്ടിയാതാ വല്യമ്മ.
4: എന്താ മോനെ?
2: നിങ്ങക്ക് ചത്തുപോലെ കാണും കഴിയുന്നല്ലോ എല്ലാരും പറയുന്നത്.
4: പിന്നോ നിക്ക് കാണാ, എന്റെ തീയനേം ചത്തുപോയ മക്കളെയും കാണാ.
2: നിങ്ങക്ക് ഓളെ കാണാൻ കഴിയാ?
4: ആരേ?
2: എന്റെ മാണിക്യത്തിന.
4: ചത്തിട്ട് അധികമായില്ലല്ലോ മോനെ. പരലോകമൊക്കെ കണ്ടിട്ട് അവിടുന്ന് ഇങ്ങോട്ട് വരണ്ടേ? അപ്പൊ ഓളെ എനിക്ക് കാണാനാവും.
2: അങ്ങനെ കാണുമ്പോ നിങ്ങൾ ഓളോടൊരു കാര്യം ചോദിക്കുക, ആരാ ഓളെ കൊന്നതെന്ന്.
0: മാണിക്യത്തിന്റെ മരണത്തെപ്പറ്റി ഇനി മൊഴി നൽകാൻ ബാക്കിയുണ്ടായിരുന്നത് ചീരുവാണ്. വേലായുധനും കുഞ്ഞിക്കണ്ണനും പറഞ്ഞതല്ല, പൊക്കം പറഞ്ഞതും അല്ല. ചീരുവിന് പറയാനുണ്ടായിരുന്നത് മറ്റൊരു കഥയാണ്. ആ വള്ളിപ്പടർപ്പിന്റെ തളിര് മറ്റൊരു ദിശയിലേക്ക് വളർന്നു.
5: അപസ്മാരളകി വീണ് ചത്തു എന്നുള്ള നിന്റെ കള്ളക്കഥ അവിടെ വെച്ചോ, എന്നിട്ടുള്ള സത്യം പറഞ്ഞോ.
6: നായിന്റെ മോളെ ചവിട്ടി നാവിയാൻ കാൽക്ക് കളി പറ.
7: അന്ന് നാടകത്തിന് പോവാൻ കഴിയാത്തോണ്ട് ഒന്നും തിന്നാനും കുടിക്കാനും കൂട്ടാക്കാണ്ട് ഓൾ ഉമ്മർക്കൊലയിൽ കുത്തിരിക്കേനു. പിന്നെ ഞാൻ അകത്തേക്ക് വിളിച്ച് പാലടച്ചു.
8: ആ ചിമ്മിണി തീർക്കണ്ട മാണിക്കേ, അത് കെടുത്തിട്ട് കിടന്നോ, പൊക്കം വരാൻ പൊലച്ചാവും.
7: ഞാനും പെണ്ണും നല്ല ഉറക്കായപ്പോളാ ഏമാനെ വാതിൽക്കൽ മുട്ട് കേക്കുന്നത്.
8: എന്തെന്നാ വേലായുധ ഈ പാതിരക്ക്? ഞാനും പെണ്ണും മാത്രമേ ഇവിടെ ഉള്ളൂ.
9: അതൊക്കെ എനിക്കറിയാം, നിങ്ങൾ വാതിലൊന്ന് തുറക്കി.
8: വേണ്ട വേലായുധ, നേരം കാലം നോക്കാണ്ട് നീയൊക്കെ വന്ന് വിളിക്കുമ്പോ റാക്ക് തരാനും പിന്നെ കടന്നു തരാനും മടി ഞാൻ കാണിച്ചിട്ടില്ലല്ലോ. ഇനി അത് നടക്കൂല. ഇന്റെ ചെക്കൻ കൊണ്ടുവന്ന പെണ്ണുണ്ട് ഇവിടെ, നീ പോ, നാളെ വാ.
9: മര്യാദക്ക് പറഞ്ഞ ചെവി കേട്ടല്ലേ.
8: വേലയിത
9: ഒച്ച വെച്ച കൊന്നു കളയും.
5: എന്നിട്ട് നീ പുറകെ പോയി നോക്കിയില്ലേ അവളെ എങ്ങോട്ടാ കൊണ്ടുപോയതെന്ന്?
7: ഞാൻ അവിടെ തന്നെ കൊഴഞ്ഞു വീണേ മാനെ. പിന്നെ എന്നെ കൊല്ലൂന്ന് പേടിച്ചിട്ടാ സത്യത്തിൽ ഞാൻ പുറത്തേക്ക് ഇറങ്ങാഞ്ഞത്.
5: അവര് രണ്ടുപേരെ ഉണ്ടായിരുന്നുള്ളൂ?
7: അല്ല, ഒരാളും കൂടി.
5: അതാരായിരുന്നു?
7: അറിഞ്ഞൂടാ. പുറത്ത് ഇരുട്ടില് നിക്കണ്ടായിനു, ഒരു നഴല് പോലെയാ കണ്ട്.
0: മാണിക്യം കൊലക്കേസിൽ ഇനി സാക്ഷികളില്ല, മൊഴിയില്ല, വിധി മാത്രം. മനുഷ്യൻ നടപ്പിലാക്കുന്ന വിധി, പണവും അധികാരവും ഉള്ളവന് മാത്രം നടപ്പാക്കാൻ കഴിയുന്ന വിധി. അതിനുവേണ്ടിയുള്ള പ്രഹസനങ്ങൾ, ചോദ്യം ചെയ്യുന്നവന്റെ കണ്ണിൽ പൊടിയിടാനായി കാട്ടിക്കൂട്ടിയ അന്വേഷണങ്ങളെല്ലാം അവസാനിച്ചു. FIRൽ DYSP മണാലത്തിന്റെ പേന കൊണ്ട് വിധി എഴുതിപ്പിച്ചത് പാലേരി അറിയാത്ത, മാണിക്യം പോലും അറിയാത്ത അദൃശ്യകരങ്ങളാണ്.
10: കോഴിക്കോട് സെഷൻസ് ജഡ്ജ് ശ്രീമതി മേരി കുര്യാക്കോസ് ഈ കോടതി മുറിയിൽ വെച്ചാണ് പാലേരി മാണിക്യം കൊലക്കേസിന്റെ വിധി പ്രസ്താവിച്ചത്.
11: എന്താണ് മിസ്റ്റർ മേനോൻ ഡോക്ടർ ബലാത്സംഗം?
1: ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ ബലാത്കാരമായി അവളുമായി ശാരീരിക ബന്ധം പുലർത്തുന്നത്.
11: അത് മാത്രമാണോ ബലാത്സംഗം?
1: അല്ല, അവളെ ലഹരിക്കടിപ്പെടുത്തിയോ മറ്റു രീതിയിൽ നിസ്സഹായയാക്കിയോ.
11: മതി ഡോക്ടർ, മതി. ഭാര്യയുടെ സമ്മതമില്ലാതെ ഭർത്താവ് അവളുമായി ലൈംഗിക ബന്ധം പുലർത്തിയാലും അത് ബലാത്സംഗമാകുമോ? വിശദമാക്കിയാൽ, ഒരു സ്ത്രീ ബലാത്സംഗം ചെയ്യപ്പെടണമെങ്കിൽ ഭവനവേദനം നടത്തി അക്രമികൾ വീട്ടിനുള്ളിലേക്ക് ചെല്ലണം എന്നില്ല. ഒപ്പം കിടന്നുറങ്ങുന്ന ഭർത്താവിനും അത് ചെയ്യാം. That's all, Your Honor.
12: You may proceed, Mr. Ambat.
13: Yes, Your Honor. ഈ കേസിലെ രണ്ടാം പ്രതി മുതുവൻ അഹമ്മദിനെ കുറിച്ച് എനിക്ക് ചില സംശയങ്ങളും സന്ദേഹങ്ങളും ഉണ്ട്. അതിൽ പ്രധാനം അങ്ങനെ ഒരാൾ ഉണ്ടോ എന്നുള്ളതാണ്. മറ്റൊരാളെ, യഥാർത്ഥ പ്രതിയെ രക്ഷിക്കാൻ വേണ്ടി പ്രതിപട്ടികയിൽ ചേർത്ത ഇല്ലാത്ത പേരാണ് മുതുവൻ അഹമ്മദ് എന്ന് കരുതേണ്ടിയിരിക്കുന്നു.
11: പാർഡൺ മീ, യുവർ ഓണർ. എന്റെ സുഹൃത്ത് പണ്ഡിതനായ നിയമജ്ഞൻ പ്രോസിക്യൂഷന് വേണ്ടി ഹാജരാവുകയും പ്രോസിക്യൂഷൻ ഹാജരാക്കിയ പ്രതിപട്ടികയിലെ രണ്ടാം പ്രതിയുടെ പേര് തെറ്റാണെന്ന് പറയുകയും ചെയ്യുന്നു. പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്ന് സംഭവിച്ച വീഴ്ചയാണതെങ്കിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയ പ്രതിയെ വെറുതെ വിടണം എന്ന് തന്നെയാണ് എന്റെയും വാദം.
12: മിസ്റ്റർ അംബാട്, നിങ്ങൾ ആർക്കു വേണ്ടിയാണ് വാദിക്കുന്നത്? പ്രതിപട്ടികയിലുള്ള ഒരാൾ പ്രതിയല്ല എന്ന് തെളിയിക്കുകയാണോ നിങ്ങൾക്ക് വേണ്ടത്?
10: പ്രതികളായ കുന്നമ്മൽ വേലായുധൻ, ഇടത്തെ തുടി കുഞ്ഞിക്കണ്ണൻ, മുതുവൻ അഹമ്മദ് എന്നിവരെ വെറുതെ വിട്ടുകൊണ്ടായിരുന്നു ആ വിധി. കേസ് അന്വേഷണത്തിൽ പോലീസ് വീഴ്ച വരുത്തിയെന്നും പ്രോസിക്യൂഷൻ ദുർബലമായ വാദങ്ങൾ ഉയർത്തിയും തെളിവുകൾ നിരത്തിയും സ്വയം പരാജയം ഏറ്റുവാങ്ങുകയായിരുന്നുവെന്നും ആ വനിതാ ജഡ്ജി തന്റെ വിധിന്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുകളിലുള്ള നീതിപീഠങ്ങൾക്ക് മുന്നിൽ എത്തുകയുണ്ടായില്ല ആ കേസ്. ഇവിടെ ഈ ചതുരാകൃതിയിലുള്ള ഈ മുറി ഒരു ശവപ്പെട്ടിയായി മാറുകയായിരുന്നു. എല്ലാ സത്യവും അതിനകത്ത് അടക്കം ചെയ്യപ്പെട്ടു. അത് തുറക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. എനിക്കൊപ്പം സഞ്ചരിക്കുന്ന മാണിക്യത്തിന്റെ നിലവിളി വച്ച് മാത്രമാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്.
0: പുതിയ പാലേരി.
10: അതെ, 52 വർഷങ്ങൾക്ക് മുമ്പ് ഉത്തരം കിട്ടാതെ അവശേഷിച്ച ചോദ്യത്തിന് പിറകെ നടത്തിയ യാത്ര നമ്മളെ ഇവിടെ കൊണ്ടെത്തിച്ചു.
0: ഈ മണ്ണിൽ നിന്ന് തന്നെ അതിന്റെ ഉത്തരം കിട്ടും.
10: പ്രതികളെന്ന് പറഞ്ഞിരുന്നവരും നിയമത്തെ കബളിപ്പിച്ച് രക്ഷപ്പെട്ടവരെന്ന് ഗ്രാമം വിശ്വസിച്ചിരുന്നവരും എല്ലാവരും തന്നെ മരിച്ചു പോയിരിക്കുന്നു. ആരിൽ നിന്ന് എവിടെ നിന്ന് തുടങ്ങും നമ്മുടെ അന്വേഷണം?
0: കാണും, എന്തെങ്കിലും ഒരു മിസ്സിംഗ് ലിങ്ക്. ഒരു നാടിനെ മുഴുവൻ ഞെട്ടിച്ച പാതിരാ കൊലപാതകത്തിന്റെ ദയനീയമായ പര്യവസാനം. ഇനി ഒരിക്കലും തുറക്കപ്പെടില്ല എന്ന് കരുതിയ ആ കേസ് ഫയൽ തുറക്കാനാണ് ഹരിദാസിന്റെ യാത്ര. നിയമപരമായല്ല, തീർത്തും വ്യക്തിഗതമായി. തെളിവുകളില്ല, സാക്ഷികളില്ല, അന്ന് ജീവിച്ചിരുന്നവരിൽ പലരും ഇന്നില്ല. എന്നിട്ടും എല്ലാവരും ഉപേക്ഷിച്ച ആ നിഗൂഢ വഴികൾ അന്വേഷിക്കാൻ ഹരിദാസിനെ പ്രേരിപ്പിച്ചത് താൻ ജനിച്ച ദിവസമാണ് മാണിക്യം കൊല ചെയ്യപ്പെട്ടത് എന്നത് മാത്രമാണ്. ഒരിക്കലുമല്ല, മറ്റൊരു വഴിത്തിരിവ്. അതിനുമപ്പുറം പാലേരിയുടെ രാത്രികൾ കുഴിച്ചു മൂടിയ മറ്റൊരു സത്യം കൂടിയുണ്ട്.
7: മുരുക്കും കുന്നത്ത് അഹമ്മദ് ഹാജി. വാട്ട് ഈസ് ഹിസ് റോൾ ആൻഡ് ഹൂ ഈസ് ഹി?
10: എന്റെ അച്ഛൻ.
7: വാട്ട്?
10: നിനക്ക് ഡിക്ഷണറികൾ പരിശോധിക്കാം. അത് വെബ്സ്റ്റേഴ്സ് ആകാം, ഓക്സ്ഫോർഡ് ആകാം. ബാസ്റ്റഡ് എന്ന പദത്തിന് അവർ നൽകുന്ന അർത്ഥവും വിശദീകരണവും നോക്കാം. മലയാളത്തിൽ നല്ലൊരു വാക്കുള്ളത് ജാരസന്തതി എന്നാണ്. നാട്ടുഭാഷയിൽ തന്തയില്ലാത്തവൻ. തന്തയില്ലാത്തവൻ തെറ്റാണ്. തന്തയില്ലാതെ അറിഞ്ഞിരിക്കുന്നില്ല.
7: വാട്ട്സ് റോങ്?
10: നത്തിങ്. സത്യം. പാപത്തിന്റെ കറയിൽ മങ്ങിപ്പോയ ഒരു സത്യം. മുരിക്കുന്ന അഹമ്മദ് ഹാജിയുടെ മകനാണ് ഞാൻ. എനിക്ക് 18 വയസ്സ് പൂർത്തിയാവുന്ന പിറന്നാൾ രാത്രിയിൽ, ആ നാൾ വരെ ഞാൻ അച്ഛൻ എന്ന് വിളിച്ച് വിശ്വസിച്ചിരുന്ന ആളിന്റെ 1st ചരമ വാർഷികത്തിൽ ചുവരിലെ മാല ചാർത്തിയ അദ്ദേഹത്തിന്റെ ചിത്രം സാക്ഷിയായി എന്റെ അമ്മയോട് ആ കഥ പറഞ്ഞു. എന്റെ ജനന രഹസ്യത്തിന്റെ കഥ. വിവാഹപ്രായവും കടന്ന് ഭർത്താവിന് രക്ഷകനെയും കാത്തു നാൾ കഴിച്ച, ദാരിദ്ര്യത്തിന്റെ ഓട്ടത്തോണിയിൽ കൺമിഴിച്ചു നിന്ന, പിന്നീട് എന്റെ അമ്മയായ പാവം പെൺകുട്ടിയെക്കുറിച്ച്, നിത്യവൃത്തി നടത്താൻ സഹായിച്ച മനുഷ്യനെക്കുറിച്ച്, പട്ടിണിയില്ലാതെ പുലരാൻ രക്ഷകനായ ആളെക്കുറിച്ച്, നാഴികമണിയൊന്ന് ഇടറിയപ്പോൾ അയാൾക്ക് കീഴ്പ്പെടേണ്ടി വന്ന നിമിഷത്തെക്കുറിച്ച്, എന്റെ പിറവിയെക്കുറിച്ച്, കൽക്കട്ടയിൽ ആസ്പിൻവാൾ കമ്പനിയിൽ ജോലിയുണ്ടായിരുന്ന അമ്മയുടെ അച്ഛന്റെ ഒരു അനന്തരവൻ സ്വീകരിക്കുകയായിരുന്നു അമ്മയെയും കൈക്കുഞ്ഞായിരുന്നു എന്നെയും. ആ സാധു എന്നെ നെഞ്ചിൽ കിടത്തി വളർത്തി മോനെ എന്ന് വിളിച്ചു. എല്ലാം പറഞ്ഞു തീർന്നപ്പോൾ എന്റെ പാവ അമ്മ എന്നോട് ചോദിച്ചു, നിനക്കെന്നോട് വെറുപ്പുണ്ടോ കുട്ടിയെന്ന്. ഏറ്റവും സ്നേഹത്തോടു കൂടിയാണ് ഞാൻ അവരെ കെട്ടിപ്പിടിച്ചത്. എന്റെ മാറ്റം ഉയരമുള്ള അവരുടെ നെറുകിൽ ഞാൻ പറഞ്ഞു എനിക്ക് സ്നേഹമേ ഉള്ളൂ.
0: ഹരി, നമ്മൾ ഈ അന്വേഷണം നടത്തേണ്ടതുണ്ടോ?
14: വേണം, എനിക്കറിയണം അയാളെ. ഉരിക്കുന്നത് അഹമ്മദ് ഹാജി. എന്റെ ജീനുകളിൽ കലർന്ന പാപത്തിന്റെ ഉറവിടത്തെ എനിക്കറിയണം. അതിനാണ് ഈ അന്വേഷണം.
0: നിയമത്താൽ കുഴിച്ചു മൂടപ്പെട്ടതായതിനാൽ ഹരിദാസ് തന്റെ യാത്ര ആരംഭിച്ചതും അവിടെ നിന്നാണ്. നിലവിലെ DYSP മാധവനിൽ നിന്നും 52 വർഷങ്ങൾക്ക് മുന്നേ റെക്കോർഡ് ചെയ്യപ്പെട്ട ഡാറ്റ അയാൾ വീണ്ടെടുത്തു. പാതിര കൊലപാതകത്തിലേക്ക് എത്താൻ പാലേരിയിൽ ഹരിദാസ് സമീപിച്ച ആദ്യ വ്യക്തി അതായിരുന്നു DYSP മാധവൻ.
15: പ്രതികളും സാക്ഷികളും എല്ലാം മരിച്ചു. സംശയത്തിന്റെ നിഴലിൽ നിന്നവർ പോലും ഇന്ന് ജീവിച്ചിരിപ്പില്ല. പിന്നെ എന്താണ് ഈ അന്വേഷണത്തിന്റെ പ്രസക്തി? നിങ്ങളെ ആരാണ് അതിനെ ചുമതലപ്പെടുത്തിയത്?
14: ഇതാരെയും ശിക്ഷിക്കാനുള്ള ഒരു അന്വേഷണമല്ല. അതിനാരും ഒന്നും എനിക്ക് ഓഫർ ചെയ്തിട്ടില്ല. ഒരു സത്യാന്വേഷണത്തിന്റെ ഭാഗമാണെന്ന് കൂട്ടിക്കോളൂ. എന്റെ ഉള്ളിലെ കുറ്റാന്വേഷകനും എഴുത്തുകാരനുമാണ് ഇതിന്റെ പിന്നിലെ പ്രേരണ.
15: ഇവിടെ സൂക്ഷിച്ചിരിക്കുന്ന ക്രൈം റിപ്പോർട്ടിന്റെ കോപ്പി ഞാൻ തരാം. വിചിത്രം എന്ന ഒറ്റവാക്കിൽ ഈ കേസ് അന്വേഷണത്തെ കുറിച്ച് പറയാൻ കഴിയും. എല്ലാം തിരിച്ചുപിടിക്കലാണ് ഒരു അന്വേഷണം. ഒന്ന് പൊളിച്ചെഴുതി, മറ്റൊന്ന് നിർമ്മിക്കലാണത്.
14: ഒരു പോലീസുകാരന്റെ തൊപ്പിയേക്കാൾ നിങ്ങൾക്ക് കൂടുതൽ ചേരുക ഒരു എഴുത്തുകാരന്റെ തൂവലായിരിക്കും. താങ്കൾ ഈ ഫയൽ പഠിച്ചിരുന്നു?
15: ഒന്നിലധികം തവണ.
14: എന്താണ് നിഗമനം? ൊള്ളുന്നുണ്ട്.
15: 3 പേരുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 1, മാണിക്യം കൊല്ലപ്പെട്ട രാത്രി പളനിയിലേക്കെന്നും പറഞ്ഞു പോയ ചന്ദമ്മൻ പൂശാരി. എന്തിനാ രാത്രി തന്നെ അയാൾ പാലേരിയിൽ നിന്നും പോയി? പിന്നെ എന്തുകൊണ്ട് അയാൾ അവിടേക്ക് ഒരിക്കലും തിരിച്ചു വന്നില്ല? 2, അതേ രാത്രി പുഴയിൽ മുങ്ങി മരിച്ച ധർമ്മദത്തൻ നമ്പൂതിരി, അത് അപകടമായിരുന്നോ കൊലപാതകമായിരുന്നോ? 3, മുരിക്കുംകുന്നത്ത് അഹമ്മദ് ഹാജി എന്നൊരാൾ അന്വേഷണത്തിന്റെ ചില ഘട്ടങ്ങളിൽ പ്രത്യക്ഷനാവുന്നു, ഒടുവിൽ തീരെ അപ്രത്യക്ഷനാവുകയും ചെയ്യുന്നു. ഈ 3 പേരുകൾ ഒരു ട്രയാങ്കിൾ ആണെന്ന് സങ്കല്പിക്കുക. അതിനകത്തുണ്ട് സത്യം എന്നാണ് എനിക്ക് തോന്നുന്നത്.
0: പാതിര കൊലപാതകം സാക്ഷി ചേർത്ത പേരുകളിൽ ചീരുവിനെ പറ്റിയും പൊക്കനെ പറ്റിയും വേലായുധനെ പറ്റിയും ഹാജിയെ പറ്റിയും നാട്ടുകാർക്കിടയിൽ പ്രചരിച്ചിരുന്ന അടിസ്ഥാന വിവരങ്ങൾ ഹരിദാസിന് പറഞ്ഞുകൊടുത്തത് ബാലൻ നായരാണ്. സിദ്ധിക്കാണ് ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്.
16: ഈ കഥയെഴുത്ത് എന്ന് പറയുമ്പോ കുറച്ച് ദിവസം ഉണ്ടാവോ? എത്ര ദിവസമാണെങ്കിലും വിരോധമില്ല കേട്ടോ, ഞാൻ ചോദിച്ചെന്നല്ലേ.
14: ഒരു നോവലാണ് മനസ്സിൽ, അതിന്റെ തുടക്കം മാത്രമായിട്ടുള്ളൂ. എത്ര ദിവസം കാണുമെന്ന് പറയാൻ പറ്റില്ല. ഈ നാട്ടിൽ തന്നെ പണ്ട് നടന്ന മാണിക്യം കൊല കേസില്ലേ, ഏതാണ്ട് അതുപോലൊരു വിഷയമാണ്.
16: അതിന്റെ പേരിലല്ലേ ഈ നാടിന്റെ പ്രസിദ്ധി മുഴുവൻ.
14: ബാലന്മാർക്ക് എത്ര വയസ്സുണ്ട് അതൊക്കെ നടക്കുമ്പോ?
16: 7-8 വയസ്സ് കഷ്ടി. അതിന്റെ കഥകൾ കേട്ടല്ലേ ഞങ്ങളൊക്കെ വളർന്നത്. അടുക്കളയിലും കുളക്കടയിലും ഒക്കെ സ്ത്രീകൾക്ക് ഇതേ പറയാനുണ്ടായിരുന്നുള്ളൂ. പിന്നെ മുതിർന്നപ്പോ അമ്മയുടെ വകയിൽ ഒരു അമ്മാവൻ ഉണ്ടായിരുന്നു, മൂപ്പരാ ശരിക്കുള്ള ചിത്രം പറഞ്ഞു തന്നത്.
14: ഒഴിവ് സമയമുള്ളപ്പോ നമുക്ക് ഇരിക്കാമോ? കേട്ടാൽ കൊള്ളാവുന്നുണ്ട്. എഴുതാൻ ആഗ്രഹിക്കുന്ന നോവലിനെ ചിലപ്പോ ഗുണപ്പെടും.
16: പിന്നെന്താ, അറിയാവുന്ന മുഴുവൻ പറഞ്ഞുതരാം. ഇന്നിപ്പോ യാത്രാക്ഷീണമൊക്കെ കാണുമല്ലോ, ഞാനൊരു ദിവസം സൗകര്യമായിട്ട് ഇറങ്ങാം.
0: ഓർമ്മയുടെ കാവൽക്കാരെല്ലാം മണ്ണടിഞ്ഞ പാലേരിയിൽ മാണിക്യത്തെ കുറിച്ച് മാത്രല്ല, പാലേരിയുടെ ഓരോ സ്പന്ദനവും സൂക്ഷ്മമായി വിലയിരുത്തിയ ഒരാളായിരുന്നു ബാർബർ കേശവൻ, ഹരിദാസിന്റെ അടുത്ത വഴികാട്ടി. പാലേരിയുടെ ചെമ്മൺപാതകൾ നൽകിയ തഴമ്പ് ഇപ്പോഴും അയാളുടെ കാലിൽ അവശേഷിക്കുന്നുണ്ട്. ശ്രീനിവാസൻ അവതരിപ്പിച്ച ഈ കഥാപാത്രം മാണിക്യത്തെക്കുറിച്ച് സംസാരിച്ചത് പരിമിതമായാണ്. അയാൾക്ക് പറയാനേറെയുണ്ടായിരുന്നത് മുരിക്കുംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ പറ്റിയാണ്. കാരണം പാലേരിയിൽ എന്ത് സംഭവിച്ചെങ്കിലും അതെല്ലാം നിയന്ത്രിച്ചിരുന്ന ഒരുതരം മാടമ്പിയായിരുന്നു അയാള്. ഹാജിയുടെ ക്രൂരതകൾ നേരിട്ടറിഞ്ഞതുകൊണ്ട് തന്നെ എല്ലാം വിശദീകരിക്കാൻ കേശവന് കഴിഞ്ഞു.
17: ഇതിനകം പാലേരിയിൽ എത്ര പേരോട് നിങ്ങൾ ഈ വിഷയം സംസാരിച്ചു?
14: അധികമൊന്നുമില്ല, ബാലൻ നായരോട് ചില കേട്ടറിവുകൾ ഷെയർ ചെയ്തു.
17: അതൊക്കെ നടക്കുന്ന കാലത്ത് അയാൾ വള്ളി ട്രൗസർ ഇട്ട് നടക്കുന്ന കുട്ടിയാ. ഇതിലൊരു നിഗൂഢതയുമില്ല ഹരിദാസെ. മുരിക്കംകുന്നത്ത് അഹമ്മദ് ഹാജി എന്ന ബഹുപ്രഭു അയാളുടെ കാമവറിക്കെരയായ ഒരു പാവം പെണ്ണ്.
14: എനിക്ക് ഹാജിയെ കുറിച്ച് കൂടുതൽ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്.
17: എന്റെ അച്ഛനായിരുന്നു പാലേരിയിലെ ഏക ക്ഷുരകൻ. വലിയ വീടുകളിലെ ആണുങ്ങൾക്ക് മുടിമുറിക്കലും ക്ഷൗരവും ബാർബർ വീട്ടിൽ ചെന്ന് ചെയ്തു കൊടുക്കണമായിരുന്നു. അച്ഛന്റെ മരണശേഷം ആ രീതി പിന്തുടരേണ്ടതില്ലെന്ന് തീരുമാനമെടുത്തതിന്റെ അന്ന് തന്നെ എനിക്കത് തെറ്റിക്കേണ്ടി വന്നു. ഹാജിയുടെ കയ്യാള് വേലായുധൻ ഭീഷണിപ്പെടുത്തി എന്നെ മുരിക്കുംകുന്നത്തേക്ക് കൊണ്ടുപോയി. ഞാനന്ന് 20-21 വയസ്സുള്ളൊരു കുട്ടിയല്ലേ, അനുസരിക്കാതെ നിവൃത്തിയില്ലല്ലോ.
9: ചെക്കനൊരു മടി, വീട്ടിൽ ചെന്ന് മുടിമുറിക്കലും പഠിക്കലും ഒക്കെ ഓന്റെ അച്ഛന്റെ കാലം കൊണ്ട് കഴിഞ്ഞു. നടക്ക് നായിന്റെ മോനെ എന്ന് പറഞ്ഞപ്പോ കൂടെ പോ.

0: അപ്പുക്കുട്ടി ചത്തപ്പ് പുതിയ പരിഷ്കാരങ്ങളാ ചെക്കന്റെ വക. എന്നിട്ട് നിന്റെ അമ്മനെ മാറ്റി പുതിയ ആളെടുത്തോ. അപ്പൊ ചിലതെല്ലാം മാറ്റാൻ കഴിയൂല. നീ അതിനോട്ടും മെനക്കിടേം വേണ്ട, വിളിക്കുമ്പോ അവിടെ എത്തിക്കൊള്ളണം. അമ്പട്ടന്റെ മോൻ മരിക്കും വരെ അമ്പട്ടൻ തന്നെയാ. മനുഷ്യന്മാരെ മുടി കളയാൻ ജനിച്ചോൻ അത് മര്യാദക്ക് ചെയ്യ. അത് തിരിഞ്ഞിക്ക നായിന്റെ മോനാണ്. എന്നാ കത്തിയും കത്തിനെ എടുത്തോ.
1: ഞാൻ സാക്ഷിയായ ഹാജിയുടെ ഒരു നീചകൃത്യത്തെ കുറിച്ച് പറയാം. കൊല്ലണം അയാളെ എന്നെനിക്ക് തോന്നിയിരുന്നു അന്ന്. ഉന്മൂലനവാദം പ്രാവർത്തികമാക്കേണ്ടിയിരുന്ന കാലമായിരുന്നു അത്. എങ്കിൽ എത്രയോ സാധുജന്മങ്ങൾ വിവരിക്കാനാവാത്ത ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നു. തന്റെ പറമ്പിലെ നാല് തേങ്ങ മോഷ്ടിച്ചുവെന്ന കുറ്റത്തിന് ഹാജിയുടെ പാടത്ത് പണിയെടുക്കുന്ന അരുത്തൻ എന്ന കർഷക തൊഴിലാളിയെ ഹാജി ശിക്ഷിച്ചത് എങ്ങനെയാണെന്നറിയാമോ? അരുത്തനും അയാളുടെ സഹോദരൻ ചാമിയും ഹാജിയുടെ പാടത്ത് കന്നുകൂട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അത് നടന്നത്.
0: നടക്കട്ടെ നടക്കട്ടെ. അരുത്താ,
2: ഓ,
0: ഇനി എന്റെ പറമ്പെന്ന് തേങ്ങ കെട്ടി ചെട്ടിയരെ പീടിയെ കൊണ്ട് വിറ്റിന. ആ ഇടത്തെ മൂരിക്കൊരു
2: ഇടച്ചിലുണ്ടാവും.
0: എന്നിട്ടാ നോകാം, നിന്റെ അനിയൻ ഈ കള്ള നായുണ്ടല്ലോ, ഓന്റെ ചുമല് വെച്ച് കെട്ട്. പറഞ്ഞതനുസരിക്ക് നായ ചെല്ലടാ. അടിച്ച് തെളിക്ക് നായിന്റെ രണ്ടു കടിക്കട.
3: ഹാജിയുടെ കാലടിയിലെ മണ്ണ് നെഞ്ചിൽ പതിഞ്ഞാളാണ് കേശവൻ. അതുകൊണ്ട് തന്നെ ഹാജിയെക്കുറിച്ച് വ്യക്തമായി പറയാൻ കേശവന് കഴിഞ്ഞു. എന്നാൽ അയാൾക്ക് വിശദീകരിക്കാൻ പറ്റാതെ പോയത് ആ രാത്രിയിൽ സംഘടിപ്പിക്കപ്പെട്ട നാടകത്തെക്കുറിച്ചാണ്. മാണിക്യം കരയുമ്പോൾ സ്റ്റേജിൽ അതിലുമുച്ചത്തിൽ തകർത്താടിയ നാടകത്തെക്കുറിച്ച് ഹരിദാസിനെ അവിടേക്കെത്തിക്കാൻ കേശവന് കഴിഞ്ഞു. തുന്നിക്കൂട്ടിയ സത്യം എന്ന നാടകത്തിന്റെ സംവിധായകൻ എസ് കെ പള്ളിപ്പുറ.
4: അനിയനും അനിയത്തിയും ക്ഷമിക്കണം. അന്ന് എന്റെ പൂർവാശ്രമത്തിലേക്ക് തിരിച്ചുപോയി, സ്വയം നാറി. നിങ്ങളെ നാറ്റിച്ചു. ഇന്നതുണ്ടാവില്ല.
5: ഇന്നലെ ഫോണിൽ വിളിച്ചപ്പോൾ സൂചിപ്പിച്ചിരുന്നാണെങ്കിലും ഒന്നുകൂടെ പറയാ എസ് കെ. പാലേരി മാണിക്യം കൊലപാതകം, അതാണ് ഞാൻ എഴുതാൻ ഉദ്ദേശിക്കുന്ന നോവലിന്റെ ഇതിവൃത്തം.
4: അനിയ, ഞാൻ ഒന്നും പറയുന്നില്ല. പറഞ്ഞാൽ അത് കാടുകയറലാവും. ഞാൻ തരാൻ പോകുന്ന കടലാസുകൾ അനിയനോട് സംസാരിക്കും. പാലേരി മാണിക്യം കൊലപാതക കേസ് അന്വേഷണം പൂർത്തിയാക്കിയ ഇൻസ്പെക്ടർ ലക്ഷ്മണൻ കാർത്തികയൻ ഡിപ്പാർട്ട്മെന്റിന് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ പകർപ്പാണിത്. ഇതല്ല കോടതിയിൽ ഹാജരാക്കപ്പെട്ടത് എന്നുകൂടി ഓർക്കണം. 57 ഹോം ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന നാരായണൻ കർത്ത എന്ന എന്റെ സുഹൃത്താണ് എനിക്കിത് തന്നത്. ജീവിച്ചിരുന്നതിന്റെ തെളിവിനായി സൂക്ഷിക്കേണ്ടിയിരുന്ന ഒന്നും തന്നെ എന്റെ കൈവശമില്ല. പക്ഷെ ഈ കടലാസ് കെട്ട് കൈമോശം വന്നതുമില്ല, ചിതലരിച്ചതുമില്ല. അനിയനൊന്ന് പഠിക്കുന്നത് കിട്ടും. ചില സത്യങ്ങൾ തുറക്കും ചില വാതിലുകൾ.
3: പാലേരിയിൽ ഇനി കാണാൻ ആരും അവശേഷിക്കുന്നില്ല. ചോദിക്കാനോ കേൾക്കാനോ ഒന്നും തന്നെ ബാക്കിയില്ല. ഹരിദാസിന്റെ മുന്നിൽ ഒരു പൂർണ്ണവിരാമവും മാണിക്യത്തിന്റെ നിലവിളിയും അതേ രാത്രിയിൽ കൊല്ലപ്പെട്ട ദേവദത്തൻ നമ്പൂതിരി എന്ന ദുരൂഹതയും മാത്രം ബാക്കിയായി. കണ്ടെത്തലുകളെ അയാൾ സ്വയം ന്യായീകരിച്ചു. മാണിക്യത്തോട് ഹാജിക്ക് തോന്നിയ അടുപ്പം എങ്ങനെ തെറ്റാവും? അന്യന്റെ ഭാര്യ ആയിരുന്നിട്ടുകൂടി സരയുവിനോട് ഹരിദാസിന് മോഹം തോന്നിയില്ലേ? യഥാർത്ഥത്തിൽ പ്രണയത്തിനായി, സ്ത്രീ പുരുഷ ബന്ധങ്ങൾക്കായി എഴുതി ചേർക്കപ്പെട്ട നിയമത്തിൽ എന്തോ അപാകത പറ്റിയിട്ടുണ്ടാവണം. അല്ലെങ്കിൽ മനുഷ്യന്റെ കാഴ്ചപ്പാടുകൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ടാവണം. എന്നാലും തുന്നിക്കൂട്ടിയ സത്യം ഇപ്പോഴും ബാക്കിയാണ്. ആരോ ആർക്കോ വേണ്ടി തുന്നിക്കൂട്ടിയത്. അതിന്റെ ഊടും പാവും അജ്ഞാതമാണെങ്കിലും ഒരാള് കൂടെ ഹരിദാസനായി ബാക്കിയുണ്ട്. ഖാലിദ്. പാലേരിയിൽ നിന്ന് തിരിച്ചുപോകും മുന്നേ അർദ്ധ സഹോദരനെ കാണാനായി ഹരിദാസ് ചെന്നു. മാണിക്യത്തിന് ചുറ്റുമുള്ള ത്രയങ്ങളിലെ മൂന്നാമൻ.
6: ഖാലിദ് അഹമ്മദ്. ഹരിദാസ് അഹമ്മദ്. വാട്ട്? ഹരിദാസ് അഹമ്മദ്. വാട്ട് എ സ്ട്രേഞ്ച് നെയിം.
5: യെസ്, എ സ്ട്രേഞ്ച് ലൈഫ് ടു.
6: നമ്മുടെ സർനെയിംസ് ഒന്നാണല്ലോ.
5: അതെ, അത് നമുക്ക് കിട്ടിയതും ഒരാളിൽ നിന്നാണ്. ഉരിക്കുന്നത് അഹമ്മദ് ഹാജി. വി ആർ ഹാഫ് ബ്രദേഴ്സ് ഖാലിദ് ഭായ്, അർദ്ധ സഹോദരൻ. ജാതി മതമൊക്കെ വിട്ടേക്ക്. ഒരാളിന് രണ്ട് സ്ത്രീകളിൽ ഉണ്ടായ മക്കൾ. വാട്ട് എ മീറ്റിംഗ്.
6: ഗിവ് മീ എ മിനിറ്റ്. മൗസൻ, ഗസ്റ്റിനെ ഡൈനിങ് ഹാളിലേക്ക് കൊണ്ടുപോകും. ഐ വിൽ ജോയിൻ യു സൂൺ. സോ, നാട്ടിൽ എത്രയോ കുട്ടികളിൽ എൻ്റെ ബാപ്പ കുട്ടികളെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊന്നാണ് നീ. നീ എന്തിനാണ് എന്നെ തേടി വന്നത്? ഡൽഹിയിൽ നിന്ന് വന്ന ഒരു എഴുത്തുകാരൻ, അതാണ് ബാലൻ പറഞ്ഞത്. എന്ത് വേണം നിനക്ക്?
5: ഒരു ഡ്രിങ്ക്. അതിൽ കൂടുതലൊന്നും എനിക്ക് ചോദിക്കാനില്ല. ഇനി എന്ത് ചോദിച്ചാലും തരാൻ കഴിയുന്നത്ര കുബേരനൊന്നും അല്ല നിങ്ങൾ. പണം കൊണ്ടും പാരമ്പര്യം കൊണ്ടും. എഴുത്തിൻ്റെ തൊഴിലല്ല ബൈ പ്രൊഫഷൻ. ഞാനൊരു ഡിറ്റക്റ്റീവ്.
6: എന്ത് ഡിറ്റക്റ്റീവ് ജോലിയാണ് നിനക്കിവിടെ?
5: ഇവിടെ ഈ ഗ്രാമത്തിൽ ഞാൻ വന്നത് അതിനാണ്. 52 വർഷങ്ങൾക്ക് മുമ്പ് എ വുമൺ, നോ എ ഗേൾ, വാസ് ബ്രൂട്ടലി റേപ്ഡ് ആൻഡ് കിൽഡ്. മാണിക്യം അതായിരുന്നു അവളുടെ പേര്.
6: ഓ, എന്നിട്ടൊരു സ്നിഫർ ഡോഗിനെ പോലെയും മണ്ണ് മുഴുവൻ മുണപ്പിച്ച് നടന്നോ നീ? ഒടുവിൽ നിന്റെ അമ്മയ്ക്ക് ഗർഭമുണ്ടാക്കിയ മുരിക്കം കുന്നത്ത് അഹമ്മദ് ഹാജിയുടെ ഖബർ വരെ എത്തിയോ നീ?
5: ഇല്ല.
6: എന്തേ, ഒരു ഡിറ്റക്റ്റീവ് പട്ടിയുടെ മൂക്ക് വേണ്ടല്ലോ അത് മണത്തറിയാൻ. ഏത് കുടിച്ചു പട്ടിക്കും കിട്ടുമല്ലോ ആ അറിവ്. സോ യു ആർ എ ഫെയിലിയർ, യങ് മാൻ.
5: കിട്ടിയ അറിവുകൾ, ശേഖരിച്ച തെളിവുകൾ എല്ലാം ചേർത്ത് വെച്ച് വീണ്ടും വീണ്ടും കൂട്ടി വായിച്ചപ്പോൾ ഞാനൊരു നിഗമനത്തിലെത്തി. ഹാജി തന്റെ ഒന്നാം ഭാര്യയ്ക്ക്, മീൻസ് നിങ്ങളുടെ ഉമ്മയ്ക്ക് സമ്മാനിച്ച ബീജം, ഖാലിദ് എന്ന പേരിൽ ഈ ഭൂമിയിൽ ജന്മമെടുത്തത് ഹാജിയുടെ എല്ലാ പാപങ്ങളുടെയും ആൾ രൂപമായിട്ടായിരുന്നു. നിങ്ങളാണ് ഖാലിദ് ആ കുറ്റവാളി. അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കാലത്ത് രണ്ട് കൂട്ടുകാരുമൊത്ത് ഒരു സമ്മർ വെക്കേഷനിൽ നാട്ടിലെത്തിയ നിങ്ങളാണ് 1957 March 30 രാത്രി മീത്തലച്ചാലിലെ ചീരുവിന്റെ വീട് തകർത്ത് അകത്ത് കിടന്ന് മാണിക്യം എന്ന പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു. അതേ പെൺകുട്ടിയുടെ ശരീരത്തിന് വേണ്ടി ഹാജി നടത്തിയ എല്ലാ ശ്രമങ്ങളെയും മറികടന്ന് നിങ്ങൾ മുമ്പിലെത്തി. തന്തയ്ക്ക് പിറന്ന മകൻ, അതാണവൻ. തന്തയ്ക്ക് മുൻപേ പോകും. ചീരുവിന്റെ വീട്ടിലെത്തി ഹാജി അറിഞ്ഞു താൻ വൈകിപ്പോയി.
7: ബാപ്പക്ക് വെച്ചതേ മോൻ കൊണ്ടേ.
6: ഖാലിദ
7: ആ പോലും എന്റെ രണ്ട് ചെങ്ങായിമാരും. പെണ്ണിന് ഇത്തിരി ജീവനേ ബാക്കിയുള്ളൂ, അത് വെച്ചിട്ടില്ല കാറിൽ ആ കേക്കുന്നത്.
8: പലരിക്കാരും മുഴുവൻ അറിയട്ടെ ആ തലമുറ ആദ്യം മോന്റെ കാര്യം.
9: എന്നോട്
8: ചെയ്തത് ഞാൻ മിണ്ടും, ഞാൻ മിണ്ടും, എല്ലാരോടും ഞാൻ പറയും, എന്നിട്ട് ഞാൻ അവളേക്ക് പോകും.
9: ഞാനവരോടൊന്നും പറയില്ല.
6: ചാക്കി കെട്ടിപ്പോയ തത്തികള.
9: ഓ,
7: ഞാൻ എന്ത് പറയും എന്റെ മോനോടും നാട്ടുകാരോടും?
6: ഞാൻ പറഞ്ഞിരുന്നത് പറഞ്ഞാ മതി. ഇനി ഇല്ലെങ്കി പറയഞ്ഞും നിന്റെ മോനും ഉണ്ടാവില്ല ബാക്കി.
5: ഹാജിക്ക് വേണ്ടി വേലായുധന വിളക്കുന്നു. ചാക്കിൽ കെട്ടി പുഴയിൽ തള്ളാൻ പറഞ്ഞു ഹാജി. അപ്പോഴും ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ലാത്ത മാണിക്യത്തിന്റെ ശരീരം, ഖാലിദ് നിങ്ങൾ കടിച്ചു കീറിയ ദേഹം, നിങ്ങളുടെ എച്ചിൽ വേലായുധനും കുഞ്ഞിക്കണ്ണനും പങ്കിട്ടു. എന്നിട്ട് ചീരുവിന്റെ വീടിന്റെ മുന്നിലുള്ള കശുമാവിൽ കെട്ടിത്തൂക്കി ആ മൃതദേഹം. പിന്നെയും അവർ പ്ലാൻ മാറ്റി. അപസ്മാരബാധയുടെ കഥയുണ്ടാക്കാൻ ശീരുവിനെ ഏൽപ്പിച്ച് തൊടിയിലെ മണ്ണിലേക്ക് എറിഞ്ഞു അവളെ. സൽപുത്രനെ രക്ഷിക്കാൻ ഹാജി ആവുന്നതെല്ലാം ചെയ്തു. രക്ഷിച്ചു മകനെ. മകൻ നേരെ അലിഗഡിലേക്ക്. ഫരീദ് ബിൻ അലത്തറിന്റെ കാവ്യങ്ങൾ നുണഞ്ഞ് ഖാലിദിലെ കവിമനസ് ഉണർന്നു. ഖാലിദ് ഇന്ന് മഹാപണ്ഡിതൻ, ആതിഥേയ പ്രിയൻ, ഗസലും മദ്യവും ഒഴുക്കി അതിഥികളെ തണുപ്പിക്കുന്നവൻ. ഒരുക്കിങ്ങുന്ന അഹമ്മദ് ഹാജിയോ ഒരു നീചജന്മം പോലെ ചുവരിലെ ചില്ലുകൂട്ടിൽ

0: നിഗമനങ്ങളാണ് ഖാലിദ് സാഹിബ്, നിഗമനങ്ങൾ. ഒരു നാടൻ നായയുടെ ഘ്രാണശക്തി മാത്രമുള്ള ഒരു പാവം കുറ്റാന്വേഷകന്റെ നിഗമനങ്ങൾ.
1: ഹരിദാസ്,
2: യെസ് ബിഗ് ബ്രദർ,
1: ഫിക്സ് മീ ഡ്രിങ്ക്, ഗോ ആൻഡ് ഹാവ് യുവർ ഡിന്നർ ഡൗൺസ്റ്റേഴ്സ്.
0: ഒന്നും പറയാനില്ലേ ഖാലിദ് ഭായ് നിങ്ങൾക്ക്?
1: Do what I said.
0: Bye. Have a great night.
3: സത്യത്തിൽ തുന്നിക്കൂട്ടിയ സത്യത്തിന്റെ നൂലിഴ അവിടവിടെ ക്ഷയിച്ചതാണ് കാരണം. കള്ളങ്ങൾ കൂട്ടിക്കെട്ടി തുന്നിയപ്പോ അവ അവിടെ നിന്ന് പുറത്തേക്ക് കടക്കാൻ എപ്പോഴും ശ്രമിക്കുന്ന തുന്നിക്കൂട്ടിയവർ അറിഞ്ഞില്ല. എത്ര പുരുഷ ബീജങ്ങൾ ഏറ്റുവാങ്ങിയാലും ഇനിയും അവളിൽ എനിക്കിടമുണ്ടെന്ന ഓരോ പുരുഷന്റെയും നീചമായ ചിന്തയിൽ മാണിക്യം എത്ര തവണ പുനർജനിച്ചു. കാമാഗ്നി എത്ര തവണ ചുടലാഗ്നിയായി മാറി. ഇതിൻ്റെയെല്ലാം പര്യവസാനം ഇങ്ങനെയാണ്, അതെപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും. ആരും അറിയപ്പെടാതൊരു സത്യം ഇതാ മറ്റൊരാൾ കൂടി അറിഞ്ഞു എന്ന തോന്നലിൽ, അല്ലെങ്കിൽ കുറ്റബോധത്തിന്റെ തോന്നലിൽ ഖാലിദ് സ്വയം ജീവൻ ഉപേക്ഷിച്ചു. ഈ ത്രയങ്ങളിൽ ഹാജി സ്ത്രീയെ കീഴടക്കാനും നേടിയെടുക്കാനും പഠിച്ചവനാണ്. ചീരുവിനെ അയാൾ നേടിയെടുത്തു, മാണിക്യത്തെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു. അതേസമയം ഖാലിദ് കീഴ്പ്പെടുത്താൻ മാത്രം പഠിച്ചവനും ഹരിദാസ് നേടിയെടുക്കാനും പഠിച്ചവനാകുന്നു. കാലം എത്ര കഴിഞ്ഞാലും ചരിത്രം ഇതുപോലെ ആവർത്തിക്കും, പുനർജന്മങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. യഥാർത്ഥത്തിൽ ഇവിടെ മുരിക്കുംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും ഖാലിദും ഹരിദാസും മാണിക്യവും ചീരുവുമെല്ലാം ജീവിതത്തിന്റെ വേറിട്ട വഴികളെ പ്രതിനിധീകരിക്കുന്നവരാണ്. വ്യക്തിപരമായ പോരാട്ടത്തിന് പ്രസക്തിയില്ലാതാവുന്നത് നേരത്തെ പറഞ്ഞതുപോലെ നേടിയെടുക്കലും കീഴ്പ്പെടുത്തലും മുഖാമുഖം നിൽക്കുമ്പോഴാണ്. എന്തായാലും ആരെല്ലാമോ കരിയിലകൾക്കുള്ളിൽ മറച്ചുവെച്ച മഹാരഹസ്യം കാലം തുറന്നുകാട്ടുക തന്നെ ചെയ്തു. ഒരു ചരിത്രത്തിന്റെ ദൃശ്യാവിഷ്കാരമെന്നോ കഥയുടെ ദൃശ്യാവിഷ്കാരമെന്നോ ജീവിതത്തിന്റെ ദൃശ്യാവിഷ്കാരമെന്നോ വേണമെങ്കിൽ പറയാം. എന്തു തന്നെയായാലും മാണിക്യത്തെ വീണ്ടും ജീവിപ്പിക്കാൻ സിനിമയ്ക്ക് കഴിഞ്ഞു. നിരവധി അവാർഡുകളാണ് പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥ എന്ന ചിത്രത്തെ തേടിയെത്തിയത്. മികച്ച നടൻ, മികച്ച നടി, മികച്ച സംവിധായകൻ, മികച്ച സഹനടൻ, മികച്ച പശ്ചാത്തല സംഗീതം, ഇങ്ങനെ തുടങ്ങി നിരവധി അവാർഡുകളാണ് ഈ ചിത്രത്തെ തേടിയെത്തിയത്. പാലേരി മാണിക്യം എന്ന ചിത്രത്തെ അതിൻ്റെ തനിമ ചോരാതെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്ന വിശ്വാസത്തിൽ ചിത്രപരിചയത്തിൽ ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ അശ്വിനി. ഇതോടുകൂടി ഇന്നത്തെ ചിത്രപരിചയം ഇവിടെ പൂർണ്ണമാവുകയാണ്.

0: കണ്ടു മറന്ന സിനിമകൾ ഇനി മനസ്സിലെ വെള്ളിത്തിരയിൽ. വിഖ്യാത ചലച്ചിത്രങ്ങളുടെ ശബ്ദവ്യാഖ്യാനം.
1: SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാട്ടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 9961101577. മറ്റൊരു നമ്പർ 9496666646.
2: കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.0.

0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
0: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ട് കൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
1: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും, കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
0: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
1: മറ്റൊരു നമ്പർ 8301993542.
0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.

ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. ശ്രോതാക്കൾക്കിനി ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

0: ചേട്ടാ മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരുമോ?
1: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
2: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ് നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്ക്വറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോം 0490247 4007 4225 9000 18.

ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ് ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. പുതിയ വസ്ത്രങ്ങൾ വാങ്ങാൻ ഇനി അധികം ചിലവാക്കേണ്ടതില്ല. മട്ടന്നൂർ ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമായി എല്ലാത്തരം വസ്ത്രങ്ങളും ആകർഷകമായ കുറഞ്ഞ വിലയിൽ ലഭ്യമാണ്. ദൈനംദിന ഉപയോഗത്തിനും ആഘോഷങ്ങൾക്കും വിവാഹങ്ങൾക്കും അനുയോജ്യമായ മികച്ച വസ്ത്രങ്ങളുടെ വിശാല ശേഖരം. കുറഞ്ഞ വിലയിൽ കൂടുതൽ നേടൂ, ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ സ്വന്തമാക്കൂ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ് ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ.

സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയ

സമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. ഒബി പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം, ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

0: ചെവി വേദന, വിട്ടുമാറാത്ത ജലദോഷം, സൈനസൈറ്റിസ്, തൊണ്ടവേദന, കേൾവിക്കുറവ്, തലകറക്കം.
1: ഓഹോ, ഇത്തരം ENT പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ?
0: ഉണ്ട്.
1: എന്നാൽ ഇനി ആശങ്ക വേണ്ട. മട്ടന്നൂർ എസ്എം ഹോസ്പിറ്റലിൽ പ്രശസ്ത കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ സരിത കെയുടെ വിദഗ്ധ സേവനം ലഭ്യമാണ്. ആധുനിക രോഗനിർണയവും കൃത്യമായി ചികിത്സയും. നിങ്ങളുടെ ചെവി, മൂക്ക്, തൊണ്ട ഇവയുടെയെല്ലാം സമഗ്രാരോഗ്യത്തിനായി വിശ്വസിക്കാം SM ഹോസ്പിറ്റൽ. സേവന സമയം തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. SM ഹോസ്പിറ്റൽ മട്ടന്നൂർ. ആരോഗ്യപ്രദമായ കേൾവിക്കും സുഖകരമായ ജീവിതത്തിനും വിശ്വാസത്തിന്റെ പേരാണ് SM ഹോസ്പിറ്റൽ.

0: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്നും നന്നായി വിശ്രമിക്കണം.
1: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
2: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടൂ വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുകുന്ന് മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.

ബേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കൗണ്ടിംഗ് ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, മുനിസിപ്പൽ മാൾ നിയർ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സ്, ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിംഗ്, മാസ്റ്റർ ഡിപ്ലോമ ഇൻ കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ്, സെബ് അക്കൗണ്ടിംഗ്, അക്കൗണ്ടിംഗ് ആൻഡ് ടാക്സേഷനിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് സഹിതം വിദഗ്ധ പരിശീലനം. വിദ്യാർത്ഥികൾക്കും വീട്ടമ്മമാർക്കും ജോലി അന്വേഷിക്കുന്നവർക്കും ഷോർട്ട് ടേം കോഴ്സുകളും ലഭ്യമാണ്. ബേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കൗണ്ടിംഗ് ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, മുനിസിപ്പൽ മാൾ നിയർ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9645996295.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ് ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600.
0: സി എം വിസ്താര നെല്ലൂന്നി.

SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാട്ടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99 61 10 95 77, മറ്റൊരു നമ്പർ 94 96 66 66 46.

എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK Doors, Talasheri Road, Mattanur.

ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്. ഡിഗ്രി, ഡിപ്ലോമ, ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411744.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ. ഇത് റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ചേട്ടാ മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരോ?
1: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
2: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്കറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്.

0: നെടുവോട്ടുംകുന്ന് മട്ടൻ റോഡ്. ഫോൺ 0490247140 7225 9000 18.
1: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം. ആകാശവാണി റിലേ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷം. മരണസംഖ്യ 8. 8 കാണാതായി. 5,700+ പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ. ദുരിതബാധിതർക്ക് സർക്കാർ എല്ലാവിധ സഹായവും ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കാലവർഷത്തെ തുടർന്നുള്ള ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ സർക്കാർ പൂർണ്ണ സജ്ജമാണെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലഹരിമുക്ത ഭാരതത്തിനായി യുവാക്കളെ അണിനിരത്തുന്ന നശമുക്ത് യുവാഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിച്ചു. സംസ്ഥാനത്ത് 73,000+ പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റിയതിന്റെ വിതരണോദ്ഘാടനം നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. കോമൺവെൽത്ത് ഗെയിംസിൽ 4 സ്ഥാനത്തേക്ക് മുന്നേറി ഇന്ത്യ. മെഡൽ നേട്ടം 39. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്ക് രാജ്യം കുതിക്കുമ്പോൾ ഇന്ത്യയിലെ യുവതലമുറ ശാരീരികക്ഷമതയും മാനസിക കരുത്തും ആത്മവിശ്വാസവുമുള്ളവരായി മാറണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നശാമുക്ത യുവാഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ ഓൺലൈനായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുവാക്കളെപ്പോഴും ലഹരി വസ്തുക്കളിൽ നിന്ന് അകന്നു നിൽക്കണമെന്നും ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ലഹരി ഉപയോഗത്തിനെതിരെയുള്ള 100 നീളുന്ന ജനകീയ പ്രചാരണ പരിപാടിക്കാണ് ഇതോടെ രാജ്യത്ത് തുടക്കമാകുന്നത്. ലഹരിമുക്ത സമൂഹമെന്ന ലക്ഷ്യത്തോടെ എല്ലാ ഞായറാഴ്ചകളിലും ബോധവൽക്കരണവും പൊതുജന പങ്കാളിത്തവും ഉറപ്പാക്കുന്ന വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: जब देश ने विकसित भारत का लक्ष्य तय किया है तो इसके लिए आवश्यक है देश का युवा तन से स्वस्थ हो, मन से स्वस्थ हो, आत्मविश्वास से भरपूर हो और ड्रग्स जैसी घातक आदत से हमेशा हमेशा दूर ही रहे. यही इस अभियान का उद्देश्य है.
0: രാജ്യത്തെ 28,000 കേന്ദ്രങ്ങളിൽ നിന്നായി 1,00,000+ യുവാക്കളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. സംസ്ഥാനത്ത് വ്യാപക മഴ. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മഴക്കെടുതി രൂക്ഷമായ പശ്ചാത്തലത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. സംസ്ഥാനത്തെ മഴക്കെടുതി സംബന്ധിച്ച് റവന്യൂ മന്ത്രിയുമായും ജില്ലകളുടെ ചുമതലയുള്ള മന്ത്രിമാരുമായും ജില്ലാ ഭരണകൂടവുമായും മുഖ്യമന്ത്രി വി ഡി സതീശൻ ആശയവിനിമയം നടത്തി. വെള്ളം കയറിയ സ്ഥലങ്ങളിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. രാഷ്ട്രീയ പ്രവർത്തകരും സന്നദ്ധ സംഘടനകളും ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകണമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഏറ്റവും പുതിയ കണക്കനുസരിച്ച് 8 സ്ഥിരീകരിച്ചിട്ടുണ്ട്. 8 കാണാതായിട്ടുണ്ട്. 13 പരിക്കേറ്റു. 209 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി. 5,792 മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. 27 വീടുകൾ പൂർണ്ണമായും 196 വീടുകൾ ഭാഗികമായും തകർന്നു. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും വീടും ജീവനോപാധികളും നഷ്ടപ്പെട്ടവർക്കും സർക്കാർ സഹായം ഉറപ്പാക്കുമെന്നും അറിയിപ്പിൽ വ്യക്തമാക്കി. കാലവർഷത്തെ തുടർന്നുള്ള ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ പൂർണ്ണ സജ്ജമാണെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. കാലവർഷം നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നതായും ഇത് സംബന്ധിച്ച് എല്ലാ വകുപ്പുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. മഴക്കെടുതിയിൽ മരണം സംഭവിച്ചവരുടെ ആശ്രിതർക്കും വീടുകൾക്കും കൃഷിക്കും നാശനഷ്ടമുണ്ടായവർക്കും പരമാവധി സഹായം സർക്കാർ ഉറപ്പുവരുത്തുമെന്നും മന്ത്രി അറിയിച്ചു. ആറന്മുള പോലുള്ള ചില പ്രദേശങ്ങളിൽ പ്രതീക്ഷിക്കാതെ കനത്ത മഴ പെയ്തതിനെ തുടർന്നാണ് വെള്ളപ്പൊക്കം പോലെയുള്ള സാഹചര്യം സൃഷ്ടിച്ചതെന്നും എന്നാൽ അതിനുള്ള പരിഹാരം ഉടനടി കണ്ടെത്തിയതായും മന്ത്രി വ്യക്തമാക്കി. മഴക്കെടുതിയുടെ സാഹചര്യത്തിൽ എല്ലാവരുടെയും ജീവനും സുരക്ഷയ്ക്കുമാണ് സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇതിനായി കേരള പോലീസ്, ഫയർഫോഴ്സ്, ദുരന്ത നിവാരണ സേനകൾ, പരിശീലനം ലഭിച്ച സന്നദ്ധ പ്രവർത്തകർ എന്നിവർ കർമ്മരംഗത്തുണ്ടെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ കഴിയുന്നവർ അധികൃതരുടെ നിർദ്ദേശപ്രകാരം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി

0: താമസിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. കോട്ടയം ജില്ലയിൽ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും നദികളിലെ ജലനിരപ്പ് താഴാത്തത് ആശങ്കയായി തുടരുന്നു. മീനച്ചിലാറ്റിലും മണിമലയാറ്റിലും ജലനിരപ്പ് ഇപ്പോഴും ഉയർന്ന നിലയിൽ തന്നെയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
1: ജില്ലയിൽ ഇന്ന് മഴയ്ക്ക് ശമനമുണ്ടെങ്കിൽ പോലും നദികളുടെ ജലനിരപ്പ് ഉയർന്നു തന്നെ നിൽക്കുന്ന സാഹചര്യമാണ്. പാലാ ഈരാറ്റുപേട്ട മേഖലകളിൽ നിന്ന് വെള്ളം ഇറങ്ങിത്തുടങ്ങിയെങ്കിലും കിഴക്കൻ വെള്ളത്തിന്റെ വരവ് ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളെ വെള്ളത്തിലാക്കി. അയർക്കുന്നം, നീർക്കാട്, തിരുവാർപ്പ് തുടങ്ങിയ താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിലേക്കും റോഡുകളിലേക്കും വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. ജില്ലയിൽ 35 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 824 പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. അതേസമയം മഴ കുറഞ്ഞ പശ്ചാത്തലത്തിൽ ഹൌസ് ബോട്ടുകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന പ്രവർത്തന വിലക്ക് ജില്ലാ കളക്ടർ പിൻവലിച്ചു. എന്നാൽ നദികളിലെ ജലനിരപ്പ് കുറയാതെ തുടരുന്നതാണ് നിലവിലെ പ്രതിസന്ധി.
0: പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ ദിവസം പെയ്ത മഴയെ തുടർന്ന് പല പ്രദേശങ്ങളും വെള്ളം കയറി. ജില്ലയിൽ 40 വീടുകൾ ഭാഗികമായി തകർന്നു. 6 താലൂക്കുകളിലായി 22 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. 567 പേരാണ് ക്യാമ്പിലുള്ളത്. നിറപുത്തരി പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട ഇന്ന് വൈകിട്ട് 5 തുറക്കും. പമ്പയിലെ അപകട സാധ്യത കണക്കിലെടുത്ത് ഭക്തർ പരമാവധി ദർശനം ഒഴിവാക്കണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഭ്യർത്ഥിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ പൂർണ്ണ സജ്ജമാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ്. വിഷയം വിലയിരുത്തുന്നതിനും അടിയന്തര നടപടികൾ ഏകോപിപ്പിക്കുന്നതിനുമായി പ്രിൻസിപ്പൽ ഡയറക്ടർ ദിവ്യ സയ്യരുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. മഴക്കെടുതികൾ കാര്യക്ഷമമായി നേരിടുന്നതിന് മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ സജ്ജമാക്കാനും നിർദ്ദേശം നൽകി. വയോജനങ്ങൾ, ഭിന്നശേഷിക്കാർ, ഗർഭിണികൾ തുടങ്ങിയവരുടെ സുരക്ഷ ഉറപ്പാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. വയനാട് ജില്ലയിൽ കനത്ത മഴയെ തുടർന്ന് 23 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 1068 പേരെ മാറ്റി താമസിപ്പിച്ചു. വൈത്തിരി, മാനന്തവാടി, സുൽത്താൻ ബത്തേരി താലൂക്കുകളിൽ വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള പ്രദേശങ്ങളിലെ ആളുകളെയാണ് മാറ്റി താമസിപ്പിച്ചത്. രണ്ടു ദിവസമായി തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയിൽ കോഴിക്കോട് ജില്ലയിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂക്ഷം. തീരദേശങ്ങളിലുള്ള വീടുകളിലും ഗ്രാമീണ റോഡുകളിലും വെള്ളം കയറി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
3: കോഴിക്കോട് ജില്ലയിൽ രണ്ടു ദിവസമായി തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയെ തുടർന്ന് ഇരുവഞ്ഞിപ്പുഴയിലും മാമ്പുഴയിലും ചെറുപുഴയിലും പൂനൂർപ്പുഴയിലും ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു. ഇതോടെ ചാത്തമംഗലം, മാവൂർ, മുക്കം, കാരശ്ശേരി, കുരുവട്ടൂർ, കൊക്കോടി പഞ്ചായത്തുകളിലും കോഴിക്കോട് കോർപ്പറേഷന്റെ താഴ്ന്ന പ്രദേശങ്ങളും വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്നുണ്ട്. കണ്ണാടിക്കൽ, പറമ്പിൽ ബസാർ, പറയഞ്ചേരി, കോട്ടുകുളി, കുറ്റിക്കാട്ടൂർ തുടങ്ങിയിടങ്ങളിൽ വ്യക്തമായ വെള്ളക്കെട്ടുണ്ട്. വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്ന മേഖലയിൽ നിന്നും മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികളും തദ്ദേശ സ്ഥാപനങ്ങളുടെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ.
0: കണ്ണൂർ ജില്ലയിൽ ഇന്ന് മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും മഴക്കെടുതി തുടരുകയാണ്. ജില്ലയിലെ 32 വില്ലേജുകളെയാണ് മഴ സാരമായി ബാധിച്ചത്. 12 വില്ലേജുകളിൽ നാശനഷ്ടമുണ്ടായി. 47 വീടുകൾ ഭാഗികമായി തകർന്നു. ജില്ലയിൽ 18 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. 676 പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ഒഴുക്കിൽപ്പെട്ട് 2 പേരെ കാണാതായി. ഇവർക്കായുള്ള തിരച്ചിൽ രാവിലെ പുനരാരംഭിച്ചു. തിരുവനന്തപുരം മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞുണ്ടായ അപകടത്തിൽ കാണാതായ 5 തെങ്ങ് സ്വദേശി ഫ്രീമോന്റെ മൃതദേഹം കണ്ടെത്തി. അപകടസ്ഥലത്ത് നിന്നും ഏകദേശം 22 കിലോമീറ്ററോളം അകലെ നിന്ന് ഇന്ന് രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് ഫ്രീമോൻ ഉൾപ്പെട്ട സംഘം സഞ്ചരിച്ചിരുന്ന വള്ളം അപകടത്തിൽപ്പെട്ടത്. കൊല്ലത്ത് 2 അപകടങ്ങളിലായി കടലിൽ കാണാതായ 2 മത്സ്യത്തൊഴിലാളികൾക്കായി തിരച്ചിൽ തുടരുന്നു. കന്യാകുമാരി സ്വദേശി അർജുൻ, പുത്തൻതുറ സ്വദേശി ഗൌതം എന്നിവരെയാണ് കണ്ടെത്താനുള്ളത്. മറൈൻ എൻഫോഴ്സ്മെന്റും കോസ്റ്റൽ പോലീസുമാണ് തിരച്ചിൽ നടത്തുന്നത്. പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റിയതിന്റെ സംസ്ഥാനതല വിതരണോദ്ഘാടനം നാളെ രാവിലെ 11 തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. അർഹരായ 73024 കുടുംബങ്ങൾക്കാണ് മുൻഗണനാ റേഷൻ കാർഡുകൾ നൽകുന്നത്. ഈ മാസം മുതലുള്ള സൌജന്യ റേഷൻ വിതരണോദ്ഘാടനവും ചടങ്ങിൽ നടക്കും. ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിന്റെ 10ാം ദിനത്തിൽ ഉജ്ജ്വല മുന്നേറ്റവുമായി ഇന്ത്യ. 4 കായിക ഇനങ്ങളിലായി 16 മെഡലുകൾ വാരിക്കൂട്ടി. മെഡൽ പട്ടികയിൽ ഇന്ത്യ 4ാം സ്ഥാനത്തേക്ക് ഉയർന്നു. 13 സ്വർണവും 17 വെള്ളിയും 9 വെങ്കലവും അടക്കം ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 39. 10 മെഡലുകൾ നേടിയ ബോക്സിംഗ് സംഘമാണ് മെഡൽ വേട്ടയ്ക്ക് നേതൃത്വം നൽകിയത്. പുരുഷന്മാരുടെ പാരാ ഷോട്ട്പുട്ടിലും ട്രിപ്പിൾ ജമ്പിലും ഇന്ത്യ 2 മെഡലുകൾ വീതം സ്വന്തമാക്കിയപ്പോൾ ജൂഡോയിലും അത്ലറ്റിക്സിലും ഓരോ മെഡൽ വീതവും കരസ്ഥമാക്കി. മെഡൽ നേടിയ കായിക താരങ്ങളെ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ അഭിനന്ദിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷം. മരണസംഖ്യ 8. 8 പേരെ കാണാതായി. 5,700ലധികം പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ. ദുരിതബാധിതർക്ക് സർക്കാർ എല്ലാവിധ സഹായവും ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കാലവർഷത്തെ തുടർന്നുള്ള ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ സർക്കാർ പൂർണ്ണ സജ്ജമാണെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലഹരിമുക്ത ഭാരതത്തിനായി യുവാക്കളെ അണിനിരത്തുന്ന നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിച്ചു. സംസ്ഥാനത്ത് 73,000-ത്തിലധികം പൊതുവിഭാഗം റേഷൻ കാർഡുകൾ

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1 മണിക്ക് ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2 മണിക്ക് അതിഥി ഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 പ്രതികരണം. 5:45 ആർദ്രഗീതങ്ങൾ. 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം. ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 രാമകഥാ ഗാനലയം, തുടർന്ന് സന്ധ്യാഗീതങ്ങൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:35 സർഗജാലകം, ഇതിൽ ഡോക്ടർ PV ജയരാജ് രചിച്ച് ലീന കെ ആലപിക്കുന്ന കവിത കമ്പോളത്തിലെ പൂച്ച, അജിത സത്യൻ രചന നിർവഹിച്ച് അവതരിപ്പിക്കുന്ന ഗാനം എന്നിവ കേൾക്കാം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 റേഡിയോ എറ്റ് സ്കൂളിൽ കല്ലൂർ ന്യൂ UPU സ്കൂളിലെ കുട്ടികളുടെ വിവിധ പരിപാടികൾ കേൾക്കാം. 9:00 നാടക നേരത്തിൽ നാടകം നെല്ലിക്ക 2-ാം ഭാഗത്തിന്റെ 3-ാം അധ്യായം. രചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം സംവിധാന സഹായം അശ്വിനി. തുടർന്ന് നാടകഗാനങ്ങൾ. 10:00 മധുരഗീതങ്ങൾ. ഇപ്പോൾ കേട്ടത് ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്.

0: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: കേൾക്കാം നാട്ടുവിശേഷം. ജില്ലാ സബ് ജൂനിയർ അണ്ടർ 13-15 ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വടംവലി മത്സരം ഈ മാസം 5 വായാട്ടുപറമ്പ് സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. എറണാകുളത്ത് നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിലേക്കുള്ള ജില്ലാ ടീമിനെയും ഇതിൽ നിന്ന് തെരഞ്ഞെടുക്കും. ടീമുകൾ നാളെ വൈകിട്ട് 5 മുൻപ് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 9947581948. ഇപ്പോൾ കേട്ടത് നാട്ടുവിശേഷം.
2: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. കേരളത്തിൽ വ്യാപക മഴ. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ ഒഡീഷയിലെത്തും. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ രാജ്യത്തെ യുവാക്കൾ കരുത്തരായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഉഭയകക്ഷി വിഷയങ്ങളിൽ ഇന്ത്യൻ സഹകരണം ആവശ്യമെങ്കിൽ ഭീകരവാദ സംവിധാനങ്ങൾ നശിപ്പിക്കാൻ പാകിസ്ഥാൻ തയ്യാറാകണമെന്ന് ഇന്ത്യ. സ്പെയിനിലെ കുടിയേറ്റ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് യൂറോപ്യൻ യൂണിയൻ മറ്റന്നാൾ അടിയന്തര ചർച്ച നടത്തും. കോമൺവെൽത്ത് ഗെയിംസിൽ നാലാം സ്ഥാനത്തേക്ക് ഉയർന്ന ഇന്ത്യ മെഡൽ ജേതാക്കളെ അഭിനന്ദിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി അടക്കമുള്ള പ്രമുഖർ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമു മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി നാളെ ഒഡീഷയിലെത്തും. ഔദ്യോഗിക പര്യടനത്തിനിടയിൽ കട്ടക്, ഭുവനേശ്വർ, ബ്രഹ്മപൂർ, ഗഞ്ചം ജില്ലകളിൽ വിവിധ വിദ്യാഭ്യാസ, സാംസ്കാരിക, ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്.
1: ഒഡീഷ സന്ദർശനത്തിന്റെ ആദ്യ ദിനത്തിൽ കട്ടക്കിൽ പ്രവർത്തിക്കുന്ന ജഗദ്ഗുരു കൃപാലു സർവകലാശാലയുടെ ഉദ്ഘാടനം രാഷ്ട്രപതി നിർവഹിക്കും. തുടർന്ന് ചൊവ്വാഴ്ച തെക്കൻ ഒഡീഷയിലെ പ്രശസ്തമായ മാ കണ്ടുണി ദേവി ക്ഷേത്രത്തിൽ ദർശനവും പൂജകളും നടത്തുന്ന രാഷ്ട്രപതി മേഖലയിലെ മറ്റ് പൊതുപരിപാടികളിലും സംബന്ധിക്കും. രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ഗതാഗത നിയന്ത്രണങ്ങളും ഡ്രോൺ നിരീക്ഷണവും പ്രദേശത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: PBG സോൾജിയത്തോൺ കൂട്ടയോട്ട പരിപാടി രാഷ്ട്രപതി ദ്രൗപദി മുർമു രാഷ്ട്രപതി ഭവനിൽ നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. സായുധസേന, പൊതുജനങ്ങൾ എന്നിവർക്കിടയിലെ ബന്ധം ശക്തിപ്പെടുത്താൻ ഈ പരിപാടി സഹായിക്കുമെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സോൾജിയത്തോൺ നേതൃത്വം നൽകുന്ന മിസോറാം ഗവർണർ ജനറൽ VK സിംഗ് ചടങ്ങിൽ സന്നിഹിതനായിരുന്നു. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ രാജ്യത്തെ യുവാക്കൾ കായികമായും മാനസികമായും കരുത്തുള്ളവരും ആത്മവിശ്വാസം നിറഞ്ഞവരുമായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുവതലമുറ എപ്പോഴും ലഹരി വസ്തുക്കളിൽ നിന്നും വിട്ടുനിൽക്കണമെന്നും ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു.
2: आज हम सभी जिस अभियान के साक्षी बन रहे हैं वो अभियान व्यक्ति के लिए है, परिवार के लिए है और सबसे बड़ी बात है ये राष्ट्र के लिए है. देश ने विकसित भारत का लक्ष्य तय किया है तो इसके लिए आवश्यक है देश का युवा तन से स्वस्थ हो, मन से स्वस्थ हो, ड्रग्स जैसी घातक आदत से हमेशा हमेशा दूर हो.
0: ലഹരി ഉപയോഗത്തിനെതിരെയുള്ള 100 ആഴ്ച നീളുന്ന ജനകീയ പ്രചാരണ പരിപാടിക്കാണ് ഇതോടെ തുടക്കമായത്. യുവാക്കളെ ലഹരി വസ്തുക്കളിൽ നിന്ന് അകറ്റി നിർത്താനും സാമൂഹിക മാറ്റത്തിന്റെ വക്താക്കളാക്കി മാറ്റാനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ലഹരിമുക്ത സമൂഹം എന്ന ലക്ഷ്യത്തോടെ എല്ലാ ഞായറാഴ്ചകളിലും പ്രത്യേക ബോധവത്കരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ദേശീയ പതാകയുടെ ശില്പി പിംഗളി വെങ്കയ്യയുടെ ജന്മവാർഷികത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും. പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും യഥാർത്ഥ ഗാന്ധിയനുമായ പിംഗളി വെങ്കയ്യ ഇന്ത്യൻ ചരിത്രത്തിൽ മായ്ക്കാനാകാത്ത സംഭാവനകൾ നൽകിയതായി ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ പിംഗളി വെങ്കയ്യ നൽകിയ സംഭാവനകൾ ഓരോ ഇന്ത്യക്കാർക്കും എക്കാലവും പ്രചോദനമാണെന്ന് ശ്രീ ഷാ അനുസ്മരിച്ചു. ഉഭയകക്ഷി വിഷയങ്ങളിൽ ഇന്ത്യൻ സഹകരണം ആവശ്യമെങ്കിൽ അതിനു മുൻപായി തങ്ങൾ നിർമ്മിച്ച തീവ്രവാദ സംവിധാനങ്ങൾ നശിപ്പിക്കാൻ പാകിസ്ഥാൻ തയ്യാറാകണമെന്ന് US ഇന്ത്യൻ സ്ഥാനപതി വിനയ് മോഹൻ കോത്ര. ആഭ്യന്തര വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിനായി ഇന്ത്യക്കെതിരെ യുദ്ധഭീഷണി മുഴക്കുന്നത് പാകിസ്ഥാന്റെ രീതിയായി മാറിയിട്ടുണ്ടെന്നും അദ്ദേഹം നിരീക്ഷിച്ചു. സിന്ധു നദീജല കരാർ സംബന്ധിച്ച ഇന്ത്യൻ നിലപാടിൽ പ്രതിഷേധിച്ച് പാകിസ്ഥാൻ അടുത്തിടെ ഇസ്ലാമാബാദിൽ ഒരു സമ്മേളനം വിളിച്ചു ചേർത്തിരുന്നു. സ്പാനിഷ് നഗരമായ സയൂത്തയിലെ കുടിയേറ്റ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് യൂറോപ്യൻ യൂണിയൻ ചൊവ്വാഴ്ച അടിയന്തര ചർച്ച നടത്തും. മൊറോക്കോയിൽ നിന്ന് ഏകദേശം 60,000 കുടിയേറ്റക്കാർ സ്പെയിനിൽ പ്രവേശിച്ചതിനെ തുടർന്നാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ അതിർത്തി നിയന്ത്രണങ്ങൾക്ക് ആഹ്വാനം ചെയ്തത്. അതിർത്തി കടക്കുന്നതിനിടെ 67 പേർ മരിച്ചതായി അധികൃതർ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഗുജറാത്തിലെ 6 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു.

0: ഒഡീഷയിൽ വെള്ളപ്പൊക്ക ദുരിതത്തിന് ശമനമുണ്ടായിട്ടുണ്ടെങ്കിലും മഹാനദി തീരത്ത് സ്ഥിതി രൂക്ഷമായി തുടരുന്നതിനാൽ അതീവ ജാഗ്രത തുടരുകയാണ്. അതേസമയം കർണാടകം, മാഹി, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, രാജസ്ഥാൻ, പശ്ചിമബംഗാളിലെ ഹിമാലയൻ മേഖല, സിക്കിം എന്നിവിടങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ വ്യാപക മഴ. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മഴക്കെടുതികളിൽ 8 മരണം സ്ഥിരീകരിച്ചു. 8 പേരെ കാണാതായിട്ടുണ്ട്. 13 പേർക്ക് പരിക്കേറ്റു. 209 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 5792 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. 27 വീടുകൾ പൂർണ്ണമായും 196 വീടുകൾ ഭാഗികമായും തകർന്നു. മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇടുക്കിയിൽ മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും ഹൈറേഞ്ച്, ലോറേഞ്ച് മേഖലകളിൽ ഇടവിട്ട് മഴ തുടരുന്നുണ്ട്. റോഡ് ഗതാഗതവും തടസ്സപ്പെട്ട വൈദ്യുതി വിതരണവും പുനഃസ്ഥാപിക്കാനുള്ള പ്രവൃത്തികൾ ജില്ലയിൽ പുരോഗമിക്കുകയാണ്. നീരൊഴുക്ക് ശക്തമായതിനെ തുടർന്ന് കല്ലാർകുട്ടി, കല്ലാർ, പാംബ്ല, മലങ്കര എന്നീ 4 അണക്കെട്ടുകളുടെ ഷട്ടറുകൾ തുറന്ന് വെള്ളം പുറത്തേക്കൊഴുക്കുന്നത് തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
1: കഴിഞ്ഞ ദിവസങ്ങളിലെ ശക്തമായ മഴയെ തുടർന്ന് വൃഷ്ടിപ്രദേശങ്ങളിൽ നിന്നുള്ള നീരൊഴുക്ക് വർദ്ധിച്ചതോടെ ജില്ലയിലെ പ്രധാന ഡാമുകളിലെ ജലനിരപ്പ് ഉയരുകയാണ്. ഇടുക്കി അണക്കെട്ടിലെ ഒറ്റ ദിവസം കൊണ്ട് 4 അടിയിലേറെ വെള്ളമാണ് ഉയർന്നത്. നിലവിൽ 2340 അടിക്ക് മുകളിലാണ് ഇവിടുത്തെ ജലനിരപ്പ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 116.70 അടിയാണ്. ജില്ലയിൽ ഇന്നലെ മാത്രം 14 വീടുകൾ തകർന്നു. 7 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 101 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശന വിലക്കും രാത്രികാല യാത്രാ നിരോധനവും തുടരുകയാണ്.
0: കോമൺവെൽത്ത് ഗെയിംസിൽ 4 സ്ഥാനത്തേക്ക് ഉയർന്ന ഇന്ത്യ. 10 ദിനമായ ഇന്നലെ ഇന്ത്യക്ക് 16 മെഡൽ കൂടി ലഭിച്ചതോടെ ആകെ മെഡൽ നേട്ടം 39. 13 സ്വർണം, 17 വെള്ളി, 9 വെങ്കലം എന്നിവയാണ് ഇന്ത്യ നേടിയത്. കോമൺവെൽത്ത് ഗെയിംസിൽ രാജ്യത്തിനായി മെഡൽ നേടിയ താരങ്ങളെ അഭിനന്ദിച്ച് ഉപരാഷ്ട്രപതി, രാഷ്ട്രപതി, പ്രധാനമന്ത്രി അടക്കമുള്ള പ്രമുഖർ. പുരസ്കാരവേദിയിൽ ത്രിവർണ പതാക ഉയരുന്നത് എല്ലാ ഇന്ത്യക്കാർക്കും ഏറെ അഭിമാനം നൽകുന്ന കാര്യമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കായികമേളയിലെ താരങ്ങളുടെ മികച്ച പ്രകടനം അവരുടെ അർപ്പണ മനോഭാവം, കായിക മികവ് എന്നിവയുടെ തെളിവാണെന്ന് ഉപരാഷ്ട്രപതിയും വരും തലമുറയ്ക്ക് പ്രചോദനമാണെന്ന് കായിക നേട്ടങ്ങളെന്ന് പ്രധാനമന്ത്രിയും അഭിപ്രായപ്പെട്ടു. 2030 കോമൺവെൽത്ത് ഗെയിംസിന് ഗുജറാത്തിലെ അഹമ്മദാബാദ് ആതിഥേയത്വം വഹിക്കും. ഗ്ലാസ്കോ ഗെയിംസിന്റെ സമാപന ചടങ്ങിൽ കോമൺവെൽത്ത് പതാകയും ബാറ്റണും അഹമ്മദാബാദ് ഏറ്റുവാങ്ങും. 1930 കാനഡയിൽ തുടക്കമിട്ട കോമൺവെൽത്ത് ഗെയിംസിന്റെ 100 വാർഷികത്തിനാണ് അഹമ്മദാബാദ് വേദിയാകുന്നത്. തായ്പേയ് ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ തൻവി ശർമ്മയ്ക്ക് BWF വേൾഡ് ടൂർ കിരീടം. ഫൈനലിൽ വിയറ്റ്നാം താരത്തെ നേരിട്ടുള്ള സെറ്റുകൾക്ക് കീഴടക്കിയാണ് തൻവി ചാമ്പ്യനായത്. ഹാൻഡ്ലൂം ഹാക്കത്തോൺ 2.0 ഡൽഹി IITയിൽ സമാപിച്ചു. കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയവുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഇന്ത്യയിലെ കൈത്തറി മേഖലയുടെ വികസനവും നവീകരണവും ലക്ഷ്യമിട്ടായിരുന്നു പരിപാടി. 2500 പേർ മത്സരത്തിൽ പങ്കെടുത്തു. പാകിസ്ഥാനിൽ ബലൂച്ച് പൌരന്മാർ അപ്രത്യക്ഷരാകുന്ന സംഭവങ്ങളിൽ ആശങ്കയേറുന്നു. 5 ബലൂച്ച് പൌരന്മാരെ കൂടി പാക് സുരക്ഷാസേന കസ്റ്റഡിയിലെടുത്തതായി മനുഷ്യാവകാശ സംഘടനയായ പാൻ ആരോപിച്ചു. കസ്റ്റഡിയിലുള്ളവരുടെ വിവരങ്ങൾ പുറത്തുവിടണമെന്നും അവർക്ക് നിയമസഹായവും കുടുംബവുമായി ബന്ധപ്പെടാനുള്ള സൌകര്യവും ഉറപ്പാക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. ജൂണിൽ മാത്രം 77 കൊലപാതകങ്ങളും 63 കാണാതാകൽ കേസുകളും നടന്നതായി ബലൂചിസ്ഥാൻ മനുഷ്യാവകാശ കൌൺസിലിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇറാനുമേൽ നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന സൈനിക ആക്രമണം തൽക്കാലം നിർത്തിവെക്കാൻ തീരുമാനിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനും പശ്ചിമേഷ്യൻ രാജ്യങ്ങളും അഭ്യർത്ഥിച്ചതിനെ തുടർന്നാണ് ഇതെന്നും അദ്ദേഹം അറിയിച്ചു. സൈനിക നടപടികൾക്കായി അമേരിക്ക പൂർണ്ണ സജ്ജമായി തുടരുകയാണെന്നും എന്നാൽ നയതന്ത്ര ചർച്ചകൾക്ക് മുൻഗണന നൽകുന്നതെന്നും US പ്രസിഡന്റ് സാമൂഹ്യ മാധ്യമത്തിൽ വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ വ്യാപക മഴ. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. 3 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ ഒഡീഷയിലെത്തും. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ രാജ്യത്തെ യുവാക്കൾ കരുത്തരായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഉഭയകക്ഷി വിഷയങ്ങളിൽ ഇന്ത്യൻ സഹകരണം ആവശ്യമെങ്കിൽ ഭീകരവാദ സംവിധാനങ്ങൾ നശിപ്പിക്കാൻ പാകിസ്ഥാൻ തയ്യാറാകണമെന്ന് ഇന്ത്യ. സ്പെയിനിലെ കുടിയേറ്റ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് യൂറോപ്യൻ യൂണിയൻ മറ്റന്നാൾ അടിയന്തര ചർച്ച നടത്തും. കോമൺവെൽത്ത് ഗെയിംസിൽ 4 സ്ഥാനത്തേക്ക് ഉയർന്ന ഇന്ത്യ. മെഡൽ ജേതാക്കളെ അഭിനന്ദിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി അടക്കമുള്ള പ്രമുഖർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0409029789896. ഇഷ്ടഗാനങ്ങളിൽ ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ ബൈജു സുന്ദരൻ, മട്ടന്നൂർ. ഇഷ്ടഗാനവുമായിട്ട് നമ്മുടെ ആദ്യത്തെ കോളർ ആരാണെന്ന് നോക്കാം. ഹലോ.
2: ഹലോ.
1: ഹലോ, നമസ്കാരം. ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: ഷൈജു കാര.
1: ഷൈജു കാര ആദ്യമായിട്ട് വിളിക്കുവാണോ? വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഷൈജേട്ടൻ എന്താ ചെയ്യുന്നേ?
2: ഞാൻ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്നു.
1: ഓക്കെ, അപ്പൊ ഇന്ന് ഓഫ് ആണോ? ഇന്ന് ഓഫ് ആണോ? വർക്ക് ഇല്ലേ?
2: വീട്ടിലേക്ക്
1: പോകും. എന്നിട്ട് അവിടുന്നാണ് ഭക്ഷണം?
2: വീട്ടിലെല്ലാവർക്കും
1: സുഖം അല്ലേ?
2: നല്ല മഴയാണ് ഇപ്പോ.
1: അതെ, തീർച്ചയായിട്ടും നല്ലൊരു മഴയാണ്.
2: ഇന്നലെ ഇന്നുമായിട്ട് നല്ല മഴയാണ് വരുന്നത്.
1: അതെ, മഴപെയ്ത്തിന്റെ ദുരിതങ്ങൾ ഇപ്പം പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? വാർത്തകളിലൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഓക്കെ, അപ്പൊ ചേട്ടാ, ഇന്ന് ഇഷ്ട ഗാനങ്ങളിൽ ഏത് ഗാനവുമായിട്ടാണ് വന്നിരിക്കുന്നത്? ഇന്ന് ഏത് പാട്ട് കേൾക്കാനാണ് ആഗ്രഹം? മാനത്തെ തുടിയുണരും
2: ആരാരോ വഴി തിരയും.

0: അടിപൊളി അടിപൊളി, നന്നായിട്ട് പാടി. ഓക്കെ, അപ്പൊ ഈ പാട്ട് ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത്?
1: നല്ല മഴയാണ്, അതൊന്നും കേൾക്കുന്നില്ല.
0: നല്ല മഴയുണ്ടല്ലേ? ഓക്കെ,
1: നല്ല മഴ ഇപ്പം തുടങ്ങി.
0: അതെ അല്ലേ? ഓക്കെ, ആ ശബ്ദം കേൾക്കുന്നുണ്ട് ഇങ്ങോട്ട്. ഓക്കെ, എന്തായാലും വിളിച്ചതിൽ വളരെ സന്തോഷം. നമുക്ക് ഈ ഗാനം നമ്മുടെ ശ്രോതാക്കളോടൊപ്പം ആസ്വദിക്കാം. വിളിച്ചതിൽ വളരെ സന്തോഷം. താങ്ക് യു.
1: ഓക്കെ സാർ, ഓക്കെ സാർ.

0: ആ വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
1: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
2: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം അരോമ ആയുർ.

0: ഡിജിലെ പ്രീമിയം റൂമുകൾ ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടു വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
1: ബേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കൗണ്ടിംഗ് ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, മുനിസിപ്പൽ മാൾ, നിയർ ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സ്, ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിംഗ്, മാസ്റ്റർ ഡിപ്ലോമ ഇൻ കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ്, സെബ് അക്കൗണ്ടിംഗ്, അക്കൗണ്ടിംഗ് ആൻഡ് ടാക്സേഷനിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് സഹിതം വിദഗ്ധ പരിശീലനം. വിദ്യാർത്ഥികൾക്കും വീട്ടമ്മമാർക്കും ജോലി അന്വേഷിക്കുന്നവർക്കും ഷോർട്ട് ടേം കോഴ്സുകളും ലഭ്യമാണ്. ബേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കൗണ്ടിംഗ് ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, മുനിസിപ്പൽ മാൾ, നിയർ ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9645996295.
2: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടഗാനങ്ങളിൽ ഇഷ്ടഗാനവുമായിട്ട് അടുത്തതാരാണെന്ന് നോക്കാം. ഹലോ
3: ഹലോ
2: ഹലോ, നമസ്കാരം, ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്?
3: ഞാൻ സിമി.
2: സിമി, എവിടുന്നാ വിളിക്കുന്നേ?
3: കുഞ്ഞിമംഗലം.
2: കുഞ്ഞിമംഗലം എന്ന് പറയുമ്പോൾ നമ്മുടെ പയ്യന്നൂര്?
3: അതെ.
2: അല്ലേ, ഓക്കേ. എന്താ ചെയ്യുന്നേ?
3: ഞാൻ ബഡ്സ് സ്കൂളിലെ ടീച്ചറാണ്.
2: ആഹാ, എത്ര വർഷമായി?
3: പതിനെട്ട്
2: വർഷമായിട്ട് സ്കൂളിൽ വർക്ക് ചെയ്യാണ്. എങ്ങനെ സ്കൂളൊക്കെ എങ്ങനെ പോകുന്നു? ഒരുപാട് കുട്ടികളുണ്ടോ?
3: ആ, കുട്ടികളുണ്ട്, നന്നായിട്ട് പോകുന്നുണ്ട് സ്ഥാപനം.
2: ഓക്കേ. ടീച്ചറുടെ വീട്ടിൽ ആരൊക്കെയല്ലേ?
3: വീട്ടിലെ ഭർത്താവ്, മോള്, അമ്മ.
2: ഓക്കേ, അവരുടെ പേരൊക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തോ?
3: ആ, ഭർത്താവ് ചന്ദ്രൻ, അവരാശാരിപ്പണി എടുക്കുന്നു.
2: ഓക്കേ.
3: മോള് ചിന്മയ.
2: ചിന്മയ
3: ചന്ദ്രൻ.
2: എന്താ പഠിക്കുകയാണോ?
3: പ്ലസ് ടു.
2: പ്ലസ് ടു ആണ്?
3: അതെ.
2: ഏത് സ്കൂളാണ് പഠിക്കുന്നത്?
3: ഇവിടെ കുഞ്ഞിമംഗലം ഹയർ സെക്കൻഡറി സ്കൂൾ.
2: ഓ, അവിടെ തന്നെയാണ് അല്ലേ? അപ്പൊ പോയി വരാനൊക്കെ അടുത്ത് തന്നെയാണ് അപ്പൊ?
3: അതെ, സൈക്കിളിൽ പോയിട്ടാണ്.
2: ഓ, ശരി ശരി, ഓക്കെ. അപ്പൊ എങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇരിക്കുകയാണോ? സൺഡേ ആണ്, എന്തൊക്കെയാണ് പരിപാടികൾ?
3: ഭക്ഷണം കഴിച്ചിട്ടില്ല, ഭക്ഷണം കഴിക്കണം. അത്ര ഇന്ന് ഞായറാഴ്ചയാണ്. അതുപോലെ തന്നെ മോക്കിന് ട്യൂഷന് പോകണ്ട, മഴ അവധിയല്ലേ?
2: അതുകൊണ്ട്
3: മെല്ലെ ഉറങ്ങണീറ്റ് മെല്ലെ എല്ലാ കാര്യങ്ങളും വളരെ സാവധാനം പോകുന്നു.
2: സൺഡേ ആയതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ട് എഴുന്നേക്കും എല്ലാവരും.
3: അതെ അതെ, ഉറപ്പായിട്ടും. മറ്റ് സൺഡേ ആയത് എപ്പോഴും എണീക്കണം. ഇന്ന് മോക്ക് ട്യൂഷന് പോകണ്ടാത്തോണ്ട്
2: കുറച്ച് ലേറ്റ് ആയി. ഓക്കെ. ആ, ഇടയ്ക്കിടയ്ക്ക് എങ്ങനെ കിട്ടുന്ന ഒരു അവസരങ്ങളാണ് അല്ലേ? ആസ്വദിച്ചു. ഓക്കെ, അപ്പോ ഇത് നമ്മുടെ ഇഷ്ടഗാനങ്ങൾ ആണ് റേഡിയോ മലബാറിന്റെ. അപ്പോ ഈ ഒരു പരിപാടിയിലൂടെ ടീച്ചർക്ക് ഏത് പാട്ട് കേൾക്കാനാണ് ആഗ്രഹം?
3: എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ മോളെ ആയതുകൊണ്ട്, എനക്ക് ഇപ്പൊ മോളിപ്പോ നേരത്തെ എന്തോ അടി കൂടിയിട്ട് അപ്പുറം ഇങ്ങനെ നിക്കുന്നുണ്ട്.
2: അത് ശരി. അപ്പൊ പിണക്കം മാറ്റാൻ കൂടിയാണ്.
3: പിണക്കം മാറ്റാൻ
2: വേണ്ടിട്ട്
3: ഒരു പാട്ട്
2: പറഞ്ഞോളെ. ഏത് പാട്ടാണ്?
3: അത് എന്ത് പറഞ്ഞാലും
2: അച്ചുവിന്റെ അമ്മ അല്ലേ?
3: അതെ,
2: അച്ചുവിന്റെ അമ്മ എന്ന ചിത്രത്തിലെ മനോഹരമായിട്ടുള്ള പാട്ടാണ്. ചിത്ര ചേച്ചി പാടി മനോഹരമാക്കിയിട്ടുണ്ട്, ദാസേട്ടനും പാടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചിത്ര ചേച്ചി പാടിയ പാട്ടായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുന്നു അല്ലേ?
3: അതെ, ഉറപ്പായിട്ടും.
2: ഓക്കെ, അപ്പോ മോക്ക് വേണ്ടിട്ട് ആ പിണക്കൊക്കെ മാറ്റാൻ വേണ്ടിട്ട് നമുക്ക് ഈ ഒരു ഗാനം കേൾപ്പിച്ചാലോ? ഓക്കെ, അപ്പൊ വിളിച്ചതിൽ വളരെ സന്തോഷം. വീണ്ടും നമ്മുടെ പ്രോഗ്രാമൊക്കെ കേൾക്കുക, അഭിപ്രായങ്ങളൊക്കെ പറയുക. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം അല്ലേ?
3: ഓക്കെ,
2: പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം ടീച്ചറെ.
3: ഒരുപാട് സന്തോഷം ഞാൻ അറിയിക്കാം.
2: ഓക്കെ, താങ്ക് യു.
3: താങ്ക് യു, വെൽക്കം.

0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
0: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ടുകൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
1: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
0: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
1: മറ്റൊരു നമ്പർ 8301993542.
0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
2: മട്ടന്നൂരിന്റെ പ്രൌഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
3: സിഎം വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump.

0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ് ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600. സിഎം വിസ്താര,
0: സിഎം വിസ്താര നെല്ലൂന്നി.
2: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തുടരുകയാണ്. ഇഷ്ടഗാനങ്ങളിൽ ഇഷ്ടഗാനവുമായിട്ട് അടുത്തതാരാണെന്ന് നോക്കാം. ഹലോ
3: ഹലോ
2: ഹലോ, നമസ്കാരം, ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്?
3: നമസ്കാരം, ഞാൻ മട്ടന്നൂരിൽ നിന്ന് പ്രിയ.
2: പ്രിയ, ഇന്ന് ഞായറാഴ്ചയാണ്, അപ്പൊ എന്താണ് പ്രോഗ്രാം ഒക്കെ?
3: ഞായറാഴ്ച വലിയ പ്രോഗ്രാം ഒന്നുമില്ല, വീട്ടിലുണ്ട്, ഭക്ഷണം ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു, കഴിച്ചില്ല.
2: ഓക്കെ, എന്തായിരുന്നു ചെയ്യുന്ന ജോലി? എന്തായിരുന്നു?
3: ഞാൻ മട്ടന്നൂര് ലുക്ക് ഓപ്റ്റിക്കൽസ് എന്ന്
2: പറഞ്ഞ സ്ഥാപനം ചോദിച്ചത്.
3: ഓക്കെ,
2: അപ്പൊ ഇന്ന് സൺഡേ ആണ്, നല്ല മഴയാണ്. വേറെ എന്തെങ്കിലും പ്രോഗ്രാം ഒക്കെ ഉണ്ടോ? സാധാരണ ഞായറാഴ്ച ആകുമ്പോ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവില്ല? കല്യാണം ഉണ്ടാവും വീട്ടിൽ?
3: ഞായറാഴ്ച കല്യാണം അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. അമ്പലത്തിൽ പോയത്, നമ്മളെ പരിയാര സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഇന്ന് ഗണപതി ഹോമം,
2: സമ്പൂർണ്ണ
3: രാമായണ പാരായണം അതെല്ലാം ഉണ്ടായിരുന്നു.
2: വീട്ടിൽ എല്ലാരും പോയോ?
3: ആ, എല്ലാരും രാവിലെ അമ്പലത്തിൽ പോയി.
2: ഓക്കെ,
3: എന്നിട്ട് തിരിച്ചു വന്ന് ഇങ്ങനെ പിന്നെ വീട്ടിലെ പണിയെല്ലായിട്ട് ഇങ്ങനെ നിൽക്കുന്നു.
2: ഓക്കെ, അപ്പൊ നമ്മുടെ ഇഷ്ട ഗാനങ്ങളിൽ നിന്ന് ഏത് ഗാനത്തിന് വേണ്ടിയിട്ടാണ് വിളിച്ചിരിക്കുന്നത്?
3: എനിക്ക് പിന്നെ തേനും വയമ്പും എന്നുള്ള എസ് ജാനകി പാടിയ പാട്ട്.
2: ഒരു രണ്ടുപേരി പാടിത്തരാവോ?
3: പാടാനൊന്നും അറിയില്ല,
2: എന്നാലും പാട്ട് പാടാൻ
3: അറിയില്ല. ഞാൻ പാടിയിട്ടുണ്ടെങ്കിൽ ശ്രോതാക്കളെല്ലാം കൂടി എനിക്ക് ഇട്ട്, ഞാൻ ഒന്നാമതേ ഞാൻ മട്ടന്നൂര് അഡ്രസ് പറഞ്ഞും പോയി.
2: ശരി ശരി, ഓക്കെ, ഞാൻ നിർബന്ധിക്കുന്നില്ല. അപ്പൊ ജാനകി അമ്മ പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ടുണ്ട് അല്ലേ?
3: ആ പാട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ഇന്നലെ ബർത്ത്ഡേ ആഘോഷിച്ച റേഡിയോ മലബാറിലെ അശ്വിനി കവിണിശ്ശേരിക്ക് വേണ്ടിട്ട്.
2: ആഹാ, അശ്വിനിക്കാണ്. ഓക്കെ, അപ്പൊ അശ്വിനി എന്താണ് അങ്ങോട്ട് പിറന്നാൾ എന്തെങ്കിലും പ്രസന്റ് ആയിട്ട് എന്തെങ്കിലും തന്നോ അങ്ങോട്ട്?
3: അല്ല, അശ്വിനിനെ കിട്ടിയിട്ടില്ല, കിട്ടിയിട്ടാകുമ്പോ വേണം ശരിക്കൊന്ന്
2: ഒന്ന് പരാതി പറയണം കേട്ടാ.
3: ഓ, തീർച്ചയായും
2: തീർച്ചയായിട്ടും, കാരണം അറിയിച്ചില്ല അല്ലേ പിറന്നാളായത്?
3: പിറന്നാളായത് ഞാൻ അറിഞ്ഞു, പുള്ളീനെ
2: കിട്ടിയില്ല. ഓക്കെ, എന്തായാലും കേൾക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഇന്ന് ഈ ഒരു പാട്ടാണ് കേൾപ്പിക്കേണ്ടത് അല്ലേ? ജാനകി
3: പാട്ട് അശ്വിനിക്ക് ഇഷ്ടപ്പെടുന്നുള്ള ഒരു പ്രതീക്ഷയല്ലേ?
2: ജാനകി അമ്മയുടെ പാട്ടല്ലേ, ആർക്കാണ്
3: ഇഷ്ടപ്പെടാത്തല്ലേ?
2: പിന്നെ നല്ലൊരു പാട്ടല്ലേ. തേനും വയമ്പും നാവിൽ തൂവും വാനം പാടി, തേനും വയമ്പും നാവിൽ തൂവും വാനം പാടി, രാഗം ശ്രീരാഗം പാടൂ, നീ വീണ്ടും വീണ്ടും വീണ്ടും വീണ്ടും. മനോഹരമായിട്ടുള്ള വരികളല്ലേ?
3: സൂപ്പർ,
2: ഓക്കെ, താങ്ക് യു. അപ്പൊ ഏതായാലും വിളിച്ചതിൽ വളരെ സന്തോഷം. അശ്വിനി കേൾക്കുന്നുണ്ടാകും, എന്തായാലും പരിഭവം നമുക്ക് നേരിട്ട് തീർക്കണം കേട്ടോ.
3: തീർച്ചയായും.
2: ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ?
3: ഓക്കെ,
2: വിളിച്ചതിൽ വളരെ സന്തോഷം കേട്ടോ. പാട്ട് കേട്ടോളൂ.
3: ഓക്കെ.

0: ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ് ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. പുതിയ വസ്ത്രങ്ങൾ വാങ്ങാൻ ഇനി അധികം ചെലവാക്കേണ്ടതില്ല. മട്ടന്നൂർ ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമായി എല്ലാത്തര വസ്ത്രങ്ങളും ആകർഷകമായ കുറഞ്ഞ വിലയിൽ ലഭ്യമാണ്. ദൈനംദിന ഉപയോഗത്തിനും ആഘോഷങ്ങൾക്കും വിവാഹങ്ങൾക്കും അനുയോജ്യമായ മികച്ച വസ്ത്രങ്ങളുടെ വിശാല ശേഖരം. കുറഞ്ഞ വിലയിൽ കൂടുതൽ നേടൂ, ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ സ്വന്തമാക്കൂ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ് ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ.
1: SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുഴക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC/ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗ് പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 9961-10-95-77, മറ്റൊരു നമ്പർ 9496-66-66-46.
2: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടി ഇഷ്ടഗാനവുമായിട്ട് അടുത്തതാരാണെന്ന് നോക്കാം. ഹലോ.
3: ഹലോ, നമസ്കാരം.
2: നമസ്കാരം. ശബ്ദം കേട്ടിട്ട് കൂത്തുപറമ്പ് ധർമ്മൻ.
3: അതെ അതെ, ധർമ്മൻ. അതെ അതെ.

0: എന്തൊക്കെയുണ്ട്? കുറേ നാളായില്ലേ നമ്മൾ നേരിട്ട് സംസാരിച്ചിട്ട്.
1: നേരിട്ട് സംസാരിക്കാം.
0: എങ്ങനെ വർക്കൊക്കെ എങ്ങനെ പോകുന്നു?
1: വർക്ക് ഉണ്ട്, ഇപ്പം പണിയുണ്ട്. ഒരു വീടുകൊണ്ട് ഒരു തിരക്കിലായി.
0: അതിന്റെ തിരക്കിലാണ്. എവിടെയാണ്?
1: പിന്നെ മൗവേരി.
0: മൗവേരി, ഓക്കെ.
1: ഈ മാസം ഞാൻ വീട്ടിൽ
0: അതിന്റെ തിരക്കായിരിക്കും അല്ലേ? അകത്ത് പണിയാകുമ്പോ കുഴപ്പമില്ല. പുറത്തുനിന്ന് നേരത്തെ തീർത്തു അല്ലേ? എങ്ങനെ കൊറേ ആൾക്കാരുണ്ടോ കൂട്ടത്തില്?
1: നമ്മള് കൂടുതൽ പണി വരുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ കൂട്ടും, ആൾക്കാരെ കൂട്ടും.
0: കൂട്ടും അല്ലേ?
1: എല്ലാം നമ്മള് പിന്നെ മൂന്നാള്.
0: മൂന്നാള്, ഓക്കെ ഓക്കെ.
1: ചില വീട്ടുകാർ പറയും നമ്മൾ കുറെ ആൾ വിളിച്ചിട്ട് ഒപ്പം തീർത്തോ പറയും. ചില വീട്ടുകാർ പറയും രണ്ടു മൂന്നാള് വന്നിട്ട്.
0: എങ്ങനെയാ അവിടെ ഭക്ഷണമൊക്കെ? അവര് തയ്യാറാക്കുമല്ലേ നിങ്ങൾ പുറത്തുനിന്നാണോ കഴിക്കുന്നേ?
1: അല്ല, നമ്മള് ഞാനിങ്ങനെ വീട്ടില് വരിക.
0: അടുത്തായത് കാരണം
1: അതെല്ലേ.
0: ഓക്കെ, അപ്പൊ ഇന്ന് ഇഷ്ട ഗാനങ്ങളിൽ ഏത് പാട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്?
1: എനിക്ക് ഹൃദയം പാടുന്നു എന്ന സിനിമയിലെ അതില് സിന്ധുവരപ്പം ചുണ്ടണയിൽ ഇങ്ങി നിങ്ങളെ തേനരാന്ന് ഒരു പാട്ട്.
0: ഓക്കെ ഓക്കെ, ദാസേട്ടനും പി മാധുരിയും പാടിയ പാട്ടല്ലേ?
1: അപ്പൊ
0: ഏതായാലും വിളിച്ച സ്ഥിതിക്ക് ധർമ്മേട്ടന്റെ രണ്ടുപേര് പാട്ട് കേൾക്കാതെ എങ്ങനെയാ നിങ്ങളെ വിടുക? അപ്പൊ രണ്ടുപേര് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിട്ട്
1: ഞാൻ എസ് ജാനിക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഒരു ഗാനം ആരംഭിക്കാം.
0: ഓക്കെ.
1: മലവാഗപ്പൂവേ, മണമുള്ള പൂവേ, മധുചഷകം നിറയ്ക്കൂ പൂവേ, മധുമാസ തേരിൽ വരുമെന്റെ തോഴൻ, മധുമാസ തേരിൽ വരുമെന്റെ തോഴൻ, രാമങ്ങൾ വിൽക്കും രാജാതിരാജൻ. മലവാഗപ്പൂവേ, മണമുള്ള പൂവേ, മധുചഷകം നിറയ്ക്കൂ പൂവേ.
0: അടിപൊളി, സൂപ്പർ സൂപ്പർ. അവിടെ പ്രോഗ്രാം ഒക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു
1: അല്ലേ? ഇന്ന് ഉണ്ട്, നമ്മള് കുറ്റിപ്പുറം പാടനപാലയിൽ ഇന്ന് പ്രോഗ്രാം ഉണ്ട്. ജാരിക്കന്റെ ഗാനാർജന ഉണ്ട് ഇന്ന് 7 മണിക്ക്. ഇന്ന് പോണം, അവിടെ പോണം. 7 മണിയും പോണം.
0: 7 മണിക്കാണ് അല്ലേ?
1: അവിടെ ഈ പാട്ടാ വേണ്ട, ഈ പാട്ട്
0: ഒരു പ്രാക്ടീസും കൂടിയായി. പോയിട്ട് നന്നായിട്ട് പാടുക, അടിച്ചു വിളിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ധർമ്മേട്ടൻ പറഞ്ഞ ഈ ഒരു പാട്ട് കേട്ടാലോ. ഹൃദയം പാടുന്നു അല്ലേ ചിത്രം? ഓക്കെ. അപ്പോ ദാസേട്ടനും പി മാധുരി പാടി മനോഹരമാക്കിയ സിന്ധുരപ്പൂ എന്ന് തുടങ്ങുന്ന ആ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. ഓക്കെ, താങ്ക് യു.
1: ഓക്കെ ഓക്കെ.

0: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
1: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247140070259000018.
2: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
3: ചെവി വേദന, വിട്ടുമാറാത്ത ജലദോഷം, സൈനസൈറ്റിസ്, തൊണ്ടവേദന, കേൾവിക്കുറവ്, തലകറക്കം.
1: ഓഹോ, ഇത്തരം ENT പ്രശ്നങ്ങൾ നിങ്ങൾ അലട്ടുന്നുണ്ടോ?
3: ഉണ്ട്.
1: എന്നാൽ ഇനി ആശങ്ക വേണ്ട. മട്ടന്നൂർ രേസം ഹോസ്പിറ്റലിൽ പ്രശസ്ത കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ സരിതാ കെയുടെ വിദഗ്ധ സേവനം ലഭ്യമാണ്. ആധുനിക രോഗനിർണയവും കൃത്യമായി ചികിത്സയും. നിങ്ങളുടെ ചെവി, മൂക്ക്, തൊണ്ട ഇവയുടെയെല്ലാം സമഗ്രാരോഗ്യത്തിനായി വിശ്വസിക്കാം SM ഹോസ്പിറ്റൽ. സേവന സമയം തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. SM ഹോസ്പിറ്റൽ, മട്ടന്നൂർ. ആരോഗ്യപ്രദമായ കേൾവിക്കും സുഖകരമായ ജീവിതത്തിനും വിശ്വാസത്തിന്റെ പേരാണ് SM ഹോസ്പിറ്റൽ.
4: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തുടരുകയാണ്. ഇഷ്ടഗാനങ്ങളിൽ ഇഷ്ടഗാനമായിട്ട് എടുത്തത് ആരാണെന്ന് നോക്കാം. ഹലോ,
5: ഹലോ,
4: ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്? ആമ്പിലാടിൽ നിന്നും സജീവനാണോ?
5: സി രാജീവൻ.
4: ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എങ്ങനെ? ആ, പറഞ്ഞോളൂ. എങ്ങനെ? ആ, അങ്ങനെയോ, CR എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ നാട്ടിൽ വന്ന CR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയപ്പെടും അല്ലേ? ഓക്കെ, എന്താ ചെയ്യുന്നേ?
5: ഞാൻ
4: ഓട്ടോ എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ റാണി ജയിലെ കുട്ടികൾ.

0: ഭയം കൊണ്ടുപോകുന്നു അല്ലേ?
1: ഇല്ല, കൊറോണക്ക് വണ്ടി എട്ടിന്റെ മാക്സിമം വണ്ടി കെ ടി പി അതെപ്പാടും കൈമാറുമ്പോഴത്തേക്കാണ് സ്കൂള്
0: എങ്ങനെ പോകുന്നുണ്ട്?
1: എങ്ങനെ പോകുന്നു? ഇപ്പൊ നാടൻ പണിക്കാണ് പോകുന്നത്.
0: ഓ, അങ്ങനെയാണ്. ഓക്കെ, നാടൻ പണി കഴിഞ്ഞിട്ട്

0: ഓക്കെ. പിന്നെ ഈ മഴയൊക്കെ ആകുമ്പോൾ കിണറിന്റെ പണിയൊക്കെ എങ്ങനെ പറ്റുന്നുണ്ടോ? അതെ അല്ലെ. ഈ മഴ പെയ്യുന്ന സമയങ്ങളിലേ ഇത് മണ്ണൊക്കെ മേലോട്ടേക്ക് കയറ്റാൻ ഭയങ്കര പാടായിരിക്കില്ലേ? പെട്ടെന്ന് ഓക്കെ. അപ്പൊ എങ്ങനെയാണ് നമ്മള് റേഡിയോ കുറിച്ച് അറിഞ്ഞത്?
1: റേഡിയോ കുറിച്ച് അറിഞ്ഞത് നമ്മള് മുസുരിക്കമ്പി അപ്പക്കുരിയ എന്ന് പറഞ്ഞ ഒരു മോഹനാൻ
0: പിള്ളയുടെ
1: അപ്പൊ ഒരു മാസം മുമ്പിലേ ഇങ്ങനെ പറയുന്നുണ്ട് മറ്റൊരു സ്റ്റേഷൻ വിളിക്കണം വിളിക്കണം.
0: അതെ.
1: അപ്പൊ ഇന്ന് കണ്ണൂര് എഫ്എം.
0: അതെ അല്ലേ.
1: നാട്ടുവഴി ഇനങ്ങളിൽ മറ്റേ രമ്യരായിട്ടുള്ള ഫോണില് നമ്പറിൽ കിട്ടിയത് അവര് ഏത് ഇവിടെ പോയി കഴിഞ്ഞു നാട്ടിൽ പോയിട്ട് നാടുവഴി ഇനങ്ങളിൽ.
0: മനസ്സിലായി മനസ്സിലായി. ഓക്കെ. എന്തായാലും നമ്മളെ റേഡിയോയിൽ വിളിച്ചല്ലോ, അതിന്റെ വലിയൊരു സന്തോഷമല്ലേ. ആദ്യമായിട്ട് വിളിച്ചു. അപ്പൊ ചേട്ടന്റെ വിശേഷങ്ങളൊക്കെ കൂടുതൽ അറിയാനുണ്ട്. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്?
1: വീട്ടില് പിന്നെ ഞാനും എന്റെ ഭാര്യയും മൂന്ന് മക്കളും.
0: അവരുടെ പേരൊക്കെ ഒന്ന് പറയാവോ?
1: പേര് മൂത്തോള് ബാംഗ്ലൂരല്ലേ അനക.
0: അനക. ഓക്കെ.
1: രണ്ടാമത് പിന്നെ ബി ആർ എന്ന് മറ്റൊരു കോളേജിൽ കഴിഞ്ഞ കൊല്ലം പിന്നെ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇപ്പോ ബിടെക്കില് കൂത്തുപറമ്പില്.
0: ഓക്കെ.
1: മാർക്കറ്റിംഗ് ഡിജിറ്റൽ പദഭാഗമായിട്ട്.
0: ഓക്കെ ഓക്കെ.
1: പഠിക്കുന്ന അനാമിക.
0: അനാമിക. ഓക്കെ.
1: മൂന്നാമത്തെ ആള് തിരുമേനി കോളേജില് ഡിഗ്രി
0: ഡിഗ്രി ഇപ്പൊ ചെയ്തോണ്ടിരിക്കുകയാണ്. ഓക്കെ.
1: അമേക.
0: അമേക. ഓക്കെ. അപ്പൊ എല്ലാരും
1: ഭാര്യയും
0: ഭാര്യ വീട്ടിൽ തന്നെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല. ശിവപുരത്താണ് വീട്. ആ അത് ശരി. അപ്പൊ നമ്മുടെ ഈ പരിസരത്തൊക്കെ തന്നെയാണ് അല്ലെ.
1: വീട്
0: കാരപേരാവൂര്. ഓക്കെ. അപ്പൊ എന്തായാലും വളരെ സന്തോഷം പരിചയപ്പെടാൻ കഴിഞ്ഞതില്. അപ്പൊ ഇന്ന് ഇഷ്ട ഗാനങ്ങളിൽ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്? കരിമ്പ് എന്ന ചിത്രത്തിൽ ഏതെങ്കിലും നല്ലൊരു പാട്ട് മതി അല്ലേ. നമുക്ക് ദാസേട്ടൻ പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ടുണ്ട്, നമുക്ക് അത് കേട്ടാലോ? ഓക്കെ. അപ്പൊ ഇത് ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ?
1: അനീഷ്, മമ്മാലി അനീഷ്, നാരായണൻ, മോഹനാട്ടൻ,
0: ഓക്കെ,
1: ഭരസാട്ടൻ, പിന്നെ മറ്റുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും.
0: ഓ, എല്ലാ സുഹൃത്തുക്കളും. അവരൊക്കെ കേൾക്കുന്നുണ്ടാന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇവർക്കൊക്കെ വേണ്ടിട്ട് അടുത്ത സുഹൃത്തുക്കളാണ് ഇവരല്ലേ.
1: കൃഷ്ണൻ കോട്ടായി.
0: കൃഷ്ണൻ കോട്ടായി. ഓക്കെ.
1: മഹേഷ്. മഹേഷ്.
0: മഹേഷ്
1: കോട്ടായി മാത്രം.
0: ഓക്കെ. ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. സുധി. ഓക്കെ. അപ്പൊ ഇവർക്കൊക്കെ വേണ്ടിട്ടാണ്. അപ്പൊ എന്തായാലും പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം ചേട്ടാ. നമുക്ക് എന്തായാലും പാട്ട് കേൾക്കാം. വീണ്ടും വിളിക്കുക. ഓക്കെ. ഇതാ പാട്ട് കേട്ടോ.
1: ആയിക്കോട്ടെ.

0: വിർച്വൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്,
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999447-6836,
1: 9447-371-836,
0: 8078-502-836.
2: എസ്കേ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
3: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല.

0: good changes start from here. Golden Groves College of Interior Designing, University Study Center near Police Club, Thavakkara Road, Kannur. Phone 97474-111-74.
1: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തുടരുകയാണ്. ഇഷ്ടഗാനങ്ങളിൽ ഇഷ്ടഗാനവുമായിട്ട് അടുത്ത ആളാരാണെന്ന് നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം, ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്? ഗോവിന്ദേട്ടൻ. എന്തൊക്കെയുണ്ട് വിശേഷം?
2: എന്ത്, അങ്ങനെ പോകുന്നു.
1: മഴയൊക്കെ അല്ലേ?
2: മഴയാണ്.
1: ഇപ്പോ മഴയായത് കാരണം ഇന്ന് വീട്ടിൽ തന്നെയാണ്.
2: ഞായറാഴ്ച
1: ആയിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടോ?
2: സ്പെഷ്യൽ ഇപ്പം കുറെ ദിവസമായിട്ട് ലീവ് തന്നെയല്ലേ, അതുകൊണ്ട് ഞായറാഴ്ച
1: ഇല്ല. ഓക്കെ, ശരി ശരി. നല്ല മഴയാണ് പുറത്ത് അല്ലേ? ശക്തമായിട്ടുള്ള
2: മഴയാണ്.
1: എല്ലാടിയും വെള്ളം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം വെള്ളം കൊണ്ട് അല്ലേ നിറഞ്ഞിരിക്കുകയാണ്. അധികമായി പോയി അല്ലേ? പക്ഷെ എന്തായാലും മഴ വേണം. പക്ഷെ എന്തായാലും മഴ പെയ്തത് കൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അതിൽ നമ്മൾ ആ ഒരു സംഘത്തിൽ നമ്മളും പങ്കുചേരുകയാണ്. വാർത്തകളിലൊക്കെ നിറഞ്ഞിരിക്കുന്ന കേൾക്കുന്നില്ലേ, വാർത്തയൊക്കെ എങ്ങനെയാണ് പോകുന്നത്?
2: പഴയകാലത്തെല്ലാം മഴയിലും കൂടുതൽ പെയ്തിരുന്നു, പക്ഷെ അന്ന് ഇതേപോലെ ജനങ്ങള് തിങ്കിപ്പാർക്കൽ കുറവല്ലേ, അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു.
1: അതെ, തീർച്ചയായിട്ടും അതൊക്കെ കൊണ്ടായിരിക്കാം. നമ്മുടെ നിർമ്മാണ പ്രവർത്തികളുടെ ഭാഗങ്ങളൊക്കെ ഉണ്ടാവാം.
2: അത് അന്ന് പിന്നെ വീടെടുക്കുന്നെല്ലാം അത്ര നോക്കിട്ടല്ലേ എടുക്കും. ഇപ്പം പിന്നെ മറ്റുള്ള വീടിന്റെ സൈഡിൽ വാടിയുടെ എല്ലായിട്ട് അങ്ങനെ എടുക്കുന്നുണ്ട്.
1: ഓക്കെ ഓക്കെ. അപ്പോ നമുക്ക് ഇന്ന് ഇഷ്ട ഗാനങ്ങളിൽ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
2: അത് ഉയരം ഞാൻ നാടകമല്ലേ, മദളത്തെന്നുള്ള പാട്ട്, വി ടി മുരളി.
1: ഉയരം ഞാൻ നാടകം അല്ലേ, മനോഹരമായ പാട്ടാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. മദളത്തേനുണ്ണാൻ പാറിപ്പറന്നു വന്ന് മാണി

0: നീ
1: അതെ
0: വരികൾ എനിക്ക് പെട്ടെന്ന് കിട്ടിയില്ല. നീ പാടും പൂമരമിവിടെ, നല്ല നല്ല വരികളാണ് ചേട്ടൻ. രണ്ടുപേരും നമുക്ക് വേണ്ടി പാടിത്തരുന്നോ?
1: ഞാൻ പാടുന്നില്ല,
0: ഒന്ന് ശ്രമിച്ചു
1: നോക്കി.
0: അപ്പൊ അടുത്ത തവണ വിളിക്കുമ്പോഴേ നല്ലൊരു പാട്ടൊക്കെ പഠിച്ചു വെക്കണം, നമ്മുടെ ശ്രോതാക്കളെയൊക്കെ കേൾപ്പിക്കണ്ടേ? ഓക്കെ, അപ്പൊ എന്തായാലും പാട്ടൊക്കെ കേട്ട് എന്നിട്ട് മെല്ലെ ഭക്ഷണമൊക്കെ കഴിച്ചോളൂ. ഇതാ പാട്ട് കേട്ടോളൂ.
1: ഓക്കെ ഓക്കെ,
0: താങ്ക് യു.

പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയാണ് ഇതുവരെ കേട്ടത്. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിൻ്റെ സ്നേഹമറിയിക്കുകയാണ്. ഇഷ്ടഗാനങ്ങളിൽ ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ ബൈജു സുന്ദരൻ മട്ടന്നൂർ. സ്റ്റുഡിയോയിൽ സാങ്കേതിക സഹായവുമായി കൂടിയുണ്ടായിരുന്നത് ചന്ദ്രലേഖ മല്ലിശ്ശേരി.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240. നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു.
2: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
3: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
4: റേഡിയോ മലബാറിൽ ഇപ്പോൾ അതിഥി ഭാഷാ ഗാനങ്ങൾ കേൾക്കാം.

0: അതിഥി ഭാഷാ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
2: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM

അതിഥി ഭാഷാ ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ ഭൂതല മധ്യാന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം 5 PM ആരംഭിക്കും. നന്ദി, നമസ്കാരം.

0: സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999447-6836,
1: 9447-371-836,
0: 8078-502-836.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.

സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

0: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞു തരുമോ?
1: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
2: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്കറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോൺ 0490247 4 0 7225 9 0018.

സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ ഒബി പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. ഒബി പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ് ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. പുതിയ വസ്ത്രങ്ങൾ വാങ്ങാൻ ഇനി അധികം ചിലവാക്കേണ്ടതില്ല. മട്ടന്നൂർ ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമായി എല്ലാത്തരം വസ്ത്രങ്ങളും ആകർഷകമായ കുറഞ്ഞ വിലയിൽ ലഭ്യമാണ്. ദൈനംദിന ഉപയോഗത്തിനും ആഘോഷങ്ങൾക്കും വിവാഹങ്ങൾക്കും അനുയോജ്യമായ മികച്ച വസ്ത്രങ്ങളുടെ വിശാല ശേഖരം. കുറഞ്ഞ വിലയിൽ കൂടുതൽ നേടൂ, ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ സ്വന്തമാക്കൂ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ് ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ.

0: ചെവിവേദന, വിട്ടുമാറാത്ത ജലദോഷം, സൈനസൈറ്റിസ്, തൊണ്ടവേദന, കേൾവിക്കുറവ്, തലകറക്കം.
1: ഓഹോ, ഇത്രയും ENT പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ?
0: ഉണ്ട്.
1: എന്നാൽ ഇനി ആശങ്ക വേണ്ട. മട്ടന്നൂർ രേസം ഹോസ്പിറ്റലിൽ പ്രശസ്ത കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ സരിത കെയുടെ വിദഗ്ധ സേവനം ലഭ്യമാണ്. ആധുനിക രോഗനിർണയവും കൃത്യമായി ചികിത്സയും. നിങ്ങളുടെ ചെവി, മൂക്ക്, തൊണ്ട ഇവയുടെയെല്ലാം സമഗ്രാരോഗ്യത്തിനായി വിശ്വസിക്കാം SM ഹോസ്പിറ്റൽ. സേവന സമയം തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. SM ഹോസ്പിറ്റൽ മട്ടന്നൂർ. ആരോഗ്യപ്രദമായ കേൾവിക്കും സുഖകരമായ ജീവിതത്തിനും വിശ്വാസത്തിന്റെ പേരാണ് SM ഹോസ്പിറ്റൽ.

0: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
1: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
2: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം. അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടൂ വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുകുന്ന് മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.

0: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
1: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247140, 7025 9001 8.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ. ഇത് റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യലൂർ, മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. 89.6 മെഗാഹെഡ്സിൽ ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിലിപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. എം ജി ശ്രീകുമാറും സുജാതയും ചേർന്ന് പാടിയ ഗാനം, ചിത്രം ബട്ടർഫ്ലൈസ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
2: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247147025900118.
3: റേഡിയോ മലബാർ.
4: പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ.
5: എല്ലാ ശ്രോതാക്കൾക്കും ഈ ആഴ്ചയിലെ പ്രതികരണ പരിപാടിയിലേക്ക് സ്വാഗതം.
6: സ്വാഗതം.
5: കത്തുകൾ

0: തുടങ്ങാം.
1: ആദ്യം ഒരു ശബ്ദ സന്ദേശമാണ്.
0: മുരളീധരൻ കേച്ചേരി അല്ലേ?
1: അതെ.
0: എന്താണ് അദ്ദേഹം പറയുന്ന പാട്ടും പൊരുളും എന്ന പരിപാടിയെ കുറിച്ചാണ്. എന്താണ് മുരളിയേട്ടന്റെ അഭിപ്രായം?
1: 70s എൺപതുകളിലെയും മദ്യപൻ ഗാനത്തെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്.
0: അത്തരം ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഡോക്ടർ പി വി ജയരാജും ലീന ജയരാജും ചേർന്ന് അവതരിപ്പിച്ച പാട്ടും പൊരുളും ഇഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. അദ്ദേഹം ഒരു ഗായകനാണ്, നമ്മുടെ ഇഷ്ടങ്ങളീണങ്ങൾ പരിപാടി അവതരിപ്പിച്ചതാണ്. അതുകൊണ്ട് സംഗീത പരിപാടികളാണ് കൂടുതൽ ആസ്വദിക്കാറുള്ളത്. എല്ലാ പരിപാടികളും കേൾക്കുക, പ്രതികരിക്കുക, വളരെയധികം സന്തോഷം. നമുക്ക് പാട്ടും പൊരുളും പരിപാടി അവതരിപ്പിച്ചവരോട് ഈ അഭിനന്ദനങ്ങൾ അറിയിക്കാം അല്ലേ?
1: അതെ.
0: അടുത്ത കത്താരതാണ്?
1: സരസ്വതി പ്രദീപൻ കാഞ്ഞിലേരി എഴുതി അയച്ചൊരു കത്തുണ്ട്. ഇഷ്ടങ്ങൾ ഈണങ്ങളെ കുറിച്ചാണ്. ബാബു ആണിക്കരിയുടെ അവതരണത്തിലൂടെ 26th ഇഷ്ടങ്ങൾ ഈണങ്ങൾ വളരെ നല്ല ഗാനങ്ങളായിരുന്നു.
0: നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ശ്രോതാവാണ്, പ്രതികരണത്തിൽ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു പേരാണ് ബാബു ആണിക്കരി. അദ്ദേഹം നല്ലൊരു ആസ്വാദകനാണ് എന്ന് കൂടി മനസ്സിലായി ആ പരിപാടിയിലൂടെ അല്ലേ?
1: അതെ.
0: അടുത്ത പരിപാടി രാമകഥാ ഗാനലയത്തെ കുറിച്ചാണ്.
1: രാമായണ പാരായണം ഓരോ ദിവസത്തെയും ഓരോ ആൾക്കാരുടെയും പാരായണം വളരെ നല്ലതായി.
0: ഇനി നാടകത്തെ കുറിച്ചുണ്ടല്ലോ.
1: നെല്ലിക്ക നാടകം കുറച്ചു ഭാഗം മാത്രമേ കേൾക്കാൻ പറ്റിയുള്ളൂ. മല്ലികയുടെ മകൾ റോജ തന്നെയാണോ അത് എന്നാണ് സരസ്വതി ചേച്ചി ചോദിച്ചിരിക്കുന്നത്.
0: പ്ലാറ്റ്ഫോമിലെ ആ അലറി വിളിച്ച് ഓടിയ കാര്യമാണല്ലേ?
1: അതെ.
0: അതിനുശേഷം ഒരു ഭാഗം കൂടി കഴിഞ്ഞു, അത് റോജയല്ല എന്നാണ് മല്ലികക്കും ജയദേവനൊക്കെ മനസ്സിലായത്. നമുക്ക് എന്തായാലും അടുത്ത ഭാഗം ഇന്ന് കേൾക്കാലോ.
1: തീർച്ചയായിട്ടും.
0: തുടർന്നും നാടകത്തെ കുറിച്ച് എഴുതുക.
1: തീർന്നിട്ടില്ല മാഷ്, ഹരിതസമൃദ്ധിയെ കുറിച്ച് പറയുന്നുണ്ട്. ഹരിതസമൃദ്ധിയിൽ മരച്ചീനി, ചേന, ചേമ്പ് എന്നിവയുടെ പരിരക്ഷണവും വളപ്രയോഗവും അതിന്റെ ശല്യപ്പെടുത്തുന്ന കീടങ്ങളെ നശിപ്പിക്കുന്നതിനുള്ള ലായനി പ്രയോഗവും എല്ലാം അശ്വിനി വിശദീകരിച്ച് പറഞ്ഞു. ചെണ്ടുമല്ലിപ്പൂക്കളുടെ സംരക്ഷണം, പൂക്കൾ ഉണ്ടാകാനുള്ള വളപ്രയോഗവും കീടങ്ങളെ നശിപ്പിക്കാനുള്ള ലായനി പ്രയോഗവും വിശദമായി പറഞ്ഞു തന്നു. ഹരിതസമൃദ്ധിയിലൂടെ ഇത്തരം കാര്യങ്ങൾ കേട്ട് കൂടുതൽ അറിവ് നേടാൻ കഴിയുന്നു.
0: അശ്വിനിക്ക് പ്രത്യേകം നന്ദിയുണ്ടല്ലേ?
1: അതെ.
0: തീർച്ചയായിട്ടും ഹരിതസമൃദ്ധി കർഷകർക്ക് വലിയ സഹായമാണ്. തുടർന്നും ആ പരിപാടി കേൾക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. സരസ്വതി പ്രദീപൻ കാഞ്ഞിലേരി വീണ്ടും എഴുതുകയാണ്. ഇത് കാവ്യധാരയെക്കുറിച്ചാണ്. വ്യാഴാഴ്ച രാവിലെ പ്രക്ഷേപണം ചെയ്ത കാവ്യധാരയിൽ നന്ദാത്മജൻ കൊതേരിയുടെ ഏകാന്തം എന്ന കവിത ശികല ജിജേഷിന്റെ ആലാപനത്തിൽ വളരെ മനോഹരമായി തീർന്നു. ഭാവം ഉൾക്കൊണ്ട് തന്നെ ചൊല്ലി. നല്ല വരികൾ. രണ്ടുപേർക്കും അഭിനന്ദനങ്ങൾ. സന്തോഷം.
1: ജയ് ജവാനെ കുറിച്ചാണ് അടുത്തത്. തില്ലങ്കേരിയിലെ വല്ലഭൻ ചേട്ടന്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ടുള്ള അയാളുടെ ആർമി ജീവിതകഥ, നൊമ്പരമുണർത്തുന്ന അനുഭവങ്ങൾ. ഓരോ പട്ടാളക്കാരനും ഒരു തവണയെങ്കിലും വേദനാജനകമായ അവസ്ഥ ഉണ്ടായിരുന്നിരിക്കാം. മിക്കവാറും എല്ലാവരുടെയും കേൾക്കാറുണ്ട്. എല്ലാറ്റിലും ഇതുപോലെ നൊമ്പരമുണർത്തുന്ന അനുഭവങ്ങൾ പങ്കുവെക്കാറുമുണ്ട്. ധീര ജവാന്മാർക്ക് ആദരം.
0: നമ്മുടെ ജയ് ജവാൻ എന്നുള്ള പരിപാടി തന്നെ ധീര ജവാന്മാർക്ക് ആദരം അർപ്പിച്ചുകൊണ്ടാണ്. അവരുടെ പൂർവ്വ സൈനിക ജീവിതത്തിലെ അനുഭവങ്ങൾ ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കുമ്പോൾ ഇതുപോലെ വളരെ വേദനാജനകമായ അനുഭവങ്ങൾ കൂടി പങ്കുവെക്കുമ്പോഴാണ് എത്രമാത്രം കഷ്ടപ്പാടാണ് അവർ രാജ്യത്തിനു വേണ്ടി നിർവഹിച്ചത് എന്ന് നമുക്ക് ബോധ്യപ്പെടുക. വളരെയധികം സന്തോഷം. ഇത് ബാബു ആണിക്കേരിയുടെ ഒരു പ്രതികരണമാണ്. റേഡിയോ മലബാറിന്റെ പുതിയ പ്രക്ഷേപണ പരമ്പര തിരികെ ജീവിതത്തിലേക്ക് വളരെ ഉപകാരപ്രദമായ പരിപാടിയാണ്. മദ്യപാനവും മദ്യാസക്തിയും കാരണം എത്ര കുടുംബങ്ങളാണ് നശിച്ചു പോകുന്നത്. മദ്യപാനം നിർത്തണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും യാതൊരു സാമ്പത്തിക നഷ്ടവുമില്ലാതെ അൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തകരെ സമീപിക്കാവുന്നതാണ്. മദ്യപാനം മൂലം ജീവിതം നശിച്ച് സമൂഹത്തിന് തന്നെ ബാധ്യതയായവരുടെ അനുഭവങ്ങൾ കേട്ട് ഒരാൾക്കെങ്കിലും മനമാറ്റം വന്നെങ്കിൽ തീർച്ചയായും ഈ പരിപാടി കൊണ്ട് റേഡിയോ മലബാറിന് അഭിമാനിക്കാം. ബാബു ആണിക്കരി സൂചിപ്പിച്ചതുപോലെ മദ്യാസക്തിയിൽ നിന്ന് മോചനം നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറെ ഉപകാരപ്രദമാണ് ഈ പരിപാടി. ഒരാൾക്കെങ്കിലും മനമാറ്റം വന്നെങ്കിൽ എന്ന് ആശ്വസിക്കുകയാണ് ബാബു ആണിക്കരി. തീർച്ചയായിട്ടും ഒന്നിലധികം ആൾക്കാർക്ക് ഇതിന്റെ ഉപകാരം കിട്ടി എന്ന അറിവുണ്ട്. ഞങ്ങളുടെ പരിപാടികൾ പ്രക്ഷേപണം ചെയ്തത് കേട്ട് 2-3 പേര് ആ പരിപാടിക്കൊടുവിൽ പറയുന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ചു എന്നാണ് ഇതിന്റെ അധികൃതർ ഞങ്ങളെ അറിയിക്കുന്നത്. ഈ പരിപാടി കൊണ്ട് ഉപകാരപ്രദമാകുന്ന ആൾ നമുക്ക് ചുറ്റും ഉണ്ടെങ്കിൽ അവർ അൽക്കഹോളിക്സ് അനോണിമസിന്റെ ഹെൽപ്പ് ലൈൻ നമ്പറുമായിട്ട് ബന്ധപ്പെടണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അടുത്ത കത്തിലേക്ക് പോവാം.
1: അടുത്ത കത്ത് ചന്ദ്രഭാനുവേട്ടനാണ്, തില്ലങ്കേരിയിൽ നിന്ന്. ജൂലൈ 26 ഞായറാഴ്ച രാവിലെ 8 മുതൽ 1 നേരം പ്രക്ഷേപണം ചെയ്ത ഇഷ്ടങ്ങൾ ഈണങ്ങൾ പാട്ടിലെ വൈവിധ്യം കൊണ്ട് മാത്രമല്ല പരിപാടി അവതരിപ്പിച്ച ശ്രീ ബാബു ആണിക്കരി തെരഞ്ഞെടുത്ത ഗാനങ്ങൾക്ക് പലതിനും ശ്രോതാക്കളുടെ മനസ്സ് കവരാനുള്ള ഏതോ മാന്ത്രികത ഉൾക്കൊള്ളുന്നതായി അനുഭവപ്പെടുന്നുമുണ്ടായിരുന്നു. ഓരോ ഗാനങ്ങളും ഒന്നിനൊന്ന് ശ്രവണസുന്ദരമായവ. പ്രണയവും വിരഹവും സന്തോഷവും ദുഃഖവും ഓരോ പാട്ടിലും മാറി മാറി വന്നുകൊണ്ടിരുന്നു. ബാബുവിന്റെ പാട്ടരങ്ങിന് തന്റെ മന്ത്രമധുരമായ ശബ്ദത്തിൽ റേഡിയോ അവതാരക അശ്വിനി അവതരണത്തിൽ ബാബുവിന് ഒപ്പം ചേർന്നപ്പോൾ ഈ ആഴ്ചയിലെ ഇഷ്ടങ്ങൾ ഈണങ്ങൾ മറക്കാനാവാത്ത അനുഭവമായി മാറി. ബാബുവിനും അശ്വിനിക്കും റേഡിയോ മലബാറിനും അഭിനന്ദനങ്ങൾ.
0: സന്തോഷം. 1994 പുറത്തിറങ്ങിയ കുടുംബവിശേഷം എന്ന സിനിമയെ വർഷങ്ങൾക്ക് ശേഷം ചിത്രപരിചയത്തിൽ കൂടി ശ്രോതാക്കളിൽ എത്തിച്ചത് ഏറെ പ്രശംസനീയമായിട്ടുണ്ട്. അനിൽ ബാബു സംവിധാനം ചെയ്ത ഈ ചലച്ചിത്രം കുടുംബ പ്രേക്ഷകർ ഒരിക്കലും മറക്കാനിടയില്ല. ഒരു ചിത്രം മുഴുവനായും നേരിട്ട് കണ്ട പ്രതീതി ഉളവാക്കാൻ ബൈജുവിന്റെ അവതരണത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പ്രധാന കഥാപാത്രങ്ങളായി മഹാനടൻ തിലകൻ, കവിയൂർ പന്നമ്മ, ജഗദീഷ്, ഉർവശി എന്നിവർ അഭിനയിക്കുന്ന സിനിമയിലെ ക്ലൈമാക്സ് രംഗങ്ങളിൽ തിലകന്റെ അഭിനയ മുഹൂർത്തങ്ങളെ വാക്കുകളിൽ ഒതുക്കി തീർക്കാനാവില്ല. കവിയൂർ പന്നമ്മ അവതരിപ്പിച്ച ഭാരതി എന്ന തിലകന്റെ ഭാര്യ കഥാപാത്രം തങ്ങൾ കഷ്ടപ്പെട്ട് നിർമ്മിച്ച തന്റെ വീടിന് മുൻപിൽ മരിച്ചു കിടക്കുന്നത് കണ്ടപ്പോൾ തിലകന്റെ മുഖത്ത് മിന്നിമറിയുന്ന വികാര വിക്ഷോഭങ്ങളും സങ്കടവും ഉൾക്കൊണ്ടുള്ള രംഗങ്ങളിലെ പഞ്ച് ഡയലോഗുകൾ ഏതൊരു ശ്രോതാവിന്റെയും ഉള്ളിൽ മായാത്ത, മറക്കാനാവാത്ത നൊമ്പരമായി അവശേഷിക്കുന്നു.
1: ചിത്രപരിചയം തീർന്നു കഴിയുമ്പോഴേക്കും തിയേറ്ററിൽ പോയി ഈ സിനിമ കണ്ടിറങ്ങുന്ന ഒരു അനുഭവം ഫീൽ ചെയ്യുന്നുണ്ട്. അവതാരകൻ ബൈജുവിനും റേഡിയോ മലബാറിനും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് ചന്ദ്രഭാനുവേട്ടൻ തിലങ്കേരി.
0: സന്തോഷം, ഞങ്ങളുടെ പരിപാടി വളരെ ഫീൽ ചെയ്യുന്ന തരത്തിൽ പ്രതികരിച്ചതിന് ചന്ദ്രഭാനുവേട്ടനോടും ഞങ്ങളുടെ നന്ദി അറിയിക്കട്ടെ. അടുത്ത പ്രതികരണത്തിലേക്ക് പോവാം. ആരാണ്?
1: പ്രസീത പ്രകാശൻ കാര എഴുതുന്നതാണ്.
0: എന്താണ് ഇത്തവണ പ്രസീത പ്രകാശൻ പറയുന്നത്?
1: ജൂലൈ 26 പ്രക്ഷേപണം ചെയ്ത സർഗജാലകം കവിതകളും കഥയും കൊണ്ട് മനോഹരമായിരുന്നു. ബിന്ദു സുരേഷിന്റെ വാഗപൂത്ത വഴിയിൽ എന്ന കഥ വളരെ ഭംഗിയായും ആ കഥയുടെ സന്ദർഭത്തിനനുസരിച്ച് ഭാവങ്ങളോടുകൂടിയും അശ്വിനി അവതരിപ്പിച്ചു. കഥാകൃത്തിനും അവതാരികൾക്കും ഒത്തിരി അഭിനന്ദനങ്ങൾ. അതേപോലെ ഷെഫീന റഷീദിന്റെ പെൺമനം എന്ന കവിത നന്ദാത്മജൻ കൊതേരി ആലപിച്ചത് വളരെയേറെ ഹൃദയസ്പർശിയായിരുന്നു. രാകേഷ് ഇളയാവൂരിന്റെ വ്യർത്ഥമോഹങ്ങൾ എന്ന കവിത ശിവന്യാ ശിവൻ അവതരിപ്പിച്ചതും വളരെ മനോഹരമായിരുന്നു.
0: രാമകഥാ ഗാനലയം വ്യത്യസ്തമായ ശ്രോതാക്കളുടെ ശബ്ദം കൊണ്ട് മനോഹരമാണ്. ആശംസകൾ നേരുന്നു. ചിരിയും ചിന്തയും പരിപാടി നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെപ്പറ്റി എത്ര രസകരമായ രീതിയിലാണ് ആമനത്താത്തയും കരുണനും അവതരിപ്പിച്ചത്. നമ്മള് നീറ്റ് പരീക്ഷയുടെ ചോർച്ച അല്ല പറഞ്ഞല്ലേ?
1: അതെ,
0: വീട് ചോരുന്ന കാര്യമാണ് വന്ന് പറഞ്ഞത്.
1: അത് ലാസ്റ്റ് നീറ്റിലേക്ക്
0: നീറ്റിലേക്ക് എത്തിപ്പോയതാണ്. ഏതായാലും അഭിനന്ദനങ്ങളുണ്ട് ആമനത്താത്തക്ക്. സൂര്യക്കാണ് അഭിനന്ദനങ്ങൾ, അതുപോലെ കരുണ നമ്മുടെ ബൈജുവിനുണ്ട്. സമൂഹത്തിൽ നടക്കുന്ന ഏതൊരു വിഷയവും ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ഈ പരിപാടി ആരെയും ചിരിപ്പിക്കുന്നതോടൊപ്പം ചിന്തിപ്പിക്കുകയും ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
1: നാടകത്തിന്റെ പശ്ചാത്തലമുള്ള ചില സിനിമകളിലെ ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തിങ്കളാഴ്ച പ്രക്ഷേപണം ചെയ്ത മധുരഗീതങ്ങൾ വളരെ മധുരമുള്ളതായി തോന്നി. ഒപ്പം കൃഷ്ണകുമാർ സാറിന്റെ അവതരണവും മികച്ചതായിരുന്നു. എല്ലാവരും കേൾക്കാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഗാനങ്ങളായിരുന്നു അതിൽ മുഴുവനും എന്ന് പറയാതെ വയ്യ. 17 പൂങ്കരളും മാലിനിയുടെ തീരങ്ങൾ തഴുകിവരും പരുന്നീർക്കാറ്റുമൊക്കെ എത്ര കേട്ടാലും മതിവരാത്തതാണ്. ഇത്തരത്തിലുള്ള പാട്ടുകൾ ശ്രോതാക്കൾക്കായി കേൾപ്പിച്ചു തന്ന റേഡിയോ മലബാറിന് ഒത്തിരി അഭിനന്ദനങ്ങൾ, ഒത്തിരി സ്നേഹത്തോടെ. പ്രസീത പ്രകാശൻ.
0: സന്തോഷം. ഇത് ശ്രീജ കാഞ്ഞിരോടാണ്. നെല്ലിക്ക നാടകത്തെക്കുറിച്ചാണ്. രണ്ടാം ഭാഗത്തിന്റെ 2-3 ഭാഗങ്ങൾ കേട്ടു, ഒന്നാം ഭാഗം കേട്ടില്ല. ഹൃദയസ്പർശിയാണ് എന്നാണ് അഭിപ്രായം. മുന്നോട്ട് പോവട്ടെ എന്നാണ് അഭിനന്ദനം അറിയിക്കുന്നത്. എല്ലാ അണിയറ പ്രവർത്തകർക്കും എന്റെ അഭിനന്ദനങ്ങൾ എന്നുകൂടി ശ്രീജ കാഞ്ഞിരോട് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നെല്ലിക്ക ഭാഗം 2 മുഴുവൻ അധ്യായങ്ങളും കേൾക്കുക. ഇന്ന് നമ്മുടെ 4 അധ്യായമാണ്. പരിപാടി കേട്ടതിന് ശേഷം അഭിപ്രായങ്ങളും കൂടി അറിയിക്കുക. ശ്രീജ കാഞ്ഞിരോട് രാമായണ പാരായണത്തെ കുറിച്ചും അഭിപ്രായം പറഞ്ഞിട്ടുണ്ടല്ലേ?
1: അതെ, ശ്രോതാക്കളുടെ പാരായണം അതിഗംഭീരമാകുന്നുണ്ട് എന്നാണ് ശ്രീജേച്ചി പറഞ്ഞിരിക്കുന്നത്.
0: മട്ടന്നൂർ എളമ്പാറയിലെ സുജാത മാറ്റഡി കൂടെ KP ജാനകി പരിപ്പായി.
1: ജൂലൈ 27 മധുരഗീതങ്ങൾ നാടക വിഷയവുമായി ബന്ധപ്പെട്ട ഗാനവുമായി കൃഷ്ണകുമാർ മാഷ് അവതരിപ്പിച്ച മധുരഗീതങ്ങൾ വളരെ ഇഷ്ടമായി. രാജഹംസമേ, പാൽസരണികളിൽ, ഭരതമുനി ഒരു കളം വരച്ചു, മാമ്പുള്ളിക്കാവിൽ, മാലിനിയുടെ തീരങ്ങൾ തുടങ്ങി എല്ലാ ഗാനങ്ങളും വളരെ ഇഷ്ടമായി. ആ ഗാനങ്ങൾ അവതരിപ്പിച്ച മാഷിനും റേഡിയോ മലബാറിനും 1000 അഭിനന്ദനങ്ങൾ.
0: ജൂലൈ 30 രാവിലെ ഒരുപിടി തമാശ ഗാനങ്ങളുമായി വന്ന മധുരഗീതങ്ങൾ വളരെ ഇഷ്ടമായി. രാമകൃഷ്ണൻ പഴശ്ശി അവതരിപ്പിച്ച ഓരോ ഗാനങ്ങളും അവതരണവും വളരെ ഇഷ്ടമായി. ഇറ്റലി ജർമ്മനിയും ചിഞ്ചിലും ചിഞ്ചിലും, പാലം കടക്കുപോലും, നാരായണ, പ്രാണനാഥ എന്നീ ഗാനങ്ങൾ കേട്ടപ്പോ ചിരിച്ചു പോയെന്നാണ് പറയുന്നത്. ആദ്യമായിട്ടാണ് ഇതൊക്കെ കേൾക്കുന്നത്. ആ ഗാനങ്ങൾ അവതരിപ്പിച്ച രാമകൃഷ്ണൻ പഴശ്ശി സാറിനോട് 1000 അഭിനന്ദനങ്ങൾ അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട് സൂര്യ.
1: തീർച്ചയായിട്ടും നമുക്ക് രാമേട്ടനെ അറിയിക്കണ്ടേ മാഷേ?
0: മാത്രമല്ല റേഡിയോ മലബാറിനും അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. നമുക്ക് സ്വീകരിക്കാം. രാമകൃഷ്ണൻ ഉള്ളത് രാമകൃഷ്ണൻ തന്നെ കൊടുത്തേക്കല്ലേ?
1: അതെ.
0: എന്നാലും അടുത്ത ആഴ്ചയും വീണ്ടും ഈ ചിരിപ്പാട്ടുകൾ വരുള്ളൂ.
1: സുജാതേച്ചി മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ജൂലൈ 27 തീയതി ചിത്രചേച്ചിക്ക് ആശംസകൾ നേർന്നുകൊണ്ട് ബൈജു സുന്ദരം ഉച്ചയ്ക്ക് 1 അവതരിപ്പിച്ച പ്രത്യേക പരിപാടി വളരെ ഇഷ്ടമായി. ആ പരിപാടി അവതരിപ്പിച്ച ബൈജു സാറിന് 1000 അഭിനന്ദനങ്ങൾ.
0: രാമകൃഷ്ണന്റെ കൂടെ ബൈജുവിനും ഈ അഭിനന്ദനങ്ങൾ അറിയിക്കാം. അഭിനന്ദനങ്ങൾ അറിയിച്ചിരിക്കുന്നത് സുജാത മാറ്റഡി, KP ജാനകി പരിപ്പായി എന്നിവരാണ്. ഇനി പ്രതികരണമുണ്ടോ? കത്തുകളുണ്ടോ?
1: ഉണ്ട്. നമ്മുടെ സ്ഥിരം ശ്രോതാവായ ദിലീപ് V. മുഹമ്മദ് മൂവാറ്റുപുഴ അയച്ചതാണ്.
0: ദിലീപിന്റെ പ്രതികരണം ഞാൻ വായിച്ചു തുടങ്ങാം. കുടുംബവിശേഷങ്ങൾ എന്ന സിനിമയുടെ ശബ്ദവ്യാഖ്യാനം ഏറെ ഇഷ്ടപ്പെട്ടു. പല കാരണങ്ങൾ കൊണ്ട് കാണാതെ പോയ പല ചിത്രങ്ങളും ഇങ്ങനെ ആസ്വദിക്കാനാകുന്നത് മികച്ച ശ്രവ്യാനുഭവമാണ്. ഹൃദയസ്പർശിയായ

0: വായിച്ചു കൊടുക്കണ്ടേ? ഇങ്ങനെ തല്ലുപിടിക്കാൻ തുടങ്ങിയാൽ ശ്രോതാക്കൾക്ക് ഇനിമേൽ ഒന്നും എഴുതാൻ പറ്റില്ലല്ലോ. ദൗർഭാഗ്യവശാൽ മാപ്പിളരാമായണം അവതരിപ്പിച്ച ചാരുകസേരയുടെ പ്രക്ഷേപണവും പുനഃപ്രക്ഷേപണവും എനിക്ക് കേൾക്കാൻ സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ കേട്ടിരുന്നെങ്കിൽ ഞാനും ഒരു പ്രതികരണം എഴുതുമായിരുന്നു. ഉടനെ വീണ്ടും പ്രക്ഷേപണം ചെയ്യാൻ ആവശ്യപ്പെടുന്നത് ഉചിതമല്ലെന്ന് കരുതുന്നു.
1: ശ്രോതാക്കൾക്ക് നമ്മൾ അടികൂടുന്നത് വളരെ ഇഷ്ടമാണ് മാഷെ, അതുകൊണ്ടാണ് ഞാനും അശ്വിനിയും കുറച്ച് അടി കൂടുന്നത്.
0: ശ്രോതാക്കൾക്ക് ആവശ്യമുള്ളത് കൊടുക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ചുമതലല്ലേ. മാത്രമല്ല ശ്രീദിലി, നമ്മുടെ ചാരുകസേലയുടെ പരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ കഥകൾ വളരെ ദീർഘമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ വിരസത അകറ്റാൻ ഇതുപോലെ ചില നർമ്മങ്ങൾ സൗകര്യപ്രദമാവുമല്ലോ. അതുകൊണ്ടാണ് അവരേതായാലും തല്ലുകൊടുത്തെ കഥകൾക്ക് കോട്ടൊന്നും വരില്ല. മാപ്പിളരാമായണം പുനഃപ്രക്ഷേപണം ഉണ്ടാകും ഉച്ചയ്ക്ക് 2 മണിക്ക് ഒരു വട്ടം കൂടി എന്ന പരിപാടിയിൽ, ആ സമയത്ത് കേൾക്കാൻ ശ്രമിക്കുക.
1: എന്തായാലും വഴക്കുണ്ടാക്കി രണ്ടുപേരും ചെന്ന് കയറിയത് മാഷിന്റെ ഉമ്മറത്ത്. അപ്പോൾ അതാ കഥകളുടെ കെട്ടഴിച്ച് അവയുടെ പുനരാഖ്യാനവുമായി ചാരുകസേരയിൽ മാഷ്. പിന്നെ പറഞ്ഞ രഘുവംശവും ദിലീപൻ രാജാവിന്റെ കഥയും ബഹു ജോറായി. ഈ കഥയുടെ ഒരു ഹ്രസ്യരൂപം വർഷങ്ങൾക്ക് മുൻപ് 7ാം ക്ലാസ്സിലെ മലയാളം പാഠാവലിയിൽ പഠിച്ചതോർത്തുപോയി.
0: പണ്ട് വളരെ പണ്ടായിരിക്കും 7ാം ക്ലാസ് എന്ന് പറയുമ്പോല്ലേ.
1: അതെ,
0: പഴയ കാലത്ത് 7ാം ക്ലാസ്സിലേക്ക് കൊണ്ടുപോകുവാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്ന് അറിയുന്നതിൽ വളരെയധികം ചരിതാർത്ഥ്യമുണ്ട്. മുഹമ്മദ്, മുഹമ്മദിന്റെ പ്രതികരണങ്ങൾ കഴിഞ്ഞോ?
1: ഇല്ല, ഓണം ഇങ്ങ് എത്താറായി. വിശേഷാൽ ചലച്ചിത്ര ഗാന പരിപാടി, പ്രത്യേക അഭിമുഖങ്ങൾ, ഗാനലയം, കൂടുതൽ ചിത്രപരിചയം, പ്രത്യേക ഇഷ്ടങ്ങൾ, ഈണങ്ങൾ, നാടകം എല്ലാം ഉണ്ടായിരിക്കണം. ഓണത്തിന്റെ 4 ദിവസങ്ങളിലെങ്കിലും പ്രക്ഷേപണ സമയം ഇന്റർനെറ്റ് പ്രക്ഷേപണത്തിന് വിട്ടുകൊടുക്കാതെ രാവിലെ 5 മണി മുതൽ രാത്രി 11 മണി വരെ ഭൂതല പ്രക്ഷേപണം നടത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
0: നല്ലൊരു നിർദ്ദേശമാണ്, അത് നമുക്ക് നടപ്പിലാക്കാൻ പറ്റുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. 5 മണി മുതൽ 11 മണി വരെ ഭൂതല പ്രക്ഷേപണം തന്നെ. കൂടാതെ ഓണവിഭവങ്ങളെ കുറിച്ച് നിങ്ങൾ ആലോചന തുടങ്ങിക്കഴിഞ്ഞു. മോശമല്ലാത്ത വിഭവങ്ങൾ ഒരുക്കാൻ ഞങ്ങളുടെ പരിമിതികൾ വെച്ചുകൊണ്ട് ശ്രമിക്കും. അത് നിങ്ങൾ ഇഷ്ടത്തോടുകൂടി ആസ്വദിക്കണമെന്നൊരു അഭ്യർത്ഥനയോടുകൂടി.
1: ഒരു നിർദ്ദേശവും മുന്നോട്ട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അദ്ദേഹം. ഓഗസ്റ്റ് 8ാം തീയതി പുന്നമടക്കായലിൽ നടക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ആകാശവാണി നടത്തുന്ന ദൃക്സാക്ഷി വിവരണം റേഡിയോ മലബാർ റിലേ ചെയ്താൽ നന്നായിരിക്കുമെന്ന് കരുതുന്നു.
0: അതിന്റെ സാങ്കേതിക കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനുണ്ട്. അത് അന്വേഷിച്ച് ഞങ്ങൾക്ക് സൗകര്യപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ അത് ഉൾക്കൊള്ളിക്കാം. ഏതായാലും വളരെ വിശദമായി തന്നെ ദിലീപ് ഈ ആഴ്ച എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ദിലീപിന്റെ 2 കത്തുകളായിരുന്നു നമുക്കല്ലേ.
1: അതെ,
0: ഈ ആഴ്ച ഒരു കത്ത് തന്നെ എല്ലാ കാര്യങ്ങളും വന്നു. വളരെയധികം സന്തോഷം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഓണം നേരത്തെ ദിലീപ് പറഞ്ഞതുപോലെ വരാറായി. ചില പരിപാടികളും പരിപാടികളുടെ സമയമാറ്റങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. വളരെ പ്രധാനപ്പെട്ട 2 പരിപാടികളാണ് നമ്മുടെ വിജയകുമാർ ബ്ലാത്തൂരൊക്കെ അവതരിപ്പിക്കുന്ന ശാസ്ത്രവേദി അല്ലേ. പലപ്പോഴും രാവിലെ അത് ഇല്ലാത്തത് കൊണ്ട് കേൾക്കാൻ സാധിക്കുന്നില്ല എന്ന പരാതിക്ക് പരിഹാരമായി രാവിലെ 7:35 ഏത് ദിവസമാണ്?
1: വ്യാഴാഴ്ച രാവിലെ 7:35
0: നിങ്ങൾക്ക് ശാസ്ത്രവിധി കേൾക്കാം. ഒപ്പം വായനശാലയിലെ വളരെ പ്രശസ്തമായ കഥാ അവതരണങ്ങളൊക്കെ നിങ്ങൾക്ക് ചൊവ്വാഴ്ച രാവിലെ 7:35 കേൾക്കാം. ഒപ്പം ഇന്ന് നാടക നേരത്തിന്റെ നെല്ലിക്കയുടെ 2ാം ഭാഗത്തിന് കഴിഞ്ഞ ആഴ്ച ഒരുപാട് അഭിപ്രായങ്ങൾ ലഭിച്ചതാണ്. മറക്കാതെ കേൾക്കുക. അഭിപ്രായങ്ങൾ അടുത്ത ദിവസം തന്നെ നമുക്ക് അയച്ചു തരിക. ഇതുവരെ പ്രതികരിച്ച എല്ലാ ശ്രോതാക്കൾക്കും, ഞങ്ങളുടെ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും ഞങ്ങളുടെ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് വീണ്ടും എഴുതുക. പ്രതികരണം കെയറോ സ്റ്റേഷൻ ഡയറക്ടർ, റേഡിയോ മലബാർ, അയ്യല്ലൂർ, മട്ടന്നൂർ എന്ന വിലാസത്തിൽ.
1: വാട്സ്ആപ്പ് നമ്പർ 9037008960.
2: പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ.
3: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

0: ബേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കൗണ്ടിംഗ് ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, മുനിസിപ്പൽ മാൾ നിയർ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സ്, ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിംഗ്, മാസ്റ്റർ ഡിപ്ലോമ ഇൻ കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ്, സെബ് അക്കൗണ്ടിംഗ്, അക്കൗണ്ടിംഗ് ആൻഡ് ടാക്സേഷനിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് സഹിതം വിദഗ്ധ പരിശീലനം. വിദ്യാർത്ഥികൾക്കും വീട്ടമ്മമാർക്കും ജോലി അന്വേഷിക്കുന്നവർക്കും ഷോർട്ട് ടേം കോഴ്സുകളും ലഭ്യമാണ്. ബേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കൗണ്ടിംഗ് ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, മുനിസിപ്പൽ മാൾ നിയർ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9645996295.
1: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

0: ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ് ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. പുതിയ വസ്ത്രങ്ങൾ വാങ്ങാൻ ഇനി അധികം ചിലവാക്കേണ്ടതില്ല. മട്ടന്നൂർ ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമായി എല്ലാത്തര വസ്ത്രങ്ങളും ആകർഷകമായ കുറഞ്ഞ വിലയിൽ ലഭ്യമാണ്. ദൈനംദിന ഉപയോഗത്തിനും ആഘോഷങ്ങൾക്കും വിവാഹങ്ങൾക്കും അനുയോജ്യമായ മികച്ച വസ്ത്രങ്ങളുടെ വിശാല ശേഖരം. കുറഞ്ഞ വിലയിൽ കൂടുതൽ നേടൂ, ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ സ്വന്തമാക്കൂ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ് ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ.
1: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
2: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
1: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
2: ഫോൺ 9496420880
1: 8111933600.
2: സിഎം വിസ്താര.
1: സിഎം വിസ്താര നെല്ലൂന്നി.

റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 മട്ടന്നൂർ സൂര്യ ആയുർവേദ ക്ലിനിക് അവതരിപ്പിക്കുന്ന രാമകഥ ഗാനലയം. അധ്യാത്മ രാമായണം കിഷ്കിന്റെ കാണ്ഡത്തിലെ സ്വയം പ്രഭാഗതി എന്ന ഭാഗം പാരായണം ചെയ്യുന്നു വിശ്രുത പി കെ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകം. ഇതിൽ ഡോക്ടർ പി വി ജയരാജിന്റെ കമ്പോളത്തിലെ പൂച്ച എന്ന കവിത കേൾക്കാം. ആലാപനം ലീന കെ കെ. തുടർന്ന് അജിത സത്യൻ രചനയും ആലാപനവും നിർവഹിച്ച ഗാനം. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 റേഡിയോ അറ്റ് സ്കൂൾ. ഇതിൽ കല്ലൂർ ന്യൂ യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ. 9:00 നാടക നേരത്തിൽ നാടകം നെല്ലിക്കയുടെ 2 4 നാടകരചന കൃഷ്ണകുമാർ, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം അശ്വിനി കവിണിശ്ശേരി. തുടർന്ന് നാടകഗാനങ്ങൾ കേൾക്കാം. 10:00 മധുരഗീതങ്ങൾ. നാളെ രാവിലെ 5:05 പ്രഭാതഗീതങ്ങൾ. തുടർന്ന് ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രഭാത ചിന്ത. മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം കാവ്യധാരയിൽ ONV കുറുപ്പിന്റെ ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിത കേൾക്കാം. ആലാപനം കുഞ്ഞിക്കൃഷ്ണൻ പരിയാരം. തുടർന്ന് ചരിത്രപഥം വചനാമൃതം. മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 6:30 മട്ടന്നൂർ സൂര്യ ആയുർവേദ ക്ലിനിക് അവതരിപ്പിക്കുന്ന രാമകഥ ഗാനലയം. 18-ാം ദിവസമായ നാളെ കിഷ്കിന്ധ കാണ്ഡത്തിലെ സമുദ്രലംഘനത്തിനുള്ള കപികളുടെ ആലോചന എന്ന ഭാഗം പാരായണം ചെയ്യുന്നു ജീജ മുകുന്ദൻ, മട്ടന്നൂർ. 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 ജനകീയത്തിൽ നാലമ്പല വിശേഷങ്ങൾ. ലക്ഷ്മണ സങ്കല്പത്തിലുള്ള പെരിഞ്ചേരി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ കേൾക്കാം. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 റേഡിയോ അറ്റ് സ്കൂൾ. 8:00 മധുരഗീതങ്ങൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നു കൃഷ്ണകുമാർ. 9:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിച്ച പത്രവിശേഷം പുനഃപ്രക്ഷേപണം. 9:15 നാടക നേരത്തിൽ നാടകം നെല്ലിക്കയുടെ 2 3 നാടകരചന കൃഷ്ണകുമാർ, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം അശ്വിനി കവിണിശ്ശേരി. തുടർന്ന് നാടകഗാനങ്ങൾ. 12:00 സർഗജാലകം. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ.

0: 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1 മണിക്ക് റേഡിയോ മലബാർ പ്രിയരാഗം ചലച്ചിത്രഗാന പരിപാടി. 2 മണിക്ക് ഒരു വട്ടം കൂടി ചാരു കസേരയുടെ പുനഃപ്രക്ഷേപണത്തിൽ രമണനെ കുറിച്ചു കേൾക്കാം. വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ. 5:30 ജനകീയം, ഇതിൽ നാലമ്പല വിശേഷങ്ങൾ കേൾക്കാം. തുടർന്ന് നാടൻ പാട്ടുകൾ. 6 മണിക്ക് ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 മട്ടന്നൂർ സൂര്യ ആയുർവേദ ക്ലിനിക് അവതരിപ്പിക്കുന്ന രാമകഥ ഗാനലയം. 7 മണിക്ക് ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്രഗാനങ്ങൾ. 8 മണിക്ക് ചിരിയും ചിന്തയും. 8:30 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. 9 മണിക്ക് വായനശാലയിൽ സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ റോഡിൽ പാലിക്കേണ്ട നിയമങ്ങൾ എന്ന കഥ കേൾക്കാം. അവതരണം സൂര്യ ഇടവന. 9:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. രാത്രി 10 മണിക്ക് മധുരഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
1: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക്സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411744. Thank you.

0: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
1: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
2: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം അരുമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരുമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടു വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരുമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
3: പ്രിയ ശ്രോതാക്കളെ, അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ.

0: പ്രിയം ആകാശവാണി, സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശസ്യ യൂനഃ ശാരീരികരൂപേണ സ്വസ്ഥാഃ മാനസികരൂപേണ ച സുദൃഢാഃ ഭവന്തീതി പ്രാർത്ഥയത്. വികസിതഭാരതസ്യ ലക്ഷ്യം സാധയിതും വികസിതഭാരതസങ്കൽപ്പാഭിയാനായ നശാ മുക്തി യുവ ഇതി കാര്യക്രമമപി ഉദ്ഘാടിതവാൻ. കേരളരാജ്യ പ്രചണ്ഡ വൃഷ്ടിഃ നിരന്തരം വിനാശം ജനയതി, അഷ്ടജനാഃ മൃതാഃ ഇത്യുച്യതെ, സഹസ്രശഃ ജനാഃ സഹായ ശിബിരാൻ പ്രതി സ്ഥാനാന്തരിതാശ്ച. അസംരാജ്യേ സപ്തവിംശത്യധികദ്വിസഹസ്രതമവർഷസ്യ ജനഗണനാർത്ഥം സ്വഗണ്ണാ സമാരബ്ധാ. ഗൃഹസൂചീകരണപ്രക്രിയായാഃ പ്രാക് അഗസ്തമാസസ്യ ഷോഡശദിനാങ്കപര്യന്തം അന്തർജാലസുവിധാ ഉദ്ഘാടിതാസ്തി. ഇന്തോനേഷ്യാദേശെ മധുരാദ്വീപേ നൌകായാനസ്യ അഗ്നിപ്രകോപാത് പഞ്ചജനാഃ മൃതാഃ, ഏകചത്വാരിംശത് ജനാശ്ച ലുപ്താഃ സന്തി. അപി ച ബാഡ്മിന്റൺ ക്രീഡായാം തന്വിശർമ്മ ഇത്യേഷാ തായ്പേ ഓപ്പൺ ഇതി ക്രീഡായാം പ്രഥമവാരം BWF വേൾഡ് ടൂർ ഇതി ഉപാധിം പ്രാപ്തവതി. അഥ വാർത്താഃ വിസ്തരേണ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ അവദത് യത് ഭാരതം യാവത് വികസിത ഭാരതം ഭവിതും പ്രാവർത്തതെ തദാ രാഷ്ട്രസ്യ യുവകാഃ ശാരീരികരൂപേണ സ്വസ്ഥാഃ മാനസികരൂപേണ സുദൃഢാഃ ആത്മവിശ്വാസയുക്താശ്ച ഭവേയുഃ. അദ്യ നവദില്യാം ആഭാസീയ മാധ്യമേന നശാ മുക്ത യുവ വികസിത ഭാരത സങ്കൽപ്പാഭിയാനസ്യ ഉദ്ഘാടനെ ഭാഷണം കുർവൻ ശ്രീമോദി അവദത് യത് യുവജനാഃ സർവദാ മാദകദ്രവ്യേഭ്യഃ ദൂരീഭൂയ സ്വസ്ഥ ജീവനശൈലീം സ്വീകർത്തും ശക്നുവന്ത്വീതി.
1: नशा केवल शरीर को नुकसान नहीं पहुंचाता, नशा एक माँ की मुस्कान छीन लेता है, नशा एक पिता के सपनों को चूर चूर कर देता है. और जब परिवार में समाज में ऐसा होता है और कहीं ना कहीं राष्ट्र की शक्ति भी कमजोर पड़ जाती है. और इसलिए हमें हर एक युवा को नशे के चुंगल में फंसने से बचाना है.
0: ശ്രീമോദി ഇത്യയം അവദത് യത് അയമുപക്രമഃ മാദകദ്രവ്യാണാം ദുരുപയോഗം വിരുദ്ധ്യ ശതസപ്താഹസ്യ രാഷ്ട്രവ്യാപി ജനസഹഭാഗ അഭിയാനസ്യ ആരംഭം കരിഷ്യതീതി. ശ്രീമോദി അവദത് യത് മാദകദ്രവ്യാണാം വ്യസനം ജനാന് സ്വലക്ഷ്യാത് വിചലിതം കരോതി, സ്വപ്നാഃ സാധയിതും ച ദൂരം കരോതി. സഹ അവദത് യത് വ്യസനം ന കേവലം പരിവാരാൻ വിനാശയതി അപിതു രാഷ്ട്രസ്യ ശക്തിം അപി ദുർബലം കരോതി.

പ്രധാനമന്ത്രിണ കുടുംബേഭ്യഃ സാമാജിക കലങ്കഭൂതാനാം മാദകദ്രവ്യാണാം ദുരുപയോഗസ്യ പ്രകരണാനി ന നിഗൂഢയന്ത്വിതി ആഗ്രഹഃ കൃതഃ. സഹ അവദത് യത് തേ സമയോചിതം സാഹായ്യം യാചന്തു മുക്തരൂപേണ സംവാദം കുർവന്തു വിശേഷജ്ഞൈഃ സഹ പരാമർശം സ്വീകുർവന്തു അഥ പ്രഭാവിത പരിവാരസ്യ സദസ്യാനാം സ്വസ്ഥതായൈ ചികിത്സാ സാഹായ്യം ഉപയുഞ്ജന്തു. പഞ്ചാബ് രാജ്യ രാജ്യസ്യ സപ്ത ശൈക്ഷണിക സംസ്ഥാനാം സഹസ്രശഃ ഛാത്രാഃ അദ്യ വികസിത ഭാരത സങ്കൽപ്പ അഭിയാനായ നശാമുക്ത യുവാ ഇത്യസ്മിൻ ഭാഗം അഗ്രഹണൻ. യസ്യാഭാസീയ ശുഭാരംഭഃ പ്രധാനമന്ത്രിണ ശ്രീനരേന്ദ്രമോദിന അഭിസംബോധയതാ കൃതാ. പഞ്ചാബ് ആധാരിത വിശ്വവിദ്യാലയാനാം അധികാംശാഃ ക്ഷാത്രാഃ യേഷു ബഹവഃ NSS സ്വയം സേവകാഃ അപി ആസന്. തേഷാം മതം ആസീത് യത് മാദകദ്രവ്യമുക്തസ്യ ദേശസ്യ കൃതെ ഏതാദൃശാനാം അഭിയാനാനാം പ്രോത്സാഹനം സമാജസ്യ സാമൂഹികം ദായിത്വം അസ്തീതി. അദ്യ പ്രാതഃ രാഷ്ട്രപതി ഭവനസ്യ അഗ്രഭാഗേ ആയോജിതെ സമാരോഹേ രാഷ്ട്രപതിഃ ദ്രൗപദി മുർമുഃ ഇത്യേഷാ PBG സോൽജരേഥാൻ ഇതി സ്പർധായാഃ ധ്വജ പൂർവകം ആരംഭം കൃതവതി. മിജോറം രാജ്യസ്യ രാജ്യപാലഃ ജനറൽ BK സിംഹഃ യഃ ഉപക്രമസ്യ സംരക്ഷകഃ അസ്തി സോപി അസ്മിൻ അവസരെ ഉപസ്ഥിതഃ ആസീത്. സാമാജിക പ്രസാര മാധ്യമേ രാഷ്ട്രപതിഃ അവദത് യത് സൈനികാനാം കൃതേ ധാവനം സൈനികൈഃ സഹ ധാവനം ഇതി ദൃഷ്ട്യാ മാർഗദർശിതം സോൽജരാഥൻ ഇതി ധാവനസ്പർധാ നാഗരികാണാം സശസ്ത്രബലാനാം ച മധ്യേ സംബന്ധം സുദൃഢം കർത്തും അദ്വിതീയമഞ്ചരൂപേണ കാര്യം കരോതീതി. പ്രിയാഃ ശ്രോതാരഃ, സംസ്കൃതവാർത്തായാഃ സംസ്കരണമിദം ഇദാനീം ആകാശവാണീതഃ പ്രസാര്യതേ. സമമേവ അയം കാര്യക്രമഃ ആകാശവാണ്യാഃ അന്തർജാലപട്ടലെ www.newsonair.gov.in ഇത്യത്ര അഥ ന്യൂസ് ഓൺ AIR ചലദൂരഭാഷീയതന്ത്രാംശേ അപി ഉപലബ്ധോ ഭവിഷ്യതി. കേരളം രാജ്യേ പ്രചണ്ഡവൃഷ്ട്യാ നിരന്തരം പീഡനം പ്രചലതി ഇതി കാരണാത് ഭാരതസ്യ ഋതുവിഭാഗേന അദ്യ രാജ്യസ്യ ദ്വാദശ മണ്ഡലാനാം കൃതേ കാഷായി സഞ്ചേതന പ്രദത്താ അസ്തി. പ്രായഃ പാദോന ഷട് സഹസ്ര ജനാഃ പ്രഭാവിത ക്ഷേത്രേഷു ഉദ്ഘാടിത സഹായ ശിബിരേഷു സ്ഥാനാന്തരിതാഃ സന്തി. രാജ്യസർവകാരഃ അവദത് യത് വൃഷ്ടിസംബദ്ധാസു ഘടനാസു സപ്തവിംശതീനി ഗൃഹാണി പൂർണതയാ നഷ്ടാനി ദ്വിശത പ്രായശ്ച ഗൃഹാണി ആംശികരൂപേണ ക്ഷതിഗ്രസ്താനി അഭവന്നിതി. ഒഡിശാരാജ്യ ജലപ്ലാവനസ്യ സ്ഥിതിഃ പുനഃ സാമാന്യ ജായമാനാ അസ്തി യതോ ഹി മഹാനദി ക്ഷീണാ ജായമാനാ അസ്തി പരഞ്ചു ജലപ്ലാവനേന വിസ്തൃതഃ വിനാശഃ അഭവത്. വിശേഷതഃ സമ്പൂർണ്ണേ ഉത്തര ഒഡിശാപ്രദേശേ യത്ര സസ്യാനാം മഹതീ ക്ഷതിഃ ജീവികായാശ്ച മഹതീ ക്ഷതിഃ അഭവത് രാജ്യസർവകാരേണ പുനഃസ്ഥാപനായ പ്രയത്നാഃ തീവ്രീകൃതാഃ സന്തി. ഗുജറാത്ത് രാജ്യേ അദ്യ കച്ച് ബാവത്ഥരാഡ് ബനാസ്കാണ്ഠ പാട്ടണ മെഹസാണ മോർവി സുരേന്ദ്രനഗർ സാബർകാന്ത ഇത്യേതേഷു ക്ഷേത്രേഷു പ്രചണ്ഡവൃഷ്ടിഃ ഭവിഷ്യതീതി ഋതുവിഭാഗേന പൂർവാനുമാനം കൃതമസ്തി. അത്രാന്തരെ NDRF ഇത്യസ്യ പ്രശാസനസ്യ ച ഉദ്ധാരകാര്യാണി പ്രചലന്തി. മത്സ്യപാലകാഃ അദ്യ സമുദ്രേ ന ഗച്ഛന്തു ഇതി അപി സൂചിതമസ്തി. തെഹ്റാന ദേശേ പശ്ചിമേഷ്യയാഃ അനേകേഭ്യഃ ദേശൈഃ ച സംഭാവ്യ സമന്വയസ്യ പ്രാരൂപം പ്രദത്തം ഇതി വദന് വിരാമസ്യ യാചനാം കൃത്വാ അമേരിക്കാദേശഃ ഇറാന് ദേശസ്യ ഉപരി നിയോജിതം സൈന്യാക്രമണം സ്ഥഗയിതും സഹമതഃ അഭവത്. സാമാജിക പ്രസാര മാധ്യമേ അമേരിക്കാദേശസ്യ രാഷ്ട്രപതിഃ ഡൊണാൾഡ് ട്രംപഃ അവദത് യത് അമേരിക്കാദേശഃ സൈന്യക്രിയായാഃ കൃതേ പൂർണതയാ സജ്ജഃ ആസീത്. പരന്തു കൂട്ടനീതിം അഗ്രേ ഗന്തും യോജിതാ പ്രഹാരം സ്ഥഗയിതും നിർണയം അകരോദിതി. സഹ അവദത് യത് ഇറാന് ദേശഃ തഥാ പശ്ചിമേഷ്യാ ദേശസ്യ അന്യേ ദേശാഃ വാഷിംഗ്ടൺ ദേശം സൈന്യക്രിയാക്രമണം വിലംബയിതും ആഗ്രഹം കൃതവന്തഃ തദർത്ഥം വ്യവഹാരസ്യ പരിധിഃ അംഗീകൃതഃ അസ്തി ഇതി. അമേരിക്കാദേശേ ഭാരതീയ രാജദൂതഃ വിനയമോഹൻ ക്വാത്ര ഇത്യേഷഃ അവദത് യത് യദി പാകിസ്ഥാനദേശഃ ദ്വൈപാക്ഷിക വിഷയേഷു ഭാരതസ്യ സഹ

0: कारम इच्छति तर्हि प्रथमं सः स्वनिर्मितम् आतंकवादस्य मूलसौकर्यम् अवश्यं विच्छिन्नं कारयेदिति। इंडोनेशिया देशे अद्य मदुरा द्वीपं निकषा समुद्रे यात्री चालक दलैः सह 170,000 यावत् जनाः नौकायां अग्निप्रकोपेन पीडिताः, तेषु 5 जनाः मृताः, 140 जनाः अधुनापि लुप्ताः सन्ति इति उच्यते। देशस्य अन्वेषण उद्धार विभागेन उक्तं यत् एतावत् पर्यन्तं 25,200 यावत् जनाः रक्षिताः सन्ति, लुप्तान् यात्रिकान् अन्वेष्टुं दलानि कार्यं कुर्वन्तश्च सन्ति। बैडमिंटन क्रीडायां भारतस्य तन्वी शर्मा इत्येषा प्रथमवारं BWF वर्ल्ड टूर इति उपाधिं प्राप्तवती। सा वियतनाम देशस्य गुयेन थुई लिन् इत्यमुम् 1:16, 1:16 इत्यङ्कैः पराजित्य अद्य ताइपे ओपन सुपर वुमन सिंगल्स इति उपाधिं प्राप्तवती। सा 2008 वर्षे साइना नेहवाल इत्यस्याः अनन्तरम् उपाधिं प्राप्तवती प्रथमा भारतीया महिला अपि अस्ति। अन्ते मुख्यवार्ताः पुनः एकवारम्। प्रधानमंत्री नरेंद्र मोदी देशस्य यूनः शक्तिरूपेण स्वस्थाः मानसिकरूपेण च सुदृढाः भवन्तीति प्रार्थयत्। केरलम् राज्ये प्रचंड वृष्टिः निरन्तरं विनाशं जनयति, 8 मृताः इत्युच्यते। असम राज्ये 27,000 वर्षस्य जनगणनार्थं स्वगणना समारब्धा इति वार्ताः।
1: आकाशवाणी അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ .gov.in.
3: ഗിഫ്റ്റ് വന്നിട്ടുണ്ട്.
4: ആഹാ, ലെജൻഡിന്റെ ബാറ്റ്! ഇതുകൊണ്ട് ഞാൻ കളിക്കും.
5: അരേ, ഫ്യൂച്ചർ ബാറ്റിംഗ് ലെജൻഡ് ഞാനാണ്.
3: ഇതിൽ ആരുടെ പേരാണ് ഉള്ളത്? ബാറ്റ് അയാൾക്കാണ്.
5: ചേടാ,
3: കണ്ടില്ലേ, ഇതിൽ എന്റെ പേരില്ലായിരുന്നെങ്കിൽ ബുദ്ധിമുട്ടായേനെ. അതുകൊണ്ടാണ് RBI പറയുന്നത് ബാങ്ക് അക്കൗണ്ടിനും ബാങ്ക് ലോക്കറിനും നോമിനിയുടെ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന്. അങ്ങനെ നിങ്ങളുടെ സമ്പാദ്യം നിങ്ങൾ നിർദ്ദേശിക്കുന്ന ആൾക്ക് തന്നെ ലഭിക്കും. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
6: Less premium, more bonus, most suitable for your loved ones. RPLI, nothing better than this.
7: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
1: Aakashvani. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് മഴ ശക്തം. 64 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നത് 1349 പേർ. മഴ തുടരുന്ന സാഹചര്യത്തിൽ ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ സജ്ജമെന്ന് സംസ്ഥാന സർക്കാർ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. തിരുവനന്തപുരം, കൊല്ലം ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കണ്ണൂർ, പത്തനംതിട്ട ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. പുതുതായി അനുവദിച്ച മുൻഗണനാ റേഷൻ കാർഡുകളുടെ വിതരണോദ്ഘാടനം നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ രാജ്യത്തെ യുവാക്കൾ കായികമായും മാനസികമായും കരുത്തുള്ളവരും ആത്മവിശ്വാസം നിറഞ്ഞവരുമായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സമാപനം. 39 മെഡലുമായി ഇന്ത്യ 4 സ്ഥാനത്ത്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് കാലവർഷക്കെടുതിയിൽ 8 മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും വീടും ജീവനോപാധികളും നഷ്ടപ്പെട്ടവർക്കും സഹായം ഉറപ്പാക്കുമെന്ന് സംസ്ഥാന സർക്കാർ. മലയോര മേഖലകളിൽ ജാഗ്രത.

0: തുടരണം. ഏത് സാഹചര്യവും നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഏത് അടിയന്തരഘട്ടവും നേരിടാൻ സർക്കാരും തദ്ദേശ സ്വയംഭരണ വകുപ്പും സജ്ജമാണെന്ന് പ്രിൻസിപ്പൽ ഡയറക്ടർ അറിയിച്ചു. മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ തുറക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അപകട സാധ്യതാ പ്രദേശങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കുകയും മുൻകൂട്ടി ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്കും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും മാറ്റുകയും ചെയ്യും. രക്ഷാപ്രവർത്തനത്തിനാവശ്യമായ ഉപകരണങ്ങൾ പ്രാദേശികമായി സജ്ജമാക്കാനും കുടുംബശ്രീ, സന്നദ്ധ പ്രവർത്തകർ എന്നിവരുടെ സേവനം ഉറപ്പാക്കാനും നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി 64 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് 1349 പേർ. കൂടുതൽ പേർ കഴിയുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്, 567 പേർ. കോട്ടയം 505, ഇടുക്കി 79, കോഴിക്കോട് 78, മലപ്പുറം 61 എന്നിങ്ങനെയാണ് ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ എണ്ണം. സംസ്ഥാനത്തെ എല്ലാ താലൂക്ക് കൺട്രോൾ റൂമുകളും 24 മണിക്കൂറും പ്രവർത്തന സജ്ജമാണെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ കൺട്രോൾ റൂം അറിയിച്ചു. കണ്ണൂർ ജില്ലയിൽ മഴയ്ക്ക് കുറവുണ്ടെങ്കിലും മഴക്കെടുതി രൂക്ഷം. നിലവിൽ ഒരു മരണമാണ് ജില്ലയിലുണ്ടായത്. കൂത്തുപറമ്പ് കൈത്തേരിയിൽ അപ്പു എന്ന രാരീഷാണ് മരിച്ചത്. മന്ത്രി സണ്ണി ജോസഫ് അപകടസ്ഥലം സന്ദർശിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: കഴിഞ്ഞ രണ്ടു ദിവസത്തെ മഴക്കെടുതിയിൽ ഇന്ന് ഉച്ചവരെയുള്ള കണക്കുകൾ പ്രകാരം കണ്ണൂർ ജില്ലയിൽ ഒരു വീട് പൂർണ്ണമായും 47 വീടുകൾ ഭാഗികമായും തകർന്നു. കാലവർഷക്കെടുതി 32 വില്ലേജുകളിലാണ് കൂടുതലായി ബാധിച്ചത്. 18 വില്ലേജുകളിൽ വെള്ളപ്പൊക്കം ദുരിതം വിതച്ചു. 18 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായി പ്രവർത്തിക്കുന്നത്. 876 പേരെയാണ് ക്യാമ്പുകളിലേക്ക് മാറ്റിയത്. കണ്ണൂർ വളപട്ടണം മുതൽ ന്യൂമാഹി വരെയും കാസർഗോഡ് കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെയും തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു.
0: സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ, മലയോര വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവയിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ ദുരന്ത നിവാരണ അതോറിറ്റി ടൂറിസം വകുപ്പിനും DTPC കൾക്കും നിർദ്ദേശം നൽകി. അപകട സാധ്യതയുള്ള റോഡുകളിൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാനും സഞ്ചാരികൾക്ക് സുരക്ഷാ വിവരങ്ങൾ ലഭ്യമാക്കാനും നിർദ്ദേശമുണ്ട്. കൂടാതെ കൺട്രോൾ റൂമുകൾ തുറക്കാനും പോലീസ്, ഫയർഫോഴ്സ് സേനകളുമായി ഏകോപിപ്പിച്ച് പ്രവർത്തിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ, കുട്ടനാട് താലൂക്കുകളിലും നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട് കൊയിലാണ്ടിയിൽ വെള്ളക്കെട്ടിൽ വീണ് ചികിത്സയിലായിരുന്ന 2 വയസ്സുകാരൻ മരിച്ചു. കാപ്പാട് സ്വദേശി നൌഷാദിന്റെ മകൻ മാസിനാണ് മരിച്ചത്. അതേസമയം മലബാർ റിവർ ഫെസ്റ്റിവലിനോടനുബന്ധിച്ചുള്ള ഈ വർഷത്തെ എല്ലാ മത്സരങ്ങളും പൊതുപരിപാടികളും റദ്ദാക്കിയതായി സംഘാടകർ അറിയിച്ചു. 73,024 അർഹരായ കുടുംബങ്ങളുടെ പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റിയതിന്റെ സംസ്ഥാനതല വിതരണോദ്ഘാടനം നാളെ. പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ രാവിലെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഗുണഭോക്താക്കൾക്ക് ഓഗസ്റ്റ് മുതലുള്ള സൌജന്യ റേഷൻ വിതരണോദ്ഘാടനവും ചടങ്ങിൽ നടക്കും. മന്ത്രി അനൂപ് ജേക്കബ് ചടങ്ങിൽ അധ്യക്ഷം വഹിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ രാജ്യത്തെ യുവാക്കൾ കായികമായും മാനസികമായും കരുത്തുള്ളവരും ആത്മവിശ്വാസം നിറഞ്ഞവരുമായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുവതലമുറ എപ്പോഴും ലഹരി വസ്തുക്കളിൽ നിന്നും വിട്ടുനിൽക്കണമെന്നും ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. കേരള പോലീസിന്റെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി രാജ്യത്തിനും വിദേശ രാജ്യങ്ങൾക്കും മാതൃകയെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ. മാനസികവും ശാരീരികവുമായ വികാസം ഉറപ്പാക്കി സാമൂഹിക സേവനം ചെയ്യാൻ പ്രാപ്തമായ ഒരു സംഘം യുവാക്കളെ വാർത്തെടുക്കുന്നതിൽ വിജയം നേടിയ മാതൃകയാണ് SPC പദ്ധതിയെന്ന് അദ്ദേഹം പറഞ്ഞു. കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സമാപനമാകും. 39 മെഡലുമായി ഇന്ത്യ 4 സ്ഥാനത്താണ്. 13 സ്വർണം, 17 വെള്ളി, 9 വെങ്കലം എന്നിങ്ങനെയാണ് ഇന്ത്യയുടെ മെഡൽ നേട്ടം. പത്തനംതിട്ട ജില്ലയിൽ മഴക്കെടുതികൾക്ക് ശമനമാകുന്നു. അതേസമയം ജാഗ്രത തുടരണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചു. ആകാശവാണി ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ജില്ലയിൽ ഏറ്റവും കൂടുതൽ മഴനാശം വിതച്ച റാന്നി പ്രദേശങ്ങളിലും ആറന്മുള പ്രദേശങ്ങളിലും വെള്ളം ഇറങ്ങിത്തുടങ്ങിയത് ജനങ്ങൾക്ക് ആശ്വാസമാകുന്നു. എന്നാൽ ഇവിടങ്ങളിൽ നിന്ന് ഇറങ്ങുന്ന ജലം അപ്പർ കുട്ടനാടൻ പ്രദേശങ്ങളിലെത്തുന്നത് കൃഷി ഉൾപ്പെടെ ജനജീവിതത്തെ സാരമായി ബാധിക്കും. മഴ തുടർന്നാൽ മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിപ്പിക്കണമെന്ന് ജില്ലാ ഭരണകൂടം പൊതുജനങ്ങൾക്ക് പ്രത്യേക നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്.
0: സംസ്ഥാനത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഇടപെടാനും ജനങ്ങളെ സഹായിക്കാനുമുള്ള ഉത്തരവാദിത്തം മുഖ്യമന്ത്രി VD സതീശൻ നിറവേറ്റണമെന്ന് CPIM സംസ്ഥാന

സെക്രട്ടേറിയറ്റ്. കാലവർഷക്കെടുതിയും കടലാക്രമണവും മൂലം അരക്ഷിതാവസ്ഥയിലായ ജനങ്ങൾ പ്രതീക്ഷ വയ്ക്കുന്നത് സംസ്ഥാന സർക്കാരിലാണെന്നും പാർട്ടി സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു. ജനങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയെ നേരിടുന്നതിന് എല്ലാ പാർട്ടി ഘടകങ്ങളും സജീവമായി രംഗത്തിറങ്ങണമെന്നും പ്രസ്താവനയിൽ പറയുന്നു. മഴക്കെടുതികളിൽ ദുരിതം അനുഭവിക്കുന്ന ഓരോ കുടുംബത്തിനും അടിയന്തര ആശ്വാസവും അർഹമായ നഷ്ടപരിഹാരവും സംസ്ഥാന സർക്കാർ ഉറപ്പാക്കണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ദുരന്തമുഖത്ത് ജനങ്ങൾക്ക് വേണ്ടത് പിന്തുണയും ആശ്വാസവും അതിജീവനത്തിനായുള്ള മാർഗവുമാണെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. വി മുരളീധരൻ എംഎൽഎ അധ്യക്ഷത വഹിക്കും. ഈ മാസം 7 വരെയാണ് ലോക മുലയൂട്ടൽ വാരം. മുലയൂട്ടൽ ജീവിതത്തിന്റെ സുസ്ഥിരമായ തുടക്കത്തിന് എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. കർക്കിടകത്തിലെ പരമ്പരാഗത ആരോഗ്യ ഭക്ഷണശീലങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി കുടുംബശ്രീ എറണാകുളം ജില്ലാ മിഷൻ സംഘടിപ്പിക്കുന്ന 10 ഇല കർക്കിടക ഫെസ്റ്റ് നാളെ മുതൽ ഈ മാസം 7 വരെ എറണാകുളം കളക്ടറേറ്റ് കോമ്പൌണ്ടിൽ നടക്കും. കുടുംബശ്രീ സംരംഭകർ ഒരുക്കുന്ന കർക്കിടക വിഭവങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ പ്രദർശനവും വിപണനവും മേളയിലുണ്ടായിരിക്കും. സംസ്ഥാനത്ത് മഴ ശക്തം. 64 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നത് 1349 പേർ. മഴ തുടരുന്ന സാഹചര്യത്തിൽ ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ സജ്ജമെന്ന് സംസ്ഥാന സർക്കാർ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. തിരുവനന്തപുരം, കൊല്ലം ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കണ്ണൂർ, പത്തനംതിട്ട ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. പുതുതായി അനുവദിച്ച മുൻഗണനാ റേഷൻ കാർഡുകളുടെ വിതരണോദ്ഘാടനം നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ രാജ്യത്തെ യുവാക്കൾ കായികമായും മാനസികമായും കരുത്തുള്ളവരും ആത്മവിശ്വാസം നിറഞ്ഞവരുമായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സമാപനം. 39 മെഡലുമായി ഇന്ത്യ 4 സ്ഥാനത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.

രാമകഥ ഗാനലയം 17-ാം ദിവസമായ ഇന്ന് അധ്യാത്മരാമായണം കിഷ്കിൻഡ കാണ്ഡത്തിലെ സ്വയം പ്രഭാഗതി എന്ന ഭാഗം പാരായണം ചെയ്യുന്നു.

ലക്ഷ്മണനോടു കൂടി സാവധാനത്തിൽ സഞ്ചരിച്ച് പമ്പാതീരത്തിന്റെ അരികിലെത്തിയ ശ്രീരാമൻ ആ പുണ്യതീർത്ഥത്തിൽ കുളികഴിഞ്ഞ് ശീതളമായ വഴിയിലൂടെ യാത്ര തുടർന്നു. ഋഷ്യമോക പർവ്വതത്തിന്റെ സമീപത്ത് കൂടി ചാപബാണങ്ങൾ ധരിച്ചുകൊണ്ട് ആ സഹോദരന്മാർ സീതാന്വേഷണാർത്ഥം യാത്ര ചെയ്യുകയാണ്. പർവ്വതത്തിനു മുകളിൽ നാലു വാനരന്മാരോടുകൂടി സ്ഥിതി ചെയ്യുന്ന സുഗ്രീവൻ രാമലക്ഷ്മണന്മാരെ കണ്ടു. എന്നിട്ട് ഹനുമാനോട് പറഞ്ഞു, വീരശ്രേഷ്ഠന്മാരായ ആ രണ്ടുപേർ ആരായിരിക്കും? ഭഗവാൻ ഒരു ബ്രാഹ്മണ ബ്രഹ്മചാരിയുടെ വേഷം ധരിച്ച് അവരുടെ സമീപത്ത് ചെന്ന് അവരാരാണെന്ന് മനസ്സിലാക്കി വരിക. ഹനുമാൻ ഒരു വടുവേഷം ധരിച്ച് ശ്രീരാമ സമീപം ചെന്നു. സൂര്യസദൃശ്യമായ ശോഭയിൽ ദിക്കുകളെ പ്രകാശിപ്പിക്കുന്നവരുമായ ഭഗവാൻമാർ ആരാണ്? ഞാൻ ദശരഥപുത്രനായ രാമനാണ്. ഇവൻ എന്റെ അനുജനായ ലക്ഷ്മണനും എന്റെ ഭാര്യയെ ഒരു രാക്ഷസൻ അപഹരിച്ചിരിക്കുന്നു. അവളെ അന്വേഷിച്ചെത്തിയതാണ് ഞങ്ങൾ. ഭഗവാൻ ആരാണ്? ബ്രഹ്മചാരി പറഞ്ഞു. സുഗ്രീവൻ എന്ന രാജാവ് നാല് മന്ത്രിമാരോടുകൂടി പർവ്വത ശിഖരത്തിൽ താമസിച്ചു വരുന്നു. ബാലിയുടെ അനുജനാണ് സുഗ്രീവൻ. ബാലിയാൽ നിഷ്കാസിതനായി ബാലിയെ ഭയന്നുകൊണ്ട് ഋഷിമൂഖം എന്ന പർവ്വതത്തിനുമേൽ വസിക്കുന്നു. ഹേ രഘുശ്രേഷ്ഠ, സുഗ്രീവ സജീവനും അഞ്ജനയുടെ പുത്രനുമായ ഹനുമാനാണ് ഞാൻ. സുഗ്രീവനുമായി സഖ്യം ചെയ്യുകയാണ് അങ്ങേക്ക് യുക്തമായിട്ടുള്ളത്, ശ്രീരാമൻ അരുളിച്ചെയ്തു. കപിശ്രേഷ്ഠ, അദ്ദേഹവുമായി സഖ്യം ചെയ്യുവാനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അനന്തരം ഹനുമാൻ സ്വന്തം രൂപം ധരിച്ച് ശ്രീരാമനോട് പറഞ്ഞു, രണ്ടുപേരും എന്റെ ചുമലിൽ കയറിക്കൊള്ളുക. ഹനുമാൻ സുഗ്രീവ സമീപം ചെന്ന് കൂപ്പുകയ്യോട് പറഞ്ഞു, ശ്രീരാമലക്ഷ്മണന്മാരാണ് ഈ വന്നിരിക്കുന്നത്. ഇത് കേട്ട സുഗ്രീവൻ അത്യന്തം സന്തുഷ്ടനായി. ലക്ഷ്മണൻ ആദ്യം മുതലുള്ള വൃത്താന്തങ്ങളെല്ലാം സുഗ്രീവനെ പറഞ്ഞു കേൾപ്പിച്ചു. സുഗ്രീവൻ പറഞ്ഞു, ഒരു സംഗതി ഞാൻ പറയാം. ഒരിക്കൽ ഞാൻ മന്ത്രിമാരോടുകൂടി പർവ്വത ശിഖരത്തിന്മേൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ആകാശമാർഗത്തിൽ കൂടി രാമ രാമ എന്ന് നിലവിളിച്ചുകൊണ്ട് സുന്ദരിയായ ഒരു സ്ത്രീ ഒരു രാക്ഷസനാൽ ബലാൽക്കാരമായി കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടു. ആ സ്ത്രീ ഞങ്ങളെ കണ്ടപ്പോൾ സ്വന്തം ആഭരണങ്ങൾ അഴിച്ചെടുത്ത് ഉത്തരീയത്തിൽ പൊതിഞ്ഞ് താഴത്തേക്ക് വലിച്ചെറിഞ്ഞു. ആഭരണങ്ങൾ ഞാൻ വേഗത്തിൽ പോയി ഗുഹയിൽ നിന്നെടുത്തു കൊണ്ടുവരാം. സുഗ്രീവൻ ആഭരണങ്ങൾ കൊണ്ടുവന്ന് ശ്രീരാമന് കാട്ടിക്കൊടുത്തു. കെട്ടഴിച്ച ആഭരണങ്ങൾ കണ്ട ഉടനെ ശ്രീരാമൻ പ്രാകൃതനായ മനുഷ്യനെ പോലെ അതെല്ലാം നെഞ്ചിൽ അടക്കി പിടിച്ച് വീണ്ടും വീണ്ടും വിലപിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ശ്രീരാമനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ലക്ഷ്മണൻ പറഞ്ഞു, അധികം താമസിയാതെ സുഗ്രീവ സഹായത്താൽ യുദ്ധത്തിൽ രാവണനെ വധിച്ച് സീതാദേവിയെ നമുക്ക് വീണ്ടെടുക്കാം. അപ്പോൾ സുഗ്രീവനും ഇങ്ങനെ പറഞ്ഞു, യുദ്ധത്തിൽ രാവണനെ വധിച്ച് ഞാൻ ജാനകിയെ വീണ്ടെടുക്കുമെന്ന് അങ്ങേക്കുറപ്പ് തരുന്നു. ഹനുമാൻ അവരുടെ സമീപത്തായി അഗ്നി ജ്വലിപ്പിച്ചു. രാമസുഗ്രീവന്മാർ അഗ്നിസാക്ഷിയായി നിന്നുകൊണ്ട് കൈകൾ നീട്ടിപ്പിടിച്ച് പരസ്പരം ആലിംഗനം ചെയ്തു. സുഗ്രീവൻ ശ്രീരാമനോട് സ്വന്തം കഥ പറയാൻ തുടങ്ങി. ഒരിക്കൽ പരമദുഷ്ടനായ മായാവി എന്ന മയപുത്രൻ കിഷ്കിന്ധയിൽ വന്ന് ബാലിയെ യുദ്ധത്തിന് വിളിച്ചു. കോപിഷ്ഠനായ ബാലി പുറത്തുവന്ന് മായാവിയെ കഠിനമായി പ്രഹരിച്ചു. മുഷ്ടിപ്രഹരമേറ്റ് ഭയപ്പെട്ട അസുരൻ സ്വന്തം ഗുഹയിലേക്ക് ഓടിപ്പോയി. ബാലി എന്നോട് പറഞ്ഞു, ഞാൻ ഗുഹയിലേക്ക് പ്രവേശിക്കുകയാണ്, നീ പുറത്തു നിൽക്കുക. ഒരു മാസം കഴിഞ്ഞിട്ടും അദ്ദേഹം വന്നില്ല. പിന്നീട് ഗുഹാമുഖത്ത് നിന്ന് ധാരാളം രക്തം പുറത്തേക്കൊഴുകി. അതുകണ്ട് ബാലി മരിച്ചുപോയെന്ന് നിശ്ചയിച്ച് ദുഃഖിതനായ ഞാൻ

ഒരു ശിലയെടുത്ത് ഗുഹാമുഖം അടച്ച് ഗൃഹത്തിലേക്ക് മടങ്ങി. ബാലി മരിച്ചു എന്ന് എല്ലാവരോടും പറഞ്ഞു. രാജാവാകാൻ ഇഷ്ടമില്ലാത്തവനെങ്കിലും എന്നെ വാനരമന്ത്രിമാർ എല്ലാവരും ചേർന്ന് അഭിഷേകം ചെയ്തു. ഞാൻ കുറച്ചുകാലം രാജ്യഭരണം നടത്തി. അപ്പോൾ ബാലി തിരിച്ചു വന്ന് എന്നോട് കോപത്തോടെ സംസാരിച്ചു. ഞാൻ ഭയപ്പെട്ട് നഗരത്തിൽ നിന്ന് പുറത്തേക്ക് ഓടിപ്പോയി. സർവ്വലോകങ്ങളിലും ചുറ്റിത്തിരിഞ്ഞൊടുവിൽ ഋഷിമുഖാചലത്തിൽ എത്തിച്ചേർന്നു. ഋഷിയുടെ ശാപം ഭയന്ന് ബാലി ഈ പർവ്വതത്തിൽ വരികയില്ല. തന്റെ മിത്രത്തിന്റെ ദുഃഖത്താൽ സന്തപ്തനായ ശ്രീരാമൻ, ഭവാന്റെ ശത്രുവിനെ ഞാൻ വേഗത്തിൽ ഹനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു.

0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
0: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
1: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ടുകൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
0: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും. കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
1: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
0: മറ്റൊരു നമ്പർ 8301993542.
1: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
2: സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.
3: റേഡിയോ മലബാറിലിപ്പോൾ സന്ധ്യാഗീതങ്ങൾ കേൾക്കാം.

SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാട്ടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99 61 10 95 77, മറ്റൊരു നമ്പർ 94 96 66 46 46.

0: സന്ധ്യാഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരോ?
1: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ

0: ഐസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
1: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്കറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുകുന്ന് മട്ടന്നൂർ. ഫോം 0490247140072599001.
0: ചെവി വേദന, വിട്ടുമാറാത്ത ജലദോഷം, സൈനസൈറ്റിസ്, തൊണ്ടവേദന, കേൾവിക്കുറവ്, തലകറക്കം.
1: ഓഹോ, ഇത്തരം ENT പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ?
0: ഉണ്ട്.
1: എന്നാൽ ഇനി ആശങ്ക വേണ്ട. മട്ടന്നൂർ എസ്എം ഹോസ്പിറ്റലിൽ പ്രശസ്ത കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ സരിത കെയുടെ വിദഗ്ധ സേവനം ലഭ്യമാണ്. ആധുനിക രോഗനിർണയവും കൃത്യമായ ചികിത്സയും. നിങ്ങളുടെ ചെവി, മൂക്ക്, തൊണ്ട ഇവയുടെയെല്ലാം സമഗ്രാരോഗ്യത്തിനായി വിശ്വസിക്കാം SM ഹോസ്പിറ്റൽ. സേവന സമയം തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. SM ഹോസ്പിറ്റൽ മട്ടന്നൂർ, ആരോഗ്യപ്രദമായ കേൾവിക്കും സുഖകരമായ ജീവിതത്തിനും വിശ്വാസത്തിന്റെ പേരാണ് SM ഹോസ്പിറ്റൽ.
2: അല്പസമയത്തിനുള്ളിൽ ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. കേരളത്തിൽ മഴ ശക്തം. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് 1000-ലേറെ പേർ. 5 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഒഡീഷ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ രാജ്യത്തെ യുവാക്കൾ ശാരീരിക മാനസിക ഉണർവോടെ മുന്നേറണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. നടപ്പു സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ ഏകദേശം 7% വളർച്ച കൈവരിക്കുമെന്ന് SBI റിസർച്ച് റിപ്പോർട്ട്. ഇറാനെതിരായ സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ തീരുമാനിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസ് ഇന്ന് സമാപിക്കും. 13 സ്വർണവുമായി ഇന്ത്യ 4ാം സ്ഥാനത്ത്. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു 3 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ ഒഡീഷയിലെത്തും. കട്ടക്, ഭുവനേശ്വർ, ബ്രഹ്മപൂർ, ഗഞ്ചം ജില്ലകളിൽ വിവിധ വിദ്യാഭ്യാസ സാംസ്കാരിക ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കും. രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഒഡീഷയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ രാജ്യത്തെ യുവാക്കൾ കായികമായും മാനസികമായും കരുത്തുള്ളവരും ആത്മവിശ്വാസം നിറഞ്ഞവരുമായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുവതലമുറ ലഹരി വസ്തുക്കളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു.
1: घर का कोई बच्चा अगर नशे का शिकार बन गया है तो इसे सामाजिक प्रतिष्ठा की आड़ में छिपाए नहीं, जिसकी जरूरत हो उसका सहयोग मांगे, मन खोल करके उससे बात करें, जो एक्सपर्ट हैं उनका सहयोग लें, मेडिकल हेल्प से अपने बच्चे को नशे से मुक्त कराने का प्रयास करें.
0: കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാലവർഷക്കെടുതിയിൽ സംസ്ഥാനത്ത് 8 മരണം സ്ഥിരീകരിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്കും വീടും ജീവനോപാധികളും നഷ്ടപ്പെട്ടവർക്കും സഹായം ഉറപ്പാക്കുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. ഏത് സാഹചര്യവും നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ, കുട്ടനാട് താലൂക്കുകളിലും നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ മഴ തുടരുകയാണ്. ഇന്നലെ വെള്ളക്കെട്ടിൽ വീണ ചികിത്സയിലായിരുന്ന കാപ്പാട് സ്വദേശിയായ 2 വയസ്സുകാരൻ മരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
2: കോഴിക്കോട് ജില്ലയിൽ വെള്ളക്കെട്ടുകൾ ഇനിയും മാറിയിട്ടില്ല. കോഴിക്കോട് കുറ്റിക്കാട്ടൂർ സമയം ഓട്ടോ വെള്ളത്തിൽ വീണെങ്കിലും ഡ്രൈവർ നീന്തി രക്ഷപ്പെട്ടു. ജില്ലയിൽ 26 ക്യാമ്പുകളായി 563 പേരാണ് കഴിയുന്നത്. മലബാർ റിവർ ഫെസ്റ്റിവലിനോടനുബന്ധിച്ചുള്ള ഈ വർഷത്തെ എല്ലാ മത്സരങ്ങളും പ്രതികൂല കാലാവസ്ഥ കാരണം റദ്ദാക്കി. കക്കയംഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങൾ ഇപ്പോഴും നീരൊഴുക്ക് തുടരുന്നതിനാൽ ഡാമിലെ ജലനിരപ്പ് അതിന്റെ പൂർണ്ണ സംഭരണശേഷിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡാമിന്റെ ഷട്ടറുകൾ

0: തുറക്കാൻ സാധ്യതയുള്ളതിനാലും ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ പറഞ്ഞു.
1: കേരളത്തിൽ വിവിധ ജില്ലകളിലെ 64 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നത് 1349 പേരാണ്. എല്ലാ താലൂക്ക് കൺട്രോൾ റൂമുകളും 24 മണിക്കൂറും പ്രവർത്തന സജ്ജമാണെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ കൺട്രോൾ റൂം അറിയിച്ചു. ഗുജറാത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 33 അണക്കെട്ടുകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. NDRF SDRF സംഘങ്ങളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. അതേസമയം മഹാനദിയിലെ ജലനിരപ്പ് താഴ്ന്നതോടെ ഒഡീഷയിലെ പ്രളയ സാഹചര്യത്തിൽ നേരിയ ശമനം. 8 ലക്ഷത്തിലധികം പേരെ പ്രളയം ബാധിച്ചിട്ടുണ്ട്. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ ഏകദേശം 7% വളർച്ച കൈവരിക്കുമെന്ന് SBI റിസർച്ച് റിപ്പോർട്ട്. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ആഭ്യന്തര സമ്പദ്വ്യവസ്ഥ മികച്ച പ്രതിരോധശേഷി പ്രകടിപ്പിച്ചതായി RBI പണനയ സമിതി യോഗത്തിന് മുന്നോടിയായി പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. ഇറാനെതിരായ സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ തീരുമാനിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനും പശ്ചിമേഷ്യൻ രാജ്യങ്ങളും അഭ്യർത്ഥിച്ചതിനെ തുടർന്നാണ് ഇതെന്നും അദ്ദേഹം അറിയിച്ചു. എന്നാൽ ട്രംപിന്റെ അവകാശവാദം തള്ളിക്കളഞ്ഞ ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ സൈനിക നടപടികൾ മാറ്റിവയ്ക്കാൻ ആവശ്യപ്പെട്ട് ബോധപൂർവമായ അഭ്യർത്ഥന നടത്തിയിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ദേശീയ പതാകയുടെ ശില്പിയും സ്വാതന്ത്ര്യസമര സേനാനിയുമായ പിംഗളി വെങ്കയ്യയുടെ ജന്മവാർഷികത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിന് ആദരമർപ്പിച്ചു. ഉത്തമ ഗാന്ധിയനായ പിംഗളി വെങ്കയ്യ ത്രിവർണ പതാകയിലൂടെ ഓരോ ഭാരതീയനിലും അഭിമാനം ഉണർത്തുന്നതായി ഉപരാഷ്ട്രപതി പറഞ്ഞു. രാജ്യസേവനത്തിനായി അർപ്പണബോധത്തോടെ പ്രവർത്തിക്കാൻ പിംഗളി വെങ്കയ്യയുടെ പരിശ്രമങ്ങൾ എന്നും പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ബ്രിക്സ് രാജ്യങ്ങളിലെ ദേശീയ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് മേധാവിമാരുടെ യോഗം നാളെ ഉത്തർപ്രദേശിലെ ലഖ്നൌവിൽ ആരംഭിക്കും. 2 ദിവസമാണ് യോഗം ചേരുക. സ്റ്റാറ്റിസ്റ്റിക്കൽ മേഖലയിലെ സഹകരണം ശക്തിപ്പെടുത്തലാണ് യോഗം ലക്ഷ്യമിടുന്നത്. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസ് ഇന്ന് സമാപിക്കാനിരിക്കെ ഇന്ത്യ 4ാം സ്ഥാനത്തേക്ക് ഉയർന്നു. 13 സ്വർണവും 17 വെള്ളിയും 9 വെങ്കലവും അടക്കം മികച്ച പ്രകടനമാണ് ഇന്ത്യ കാഴ്ചവച്ചത്. വിശദാംശങ്ങളിലേക്ക്.
3: പാര പവർ ലിഫ്റ്റിംഗിൽ ഛാണ്ടു കുമാറാണ് വെങ്കലത്തിലൂടെ ഇക്കുറി ഇന്ത്യയുടെ ആദ്യ മെഡൽ നേടിയത്. വനിതകളുടെ 48 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ ഒന്നാമതെത്തി മീരാബായ് ചാനു ഇന്ത്യയുടെ സ്വർണ്ണ നേട്ടത്തിന് തുടക്കം കുറിച്ചു. വനിതകളുടെ ഷോട്ട്പുട്ടിൽ ഷാർമില ധങ്കർ പാരാ അത്ലറ്റിക്സിലെ ഇന്ത്യയുടെ ആദ്യ സ്വർണം നേടി. പുരുഷന്മാരുടെ 100 മീറ്റർ T47 ഓട്ടത്തിൽ ദിലീപ് ഗാവിത്, ജുഡോയിൽ അസ്മിത ഡേ, ഹർഷ സിംഗ്, പാരാ ഷോട്ട്പുട്ടിൽ സോമൻ റാണ എന്നിവർ ഇന്ത്യയ്ക്കായി സ്വർണം നേടി. ബോക്സിംഗിൽ പ്രീതി പവാർ, ജെയ്സ്മിൻ ലംബോരിയ, സാക്ഷി ചൌധരി, പ്രിയ ഖങ്കാസ്, അരുന്ധതി ചൌധരി, സച്ചിൻ സിവാച്ച്, അങ്കുഷ് പങ്കാൽ എന്നിവരും സ്വർണമണിഞ്ഞു. മെഡൽ പട്ടികയിൽ 68 സ്വർണവുമായി ഓസ്ട്രേലിയ 1ാം സ്ഥാനത്ത് തുടരുകയാണ്. 26 സ്വർണവുമായി ഇംഗ്ലണ്ട് 2ാം സ്ഥാനത്തും 18 സ്വർണവുമായി കാനഡ 3ാം സ്ഥാനത്തുമാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: മുട്ടിനേറ്റ പരിക്കിനെ തുടർന്ന് ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിൽ ഇന്ത്യൻ താരം ജസ്പ്രീത് ബുംറ കളിക്കില്ല. ഈ മാസം 15-നാണ് ശ്രീലങ്കൻ പര്യടനം ആരംഭിക്കുന്നത്. ഇംഗ്ലണ്ടിനെതിരെ ലോർഡ്സിൽ നടന്ന ഏകദിന മത്സരത്തിനിടെയാണ് ബുംറയ്ക്ക് പരിക്കേറ്റത്. ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഈ മാസം 7 വരെയാണ് ലോക മുലയൂട്ടൽ വാരം. നിറപുത്തരി പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട ഇന്ന് വൈകിട്ട് തുറന്നു. പമ്പയിലെ അപകട സാധ്യത കണക്കിലെടുത്ത് തീർത്ഥാടകരുടെ സുരക്ഷ മുൻനിർത്തി ദർശനം പരമാവധി ഒഴിവാക്കണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഭ്യർത്ഥിച്ചു. പമ്പാ നദിയിലെ പ്രളയ സാധ്യത മുൻനിർത്തി നദികളിൽ ഇറങ്ങുന്നതും കുളിക്കടവുകൾ ഉപയോഗിക്കുന്നതും നിരോധിച്ചിട്ടുണ്ട്. അസമിൽ സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ സംവിധാനത്തിന് ഇന്ന് തുടക്കമായി. SC.census.gov.in എന്ന പോർട്ടൽ വഴി പൌരന്മാർക്ക് ഈ മാസം 16 വരെ വിവരങ്ങൾ ഓൺലൈനായി നൽകാം. 17-ന് സെൻസസിന്റെ ആദ്യഘട്ടമായ ഭവന വിവര പട്ടിക തയ്യാറാക്കൽ ആരംഭിക്കും. ഇന്ത്യയുടെ ഭൌമസൂചിക ടാഗുള്ള കൈത്തറി കരകൌശല ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനായി ടെക്സ്റ്റൈൽ മന്ത്രാലയം ബുധനാഴ്ച ന്യൂഡൽഹിയിൽ GI ആന്റ് ബിയോണ്ട് 2.0 ഉച്ചകോടി സംഘടിപ്പിക്കും. പ്രാദേശിക അന്തർദേശീയ വിപണികളിൽ ഉൽപ്പന്നങ്ങളുടെ വിപണനം പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് ഉച്ചകോടി ലക്ഷ്യമിടുന്നത്. രാജ്യത്തെ 3 ഗവേഷണ സ്ഥാപനങ്ങൾക്കും 33 ജൈവ വൈവിധ്യ ബോർഡുകൾക്കും ജൈവ വൈവിധ്യ കൌൺസിലുകൾക്കുമായി 8.22 കോടി രൂപ അനുവദിച്ചു. ജൈവ വിഭവങ്ങളുടെ ഉപയോഗത്തിലൂടെ ലഭിക്കുന്ന നേട്ടങ്ങൾ തുല്യമായി പങ്കിടാനുള്ള പ്രതിജ്ഞാബദ്ധതയുടെ ഭാഗമായാണ് ദേശീയ ജൈവ വൈവിധ്യ അതോറിറ്റി തുക വിതരണം ചെയ്തതെന്ന് പരിസ്ഥിതി മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ കൽക്കരി

ഉൽപാദനത്തിൽ ജൂലൈ മാസം 7.51% വളർച്ച രേഖപ്പെടുത്തിയതായി കൽക്കരി മന്ത്രാലയം. കഴിഞ്ഞ മാസം ആകെ കൽക്കരി ഉൽപാദനം 69.75 ദശലക്ഷം ടണ്ണിലെത്തി. 2026 ജൂലൈയിൽ വിതരണം ചെയ്ത കൽക്കരിയുടെ അളവിലും കഴിഞ്ഞ വർഷത്തേക്കാൾ 17.34% വർധന രേഖപ്പെടുത്തി. കോംഗോയിലെ എബോള വ്യാപനം നിയന്ത്രണാതീതമായി തുടരുന്നതായി ലോകാരോഗ്യ സംഘടന. രോഗബാധിതരുടെ എണ്ണം, അയൽ രാജ്യങ്ങളിലേക്ക് രോഗം പടരാനുള്ള സാധ്യത എന്നിവയിലെ വർധന ആശങ്കാജനകമാണെന്ന് WHO മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ആഴ്ച വരെ 3605 കേസുകളും 1587 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ മഴ ശക്തം. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് 1000-ലേറെ പേർ. 5 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഒഡീഷ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ രാജ്യത്തെ യുവാക്കൾ ശാരീരിക മാനസിക ഉണർവോടെ മുന്നേറണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ഏകദേശം 7% വളർച്ച കൈവരിക്കുമെന്ന് SBI റിസർച്ച് റിപ്പോർട്ട്. ഇറാനെതിരായ സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസ് ഇന്ന് സമാപിക്കും. 13 സ്വർണവുമായി ഇന്ത്യ 4ാം സ്ഥാനത്ത്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ സർഗജാലകം.

ഏവർക്കും സർഗജാലകത്തിലേക്ക് സ്വാഗതം. സർഗജാലകത്തിൽ ആദ്യം നമുക്ക് കേൾക്കാം അജിത സത്യൻ എഴുതി അവതരിപ്പിക്കുന്ന ഗാനം.

0: അജിത സത്യൻ എഴുതി അവതരിപ്പിച്ച ഗാനമാണ് ഇപ്പോൾ കേട്ടത്. സർഗജാലകത്തിൽ ഇനി ഒരു കഥയാണ്. ഗിരീഷ് പരിയാരം എഴുതിയ കഥ സ്വർഗീയം, അവതരിപ്പിക്കുന്നത് അശ്വിനി.
1: വർഷങ്ങൾക്കു മുൻപ് നിലാവുള്ള ഒരു രാത്രി, തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ യോഗവും കഴിഞ്ഞ് രണ്ടു ചെറുപ്പക്കാർ നാട്ടിൻപുറത്തെ മൺപാതയിലൂടെ നടന്നു വരുന്നു. ജയനും ജോയിയും. അവരുടെ സംസാരത്തിൽ പ്രസ്ഥാനത്തോടുള്ള കൂറും സ്നേഹവും മനസ്സിലാക്കാം. നടന്ന് നടന്ന് അവരൊരു കവലയിലെത്തി. അവിടെ വെച്ച് ജോയ് അയാളുടെ വീട്ടിലേക്കും ജയൻ അയാളുടെ കാമുകി ലക്ഷ്മിയെ കാണാനുമായി യാത്ര പറഞ്ഞ് അകന്നു പോകുന്നു. വീട്ടിലെത്തിയ ജോയ് കുളി കഴിഞ്ഞ് അത്താഴവും കഴിച്ച് അയാളുടെ മുറിയിൽ ചെന്ന് മേശപ്പുറത്തുണ്ടായിരുന്ന ഒരു ബുക്കെടുത്ത് കട്ടിലിലേക്ക് കിടന്ന് വായന തുടങ്ങി. ആ സമയം ജയൻ അവന്റെ കാമുകിയെ ലക്ഷ്മിയുമായി അവരുടെ ലോകത്ത് പരസ്പരം സ്നേഹം പങ്കുവയ്ക്കുകയായിരുന്നു. ലക്ഷ്മി നാട്ടിലെ ഒരു നേതാവായ കൃഷ്ണേട്ടന്റെ മകളാണ്. അവൾക്കൊരു ഏട്ടനുണ്ട്, കൃഷ്ണനുണ്ണി. അയാൾ പട്ടാളക്കാരനാണ്. അവധിക്ക് നാട്ടിലേക്ക് വരുന്ന വിവരം ലക്ഷ്മിയിൽ നിന്നും അറിഞ്ഞ ജയൻ അവളോട് യാത്ര പറഞ്ഞ് ധൃതിയിൽ പോകുന്ന സമയം വീടിന്റെ ഗേറ്റിനരികിൽ വെച്ച് വീട്ടിലേക്ക് വരികയായിരുന്ന കൃഷ്ണനുണ്ണിക്ക് മുന്നിൽ പെട്ടു. തന്നെ കണ്ട് ഭയന്നോടിയ ജയനു പിന്നാലെ കയ്യിലുണ്ടായിരുന്ന ബാഗും നിലത്തേക്കിട്ടുകൊണ്ട് അയാളും ഓടി. ഓട്ടത്തിനിടയിൽ തന്നെ കൃഷ്ണനുണ്ണി കീഴ്പ്പെടുത്തുമെന്ന് കണ്ട ജയൻ നിലത്തുകിടന്ന കല്ലെടുത്ത് കൃഷ്ണനുണ്ണിയുടെ തലക്കടിച്ചു. അടിയേറ്റ കൃഷ്ണനുണ്ണി നിലത്തുകിടന്ന് പിടഞ്ഞു. ജയൻ അവിടെ നിന്നും നേരെ തന്റെ വീട്ടിലേക്ക് ഓടി. വീട്ടിലെത്തിയ അയാൾ വേഗത്തിൽ തന്റെ മുറിയിലെത്തി ചുമരിൽ തൂക്കിയിരുന്ന ചെറിയ ബാഗിൽ രണ്ട് മുണ്ടും ഷർട്ടും മറ്റുമൊക്കെ തിരുകി തിരുകി വെച്ച് ചുമരിൽ തൂക്കിയിരുന്ന ഫോട്ടോയും എടുത്ത് ബാഗിലേക്ക് വെച്ച് അകത്തേക്ക് വന്ന അതേ വേഗത്തിൽ മുറിക്ക് പുറത്തേക്ക് ചെന്നു. മകന്റെ വെപ്രാളം കണ്ട് അമ്മ കാര്യമന്വേഷിക്കുന്നുണ്ടെങ്കിലും ജയൻ മുറ്റത്തേക്കിറങ്ങി വഴിയിലൂടെ ഇരുട്ടിലേക്ക് ഓടി മറിഞ്ഞു. കട്ടിലിൽ കിടന്ന് വായനക്കരികിലൊന്നും മയങ്ങിയ ജോയ് ജനാലവാതിലിൽ ആരോ തട്ടുന്നത് കേട്ട് ഞെട്ടിയുണർന്നു. വീണ്ടും ജനാലവാതിൽ തട്ടുന്നത് കേട്ട് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് ചെന്ന് ജനൽവാതിൽ തുറന്നു. ജനാലയ്ക്കപ്പുറത്ത് ജയനെ കണ്ട് സംശയത്തോടെ ചോദ്യങ്ങൾ ചോദിച്ചു. അതിനൊന്നും കൃത്യമായ മറുപടി പറയാതെ തന്നെ വേഗം റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കാൻ ആവശ്യപ്പെട്ടു. കൂടെ കുറച്ച് പൈസയും ആവശ്യപ്പെട്ടു. അതുപ്രകാരം വേഗത്തിൽ ഷർട്ടും എടുത്തിട്ട് മേശപ്പുറത്ത് വെച്ചിരുന്ന പേഴ്സും എടുത്ത് മുറിക്ക് പുറത്തിറങ്ങി ജോയ് മുറ്റത്തെത്തി. വീടിന്റെ ഒരു ഭാഗത്ത് വെച്ചിരുന്ന സൈക്കിൾ എടുത്ത് അതിൽ കയറി ജയനെയും അതിൽ കയറ്റി വേഗത്തിൽ അവിടെ നിന്നും ഇരുളിലേക്ക് പോയി മറിഞ്ഞു. ഈ സമയം തലക്കടിയേറ്റ് നിലത്തുകിടന്ന് പൊളയുന്ന കൃഷ്ണനുണ്ണിയെ അതുവഴി വന്ന രണ്ടുപേര് കണ്ടു. കൃഷ്ണനുണ്ണി കരികിലെത്തിയ അവർ കമിഴ്ന്നു കിടക്കുകയായിരുന്ന അയാളെ നേരെ കിടത്തി ആളെ തിരിച്ചറിഞ്ഞതുകൊണ്ട് ആരാണീ ചെയ്തു ചെയ്തതെന്ന് ചോദിച്ചു. ജയൻ എന്ന് വളരെ ആയാസപ്പെട്ട് പറഞ്ഞു. ഉടൻ തന്നെ കൃഷ്ണനുണ്ണി മരണപ്പെട്ടു. അന്ന് രാത്രി കൃഷ്ണന്റെ അനുചരന്മാർ ജയനെ തേടി അയാളുടെ വീട്ടിലും പിന്നീട് ജോയിയുടെ വീട്ടിലും ചെന്നു. ജോയിയെ ഭീഷണിപ്പെടുത്തി. പിറ്റേന്ന് കൃഷ്ണനുണ്ണിയുടെ സംസ്കാരം നടന്നു. കൃഷ്ണന്റെ വീട്ടിൽ അയാളുടെ ഭാര്യ സാവിത്രിയും മകൾ ലക്ഷ്മിയും കരഞ്ഞു തളർന്നു കിടന്നു. ജോയ് വീടിന് പുറത്തിറങ്ങാതെ മുറിക്കുള്ളിൽ തന്നെ രണ്ടു മൂന്ന് ദിവസം ചിലവഴിച്ചു. ഒരു ദിവസം പാർട്ടി ഓഫീസിൽ ചെന്ന ജോയിയെ അകത്തേക്ക് കയറാൻ അനുവദിക്കാതെ ഭീഷണിപ്പെടുത്തി തിരിച്ചയച്ചു. പണിയെടുക്കാൻ ചെന്നപ്പോൾ അവിടെയും അയാളെ കൃഷ്ണന്റെ ആളുകൾ തടഞ്ഞു. നാട്ടിൽ നിൽക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ജോയ് അയാളുടെ അമ്മ കൊച്ചുത്രേസ്യയുടെ ആങ്ങള കൊച്ചുതോമയുടെ വീട്ടിലേക്ക് ബസ് കയറി. കൊച്ചുതോമയുടെ നാട്ടിലെത്തിയ ജോയ് അയാളുടെ കൂടെ കെട്ടിട നിർമ്മാണത്തിന് പോകാൻ തുടങ്ങി. വർഷങ്ങൾ കുറച്ചു കഴിഞ്ഞു. ജോയ് ആ നാട്ടിലെ അറിയപ്പെടുന്ന കോൺട്രാക്ടർ ജോയിയായി. അവിടുത്തെ തന്നെ ഒരു പ്ലാന്ററായ വറീതിന്റെ മകൾ ആനിയെ വിവാഹം ചെയ്തു. കാലവും വർഷവും മാറുന്നതിനനുസരിച്ച് ജോയിയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായി. സൈക്കിൾ ചവിട്ടി പണിക്ക് പോയ ജോയ് സ്കൂട്ടർ വാങ്ങി, ബൈക്ക് വാങ്ങി, കാറു വാങ്ങി. അയാൾക്ക് രണ്ടാൺമക്കൾ ജനിച്ചു, ആൽബിയും ജോണും. മൂത്തവൻ ആൽബി പഠനം കഴിഞ്ഞ് ബാങ്ക്

ബാംഗ്ലൂരിലൊരു ഐ ടി കമ്പനിയിൽ ജോലി ചെയ്യുന്നു. ജോൺ പഠനം കഴിഞ്ഞ് അയാളുടെ ഹരമായ ക്യാമറയും തൂക്കി പള്ളിയിലും പോകാതെ ഷോർട്ട് ഫിലിമും കൂടെ ജോയ് സമ്പാദിച്ചു കൂട്ടുന്ന പൈസ ചെലവാക്കാൻ രണ്ടു മൂന്ന് സുഹൃത്തുക്കളുമായി ലോകം ചുറ്റുന്നു. ജോൺ ഷോർട്ട് ഫിലിമിന്റെ പേരും പറഞ്ഞ് ഗോവയിൽ ചെന്നപ്പോഴായിരുന്നു ഇടവക പള്ളിയിലെ കമ്മിറ്റി നടന്നത്. അന്ന് ജോയിയെ ഇടവകയിലെ കൈക്കാരനായി തിരഞ്ഞെടുത്തു. ആ വിവരം അമ്മ ആനയിൽ നിന്നും അറിഞ്ഞതോടെ ആകെ

ഒഴിച്ചു വെച്ച ബ്രാൻഡിയെടുത്തു കുടിച്ചു. അങ്ങനെ ഉന്തും തള്ളുവായി അവിടെ നിന്നിറങ്ങി സുഹൃത്തുക്കൾക്കൊപ്പം മറ്റൊരു ബാറിൽ കയറി. ബാറിനകത്ത് കസ്റ്റമേഴ്സിനെ ഹരം കൊള്ളിക്കാൻ ബാർ ഡാൻസുകാർ ഉണ്ടായിരുന്നു. ഡാൻസ് ചെയ്യുന്ന യുവതികളിൽ ഒരാളായ അഞ്ജലി ഡാൻസ് ചെയ്തുകൊണ്ട് ജോണിനടുത്തു വന്നു. അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ഡാൻസ് ചെയ്യാൻ നിർബന്ധിച്ചു. ഉള്ളിലെ വിഷമം ഒറ്റ സെക്കൻഡിൽ ദേഷ്യമായി മാറി. തന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ച അഞ്ജലിയെ തള്ളിമാറ്റി. ബാലൻസ് തെറ്റിയ അഞ്ജലി പുറകിലുണ്ടായിരുന്ന ടേബിളിലേക്കായിരുന്നു വീണത്. അവിടെ ശക്തിയായി കാലിന്റെ മുട്ടിടിച്ച് വേദനയോടെ നിലവിളിച്ചുകൊണ്ട് അവൾ നിലത്തേക്ക് വീണു. ബാറിനകത്ത് ജീവനക്കാരും ജോണും സുഹൃത്തുക്കളും വാക്കേറ്റവും ഉന്തും തള്ളുവായി. ഒടുവിൽ നിലത്ത് വീണ് വേദന കൊണ്ട് കരഞ്ഞുകൊണ്ടിരുന്ന അഞ്ജലിയെ ജീവനക്കാരിൽ രണ്ടുപേർ പിടിച്ചെഴുന്നേൽപ്പിച്ചു. മുട്ടുപിടിച്ചുകൊണ്ട് അഞ്ജലി അവിടെ നിന്നു. അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ജോണിനോട് ബാറിലെ മാനേജർ ആജ്ഞാപിച്ചു. ബാർ ജീവനക്കാരിൽ ഒരാളും ജോണിന്റെ സുഹൃത്ത് പോളും ചേർന്ന് അഞ്ജലിയെ താങ്ങിപ്പിടിച്ച് ബാറിന് പുറത്തേക്ക് കൊണ്ടുപോയി. ഹോസ്പിറ്റലിലെത്തിയ അവളെ അത്യാഹിത വിഭാഗത്തിലേക്കാണ് എത്തിച്ചത്. ബാർ ജീവനക്കാരനും ജോണിന്റെ സുഹൃത്തായ റോഷനും ചേർന്ന് കട്ടിലിൽ കൊണ്ടിരുത്തി. രാത്രിയായതിനാൽ ഡ്യൂട്ടി ഡോക്ടർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഉടൻ ഡ്യൂട്ടി ഡോക്ടർ പരിശോധിച്ച് കൂടെ നിന്നിരുന്ന നഴ്സിനോട് എന്തൊക്കെയോ സംസാരിച്ചു. നഴ്സ് വേഗത്തിൽ അവിടെ നിന്ന് പോയി ലാൻഡ് ഫോണിൽ എല്ലുരോഗ വിദഗ്ധനായ ഡോക്ടറെ വിളിച്ച് വിവരം ധരിപ്പിച്ചു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോക്ടർ എത്തി പെട്ടെന്ന് പരിശോധന തുടങ്ങി. ഉടൻ ഒരു സ്ട്രെച്ചറിലേക്ക് അഞ്ജലിയെ കിടത്തി അവിടെ നിന്നും കൊണ്ടുപോയി. ഒരു മണിക്കൂറിനുള്ളിൽ മുട്ടിൽ പ്ലാസ്റ്റർ ഇട്ട് വാർഡിലേക്ക് മാറ്റി. ശേഷം അഡ്മിറ്റ് ചെയ്തു. അന്ന് രാത്രി ജോണും കൂട്ടരും ബാറിലെ ജീവനക്കാരനും അഞ്ജലിക്കൊപ്പം ആശുപത്രിയിൽ തങ്ങി. ജോൺ വീട്ടിലേക്ക് വിളിച്ച് ആനിയോട് വിവരം പറഞ്ഞു. ഇടയ്ക്കിടെ ജോണിന് ആനിയുടെ കോൾ വന്നുകൊണ്ടിരുന്നു. പിറ്റേന്ന് രാവിലെ ഡോക്ടർ എത്തിയ ഉടൻ അവളെ പരിശോധിച്ച് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് വിട്ടു. ഹോസ്പിറ്റലിലെ ബില്ലടയ്ക്കുന്നതിനുള്ള പൈസ അമ്മയോട് പറഞ്ഞ് ജോയിയുടെ പക്കൽ നിന്നും ജോൺ വാങ്ങിയിരുന്നു. അപ്പോഴാണ് വീണ്ടും കുരിശ്. ഒരു മാസം വിശ്രമം വേണമെന്ന് ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ഒരു മാസത്തെ ചിലവിനുള്ള പൈസ അഞ്ജലിക്ക് കൊടുക്കാൻ ബാറിലെ മാനേജർ ആവശ്യപ്പെട്ടത്. അതും ആനിയോട് കെഞ്ചി കെഞ്ചി ജോയിയുടെ പക്കൽ നിന്നും വാങ്ങി അവൾക്ക് കൊടുത്തു. കഴിഞ്ഞോ? ദേ വീണ്ടും കുരിശ്. ടാക്സി പിടിച്ച് അഞ്ജലിയെ അവളുടെ വീട്ടിലെത്തിക്കണം. ചെയ്തല്ലേ പറ്റൂ. ഹോസ്പിറ്റലിൽ നിന്നും പുറത്തിറങ്ങി ടാക്സി വിളിച്ചു. അഞ്ജലി ഒരു വിധത്തിൽ കാറിൽ കയറി. കാറിന്റെ പുറകിൽ സീറ്റിൽ കാൽ നീട്ടിവെച്ചതുകൊണ്ട് മറ്റൊരാൾക്ക് കൂടി ഇരിക്കാൻ പറ്റാത്തതിനാൽ ജോൺ തനിച്ച് അവളെ വീട്ടിൽ കൊണ്ടുവിടേണ്ട അവസ്ഥയായി. റോഷനും പോളും അവിടെ നിന്ന് ഓട്ടോ പിടിച്ച് റൂമിലേക്കും ജോൺ അഞ്ജലിക്കൊപ്പം അവളുടെ വീട്ടിലേക്കും പോയി. അഞ്ജലിയുടെ നിർദ്ദേശത്തിനനുസരിച്ച് ഡ്രൈവർ ഒരു കോളനി പോലുള്ള സ്ഥലത്ത് ടാക്സി കൊണ്ടു നിർത്തി. അവൾ ഒരു വിധത്തിൽ ടാക്സിയിൽ നിന്നിറങ്ങി. നടക്കാൻ പ്രയാസപ്പെട്ട അഞ്ജലിയെ ചുമന്ന് വീട്ടിലെത്തിക്കാൻ ജോണിനോട് ആവശ്യപ്പെട്ടു. മനസ്സില്ലാ മനസ്സോടെ കോളനിക്ക് നടുവിലൂടെയുള്ള കോൺക്രീറ്റ് വഴിയിലൂടെ അവളെയും ചുമന്ന് ജോൺ നടന്നു. അഞ്ജലി ചൂണ്ടിക്കാട്ടിയ വീട്ടിലേക്ക് ചെന്നു. ഒരു ചെറിയ വീട്. വീട്ടിനകത്തേക്ക് അഞ്ജലിയെയും കൊണ്ട് കയറിയ ജോൺ അകത്തുണ്ടായിരുന്ന ചെറിയ സെറ്റിയിലേക്കിരുത്തി. അപ്പോഴേക്കും ഒച്ച കേട്ട് മറ്റൊരു പെൺകുട്ടി അവിടേക്ക് വന്നു. അഞ്ജലിയുടെ അനിയത്തിയാണ് അനുപമ. ചേച്ചിയുടെ അവസ്ഥ കണ്ട് അവൾ വിഷമത്തോടെ നിന്നു. വീട്ടിൽ നിന്നും പോകാനൊരുങ്ങിയ ജോണിന് ചായ ഇട്ടു കൊടുക്കാൻ അനിയത്തിയോടായി അവൾ പറഞ്ഞു. അഞ്ജലിയുടെ ശബ്ദം കേട്ട് അകത്തുനിന്നും അവളെ പേരെടുത്ത് വിളിക്കുന്ന പുരുഷ ശബ്ദം കേട്ടു. അത് അച്ഛൻ ജയനായിരുന്നു. അയാൾ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കിടപ്പിലാണ്. അഞ്ജലിയുടെ അമ്മ ക്യാൻസർ വന്ന് 4-5 വർഷം മുമ്പ് മരിച്ചിരുന്നു. ചായയ്ക്ക് വേണ്ടി കാത്തിരുന്ന ജോൺ വീട്ടിനകം ഒന്ന് കണ്ണോടിച്ചു. ഇടയ്ക്ക് ഫോണെടുത്ത് അതിൽ നോക്കിയിരുന്നു. അനുപമ കൊണ്ടുകൊടുത്ത ചായയും കുടിച്ചു പോകാൻ തുടങ്ങിയപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നും മാനേജറുടെ നിർദ്ദേശപ്രകാരം ജോൺ അഞ്ജലിക്ക് നൽകിയ പൈസ അവൾ തിരിച്ച് ജോണിന് നൽകി. അപ്പൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ വേണ്ടെന്നും ജോൺ അധ്വാനിച്ച് എന്ന് പൈസ ഉണ്ടാക്കുന്നു അന്ന് തന്നാൽ മതിയെന്നും പറഞ്ഞ് ഫോൺ നമ്പറും കൊടുത്ത് അവനെ പറഞ്ഞുവിട്ടു. യാത്രയിലൊക്കെയും അഞ്ജലിയുടെ വാക്കുകളായിരുന്നു ജോണിന്റെ ചിന്തയിൽ മുഴുവൻ. നാട്ടിലെത്തിയ ജോൺ അത് തീരുമാനിച്ചു. പണിയെടുത്ത് ആദ്യം അഞ്ജലിയുടെ കടം വീട്ടണം. പണിക്ക് എവിടെയും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ജോയിയുടെ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ വൈകാതെ പണിക്ക് കയറി. ഒരു മാസം പണിയെടുത്ത പൈസയുമായി അവൻ ഗോവയിലേക്ക് പോയി. അഞ്ജലിയുടെ വീട്ടിൽ ചെന്നു. അവളപ്പോഴും വിശ്രമത്തിലായിരുന്നു. പൈസ അവൾക്ക് നേരെ നീട്ടി. കൂടുതൽ പരിചയപ്പെട്ടു. ചുമരിൽ തൂക്കിയ ഒരു പഴയ ഫോട്ടോ മുമ്പ് വന്നപ്പോഴും അവന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ആ ഫോട്ടോ കുറെയൊക്കെ നശിച്ചുപോയതാണ്. അതിലുള്ള ആളെ വ്യക്തമായി മനസ്സിലാക്കാൻ ഏറെ പ്രയാസമായിരുന്നു. ഫോട്ടോയിലുള്ളവരെക്കുറിച്ച് അന്വേഷിച്ചു. അതിനിടയിൽ കിടപ്പിലായിരുന്ന ജയന്റെ അടുത്ത് ചെന്ന് അയാളുമായി സംസാരിച്ചിരുന്നു. അവിടെ നിന്നും തിരിച്ചെത്തിയ ജോൺ അപ്പനായ ജോയിയെക്കുറിച്ച് അമ്മ ആനിയിൽ നിന്നും കുറച്ചു കാര്യങ്ങൾ മനസ്സിലാക്കി. പതിയെ ജോയിയോടും ചോദിച്ചറിഞ്ഞു.

0: ജോൺ ആളാകെ മാറി. പള്ളിയുമായി അടുത്തു. ജോണിന്റെ മാറ്റം ഏറെ അത്ഭുതപ്പെടുത്തിയത് അവന്റെ കാമുകിയായിരുന്ന റബേക്കയായിരുന്നു. ജോണിന്റെ മാറ്റത്തിൽ രസിക്കാതിരുന്ന നാട്ടിലെ ചില പിള്ളേർ അവനെ കളിയാക്കി. അവരെ നന്നായി പെരുമാറി ജോൺ ഒതുക്കി നിർത്തി. ജോയിയുടെയും ജയന്റെയും ഭൂതകാലം നന്നായി അറിഞ്ഞ ജോൺ ഗോവയിലേക്ക് ജോയിയെയും കൂട്ടിക്കൊണ്ടുപോയി. തന്റെ സുഹൃത്തിനെ വീണ്ടും കണ്ടപ്പോൾ ജോയ് ഒരുപാട് സന്തോഷിച്ചു. വൈകാതെ നാട്ടിൽ നല്ലൊരു വീടൊരുക്കി ജയനെയും മക്കളെയും അവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നു.
1: ഗിരീഷ് പരിയാരം എഴുതിയ സ്വർഗീയം എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് അശ്വിനി. സർഗജാലകത്തിൽ അടുത്തതായി ഡോക്ടർ പി വി ജയരാജ് എഴുതിയ കമ്പോളത്തിലെ പൂച്ച എന്ന കവിത കേൾക്കാം. ആലപിക്കുന്നത് ലീന കെ കെ.

ഏറ്റം മുന്തിയതേത് ചഷമെന്ന് നിശ്ചയിക്കുന്നതുമൊരാഘോഷം. പശിമൂത്ത പള്ളയിൽ എന്തു ചെന്നാലും ഛേദമില്ലെന്നത് എൻ്റെ മതം. പശിമൂത്ത പള്ളയിൽ എന്തു ചെന്നാലും ഛേദമില്ലെന്നത് എൻ്റെ മതം. വിശപ്പിലുഴറിയ ദുർബലതകളാൽ കയ്യെത്തും ദൂരത്തിരിക്കും വിഭവങ്ങളിൽ ഒരിക്കൽ മുത്തമിട്ടൊരൻ വികൃതിക്ക് അന്നേരം നേർത്തദണ്ണിനാൽ കിട്ടിയൊരു ദണ്ണനത്താൽ തൊലിയുരിഞ്ഞുപോയൊരൻ മുതുകിൻ ദണ്ണം.

ശയമെന്നൊരാശയം ശാശ്വതമാക്കിയ ആശ്രയം എന്നെ ചാപ്പകുത്തി തടവിലാക്കി. ആമാശയമെന്നൊരാശയം ശാശ്വതമാക്കിയ ആശ്രയം എന്നെ ചാപ്പകുത്തി

ാത്ത മാനവൻ്റെ ചാപ്പയിൽ തന്നെ അഭയം. വിറ്റുപോകും മുതലുകൾ കണ്ട് വെള്ളമിറക്കും ഞാൻ ഈ വഴിയോരക്കാഴ്ചകൾ മറക്കും. വിറ്റുപോകും മുതലുകൾ കണ്ട് വെള്ളമിറക്കും ഞാൻ ഈ വഴിയോര

0: ഡോക്ടർ പി വി ജയരാജ് എഴുതിയ കമ്പോളത്തിലെ പൂച്ച എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് ലീന കെ കെ. ഇന്നത്തെ സർഗജാലകം ഇവിടെ പൂർണ്ണമാകുന്നു.
1: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പൊ എസ് ഉണ്ടല്ലോ.
1: യെസ്,
0: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി
0: അല്ലേ? അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
1: 9447371836,
0: 8078502836.
2: മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്ന് റേഡിയോ ആറ്റ് സ്കൂളിൽ പരിപാടികൾ അവതരിപ്പിക്കുന്നത് കല്ലൂർ ന്യൂ യു പി സ്കൂളിലെ കൊച്ചുകൂട്ടുകാരാണ്. ആദ്യം കേൾക്കാം അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഋതുപർണ അവതരിപ്പിക്കുന്ന ഒരു പാട്ട്.

0: ഇപ്പോൾ കേട്ടത് കല്ലൂർ ന്യൂ യു പി സ്കൂളിലെ അഞ്ചാം തരം വിദ്യാർത്ഥിനിയായ ഋതുപർണെ ആലപിച്ച ഒരു ഗാനമാണ്. ഇനിയൊരു കഥയാണ്. കഥ പറയുന്നു ആറാം ക്ലാസ്സിലെ ആരാധ്യ രജീഷ്.
1: എന്റെ പേര് ആരാധ്യ രജീഷ്. കല്ലൂർ ന്യൂ ഇപി സ്കൂളിൽ 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഞാനിവിടെ ഒരു കൊച്ചു കഥ പറയാം. എന്റെ കഥയുടെ പേരാണ് അപ്പൂപ്പൻ താടിയുടെ യാത്ര. വലിയൊരു തറവാട് വീടിന്റെ മുറ്റത്തെ ഇലഞ്ഞി മരത്തിന്റെ കൊമ്പിലായിരുന്നു അവളുടെ താമസം. പേര് തുമ്പി. തുമ്പി ഒരു അപ്പൂപ്പൻ താടിയായിരുന്നു. മരത്തിലെ മറ്റിലകളും പൂക്കളും ഒരേ കൊമ്പിൽ തന്നെ ജീവിച്ചു തീർത്തപ്പോൾ തുമ്പയുടെ ആഗ്രഹം മറ്റൊന്നായിരുന്നു. ചുറ്റുമുള്ള ഈ വലിയ ലോകം കാണണം, ഒരുപാട് യാത്ര ചെയ്യണം, ആകാശത്തിലെ മേഘങ്ങളെ തൊടണം. തറവാട്ടിലെ മുത്തശ്ശി കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ തുമ്പി മരക്കൊമ്പിലിരുന്ന് അതൊക്കെ ശ്രദ്ധിച്ചു കേൾക്കുമായിരുന്നു. കടലുകളെ കുറിച്ചും പർവ്വതങ്ങളെ കുറിച്ചും മനുഷ്യരുടെ വലിയ നഗരങ്ങളെ കുറിച്ചും അവൾ അറിഞ്ഞത് അങ്ങനെയാണ്. ഒരു കർക്കിടക മാസത്തിലെ ഒരു വൈകുന്നേരം ആകാശത്ത് കരിമേഘങ്ങൾ ഉരുണ്ടുകൂടി ഇടിമിന്നലോടുകൂടി ശക്തമായ ഒരു വേനൽക്കാറ്റ് വീശിയടിച്ചു. ഇലഞ്ഞി മരത്തിലെ കൂട്ടുകാരെല്ലാം ഭയന്ന് മരക്കൊമ്പിൽ തന്നെ മുറുകെ പിടിച്ചിരുന്നു. പക്ഷെ തുമ്പയ്ക്ക് സന്തോഷമാണ് തോന്നിയത്. അവൾ കൂട്ടുകാരോട് യാത്ര പറഞ്ഞ് തന്റെ വെളുത്ത നൂലുകൾ കാറ്റിലേക്ക് പടർത്തി പതുക്കെ മുകളിലേക്ക് പറന്നുയർന്നു. അവളുടെ സ്വപ്നയാത്ര ഇവിടെ ആരംഭിക്കുകയായിരുന്നു. താഴെ പച്ച വിരിച്ച നെൽപ്പാടങ്ങളും ഒളഞ്ഞു പുളഞ്ഞൊഴുകുന്ന നീലപ്പുഴകളും ചെറിയ വീടുകളും അവൾ കൗതുകത്തോടെ നോക്കിക്കണ്ടു. പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങി. മഴത്തുള്ളികൾ തട്ടിയാൽ തന്റെ ഭാരം കൂടുമെന്നും താഴെ വീഴുമെന്നും തുമ്പി ഭയന്നു. അവൾ വേഗത്തിൽ ഒരു വലിയ കൽവിളക്കിന്റെ തണലിലേക്ക് ഒതുങ്ങി നിന്നു. അവിടെ വെച്ചാണ് അവൾ ചിന്നു എന്ന കുരുവിയെ പരിചയപ്പെടുന്നത്. ചിന്നു അവൾക്ക് വലിയ നഗരത്തിലേക്കുള്ള വഴി പറഞ്ഞു കൊടുത്തു. മഴ മാറിയപ്പോൾ കാറ്റ് അവളെ കൊണ്ടുപോയത് തിരക്കേറിയ ഒരു നഗരത്തിലേക്കാണ്. വലിയ കെട്ടിടങ്ങളും വാഹനങ്ങളും ബഹളവും കണ്ട് തുമ്പി അത്ഭുതപ്പെട്ടു. കാറ്റിന്റെ ദിശ മാറി

0: വീടിന്റെ ജനൽപടിയിൽ വന്നിറങ്ങി. അവിടെ ഒരു കൊച്ചു പെൺകുട്ടി ജനലിൽ കൂടെ പുറത്തേക്ക് നോക്കി വിഷമിച്ചിരിക്കുകയായിരുന്നു. അവളുടെ പേര് മീനു. ഒരു അപകടത്തിൽ കാലിന് പരുക്കേറ്റത് കൊണ്ട് അവൾക്ക് പുറത്തുപോയി കൂട്ടുകാരോടൊപ്പം കളിക്കാൻ കഴിയില്ലായിരുന്നു. ജനൽപടിയിൽ ഇരിക്കുന്ന വെളുത്ത തുമ്പയെ കണ്ടപ്പോൾ മീനുവിന്റെ സങ്കടം മാറി. മുഖത്ത് വലിയൊരു ചിരി വിരിഞ്ഞു. അവൾ പതുക്കെ കൈനീട്ടി തുമ്പിയെ തന്റെ കൈവെള്ളയിലേക്ക് എടുത്തു. "നീ എത്ര ഭാഗ്യവതിയാണ്, നിനക്ക് ചിറകുകളെല്ലാം ഇടർത്തി ഈ ലോകം മുഴുവൻ പറന്നു നടന്നു കാണാമല്ലോ. എനിക്ക് മാത്രമേ മുറിക്കുള്ളിൽ തന്നെ ഇരിക്കണം," മീനു സങ്കടത്തോടെ തുമ്പിയുടെ രഹസ്യം പോലെ പറഞ്ഞു. അവളുടെ വാക്കുകൾ തുമ്പിയുടെ ഉള്ളിൽ തട്ടി. തനിക്ക് കിട്ടിയ സ്വാതന്ത്ര്യം എത്ര വലിയ ഭാഗ്യമാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. മീനുവിനെ സന്തോഷിപ്പിക്കാൻ തുമ്പി ഒരു കാര്യം ചെയ്തു. അടുത്ത തവണ ജനലിലൂടെ ഒരു കാറ്റ് വീശിയപ്പോൾ അവൾ മീനുവിന്റെ കൈകളിൽ നിന്നു പതുക്കെ മുകളിലേക്ക് പറന്നു. എന്നിട്ട് ആ മുറിക്കുള്ളിൽ വട്ടമിട്ട് പറന്ന് ഒരു മനോഹരമായ നൃത്തം ചവിട്ടി. അതുകൊണ്ട് മീനു കൈയടിച്ചൂറക്കെ ചിരിച്ചു. തുമ്പി വീണ്ടും ജനലിലൂടെ ആകാശത്തേക്ക് ഉയർന്നു. പക്ഷെ ഇപ്പോൾ അവൾക്കൊരു പുതിയ ലക്ഷ്യമുണ്ടായിരുന്നു. ലോകം കാണുന്നത് മാത്രമല്ല, തന്റെ യാത്രയിൽ കാണുന്ന സങ്കടപ്പെടുന്ന മനുഷ്യർക്കും ജീവികൾക്കും സന്തോഷം വിതറുകയും വേണം. അവൾ വീണ്ടും കാറ്റിനോടൊപ്പം യാത്ര തുടർന്നു. പിന്നീട് അവൾ ഒരു അനാഥാലയത്തിലെ കുട്ടികളുടെ മുറ്റത്തും കാട്ടിലെ കൂട്ടം തെറ്റിയ ഒരു ആൺകുട്ടിയുടെ മുന്നിലും ചെന്നെത്തി. അവരെയൊക്കെ തന്റെ കുഞ്ഞു നൃത്തം കൊണ്ട് സന്തോഷിപ്പിച്ചു. കാടുകളും പർവ്വതങ്ങളും താണ്ടി അവൾ ഇപ്പോഴും ഒരുപാട് ദൂരത്തേക്ക് പറന്നു പോകുകയാണ്. ആരോടൊക്കെയോ മുഖത്ത് പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് നന്ദി.
1: നല്ല കഥയായിരുന്നു അല്ലേ? അവതരിപ്പിച്ചത് കല്ലൂർ ന്യൂ യു പി സ്കൂളിലെ 6C പഠിക്കുന്ന ആരാധ്യ രജീഷ്. ഇനി നല്ലൊരു പാട്ടുമായിട്ട് എത്തുകയാണ് കല്ലൂർ ന്യൂ യു പി സ്കൂളിലെ 4C തനുശ്രീ.

നാറ്റുനോറ്റിട്ടൊരുണ്ണിപ്പിറന്നു ആറ്റിൻ വക്കത്തെ മാളിക വീട്ടിലെ നാറ്റുനോറ്റിട്ടൊരുണ്ണി പിറന്നു ഉണ്ണിക്കരയിലെ കിങ്ങിണി പൊന്നുകൊണ്ട് ഉണ്ണിക്കുകാരി കുടക്കടുക്കൻ ഉണ്ണിക്കരയിലെ കിങ്ങിണി പൊന്നുകൊണ്ട് ഉണ്ണിക്കുകാരി കുടക്കടുക്കൻ പാപ്പ കൊടുക്കുന്നു പാല് കൊടുക്കുന്നു പാവ കൊടുക്കുന്നു നങ്ങേലി പാപ്പ കൊടുക്കുന്നു പാല് കൊടുക്കുന്നു പാവ കൊടുക്കുന്നു നങ്ങേലി കാച്ചിയ മോരോട് ചൊപ്പി വടിച്ചിട്ട് കാക്കേ പൂച്ചേ പാട്ടുകൾ പാടിയിട്ട് കാച്ചിയ മോരോട് ചൊപ്പി വടിച്ചിട്ട് കാക്കേ പൂച്ചേ പാട്ടുകൾ പാടിയിട്ട് മനത്തെ അമ്പിളി മാമേനെ കട്ടിട്ട് മാമു കൊടുക്കുന്നു.

0: ഈ കവിത ഇവിടെ അവതരിപ്പിച്ചത് കല്ലൂർ ന്യൂ യു പി സ്കൂളിലെ 4C സൻവിയ സായൂജ്. ഇനിയൊരു ലഘു പ്രഭാഷണമാണ് അവതരിപ്പിക്കുന്നു കല്ലൂർ ന്യൂ യു പി സ്കൂളിലെ 7 വിദ്യാർത്ഥിനി തന്മയ സജീഷ്.
1: വന്ദനം. മനുഷ്യ ജീവിതത്തെ കാർന്നു തിന്നുകയും സമൂഹത്തെ ശിഥിലമാക്കുകയും ചെയ്യുന്ന വലിയൊരു വിപത്താണ് ലഹരി. മദ്യം, മയക്കുമരുന്ന്, പുകയില ഉത്പന്നങ്ങൾ തുടങ്ങിയ ലഹരി വസ്തുക്കളുടെ ഉപയോഗം വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ നശിപ്പിക്കുക മാത്രമല്ല, കുടുംബ ബന്ധങ്ങളെ തകർക്കുകയും സാമൂഹിക സുരക്ഷയ്ക്ക് ഭീഷണിയാവുകയും ചെയ്യുന്നു. സത്യത്തിൽ ലഹരി എന്നത് നാശത്തിലേക്കുള്ള ഒരു പാതയാണ്. ലഹരി നിർമാർജനത്തിൽ വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? എന്റെ അഭിപ്രായത്തിൽ ഭാവി തലമുറയുടെ വാഗ്ദാനങ്ങളായ നമുക്ക്, അതായത് വിദ്യാർത്ഥികൾക്ക്, ലഹരിക്കെതിരെ അവബോധം സൃഷ്ടിക്കാനും യുവതലമുറയെ ലഹരിയുടെ ദൂഷ്യവശങ്ങളെ കുറിച്ച് ബോധവാന്മാരാക്കുവാനും കഴിയും. മാത്രമല്ല, ലഹരിക്കെതിരെ അവബോധ ക്ലാസുകൾ നടത്തുക, പോസ്റ്ററുകളും ബാനറുകളും നിർമ്മിക്കുക, സെമിനാറുകളും ചർച്ചകളും നടത്തുക, സോഷ്യൽ മീഡിയയിൽ പോസ്റ്ററുകൾ പങ്കിടുക, കലാപരിപാടികൾ നടത്തുക, ലഘുലേഖനങ്ങൾ വിതരണം ചെയ്യുക എന്നിവയിലൂടെ വിദ്യാർത്ഥികൾക്ക് ലഹരിയുടെ ദൂഷ്യവശങ്ങളെ കുറിച്ച് സമൂഹത്തെ ബോധവാന്മാരാക്കുവാൻ ഒരു പരിധിവരെ കഴിയും. ലഹരിമുക്ത അന്തരീക്ഷം സൃഷ്ടിക്കുക, സ്വയം മാതൃകയാവുക, ലഹരിയുടെ ദൂഷ്യവശങ്ങളെ കുറിച്ച് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക. സത്യത്തിൽ ലഹരി എന്നത് ഒരു കാര്യത്തോടുള്ള കടുത്ത കമ്പം അല്ലെങ്കിൽ താല്പര്യം എന്നതാണ്. ലഹരി വിമുക്ത കേരളം എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും സ്വപ്നവും ലക്ഷ്യവുമാണല്ലോ. പണ്ടുകാലങ്ങളിൽ ആൺകുട്ടികളിൽ മാത്രം ഒതുങ്ങിയിരുന്ന ലഹരി ഇന്ന് പെൺകുട്ടികളും ഏറ്റെടുത്തു കഴിഞ്ഞു. പ്രായഭേദ വ്യത്യാസമില്ലാതെ ഇന്ന് ലഹരി ഉപയോഗിക്കുന്നു. പിന്നീടൊരു തിരിച്ചുകയറ്റം, അത് വളരെ പ്രയാസമാണ്. ഒരു മാരക രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിന് എത്രയോ നല്ലതാണല്ലോ വരുന്നതിന് മുമ്പ് തടയുക എന്നത്. ലഹരിയുടെ രുചി അറിയാതിരിക്കുകയാണ് ഉത്തമമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കുട്ടികൾ ഒരു പൂന്തോട്ടത്തിലെ മൊട്ടുകൾ പോലെയാണ്. അവരെ ശ്രദ്ധയോടെയും സ്നേഹത്തോടെയും വളർത്തുക. കാരണം അവർ രാജ്യത്തിന്റെ ഭാവിയും നാളത്തെ പ്രതീക്ഷയുമാണ് എന്നാണ് ജവഹർലാൽ നെഹ്റു പണ്ട് പറഞ്ഞിരിക്കുന്നത്. അതെ, കുട്ടികൾ നാളത്തെ പ്രതീക്ഷ തന്നെയാണ്. അവരെ ശ്രദ്ധയോടെ വളർത്തേണ്ടത് നമ്മുടെ കടമയാണ്. അതിനുവേണ്ടി കേരള പോലീസ് നടപ്പിലാക്കുന്ന ഏറ്റവും പുതിയ പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാൻ എന്നത്. പൂർണ്ണ ജനപങ്കാളിത്തത്തോടുകൂടി നടക്കുന്ന ഈ പ്രവർത്തനം നമ്മുടെ ഓരോരുത്തരുടെയും പിന്തുണ ആവശ്യമാണ്. നമ്മളാൽ കഴിയുന്ന സഹായം നൽകുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ലഹരി വിമുക്ത കേരളം എന്നത് സാക്ഷാത്കരിക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ചുറ്റുമുള്ളവരെ

0: നന്നാക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ടല്ലോ. എന്നാൽ മാത്രമേ വരും തലമുറയെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കൂ. ലഹരിക്കെതിരായ ഏറ്റവും ഫലപ്രദമായ മാർഗം അതിന്റെ വിപത്തിനെ കുറിച്ചുള്ള ബോധവൽക്കരണമാണ്. ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് തന്നെ സ്വർഗത്തിലേക്കുള്ള എളുപ്പവഴി തേടുകയാണ് നമ്മുടെ തലമുറ, ആദ്യം ഒരു തമാശയ്ക്ക്, പിന്നെ പതുക്കെ പതുക്കെ അത് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ബാധയായി മാറുന്നു. അറിഞ്ഞോ അറിയാതെയോ ആരും വഴുതി വീഴാവുന്ന ലഹരിയുടെ വല, ഒടുവിൽ ആളിൽ പടരുന്ന തീനാളങ്ങൾ പോലെ ലഹരി പട്ടണങ്ങളിൽ നിന്നും ഗ്രാമത്തിലേക്കും ഒടുക്കം കുടുംബങ്ങളിലേക്കും ഒരു വൻ വിപത്തായി കടന്നു വരികയാണ്. നമ്മുടെ സമൂഹത്തെ നന്നാകാൻ നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.
1: ഇപ്പോൾ കേട്ട ലഘുപ്രഭാഷണം ഇവിടെ അവതരിപ്പിച്ചത് കല്ലൂർ ന്യൂ യു പി സ്കൂളിലെ 7-ാം തരം വിദ്യാർത്ഥിനി തന്മയ സജീഷ്. കല്ലൂർ ന്യൂ യു പി സ്കൂളിലെ കൊച്ചു കൂട്ടുകാരുടെ പരിപാടികൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇതുപോലെ ഇത് കേൾക്കുന്ന കൂട്ടുകാർക്ക് റേഡിയോ ടു സ്കൂളിൽ പരിപാടികൾ അവതരിപ്പിക്കണമെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പരിപാടികൾ റെക്കോർഡ് ചെയ്തയക്കാം. അതുപോലെ നമ്മുടെ സ്റ്റുഡിയോയിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പരിപാടികൾ അവതരിപ്പിക്കാനുള്ള അവസരമുണ്ട്. 9037008960 എന്ന നമ്പറിലേക്ക് കൂട്ടുകാർക്ക് ഇതുപോലെ പരിപാടികൾ റെക്കോർഡ് ചെയ്ത് അയച്ചു തരാം. അടുത്ത റേഡിയോ അറ്റ് സ്കൂളുകളിലൂടെ നമുക്ക് കേൾക്കാം. ഇനി കേൾക്കാം മഞ്ചാടി.
2: ഇനി കേൾക്കാം നാടോടി കഥകൾ.
3: പൊന്മുട്ടയിടുന്ന താറാവ്. ആർത്തിമൂത്ത് അനുചിതമായത് ചെയ്താലോ? ഈ കഥയിലെ കർഷകന് പറ്റിയത് തന്നെ അവർക്കും പറ്റും. അതെന്താണെന്ന് കേട്ടോളൂ. പണ്ട് പണ്ടൊരിടത്ത് ഒരു കർഷകനും ഭാര്യയും ചേർന്ന് കുറേ കോഴികൾ വളർത്തിയിരുന്നു. കുറേ പിടക്കോഴികളും നല്ല വാലും പൂവുമുള്ള കുറച്ച് പൂവൻ കോഴികളും. പിടക്കോഴികൾ ദിവസേന ഇടുന്ന മുട്ട പെറുക്കി വിറ്റാണ് അവർ ജീവിച്ചു വരുന്നത്. കുറേ കാലം കഴിഞ്ഞപ്പോൾ പിടക്കോഴികളിലൊന്നിന് അസുഖം വന്നു. യാതൊരു ഉഷാറുമില്ലാതെ എപ്പോഴും അങ്ങനെ തൂങ്ങി തൂങ്ങി ഒരൊറ്റ നിൽപ്പ്. കുറച്ച് ദിവസങ്ങൾക്കകം മറ്റു കോഴികൾക്കും അസുഖം പടർന്നു. കർഷകനും ഭാര്യയും വിഷമിച്ചു നിൽക്കെ ആ കോഴികളെല്ലാം ചത്തുപോയി. അവരുടെ വരുമാനവും അതോടെ നിന്നുപോയി. ഒരു നാൾ കർഷകൻ തൻ്റെ സമ്പാദ്യത്തിൽ നിന്നും കുറച്ച് പണവുമായി ചന്തയിലെത്തി. അതുകൊടുത്ത് കാണാൻ നല്ല ചേരുള്ള ഒരു താറാവിന് വാങ്ങി. നെല്ലും ഗോതമ്പുമൊക്കെ തിന്നാൻ കൊടുത്തപ്പോൾ അത് വേഗം വളർന്നു. അതുകൊണ്ട് കർഷകൻ ഭാര്യയോട് പറഞ്ഞു, എടി, നമ്മുടെ താറാവ് വേഗം വളർന്നു വരുന്നത് കണ്ടോ? ഇനിയും കുറച്ച് നാളൂടെ കഴിഞ്ഞാൽ അത് മുട്ടയിടാൻ തുടങ്ങും. പിന്നെ നമ്മുടെ ദാരിദ്ര്യവും തീരും. താറാവ് മുട്ടയിടുന്ന ദിവസം കാത്ത് കർഷകനും ഭാര്യയും കണ്ണിലെണ്ണയൊഴിച്ചിരുന്നു. ഒരു നാൾ ഉച്ചയായി കാണും, താറാവ് കൊക്കി കൊക്കി ഒരു നടപ്പ്. കർഷകൻ തൊഴുത്തിനു മുകളിലുള്ള വൈക്കോലിൽ പരതി നോക്കി. അപ്പോഴുണ്ട് ആരുടെയും കണ്ണ് മഞ്ഞളിപ്പിക്കുന്ന ഒരു സ്വർണ്ണ മുട്ട. അയാൾ അതെടുത്ത് കൈവെള്ളയിൽ വെച്ച് ഭാര്യയുടെ അടുത്തേ കൂടി. ഇടി, നമ്മുടെ താറാവിട്ടത് സാധാരണ മുട്ടയല്ല, സ്വർണമുട്ടയാണ്. നമ്മുടെ മഹാഭാഗ്യം എന്നല്ലാതെ വേറെ എന്താ പറയുക? പിന്നീടുള്ള ദിവസങ്ങളിലും താറാവ് ഓരോ സ്വർണമുട്ട വീതം ഇട്ടു തുടങ്ങി. കർഷകൻ അവ ശേഖരിച്ച് പട്ടണത്തിൽ കൊണ്ടുപോയി വിറ്റ് ധാരാളം പണം സമ്പാദിച്ചു. ദിവസങ്ങൾ കൊണ്ട് അയാൾ ഗ്രാമത്തിലെ ഏറ്റവും വലിയ പണക്കാരനായി. അങ്ങനെയിരിക്കെ കർഷകനും ഭാര്യയ്ക്കും ഒരു തോന്നൽ, ഇങ്ങനെ എന്നും സ്വർണമുട്ട ഇടണമെങ്കിൽ താറാവിൻ്റെ വയറ്റിൽ നിറച്ചും മുട്ട കാണും. ഓരോന്നിനായി ദിവസവും കാത്തിരിക്കുന്നതിന് പകരം എല്ലാം ഒരുമിച്ച് കിട്ടിയാലോ? കർഷകൻ്റെ നിർദ്ദേശം ഭാര്യയും അംഗീകരിച്ചു. അവർ രണ്ടാളും ചേർന്ന് കശാപ്പ് കത്തിക്കൊണ്ട് താറാവിനെ കൊന്ന് വയറ് കീറി നോക്കി. കുറേ ചോരയും കുടലും പണ്ടവുമല്ലാതെ മറ്റൊന്നും അവിടെ കണ്ടില്ല. വീണ്ടും വിചാരമില്ലാതെ പ്രവർത്തിച്ച് ഉള്ളതും കൂടി നഷ്ടപ്പെടുത്തിയ അവർ വീണ്ടും ദാരിദ്ര്യത്തിൽ ജീവിച്ചു.
2: ഇത് നാടോടി കഥകളുടെ നേരം.
1: ഇന്നത്തെ റേഡിയോ അറ്റ് സ്കൂൾ ഇവിടെ പൂർണ്ണമാകുന്നു. ഇതിന്റെ പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാവിലെ 7:35 കേൾക്കാം. നന്ദി, നമസ്കാരം.

0: റേഡിയോ ആറ്റ് സ്കൂൾ.
1: ഒന്നാം നാൾ ഉല്ലാസ യാത്ര പോയപ്പോൾ ഒരു കുഞ്ഞാറ്റക്കിളിയെ ഞങ്ങൾ കണ്ടു.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

അമ്മ ശാന്ത ടീച്ചറുടെ ചിതാഭസ്മം നിമജ്ജനം ചെയ്യാനായി ജയദേവനും മല്ലികയും ഹരിദ്വാറിലേക്ക് യാത്ര പോവുകയാണ്. കർമ്മങ്ങളെല്ലാം നിർവഹിച്ച് തിരിച്ചു വരുന്ന വഴി മുംബൈ കല്യാൺ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പ്ലാറ്റ്ഫോമിലൂടെ ഓടിമറിയുന്ന ഒരാൾ മരിച്ചുപോയ തന്റെ മകൾ റോജയാണെന്ന് തെറ്റിദ്ധരിച്ച് മല്ലിക തീവണ്ടിയിൽ നിന്നും ഇറങ്ങി അന്വേഷിക്കുന്നു. പ്രഭാത ഭക്ഷണത്തിന് പോയി തിരിച്ചുവന്ന ജയദേവൻ വണ്ടിയിൽ മല്ലികയെ കാണാതെ വിഷമിക്കുന്നു. നാട്ടിലുള്ള സുരേഷിനോടും ദിനേശിനോടും വിവരം പറയുകയും അവർ ജയദേവനെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. റെയിൽവേ പോലീസിന്റെ സഹായത്തോടുകൂടി മണിക്കൂറുകൾക്കുള്ളിൽ മല്ലികയെ കണ്ടെത്തുന്നു. തിരിച്ചെത്തുന്ന ജയദേവനെയും മല്ലികയും സ്വീകരിക്കാൻ സുരേഷും ദിനേശും പോവാൻ തീരുമാനിക്കുന്നു. എന്നാൽ രാത്രി വളരെ വൈകി. സുരേഷ് കോഴിക്കോട്ടേക്ക് അടിയന്തിരമായി പോകാനുണ്ടെന്ന് പറയുന്നു. മദർ സുപ്പീരിയർ മരണപ്പെട്ടു എന്നാണ് വാർത്ത. റെയിൽവേ സ്റ്റേഷനിലേക്ക് ദിനേശും ഭാര്യ ഗീതയുമാണ് ജയദേവനെയും മല്ലികയെയും കൂട്ടാൻ പോകുന്നത്. അന്ന് തന്നെ എല്ലാവരും കോഴിക്കോട്ടേക്ക് പോകാൻ തീരുമാനിക്കുന്നു.

0: ദിനേശ, കുറേ ആളുണ്ടല്ലോ.
1: നീ ചോദിക്കേ, ഓടി ഓടിയാന്ന് അന്വേഷിക്കേ.
0: മദർ സുപ്പീരിയർ?
2: ആ രണ്ട് അച്ഛന്മാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നില്ലേ, അവരാണ് മദർ സുപ്പീരിയർ.
0: എടാ ദിനേശ,
1: എന്താ?
0: എടാ മരിച്ചത് മദർ അല്ലാന്ന്?
1: പിന്നെ ആര്?
0: ഇതാ അവിടെ സംസാരിച്ചിരിക്കുന്നതാ മദർ.
1: ഒരു മിനിറ്റ്, ഞാൻ ചോദിക്കട്ടെ. ബോഡി
2: ഹാളിലുണ്ട്, ഇതാ അതുവഴി കയറിക്കോളൂ.
3: മല്ലിക വരും, എല്ലാവരും വരും.

0: ജയദേവ.
1: എന്താ മല്ലിക?
0: ഒന്നിങ്ങോട്ട് നോക്ക്. ആളിന് മുന്നിലെ അൽത്താരയ്ക്ക് സമീപം ഒരു ഫോട്ടോ. പൂക്കളർപ്പിച്ച് അവിടെ നോക്ക്. നോക്ക് ജയദേവ.
2: നാടകത്തിൻ്റെ ഈ ഭാഗത്ത് അഭിനയിച്ചവരും കഥാപാത്രങ്ങളും: രാമകൃഷ്ണൻ പഴശ്ശി, ജയദേവൻ, ബൈജു സുന്ദരൻ മട്ടന്നൂർ, സുരേഷ്, പുരുഷോത്തമൻ സി കല്ലേരിക്കര, ശ്യാം, സിനി രാമദാസ് മട്ടന്നൂർ, ദിനേശ്, ശ്രീഹരി രാമദാസ്, മുരുകൻ, അമൽമണി മട്ടന്നൂർ, ഇൻസ്പെക്ടർ രാഘവ്, അശ്വിനി കവണശ്ശേരി, മല്ലിക, സൂര്യ എടവന, ഗീത, ചന്ദ്രലേഖ മല്ലിശ്ശേരി, കാളിയമ്മ. നാടകരചന കൃഷ്ണകുമാർ. ശബ്ദമിശ്രണം സഹസംവിധാനം അശ്വിനി കവണശ്ശേരി. നാടക സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. നെല്ലിക്ക. നാടകം തുടർന്ന് കേൾക്കുക. നാലാമത്തെ

0: ചേച്ചര, ഗായത്രി, ഗീത, ചേച്ചി, നമ്മുടെ ഗായത്രി, നോക്ക്, ഒന്നും പറയാതെ
1: വിശ്വസിക്കാനാകുന്നില്ല. സുരേഷനെവിടെ?
2: മല്ലിക,
0: ആ മുറിയിലുണ്ടെന്നാ തോന്നുന്നേ.
2: ശ്യാമിവാ, ദിനേശ,
0: ഗീത, സുരേഷിനെ കാണാം.
1: ജയാ, സുരേഷിനെ നമ്മളെങ്ങനെയാ കണ്ടല്ലേ പറ്റൂ, നീ വാ.

0: സുരേഷ എടാ.
1: ജയ എല്ലാരും ഉണ്ടല്ലോ. ദിനേശ ശ്യാമേ കണ്ടില്ലേ? കണ്ടില്ലേ ഗായത്രി? കണ്ടില്ലേ?

എന്റെ ഗായത്രിയെ, ശ്യാമേ, ദിനേശ, പോയടാ, എന്നെ തനിച്ചാക്കി അവൾ പോയടാ.

0: സുരേഷ.
1: എടാ എടാ, നീ ഞങ്ങളോടൊന്നും
2: അസുഖം മധുരനാണെന്ന് ചോദിച്ചപ്പോ നിഷേധിക്കാൻ കഴിയില്ല. ഗായത്രി പറഞ്ഞിരുന്നു രോഗവിവരം ആരെയും അറിയിക്കണ്ടെന്ന്. അതുപോലെ തന്നെ ഞാൻ ചെയ്തു. ജയ, നമ്മളോടൊപ്പം സന്തോഷമായി കഴിയുമ്പോൾ അവൾക്കറിയായിരുന്നടാ അവളുടെ ജീവിതം തീരാറായെന്ന്.
3: സുരേഷ, ചികിത്സ
2: വൈദ്യശാസ്ത്രവും കൈയൊഴിഞ്ഞു എന്റെ ഗായത്രിയെ.
4: എന്നാലും സുരേഷ, ഒരു സൂചന പോലും തന്നില്ലല്ലോ നിങ്ങൾ രണ്ടാളും.
2: മല്ലിക, ഞങ്ങളുടെ ദുഃഖം അത് ഞങ്ങൾ തന്നെ ആഘോഷിച്ചു.
0: ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും സെറ്റിൽ ചെയ്യുന്ന നിനക്ക് നിന്റെ ഉള്ളിൽ ഇങ്ങനെ സുരേഷ.
2: ജയ, നീ എന്താടോ ഒന്നും പറയാത്തെ?
1: സുരേഷ, നീ
4: സുരേഷ, ഗായത്രിക്ക് ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ? എനിക്ക് എന്റെ സ്വന്തം അനിയത്തിയായിരുന്നില്ലേ അവള്? ഞാൻ മാത്രാണോ അമ്മയുണ്ടായിരുന്നപ്പോ ഒരു മകളെ പോലെയല്ലേ അവളെ കണ്ടത്? എന്നിട്ടും
2: ശാന്ത ടീച്ചർ അമ്മയായിരുന്നു. ടീച്ചറുടെ കരുതലിനെ പറ്റി അവളെന്നും പറയായിരുന്നു.
5: എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്,
6: എന്നിട്ടും ഈ കാര്യം മാത്രം അവൾ പറഞ്ഞില്ലല്ലോ.
3: എല്ലാരെയും സ്നേഹിക്കാനേ അവൾക്കറിയൂ, വിഷമിപ്പിക്കാൻ തയ്യാറായില്ല.
2: അവൾ എന്നോട് ഇടയ്ക്കൊക്കെ പറയുമായിരുന്നു എന്തിനാ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നേന്ന്.
1: സുരേഷ്, നീ

0: ഓൾറൈറ്റ്. ദിനേശ ഒന്ന് സിറ്റുവേഷൻ മാനേജ് ചെയ്യടാ.
1: ദിനേശ ഞാൻ
0: വർക്ക് സൈറ്റിലെ തുരുമ്പിച്ച അണികൾ പൊറുക്കി കൂട്ടിയത് സമ്പാദിക്കാൻ തന്നെയാ. അത് ഇവിടെ എൻ്റെ ഗായത്രിയുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടാ. അല്ലാതെ
1: ഇന്നലെ പുലർച്ചെ ഒരു മണിക്ക് നീ വിളിക്കുമ്പോൾ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ എടാ നിന്റെ കൂടെ ഞങ്ങൾ വരില്ലായിരുന്നു. നീ അതൊന്നും പറയാഞ്ഞത്.
2: അതെ,
0: അതെങ്ങനെയാ? നിനക്ക് ജയനയും മല്ലികയും കൂട്ടണ്ടേ? മല്ലികെ വിവരങ്ങളൊക്കെ വിശദമായിട്ട് പറയണം, പക്ഷെ ഇപ്പൊ വേണ്ട, ഒന്നും കേൾക്കാനാവൂല.
3: ഈ സുരേഷൻ സാർ ആരാ? നിങ്ങളെ മദർ വിളിക്കുന്നു.
0: ദാ വരുന്നു, വാടാ നമുക്ക് പോകാം. എല്ലാവരും വാ, ഗായത്രിയോടൊപ്പം പോകണ്ടേ? യാത്രയാക്കണ്ടേ സെമിത്തേരിയിലേക്ക്?
4: തീർച്ചയായും. മല്ലികെ, നീ ഗീതയും സീമയും കൂട്ടി അങ്ങോട്ട് ചെല്ലേ. ഗായത്രിക്ക് അരികിൽ തന്നെ ഉണ്ടാവണം. അവൾ അനാഥയല്ല, ഒറ്റയ്ക്കുമല്ല. ചെല്ലേ, ചെല്ലാൻ. ശ്യാമേ, കാര്യങ്ങളെല്ലാം വേണ്ട പോലെ ചെയ്യണം, മനസ്സിലായോ? ഏ
2: ശരി, ഞാനുണ്ട്.
4: പിന്നെ നീയില്ലാതെ നിന്റെ ഗായത്രിയെ യാത്രയാക്കണ്ട നിനക്ക്?
0: എനിക്ക് എനിക്കെന്റെ ഗായത്രിയെ.
4: സുരേഷ, ഞങ്ങളുണ്ട് കൂടെ. തളർന്നു വീഴുമ്പോ താങ്ങാൻ ഞാനും ദിനേശനും ഉണ്ട്. എന്താ
1: വാ സുരേഷ?

0: ഇതാരാപ്പാ കടൽപ്പാലത്തിരുന്ന് ചൂണ്ടിയിടുന്നത്? ഈ കടപ്പുറത്ത് പുതിയ ആളാണെന്നാ തോന്നുന്നേ. ഏതായാലും ഒന്ന് മുട്ടി നോക്കിയെന്നെ. സാറേ, ഏയ്, സാറേ, ഇവിടെ ഇരുന്നാൽ മീന് തടയില്ല കേട്ടോ. തടഞ്ഞാൽ തന്നെ പാലത്തിൻ്റെ അടിയിൽ കുടുങ്ങുകയും ചെയ്യും.
1: ഓഹോ, അതെന്ത് സൂത്ര? ഏ,
0: മക്കാറാക്കണ്ട സാറേ, എത്ര നേരം ഇരുന്നിട്ട്

0: ഒരു കാര്യമില്ല, ചൂണ്ടയെ കൊത്തുന്ന മീൻ ഇങ്ങോട്ട് വരൂല.
1: അല്ല ഇത്ര കൃത്യമായി പറയേ, നീ ഏതാ?
0: ആ ഞാൻ മുരുകനാ, മീൻപിടുത്തം തന്നെയാ പണി.
1: ഓഹോ, എന്നാല് വാ ചൂണ്ടയിട്ടിരുന്നോ നീ?
0: ചൂണ്ടയല്ല, വല, വലിയ വല, കടലിൽ പോകും പൊലച്ചക്ക്.
1: ഓ വലമീൻ പിടുത്തോ?
0: സാറേ ഒരു സിഗരറ്റ് തരുമോ?
1: അതെന്തിനാ എനിക്ക്?
0: ഒന്ന് താ സാറേ.
1: ആ ഇന്നാ ലൈറ്റർ വേണ്ടേ?
0: ആ പിന്നെ കത്തിക്കണ്ടേ?
1: ഇവിടെ നിന്ന് സിഗരറ്റ് വലിക്കാൻ പറ്റുമോ?
0: ആ അപ്പൊ സാറ് വലിച്ചതോ?
1: ചൂണ്ടയിട്ട് കാത്തിരിക്കുമ്പോ ഒരു സിഗരറ്റ് വലിയൊക്കെ അത്യാവശ്യാടോ.
0: അല്ല സാറിനെന്താ പണി?
1: ദേദി കണ്ടില്ലേ കടലിൽ ചൂണ്ടയിടലെ?
0: അല്ല അതല്ലപ്പ ശരിക്കും എന്നാ പണി?
1: ശരിക്കും പണി ഗൾഫാ, ഗൾഫ്.
0: ഓ ദുബായ്?
1: ദുബായ് ഒന്നും അല്ലട ചക്ക, ഖത്തർ.
0: അത്ര കൊണ്ടുവരാറുണ്ടാ?
1: എന്തിനാ?
0: വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ.
1: ഏ
0: സാറേ, അല്ല മുതലാളി?
1: ഏതെങ്കിലും ഒന്ന് മതിയടാ, സാറോ മുതലാളിയോ ഏതെങ്കിലും ഒന്ന് മതി.
0: ആ മുതലാളി, ചൂണ്ടിയിടാൻ പറ്റിയ സ്ഥലം വേറെയുണ്ട്, കാണിച്ചു തരാം.
1: വേണ്ട വേണ്ട വേണ്ട, ഇവിടെ തന്നെ മതി.
0: ഓ ഗൾഫിലെന്താ പണി?
1: എനിക്കാ? എനിക്ക് മീൻപിടുത്തോ?
0: മീൻപിടുത്താ? ഗൾഫിലാ?
1: ആടാ ഒഴിവ് സമയം മീൻ പിടിക്കാൻ പോകും ബോട്ടിൽ പുറംകടലിലേക്ക്. അതൊക്കെ അങ്ങ് ഗൾഫിൽ, ഇവിടെ എന്ത്?
0: അല്ല മലയാളി, ചെറിയ ബോട്ട് വാടക എടുത്താലോ?
1: കിട്ടുമോ മുരുക?
0: ഒന്ന് നോക്കിയാലോ?
1: ഷുവർ, നീ നോക്ക്. പിന്നെ കൂടെ മുരുകനും വേണം. സിഗരറ്റ് തരാ.
0: ആ ഞാൻ വരാം, ഞാൻ വരാം.
1: ഖത്തറിലെ അത്തറുണ്ടടാ.
0: എന്നാ നാളെ തന്നെ വരാം.
1: ആ ഓക്കെ. പിന്നെ ഫുഡ് ഉണ്ടാക്കാൻ അറിയില്ലേ?
0: ഓ
1: ചെറിയൊരു ഗ്യാസ് സിലിണ്ടറും സ്റ്റൗവും കൂടി വേണം.
0: അതൊക്കെ സംഘടിപ്പിക്കാൻ മുതലാളി.
1: പിന്നെ ഡാ ഒന്നുകൂടി വേണം. അല്ല കിട്ടോ?
0: അതെന്താ?
1: ഓ അറിയാത്ത പോലെ.
0: മുതലാളി എന്താ ഉദ്ദേശിക്കുന്നത്?
1: എടാ മുരുക, ദ്രാവകമായിട്ടോ പുകയായിട്ടോ പൊടിയായിട്ടോ? ഏ
0: മുതലാളി
1: ഡാ എന്തോ തടയുന്നുണ്ട്.
0: ആ വയറ് ലൂസാക്കി വിട്, ലൂസാക്കി വിട്.
1: അതൊക്കെ എനിക്കറിയാടാ. ആ കിട്ടി.
0: ഓ മോശമില്ലല്ലോ.
1: മതി മതി, ഇത് മതി.
0: മുതലാളി മതിയാക്കിയ?
1: ആ ഇന്ന് ഇത് മതി. ആ പിന്നെ നാളെ ഞാൻ 2-3 സെറ്റ് ചൂണ്ട കൊണ്ടുവരും. ഏ
0: ആയിക്കോട്ടെ.
1: രാത്രി ഒരു 8-9 മണിക്ക് നമുക്ക് പോകാം.
0: അല്ല മുതലാളി കുറേ നാളുണ്ടാവോ ഇവിടെ നാട്ടിൽ?
1: ഏ ഇല്ലടാ, വെറും 2 ആഴ്ച. അവിടെ ബിസിനസ്സൊക്കെ നോക്കണ്ടേ?
0: ബിസിനസ്സാ? എന്ത് കച്ചവട?
1: കച്ചവടം പലതും ഉണ്ട്. മുരുകന് പാസ്പോർട്ട് ഉണ്ടാ?
0: ഇല്ല.
1: ആ ഒന്നെന്ന് എടുത്തു വെക്ക്, ചിലപ്പോൾ വേണ്ടി വന്നാലോ.
0: മുതലാളി
1: ആടാ, നാളെ നീ 9 മണി. ഓക്കെ
0: ആയിക്കോട്ടെ മുതലാളി. മുതലാളിന്റെ പേരെന്താ?
1: സെയ്ദ്, സെയ്ദ് മുഹമ്മദ്.
0: സെയ്ദ് മുതലാളി, നമുക്കിനി നാളെ കാണാം.
1: ഓക്കെ.

0: എല്ലട മുരുക, ഇതെന്ത് ബോട്ടാന്ന്? കടലിൽ മുങ്ങിച്ചാകേണ്ടി വരൂ നമുക്ക്.
1: ഇല്ല മുലയാളി, ഇല്ല.
0: എടാ മുരുക, പിന്നെ ഒരു കാര്യമുണ്ടേ. വീട്ടിലെ പട്ടിണി മാറ്റാനൊന്നുമല്ല ചൂണ്ടയെടുത്ത് വന്നത്, ആഘോഷിക്കാനാ. ഇതേതാണ്ട്
1: മുതലാളി, അതിനു പറ്റിയ സെറ്റപ്പ് വേറെ ഉണ്ട് കേട്ടാ.
0: വേറെ ഉണ്ടായിട്ടാ നീ ഇതും കൊണ്ട് വന്നിന്?
1: അല്ല, ഞാൻ വിചാരിച്ചു മുതലാളിക്ക്.
0: എടാ മുരുക, സെറ്റപ്പ് എന്താന്ന്?
1: ഫുൾ സെറ്റപ്പ്, ഒരു ചെറിയ കപ്പൽ തന്നെയാ. ഒരു കുഴപ്പമുണ്ട് മുതലാളി.
0: എടാ, ഈ കുഴപ്പം പിടിച്ച കപ്പലിലൊന്നും ഞാൻ വരൂലേ.
1: കപ്പലിനല്ല കുഴപ്പം മുതലാളി, അതിൻ്റെ മുതലാളിക്കാ.
0: അല്ലടാ, അവർക്കെന്താ?
1: അവർക്ക് ബോധിക്കണം, നന്നായി ബോധിക്കണം, നല്ല പ്രശ്ന.
0: അവർക്ക് ബോധിക്കണമെങ്കിൽ ഇവിടെ നമ്മളെന്നാ വേണ്ടത്?
1: അതൊക്കെ മുതലാളി അറിഞ്ഞും കണ്ടും ചെയ്തോ, ഞാൻ ആളെ

0: കാണിച്ചുതരാം. നീ കാര്യം ഇങ്ങനെ പറയണ്ട, ആളെ കാണിച്ചതാ. എപ്പോഴാ കാണുക?
1: ഇന്നന്നെ.
0: ഓ, കടപ്പുറത്ത് തന്നെ അയാള്?
1: ഏ, പിന്നെ മുരളി, അത് അയാളല്ല, ഒരു പെണ്ണുങ്ങളാ. വലിയൊരു ഒന്നൊന്നര പെണ്ണുങ്ങള്, ഒരു പൊമ്പുളൈ.
0: എടാ മുരുക, നീ ഒന്ന് തെളിച്ച് പറ.
1: വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളാണോ മുതലാളി എന്ന് നോക്കണം. അതാണ് ആദ്യം വേണ്ടേ.
0: എന്നിട്ട്
1: അവർക്ക് മുതലാളിയെ പിടിച്ചാലുണ്ടല്ലോ, അതായത് വിശ്വാസമായാല്, പിന്നെ നിങ്ങൾ പറയുന്ന ആഘോഷം തന്നെ
0: തന്നെ.
1: തന്നെ
0: അല്ലപ്പോ, നമ്മക്കൊന്ന് അങ്ങോട്ട് പോയാലോ?
1: ആ പോക. പിന്നെ മുതലാളി എന്തെങ്കിലും ഉടായ്പ് കാണിച്ചാലുണ്ടല്ലോ.
0: എന്താ?
1: ഒന്നുമില്ല, ആഴക്കടലിൻ്റെ ആഴം കാണാം നിങ്ങൾക്ക്. കൊമ്പൻ സ്രാവ് അകത്താക്കുന്നവരെ.
0: അയ്യോ,
1: എന്താ കാണണ്ടേ? പേടിയായാ?
0: കാണണം കാണണോ, ഞാൻ എന്തിനു പേടിക്കണോ? ഉടായ്പ് കാട്ടുന്നവർക്കല്ലേ പ്രശ്നം?
1: ആ, കാട്ടുന്നവർക്കും അവരെ കാട്ടിക്കൊടുക്കുന്ന എനിക്കും പ്രശ്നം.
0: എടാ, എനിക്ക് ഇവിടെ ഒരു 10 ദിവസം, അതുവരെ ഒരു ഷിപ്പിംഗ് ഫിഷിംഗ്, അത്രയേ ഉള്ളൂ.
1: അത്രയേ വേണ്ടൂ?
0: ആ
1: ശരി. പിന്നെ മുതലാളി, കൊഞ്ച തമിഴ് ചൊല്ലണേ.
0: അതെന്താ?
1: അവരൊരു തമിഴാളിയാ.
0: തമിഴാളിയാ?
1: ആ, മലയാളിയും തമിഴാളിയും കൂടി കുഴച്ച്.
0: ചൊന്നിടവൻ, കണ്ടിപ്പാൻ ചൊന്നിടവൻ.
1: എന്നാ വാ മുതലാളി.

0: നീ കേള്, അതുതാ ഉനക്ക് നല്ല പുരിഞ്ചിതാ. ഇനി ഏതാവത് പേശിനാ സുട്ടിടുവേൻ. നീ ആരെ കിട്ട പേശുവതെന്ന് ഉനക്ക് തരുമാ? നാൻ താൻ കാളിയമ്മ, പെരിയ തങ്കച്ചി കാളിയമ്മ. ഏണ്ടാ, ഏൻ വന്ന് സൊല്ല്? ഇന്നേക്ക് കടല് പോകല?
1: അമ്മ, ഇത് വന്ന് എന്നുടെ മുതലാളി.
0: മുതലാളിയാ? കൊഞ്ചം നീങ്ങുന്നില്ലടാ. ഏ മുതലാളി, ഉനക്ക് എന്ന സംബന്ധം?
1: ബിസിനസ് ഗൾഫിലാ, കുറച്ച് ദിവസം ലീവിന് വന്നതാ. അമ്മ, ഞാൻ ചൊല്ലിയ
0: വിഷയം
1: ഫിഷിംഗ്, പിന്നെ ഷിപ്പിംഗോ?
0: മുഴുക, ഇവനെ നമ്പ മുടിയുമാ? ഒരു വാട്ടി ഇവ ഏമാതിച്ചിനാ?
1: നിജമായില്ലേ?
0: അപ്പിടിനാ സൊല്ല്.
1: നൈറ്റ് ഫിഷിംഗ് എനിക്കൊരു ഹോബിയാണ്.
0: ഏയ് നിർത്തടാ, തമിഴ് ഇല്ലെന്നാ മലയാളോ, ഇതിലേതാവത് പേശ്. ഇംഗ്ലീഷ് എനക്ക് തെരിയാതെ.
1: അത് വന്ന് അമ്മ, മുതലാളിക്ക് രാത്രി കടലിൽ ചൂണ്ടയിടുന്നത് പെരുത്തെ പെരിശം. ഓ, ഗൾഫിലൊക്കെ പോകാറുണ്ട്.
0: അതൊക്കെ ഞാൻ എന്നെ പെണ്ണോ? അത് സൊല്ലു തമ്പി.
1: ഈ മുരുകനെ കഴിഞ്ഞ ദിവസം ഞാൻ പരിചയപ്പെട്ടത്. മുരുകൻ തന്നെയാ പറഞ്ഞത് ബോട്ടിൽ എന്നെയും കൂട്ടെ.
0: സോറി സോറി മുരുക. അതുക്കപ്പുറോ എന്നെ സൊന്നേ? വേറെ ഏതാവത് പേശിരിക്ക?
1: ഇല്ല, ഒന്നുമേ പേശിയില്ല, സത്യം. അമ്മ, ഒരു 10 ദിവസേ നാട്ടിലുള്ളൂ. ആ കുടുംബം ഗൾഫിൽ തന്നെയാ. അതുവരേക്കും നമ്മ ഒരുവില്
0: എല്ലാമേ സെറി. ആനാ കാസ് കിടക്കുമാ? കാസ് കാസ് കാസ്
1: എത്രയാന്ന് പറഞ്ഞാല്?
0: നാ പേശിനാ മൊത്തമാന കാസും തെറുമാ? നീ
1: തന്നിടുവേൻ, കണ്ടിപ്പാ തന്നിടുവേൻ.
0: അന്ന തമ്പി സൂണ്ടയിടലും മട്ടും പോതുമേ. വേറെ ഏതാവത് കടിച്ച?
1: അത് വന്ന്
0: തെരിയും തെരിയും. ഇതുക്കും മേലെ.

0: പിന്നെ എനിക്ക് ரொம்ப പിടിച്ചാച്ചു
1: അമ്മ. അതുക്കും അതുക്കും മേലെ എനിക്ക് കൊഞ്ചം സുഖിക്കണം. പൊണ്ടാട്ടി കൂടെ ഇല്ലേ? ഏത്
0: എടാ എടാ എടാ.
1: ഇത് സൂപ്പർ പെർഫ്യൂം എന്നുടെ കാളിയമ്മക്ക്.
0: തമ്പി ഇത് മട്ടും മൂടിയാത് കാസുക്ക് കാസ് തന്നെ വേണം.
1: കാശൊന്നും ചോദിക്കണ്ട.
2: ഏ
1: ഇങ്ക പാറ്, 65,000 രൂപ നാട്ടിലെ അതുക്കും മേലെ അവില. സ്മാർട്ട് ഫോൺ ഇതും എന്നുടെ അമ്മാവക്ക്, എന്നുടെ തങ്കമാണ കാളിയമ്മാവക്ക്.
0: ഇത് പുതുസാ?
1: ആമാ പുതിയത് തന്നെ. ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി പാക്കറ്റ് പൊളിച്ചതാ.
0: സോറി സോറി, നീ ഇപ്പൊ പോ, നാളേക്ക് പാകല. രാത്രി 9 മണി സാപ്പാട് ഒരു വില കിടക്കും.
1: കിടക്കുമാ?
2: ആ അതിനെല്ലാം സൗകര്യം ഉണ്ടാക്ക മുതലാളി.
0: തമ്പി ഒരു കാര്യോ, നമ്മ ഉരുവില് കല്ല്, വിസ്കി, ബ്രാൻഡി, സാറായോ ഇതൊന്നുമേ കിടക്കാത്.
1: അമ്മ രാത്രിയിലെ കടൽക്കാറ്റിലെ തണുപ്പത്ത് കൊഞ്ചം ലഹരിയില്ലാതെ.
0: ലഹരി മുറുക സൊല്ലടാ.
2: മുതലാളിക്ക് ലഹരിയല്ലേ വേണ്ടത്, അത് വന്ന് ദ്രാവകത്തിൽ തന്നെ വേണമെന്നില്ലല്ലോ.
1: പിന്നെ നീ എന്താണ് ഈ പറയുന്ന മുരുക?
2: വാതകം അല്ലേ അമ്മ?
1: പോക പോക പോക പോക. ഇനി തണുത്ത് വിറക്കുമ്പോ നല്ല പൊതപ്പ്, നല്ല ചൂട് തരാൻ പറ്റിയ പൊതപ്പ്. ഏ അമ്മ
0: കാളി കാളിയമ്മ, പെരിയ തങ്കച്ചി കാളിയമ്മ.
3: നെല്ലിക്ക 2-ാം ഭാഗത്തിന്റെ 4-ാം അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നാടകത്തിന്റെ ഈ ഭാഗത്ത് അഭിനയിച്ചവരും കഥാപാത്രങ്ങളും: രാമകൃഷ്ണൻ പഴശ്ശി, ജയദേവൻ, ബൈജു സുന്ദരൻ മട്ടന്നൂർ, സുരേഷ്, പുരുഷോത്തമൻ സി കല്ലേരിക്കര, ശ്യാം, സിനി രാമദാസ് മട്ടന്നൂർ, ദിനേശ്, ശ്രീഹരി രാമദാസ് മുരുകൻ, അമൽമണി മട്ടന്നൂർ, ഇൻസ്പെക്ടർ രാഘവ്, അശ്വിനി കവണശ്ശേരി മല്ലിക, സൂര്യ ഇടവന, ഗീത, ചന്ദ്രലേഖ മല്ലിശ്ശേരി, കാളിയമ്മ. നാടകരചന കൃഷ്ണകുമാർ. ശബ്ദമിശ്രണം സഹസംവിധാനം അശ്വിനി കവണശ്ശേരി. നാടക സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി.
4: നാടകനേരം. അരങ്ങുണർത്തുന്ന അഭിനയാനുഭവം.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.
2: ഇപ്പോൾ നാടകഗാനങ്ങൾ കേൾക്കാം.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: മധുര ഗീതങ്ങൾ.

പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ മധുരഗീതങ്ങൾ. മധുരഗീതങ്ങളിൽ ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ രാമകൃഷ്ണൻ പഴശ്ശി. കഴിഞ്ഞ രണ്ട് വ്യാഴാഴ്ചകളിലും മലയാള സിനിമയിലെ നർമ്മരസം തുളുമ്പുന്ന ഗാനങ്ങളുമായിട്ടായിരുന്നു ഞാൻ നിങ്ങൾക്കരികിലെത്തിയത്. ഇന്നും അതിന്റെ തുടർച്ചയാണ്. നമ്മൾ ഒരുപാട് കളികളിലൊക്കെ ഏർപ്പെടുന്നവരാണല്ലേ. കളിക്കാനും കളി കാണാനും ഒക്കെ താല്പര്യമുള്ളവരുമാണ്. ക്രിക്കറ്റ്, ഫുട്ബോള്, അങ്ങനെ ഒരുപാട് കളി ആരവങ്ങൾക്കിടയിലാണ് നമ്മളിപ്പോൾ. ലോകകപ്പ് ഫുട്ബോളിന്റെ ആരവം കഴിഞ്ഞതേ ഉള്ളൂ. എന്നാൽ നമുക്കൊരു 3-4 പതിറ്റാണ്ടുകൾക്കപ്പുറം നമ്മുടെ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വലിയ വലിയ കളികളല്ലാതെ പ്രാദേശികമായി പല പേരുകളിലും അറിയപ്പെടുന്ന കൊച്ചു കൊച്ചു കളികൾ കാണാൻ പറ്റും. ആ തലമുറയിലുള്ള ശ്രോതാക്കൾക്ക് ഞാൻ ഈ പറയുന്നത് കേൾക്കുമ്പോൾ ചില കളികളൊക്കെ ഓർമ്മ വരുന്നുണ്ടാവും. തെങ്ങോലമടഞ്ഞ് ആട്ടയുണ്ടാക്കാൻ അറിയുന്നവർ നമ്മുടെ ഇന്നത്തെ കുട്ടികളിൽ എത്ര പേരുണ്ടാവും. അന്നൊക്കെ നമ്മൾ ആട്ട കൊണ്ട് തലമ കളിച്ചിട്ടുണ്ട്, ഡപ്പ കളിച്ചിട്ടുണ്ട് അല്ലേ. പിന്നെയും എന്തൊക്കെ കളികൾ, ചുള്ളിയും കോലും, കക്കുകളി, ഗോലികളി, അങ്ങനെ നീണ്ടുപോകുന്ന കുറേ പേരുകൾ. അതിലൊരു കളിയാണ് കണ്ണുപൊത്തിക്കളി. ഇന്നത്തെ മധുരഗീതങ്ങൾ ഒരു കണ്ണുപൊത്തിക്കളിയിലൂടെയാണ് തുടങ്ങുന്നത്. കെ എസ് സഹദേവൻ സംവിധാനം ചെയ്ത് 1968 പുറത്തിറങ്ങിയ പെങ്ങൾ എന്ന സിനിമയിൽ നിന്നുള്ള ഒരു ഗാനമാണിത്. അതിന്റെ വരികൾ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: കണ്ണുപൊത്തി കളിക്കണ പെണ്ണെ, നിന്റെ കണ്ണിലിരിക്കണതാരാ, നിന്റെ കരളിൽ ഒളിച്ചവനാരാ എന്നാണ്. അപ്പൊ അവൾ പറയുന്ന മറുപടി എന്താണെന്നറിയോ? പ്രണയക്കുരുക്കുമായി വന്ന് എന്നെ കെണിവച്ചിരിപ്പവനാരാ, എന്നെ വലവച്ചിരിപ്പവനാരാ എന്നാണ്. ഏതായാലും കരളിൽ ഒളിച്ചിരിക്കുന്നവനെയും ഒളിപ്പിച്ചു വെച്ചവളെയും ഒക്കെ നമുക്ക് മനക്കണ്ണിലൊന്ന് കാണാം. ഈ വരികൾ എഴുതിയിരിക്കുന്നത് MP സുകുമാരനും ശാന്തകുമാറും ചേർന്നാണ്. സംഗീതം ജോബ് ജോർജ് പള്ളിത്താന എന്നിവരാണ്. പാടിയിരിക്കുന്നത് KJ യേശുദാസ്, LR ഈശ്വരി. കേൾക്കാം ഇന്നത്തെ മധുരഗീതങ്ങളിലെ ആദ്യ ഗാനം.

ചിരിക്കുന്നതും ചിരിക്കാൻ അവസരമൊരുക്കുന്നതുമായ നിമിഷങ്ങൾ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കുന്നുവെന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ ചിരിഗാനങ്ങൾ തന്നെയാണ് ഇന്നത്തെ മധുരഗീതങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 1969 പുറത്തിറങ്ങിയ റെസ്റ്റ് ഹൌസ് എന്ന സിനിമയിൽ നിന്നുള്ള ഒരു ഗാനമാണ് അടുത്തത്. ശശികുമാർ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ 7 ഗാനങ്ങളുണ്ട്. ഇതിൽ ഹാസ്യം എന്ന് പറയാവുന്നത് ശ്രീകുമാരൻ തമ്പി വരികളെഴുതി, എം കെ അർജുനൻ മാസ്റ്റർ ഈണം നൽകി, പി ജയചന്ദ്രനും സി ഒ ആൻഡോയും ചേർന്ന് പാടിയ ഗാനമാണ്. പ്രേം നസീർ, ഷീല, കെ പി ഉമ്മർ എന്നിവരാണ് ഗാനരംഗത്ത് അഭിനയിച്ചിട്ടുള്ളത്. ഇന്നത്തെ മധുരഗീതങ്ങളിൽ രണ്ടാമത്തെ ഗാനം ഇതാ നിങ്ങളുടെ കാതുകളിലേക്ക് എത്തുകയാണ്. മാനക്കേടായല്ലോ നാണക്കേടായല്ലോ എന്നൊക്കെയാണ് പറയുന്നത്, കാര്യം എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഏതായാലും നിങ്ങളൊന്ന് കേട്ടു നോക്കൂ.

റേഡിയോ മലബാർ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ ഹാസ്യഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മധുരഗീതങ്ങൾ തുടരുന്നു. അടുത്തതായി ബഹദൂർ, പ്രേംനസീർ എന്നിവർ അഭിനയിച്ച രംഗം ഉൾക്കൊള്ളുന്ന ഗാനമാണ്. ചിത്രം 1970 പുറത്തിറങ്ങിയ സരസ്വതിയാണ്. തിക്കുറിശി സുകുമാരൻ നായർ സംവിധാനം ചെയ്തിട്ടുള്ള ഈ ചിത്രത്തിലെ ഗാനരചനയും നിർവഹിച്ചിരിക്കുന്നത് അദ്ദേഹം തന്നെയാണ്. സംഗീതം MS ബാബുരാജ്, പാടിയവർ CO ആൻഡോ, സീറോ ബാബു. രാജാവ് നീയൊരു രാജാവ്, ഞാനൊരു ഞഞ്ഞാ വിഞ്ഞാ മാന്ത്രി.

0: ഞാനൊരു ഞങ്ങ പിന്ന മന്ത്രി.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിൽ മധുര ഗീതങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിരിനിമിഷം സമ്മാനിക്കുന്ന മറ്റൊരു ഗാനം കേൾക്കാം. ചിത്രം ചിത്രശലഭങ്ങൾ പറന്നോട്ടെ പറന്നോട്ടല്ലേ, പക്ഷെ ഒരു കുഴപ്പമുണ്ട്. ആ രാജ്യത്തെ രാജാവ് നമ്മൾ മനുഷ്യന്മാരല്ല, കുറുക്കനാ, മന്ത്രിയോ കൊരങ്ങനോ. ഇത് ഇന്നും ഇന്നലെയൊന്നും അല്ല കേട്ടോ, അങ്ങ് 1970. ഈ ഗാനത്തിന്റെ രചന നിർവഹിച്ചത് വയലാറാണ്, സംഗീതം ദേവരാജൻ, പാടിയത് മാധുരി.

പ്രിയ ശ്രോതാക്കളെ, മധുരഗീതങ്ങളിലൂടെ അടുത്ത ഹാസ്യഗാനം കേൾക്കാം. 1970 പുറത്തിറങ്ങിയ ലോട്ടറി ടിക്കറ്റ് സിനിമയുടെ സംവിധാനം AB രാജ്, ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ദക്ഷിണാമൂർത്തി, പാടി അഭിനയിച്ചിരിക്കുന്നത് അടൂർ ഭാസി.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മുടെ കൂട്ടത്തില് ബോബനും മോളിയും വായിക്കാതെ ആരെങ്കിലും ഉണ്ടോ? അതുപോലെ യാത്ര ഇഷ്ടപ്പെടാത്തവര്? ഏയ്, അങ്ങനെ ഉണ്ടാവാനിടയില്ല. യാത്ര എല്ലാവർക്കും ഇഷ്ടമല്ലേ? എത്രയെത്ര വ്യത്യസ്തമായ സ്ഥലങ്ങൾ, വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങൾ ഒക്കെ കാണാനും മനസ്സിലാക്കാനും ഒക്കെ വലിയ ഇഷ്ടമല്ലേ നമുക്ക്? നമ്മുടെ കൂട്ടത്തില് ഇറ്റലി, ജർമ്മനി, ബോംബെ, മൈസൂർ ഒക്കെ പോയവരുണ്ടാവോ? ഇഷ്ടമാണെങ്കിലും അങ്ങനെയൊക്കെ പോയവർ കുറവായിരിക്കും അല്ലേ? ഏതായാലും നിങ്ങളോടിപ്പോ ബോബനും മോളിയും വായിക്കാനല്ല, ബോബനും മോളിയും എന്ന ചിത്രത്തിലെ ഇറ്റലി, ജർമ്മനി, ബോംബെ, മൈസൂർ ഒക്കെ പോയവരെ കുറിച്ചാണ് മധുരഗീതങ്ങളിലൂടെ പറയുന്നത്. ഇതിപ്പോ തുടങ്ങിയൊന്നല്ല, 1971 വയലാർ രാമവർമ്മ രചിച്ച് ജോസഫ് കൃഷ്ണ സംഗീതം നൽകി പട്ടം സദൻ പാടിയ ഗാനമാണ് അടുത്തത്. കേൾക്കാം നമുക്ക്.

സിംഹം കടുവ ചിങ്കന്തി സിക്കുമറാത്തി പഞ്ചാബി ചന്ദന കാതൽ കടഞ്ഞതുപോലുള്ള സുന്ദരി പെണ്ണുങ്ങൾ വേറെ

മാസമൊക്കെ കഴിഞ്ഞപ്പോ കുറച്ചൊരു വിളിയൊക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിലും പൂർണ്ണമായി അങ്ങ് നിലച്ചിട്ടില്ല കേട്ടോ. എല്ലാവരെയും അല്ല കേട്ടോ, വിദ്യാർത്ഥികളെയാണ്. വിദ്യാർത്ഥികളെ ഇതിലെ ഇതിലെ എന്ന് പറഞ്ഞ് പല ഭാഗത്തുനിന്നും വിളി വന്നുകൊണ്ടിരിക്കുക. പക്ഷെ സൂക്ഷിക്കണം, എല്ലാ വിളിയിലും കാതുകൂർപ്പിക്കരുത്. ആ വിളി കേട്ട് എല്ലാ ഭാഗത്തേക്കും പോവുകയരുത്. വിളിക്കുന്നത് ആരാണെന്ന് വളരെ ശ്രദ്ധയോടുകൂടി നിരീക്ഷിക്കണം. കാരണം ആരുടെ കൈകളാണ് ശുദ്ധം, ആരുടേതാണ് അശുദ്ധം എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്ക് മലിനമായിപ്പോയൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത്തരത്തിലുള്ള അനുഭവങ്ങളാണ്, വാർത്തകളാണ് ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുന്നതും. ഇത്രയും മലിനമായൊരു സാഹചര്യത്തിലായിരുന്നില്ല ഈ വിളി. ചെഞ്ചില ചിലിചിലു എന്ന് തുടങ്ങുന്ന ഈ ഗാനത്തിന് സംഗീതം നിർവഹിച്ചിരിക്കുന്നത് MB ശ്രീനിവാസൻ, രചന വയലാർ, പാടി അഭിനയിച്ചിരിക്കുന്നത് അടൂർ ഭാസയും മനോരമയും. ഈ ഗാനം കേട്ട് തിരിച്ചു വരാം.

0: മധുര ഗീതങ്ങൾ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യലൂർ മട്ടന്നൂർ. മധുരഗീതങ്ങളിലൂടെ ഹാസ്യഗാനങ്ങൾ നമുക്ക് തുടർന്നും കേൾക്കാം. വീണ്ടും 1972 മറ്റൊരു ചിത്രം, തോപ്പിൽ ഭാസി സംവിധാനം ചെയ്ത ഒരു സുന്ദരിയുടെ കഥ എന്ന സിനിമയിൽ നിന്നുള്ള ഗാനമാണ് അടുത്തത്. കെ പി ഉമ്മർ, അടൂർ പങ്കജം, മാവേലിക്കര പൊന്നമ്മ തുടങ്ങിയവരെല്ലാം പ്രധാന കഥാപാത്രങ്ങളിലെത്തിയ സിനിമയിൽ നിന്നും കേൾക്കാം നമുക്ക് അടുത്ത ഗാനം. വരികൾ വയലാറിന്റേതാണ്. ജി ദേവരാജൻ ഈണം നൽകി പി ജയചന്ദ്രനും സംഘവുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മധുരഗീതങ്ങളാണ് പ്രിയ ശ്രോതാക്കളെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം പുനർജന്മം എന്ന ചിത്രത്തിൽ നിന്നുമാണ്. കെ എസ് മാധവനാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത്. കാക്കയും കാക്കയുടെ കുഞ്ഞും എന്ന് തുടങ്ങുന്ന ഈ വരികൾ എഴുതിയിരിക്കുന്നത് വയലാറാണ്. സംഗീതം ജി ദേവരാജൻ, ആലാപനം സി ഒ ആൻഡോ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇത് മധുരഗീതങ്ങളുടെ നേരമാണ്. ഹാസ്യഗാനങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം പി ജയചന്ദ്രൻ, ഐരൂർ സദാശിവൻ എന്നിവർ ചേർന്ന് പാടിയതാണ്. 1973 കെ സേതുമാധവൻ സംവിധാനം ചെയ്ത കലിയുഗം എന്ന ചിത്രത്തിന് വേണ്ടി വരികൾ എഴുതിയത് വയലാർ, ഈണം നൽകിയത് ജി ദേവരാജൻ. മറക്കാൻ പറ്റാത്തൊരു വരിയിലാണ് തുടക്കം. പാലം കടക്കുവോളം നാരായണ, പാലം കടന്നാലോ.

രണ്ടൗൺസ് അടിയുടെ കൂട്ടപ്പ. അളിയ പട്ടയ്ക്ക് ലഹരി വെച്ച പാര അറിയില്ലേ? ഞാനാ നീ ഒരു മഹാനാടാ.

0: ആഞ്ഞൊന്നും വലിയടാ തങ്കപ്പ.
1: അളിയാ, കഞ്ചാവിന് കറക്കം വെച്ചത് ആരാ?
0: സത്യം പറയട്ടെ, എന്റെ അച്ഛനാ.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഹാസ്യഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മധുരഗീതങ്ങൾ തുടരുകയാണ്. അടുത്തതായി 1973 പുറത്തിറങ്ങിയ ധർമ്മയുദ്ധം എന്ന സിനിമയിൽ പി ഭാസ്കരൻ വരികൾ എഴുതി ജി ദേവരാജൻ ഈണം നൽകി അയിരൂർ സദാശിവൻ പാടിയ ഗാനമാണ്. പൊതുവെ പ്രാണനാഥ നൽകിയ കണക്കൊന്നും പൊതുവേദിയിലാരും പറയാറില്ല. കിട്ടിയതും വാങ്ങി അടങ്ങിയിരിക്കുകയാണ് പതിവ് പലരും. പക്ഷെ ഇവിടെ ഒരു തുറന്നുപറച്ചിലാണ് കേൾക്കുന്നത്. അതെന്താണെന്ന് നമുക്ക് കേൾക്കാം.

പ്രിയപ്പെട്ടവരെ, മധുരഗീതങ്ങൾ തുടരുകയാണ്. മലയാള സിനിമയിലെ നർമ്മരസം തുളുമ്പി നിൽക്കുന്ന ഗാനങ്ങളാണ് ഇന്നും മധുരഗീതങ്ങളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഗാനങ്ങൾ ഇഷ്ടമാകുന്നു എന്ന പ്രതീക്ഷയോടുകൂടി അടുത്ത ഗാനത്തിലേക്ക്. ഈ ഗാനം 1973 പുറത്തിറങ്ങിയ അഴകുള്ള സലീന എന്ന ചിത്രത്തിൽ നിന്നുള്ളതാണ്. നമ്മളെപ്പോലുള്ളവർക്ക് രോഗം വന്നാൽ അതൊന്നും ശ്രദ്ധിക്കാനും പറയാനൊന്നും ഇവിടെ ആരും ഉണ്ടാവില്ല. പക്ഷേ അഴകുള്ള ചേച്ചിക്ക് ജലദോഷം വന്നാൽ അത് പാടി നടക്കാൻ ആള് കാണും. അങ്ങനെ പാടി നടക്കുന്നൊരു ഗാനരംഗമാണ് അടുത്തത്. KS സേതുമാധവൻ സംവിധാനം ചെയ്ത അഴകുള്ള സലീനയ്ക്ക് വേണ്ടി വയലാർ രചിച്ച് യേശുദാസ് സംഗീതം നൽകി ലതാരാജു പാടിയതാണ് ഈ ഗാനം. കേൾക്കാം.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ മധുരഗീതങ്ങളിലൂടെ അടുത്തതായി കേൾക്കാൻ പോകുന്ന ഗാനം പൊയ്മുഖങ്ങൾ എന്ന സിനിമയിൽ നിന്നുള്ളതാണ്. ഇപ്പോ യഥാർത്ഥ മുഖമേതാ പൊയ്മുഖമേതാ എന്നൊന്നും തിരിച്ചറിയാതെ പരിഭ്രമിച്ചിരിക്കുന്നവരാണ് നമ്മളിൽ പലരും. പക്ഷെ ഇവിടെ നമുക്ക് ആ പരിഭ്രമമൊന്നും വേണ്ട. ചുണ്ടത്തെ പാത്രത്തിൽ സൂക്ഷിച്ച പുഞ്ചിരി പഞ്ചാര പായസവുമായി ആരാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. 1973 പുറത്തിറങ്ങിയ പൊയ്മുഖങ്ങൾ എന്ന സിനിമയിൽ നിന്നുള്ളതാണ് ഈ ഗാനം. ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് BN പ്രകാശ്. ഗാനരചന P ഭാസ്കരൻ. സംഗീതം ദക്ഷിണാമൂർത്തി.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ മധുരഗീതങ്ങളിലൂടെ ഇത്രയും നേരം ചിരിനിമിഷങ്ങൾ സമ്മാനിക്കുന്ന ഒത്തിരി ഗാനങ്ങൾ നമ്മൾ കേട്ടു. അവയെല്ലാം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുകയാണ്. വീണ്ടും ചിരിപ്പാട്ടുകളുടെ ശേഖരവുമായി അടുത്ത മധുരഗീതങ്ങളിൽ തുടരാം. ഇന്ന് ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ രാമകൃഷ്ണൻ പഴശ്ശി. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് മധുരഗീതങ്ങളുടെ സമയം ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. ശ്രോതാക്കൾക്കിനി ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണം നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കോട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേവ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം.

ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

സമ്മരൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റുവന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONV കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനുവേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.

സ്വപ്നക്കൂട് എന്ന ചിത്രത്തിനുവേണ്ടി വിധു പ്രതാപ് ആലപിച്ച ഗാനം കേൾക്കാം ഇനി. സംഗീതം മോഹൻ സിത്താര, വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം തച്ചോളി വർഗീസ് ജേഗവർ എന്ന ചിത്രത്തിനായി ചിത്രയാലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. '1983 എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണിജയ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രി ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളീമി ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജാ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിലാദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യമാമൻ എന്നിവരാലപിച്ച ഗാനം, ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലൂക്ക എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് സൂരജ് എസ് കുറുപ്പ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വിജയ് യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം സ്പിരിറ്റ്.

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201, കർക്കിടകം 17, ഹിജറ വർഷം 1447, സഫർ 18, ശകവർഷം 1948, ശ്രാവണം 11, 2026 ആഗസ്റ്റ് 3, തിങ്കളാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ പ്രഭാത ഗീതങ്ങൾ കേൾക്കാം.